0: ആകാശവാണി കണ്ണൂർ. എല്ലാവർക്കും ശുഭദിനാശംസകൾ. പരിപാടികളിലേക്ക് സ്വാഗതം.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന വിജയൻ.
2: മറവിയെ നമ്മൾ ഒരു ദോഷമായി കാണുന്നു. എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം മറന്നാൽ നമ്മൾ വിഷമിക്കുകയും ചെയ്യും. ജീവിതത്തെ ആഴത്തിൽ നോക്കുമ്പോൾ മറവി നമുക്ക് അനുഗ്രഹമാണെന്ന് നമ്മൾ തിരിച്ചറിയും. മനുഷ്യ ജീവിതം സന്തോഷവും ദുഃഖവും നിറഞ്ഞതാണ്. നമ്മൾ അനുഭവിക്കുന്ന വേദനകളും നിരാശകളും പരാജയങ്ങളും അപമാനങ്ങളും നമ്മൾ എന്നും മനസ്സിൽ സൂക്ഷിച്ചാൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയില്ല. ഇവിടെയാണ് മറവി നമുക്ക് അനുഗ്രഹമായി മാറുന്നത്. മറവി ഒരു ശാപമല്ല, ചിലപ്പോൾ അത് ഒരനുഗ്രഹമാണ്. മറവി ബലഹീനതയല്ല, ചിലപ്പോൾ മനസ്സിന്റെ ശക്തിയാണ്. ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ ചില കാര്യങ്ങൾ നമുക്ക് മറക്കേണ്ടതുണ്ട്. പഴയ ദുഃഖങ്ങൾ, പരാജയങ്ങൾ, മറ്റുള്ളവരുടെ തെറ്റുകൾ എന്നിവ. എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കരുത്. നമ്മെ സ്നേഹിക്കുന്നവരെ, നമ്മെ സഹായിച്ചവരെ, ജീവിതത്തിൽ കിട്ടിയ നല്ല അവസരങ്ങളെ. ജീവിതം സന്തോഷകരമാക്കാൻ എല്ലാം ഓർക്കേണ്ടതില്ല. വേദനകൾ മറക്കാൻ പഠിച്ചാൽ ജീവിതം കൂടുതൽ മനോഹരമാകും. ഒരു കുട്ടി നടക്കാൻ പഠിക്കുമ്പോൾ പലതവണ വീഴും. ഓരോ വീഴ്ചയും അവൻ മനസ്സിൽ സൂക്ഷിച്ചിരുന്നാൽ വീണ്ടും നടക്കാൻ ശ്രമിക്കുമോ? ഇല്ല. ജീവിതത്തിലും ഇത് തന്നെയാണ് സത്യം. പരാജയങ്ങൾ, നിരാശകൾ, മറ്റുള്ളവരുടെ വേദനിപ്പിക്കുന്ന വാക്കുകൾ, ഇവയെല്ലാം ഓർത്തുകൊണ്ടിരുന്നാൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ജീവിതം ഒരു പുസ്തകമല്ല, ഓരോ പേജും തിരിച്ച് വീണ്ടും വീണ്ടും വായിക്കാൻ. ജീവിതം മുന്നോട്ടു പോകേണ്ട യാത്രയാണ്. അതിൽ പഴയ പേജുകളിൽ കുടുങ്ങിയാൽ പുതിയ പേജുകൾ തുറക്കാൻ നമുക്ക് കഴിയില്ല. നമുക്ക് തീരുമാനിക്കാം പഴയ വേദനകളെ വിട്ട് പുതിയ സന്തോഷങ്ങളെ സ്വീകരിക്കാൻ. എല്ലാം ഓർക്കുന്നത് ബുദ്ധിമുട്ടാണ്. ചിലത് മറക്കാൻ പഠിക്കുന്നത് ജീവിതത്തിന്റെ ബുദ്ധിയാണ്. ദുഃഖങ്ങളെ വിട്ടൊഴിഞ്ഞ് മുന്നോട്ടു പോകാൻ സഹായിക്കുന്ന ഒരു ദൈവാനുഗ്രഹമാണ് മറവി. മറവി ഒരു ദുർബലതയല്ല. ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ മറവി വലിയ ശക്തിയാണ്. മനസ്സിനെ ശാന്തമാക്കാനും സന്തോഷത്തോടെ ജീവിക്കാനും അത് സഹായിക്കുന്നു. വേദനകളെ മറക്കാൻ പഠിച്ചാൽ ജീവിതം കൂടുതൽ സുന്ദരമാകും. എന്നാൽ നല്ല അനുഭവങ്ങളും പാഠങ്ങളും നമ്മൾ മറക്കരുത്. ജീവിതത്തിൽ നിന്നുള്ള പാഠങ്ങൾ ഓർക്കുകയും ദുഃഖങ്ങളെ മറക്കുകയും ചെയ്യുമ്പോഴാണ് ജീവിതം കൂടുതൽ മനോഹരമാകുന്നത്. നമ്മെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളെ മറക്കാൻ പഠിക്കണം. പക്ഷേ നമ്മെ വളർത്തുന്ന പാഠങ്ങളെ എന്നും ഓർത്തിരിക്കണം. അപ്പോൾ മാത്രമേ ജീവിതം സന്തോഷകരമാകൂ. മറവി നമ്മെ ക്ഷമിക്കാൻ പഠിപ്പിക്കുന്നു. മറവി നമുക്ക് മനസ്സമാധാനം നൽകുന്നു. നമുക്ക് പുതിയൊരു ജീവിതം തുടങ്ങാൻ ധൈര്യം നൽകുന്നു. പഴയ വേദനകളും നിരാശകളും മെല്ലെ മെല്ലെ മറക്കാൻ കഴിയുമ്പോൾ മനസ്സിന് ഒരു പുതുമയും ലാഘവവും ലഭിക്കുന്നു. അതിലൂടെ നമുക്ക് വീണ്ടും സന്തോഷത്തോടെ മുന്നോട്ടു പോകാൻ കഴിയും. മറവിയെ ശരിയായ രീതിയിൽ ഉപയോഗിക്കണം. ദുഃഖങ്ങളെ മറക്കാനും പാഠങ്ങളെ ഓർക്കാനും. നമ്മുടെ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം പറഞ്ഞത്, നിന്നെ ഇന്നലെ വേദനിപ്പിച്ചവരെ നീ മറന്നേക്കുക, എന്നാൽ നിന്നെ എന്നും സ്നേഹിക്കുന്നവരെ ഒരിക്കലും മറക്കാതിരിക്കുക. നിന്നെ കരയിപ്പിച്ച ഭൂതകാലത്തെ മറന്നേക്കുക. നിന്നെ പുഞ്ചിരിക്കാൻ പ്രേരിപ്പിക്കുന്ന വർത്തമാനകാലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വേദനകൾ മറക്കുക. അതിൽ നിന്ന് നീ പഠിച്ച പാഠങ്ങൾ ഒരിക്കലും മറക്കാതിരിക്കുക.

0: ഉൾപ്പെടുത്തേണ്ടതാണ്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുള്ളത്, എത്ര മറവികൾ വന്നാലും നമുക്ക് നിർത്താതെ മുന്നോട്ട് പോകണം, മറവി നമ്മെ നിർത്താനല്ല മറിച്ച് മുന്നോട്ട് നയിക്കാനാണ് എന്നതാണ്. ജീവിതത്തിലെ മറവിയെ ദുഃഖമായി മാത്രം കാണാതെ അതിലെ വലിയ അനുഗ്രഹങ്ങൾ തിരിച്ചറിയാൻ നമ്മൾ പഠിക്കണം. ജീവിതത്തിലെ ചെറിയ പരാജയങ്ങൾ പോലും നമുക്ക് ഭാവിയിൽ വലിയ വിജയം സമ്മാനിക്കാനുള്ള പാഠങ്ങളാണ്. ജീവിതത്തിലെ കഷ്ടതകൾ മറക്കാനും സന്തോഷത്തോടെ മുന്നോട്ട് പോകാനും മറവി നമ്മെ സഹായിക്കുന്നു. മറവിയെ ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ അത് ജീവിതത്തെ സന്തോഷകരമാക്കും. അതിനാൽ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ നമ്മെ പിന്നിലേക്ക് വലിക്കുന്ന കാര്യങ്ങളെ മറക്കാൻ പഠിക്കണം. പക്ഷേ നമ്മെ മുന്നോട്ട് നയിക്കുന്ന പാഠങ്ങളെ എന്നും മനസ്സിൽ സൂക്ഷിക്കണം. അപ്പോഴാണ് ജീവിതം യഥാർത്ഥത്തിൽ സമൃദ്ധവും സന്തോഷകരവുമാകുന്നത്.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ബീന വിജയൻ.

ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡ വീവറുമായി ഇന്ന് ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തും. ഉഭയകക്ഷി ബന്ധങ്ങളുടെ സമസ്ത മേഖലകളെക്കുറിച്ചും പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്യും. ഇത്തവണത്തെ നവരാത്രി മഹോത്സവം മുൻകാലങ്ങളിലേതുപോലെ ആചാരങ്ങൾ കൃത്യമായി പാലിച്ച് നടത്തുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. തിരുവനന്തപുരത്ത് നവരാത്രി മഹോത്സവവുമായി ബന്ധപ്പെട്ട് വിളിച്ചുചേർത്ത അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി. മാനവ വിഭവശേഷി ലഭ്യമാക്കുന്നതിനു പകരം സ്വന്തമായി സാങ്കേതിക വിദ്യയും ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന തലത്തിലേക്ക് സംസ്ഥാനം വളരണമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. അടൽ എസ്റ്റാബ്ലിഷ്ഡ് ഇൻക്യുബേഷൻ സെന്റർ തിരുവനന്തപുരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആന്റ് മാനേജ്മെന്റ് കേരള ക്യാമ്പസിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തിന്റെ ദീർഘകാല വികസന സാധ്യതകളും ഭാവി വെല്ലുവിളികളും ചർച്ച ചെയ്യുന്നതിന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോട് സംഘടിപ്പിക്കുന്ന രണ്ട് ദിവസത്തെ റീ ഇമാജിനിംഗ് കേരളം ശില്പശാല നാളെയും മറ്റന്നാളും IIM ക്യാമ്പസിൽ. മുഖ്യമന്ത്രി VD സതീശനും മുഴുവൻ മന്ത്രിമാരും പരിപാടിയിൽ പങ്കെടുക്കും. തിരുവനന്തപുരം ജില്ലയിലെ അമൃതം ന്യൂട്രിമിക്സ് നിർമ്മാണ യൂണിറ്റുകളിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ പരിശോധന നടത്തി. ആമച്ചൽ, കള്ളിക്കാട്, കുറ്റിച്ചൽ, വെങ്ങാനൂർ എന്നീ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന അമൃതം ന്യൂട്രിമിക്സ് നിർമ്മാണ യൂണിറ്റുകളിലായിരുന്നു പരിശോധന. ശബരിമലയിൽ കന്നിമാസ പൂജയോടനുബന്ധിച്ച് ദർശനം നടത്തുന്നതിന് ഓൺലൈൻ വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. ശബരിമല ഓൺലൈൻ .org എന്ന വെബ്സൈറ്റ് വഴിയാണ് ബുക്കിംഗ്. കാന്തപുരത്തിന്റെ വിവാദ പ്രസ്താവന ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമാണെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. ഇന്ത്യൻ ഭരണഘടനയിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവിധ സ്വാതന്ത്ര്യവും നൽകുന്നുണ്ടെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ രണ്ടാമത്തെ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8 UAE ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് മത്സരം. FM പ്രധാന വാർത്തകളാണ് കേട്ടത്. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:10 കാവ്യാഞ്ജലിയിൽ VT കുമാരൻ എഴുതിയ കടത്തുകാരൻ എന്ന കവിത ആലാപനം VT മുരളി. 6:15 അർച്ചന. 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7 ട്രെയിൻ സമയം തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. നീലവസന്തത്തിന് നീതി തേടി. മാടായിപ്പാറ സംരക്ഷണ സമരങ്ങൾ കാഴ്ചപ്പാടുകൾ. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ. 7:35 FM ഡയറി തുടരുന്നു. അപൂർവ ഗാനം നിങ്ങൾക്കറിയാമോ? ഫ്ലൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്. വിദേശ രാജ്യങ്ങളിലെ ഫിസിയോതെറപ്പി പഠനം, തൊഴിൽ സാധ്യതകൾ. ഡോക്ടർ പ്രമോദ് മാരാർ സംസാരിക്കുന്നു. തൊഴിൽ വാർത്തകൾ തുടർന്ന് വടക്കൻ വിശേഷങ്ങൾ. 7:55 റീഗൽ ജുവലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാധുരി. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ കേൾക്കാം. 9 ചലച്ചിത്ര ഗാനങ്ങൾ. 10 NHM സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 11 ഹലോ ആകാശവാണി. 12:10 സേവന വാർത്തകൾ. 12:15 നാടൻ പാട്ട്, ശ്രീമതി ലീല ആനന്ദനും സംഘവും അവതരിപ്പിച്ചത്. 12:40 ആരോഗ്യദീപ്തി. ദേശീയ പോഷകാഹാര വാരാചരണത്തോടനുബന്ധിച്ച്

0: ബന്ധിച്ച് നീലേശ്വരം താലൂക്ക് ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ ടി രഞ്ജിത് കുമാറുമായുള്ള അഭിമുഖം മൂന്നാം ഭാഗം. ഉച്ചയ്ക്ക് ഒരു മണിക്കും 2:30 വാട്സാപ്പ് പ്രിയഗീതങ്ങൾ, 2:15 തുടർ നാടകം, വൈകിട്ട് 5 6:40 ചലച്ചിത്രഗാനങ്ങൾ, 5:15 ഇടയ്ക്ക് കെ വി കൃഷ്ണമണി അവതരിപ്പിച്ചത്, 5:30 ലളിതഗാനങ്ങൾ, 5:43 ഞാറ്റുവേല, 5:58 FM പ്രധാന വാർത്തകൾ, 6:10 കൊല്ലം ജില്ലാ വൃത്താന്തം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:50 കിസാൻ വാണി, 7:20 കമ്പോള വില നിലവാരം, 7:35 റേഡിയോ ഗൈഡ്, ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴികാട്ടി, ലളിതം ഗണിതം, മത്സര പരീക്ഷകളെ അടിസ്ഥാനമാക്കിയുള്ള ഗണിതശാസ്ത്രം പ്രായോഗിക പരിശീലനം, റിട്ടയർഡ് പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടറും മത്സര പരീക്ഷാ പരിശീലകനുമായ സി രാഘവൻ അവതരിപ്പിക്കുന്നു. തുടർന്ന് തൊഴിൽ വാർത്തകൾ. 8:00 അന്തരിച്ച ചലച്ചിത്ര പിന്നണി ഗായിക എസ് ജാനകിയെ അനുസ്മരിച്ചുകൊണ്ട് ആകാശവാണി കണ്ണൂർ നിലയവും കണ്ണൂർ ജവഹർലാൽ നെഹ്റു പബ്ലിക് ലൈബ്രറി ആന്റ് റിസർച്ച് സെന്ററും ചേർന്ന് ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച അവിടുന്ന് ഗാനം കേൾക്കാം എന്ന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ശ്രീ ഇ ജയകൃഷ്ണൻ നടത്തിയ പ്രഭാഷണത്തിൽ നിന്ന്
1: Prime Minister Narendra Modi has called for sensitizing urban local bodies to the challenges arising from urbanization, including population growth and future water requirements, and suggested organizing similar chintan shivirs for urban local bodies. Mr. Modi yesterday chaired the valedictory session of the 2-day National Departmental Summit on Water organized by the Ministry of Jal Shakti. He called for greater adoption of water saving technologies. He also suggested dedicated exhibitions and workshops, including exposure to global best practices, to enable Indian manufacturers and stakeholders to develop and scale efficient solutions. The Prime Minister appreciated the intensive 2-day deliberations and emphasized that the actionable and time-bound action points emerging from the summit should be pursued through a continuous process of review and learning. Prime Minister Narendra Modi and Prime Minister of Belgium Bart De Wever will hold bilateral talks in New Delhi today. Both leaders will discuss the entire spectrum of bilateral relations as well as regional and global issues of mutual interest. The Belgian Prime Minister arrived in the national capital last night on a 3-day visit to India. Prime Minister De Wever is accompanied by Belgian Minister of Defence Theo Franken. This is his first visit to India since taking office in February last year. The visiting dignitary will also deliver a keynote address at a Confederation of Indian Industry business event in the context of the India-EU Free Trade Agreement. More from our correspondent.
2: India and Belgium share historical ties spanning over 3 centuries. Belgium was among the first European countries to establish diplomatic relations with independent India in September 1947. Belgium is an important economic partner for India in Europe. Bilateral trade reached over $13 billion in 2025-26. Diamond trade, with Antwerp as a major global diamond hub, remains a significant component of bilateral commerce. Belgium is also an important source of investment in India. FDI inflows from Belgium amounted to approximately $4.2 billion between April 2000 and December 2025. Science, technology, and innovation cooperation is an important pillar of the partnership, and India and Belgium have developed cooperation in renewable energy, clean technologies, and sustainability. Defense cooperation is also emerging as an important new dimension of the partnership, reflecting the diversification of bilateral ties into strategic and security related areas. Suparna Saikia, Akashwani News, Delhi.
1: Japan credit rating agency JCR has upgraded India's long-term foreign currency and local currency issuer ratings by one notch from BBB+ to A-, while maintaining the stable outlook. JCR has also raised India's country ceiling by one notch to A. The finance ministry said that the upgrade reflects India's solid economic growth, the effectiveness of economic policies in strengthening the foundations for growth, and the improved soundness of the financial system. Union Agriculture and Rural Development Minister Shivraj Singh Chauhan will chair a high-level meeting with banks and state rural livelihoods missions in Mumbai today. The meeting will focus on doubling the individual enterprise credit portfolio to enhance the average quantum of disbursement to self-help groups.

നിങ്ങൾ കേട്ടത് വി ടി കുമാരന്റെ കടത്തുകാരൻ എന്ന കവിത. ആലപിച്ചത് വി ടി മുരളി. കാവ്യാഞ്ജലി.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാത്രി 8 മണിക്ക് കേൾക്കാം. അന്തരിച്ച ചലച്ചിത്ര പിന്നണി ഗായിക എസ് ജാനകിയെ അനുസ്മരിച്ചുകൊണ്ട് ആകാശവാണി കണ്ണൂർ നിലയവും കണ്ണൂർ ജവഹർലാൽ നെഹ്റു പബ്ലിക് ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്ററും ചേർന്ന് ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച അവിടുന്നൻ ഗാനം കേൾക്കാൻ എന്ന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ശ്രീ ഇ ജയകൃഷ്ണൻ നടത്തിയ പ്രഭാഷണത്തിൽ നിന്ന് ശബ്ദലേഖനം ചെയ്ത ഭാഗം. ആകാശവാണി കണ്ണൂർ, ഇന്നത്തെ അർച്ചന ആരംഭിക്കുന്നു. ആദ്യഗാനം കാഞ്ഞങ്ങാട് ടി പി ശ്രീനിവാസൻ പാടിയത്. പൂർവതിൻ മുഖത്തിരശീല മാറ്റി ബാലാർക്ക രംഗപ്രവേശം.

മധു ബാലകൃഷ്ണനും സംഘവും പാടിയ ഗാനം. ചരാചരങ്ങൾ തൻ മനസ്വരൂപമായ മൂർത്തയെ.

ഒരു ഗാനം കൂടി കേൾക്കാം. പാണപ്പുഴ പത്മനാഭ പണിക്കരും സംഘവും പാടിയത്. ഏങ്ങും മനസ്സിന് ആശ്വാസമേകിടും തേജോമയനാം എടക്കാട്ടപ്പ.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ അർച്ചന സമാപിക്കുന്നു. അർച്ചന വീണ്ടും കേൾക്കാം നാളെ രാവിലെ 6:15. ആകാശവാണി കണ്ണൂർ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരനും തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിൽ.

സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. കേന്ദ്ര ജൽശക്തി മന്ത്രാലയത്തിന് കീഴിലുള്ള കേന്ദ്ര ഭൂഗർഭ ജലബോർഡിന്റെ കേരള റീജന്റെ ആഭിമുഖ്യത്തിൽ സുസ്ഥിര ഭൂഗർഭ ജലവികസനവും അക്വിഫ ബേസിൻ പരിപാലനവും എന്ന വിഷയത്തിൽ ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ഇന്ന് രാവിലെ 9:30 പെരിയ കേരള കേന്ദ്ര സർവകലാശാല സബർമതി ഹാളിൽ നടക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ സിദ്ദു പി ആൽഗുർ നിർവഹിക്കും. വേങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ 2026-27 വർഷത്തെ വസ്തുനികുതി കുടിശ്ശികയുള്ള നികുതിദായകർക്കായി ഇന്ന് രാവിലെ 11 മുതൽ 3 വരെ പറമ്പായി ഏബിൾ ക്ലബ്, കമ്പനി മൊട്ട, AKG വായനശാല എന്നിവിടങ്ങളിൽ നികുതി പിരിവ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിൽ MG റോഡ് മുതൽ ചന്ദ്രഗിരി പാലം വരെയും ബേക്കൽ പാലം മുതൽ ബേക്കൽ ജംഗ്ഷൻ വരെയും പുനരുദ്ധാരണ പ്രവൃത്തികൾ നടക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് മുതൽ ഒക്ടോബർ 10 വരെ ഭാഗിക ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കണ്ണൂർ ഗവൺമെന്റ് വനിതാ ITIയിൽ NCVT അഫിലിയേഷൻ ലഭിച്ച ഏതാനും ട്രേഡുകളിലെ ഒഴിവുകളിലേക്ക് ഇന്ന് മുതൽ 7 സ്പോട്ട് അഡ്മിഷൻ നടത്തും. കാസർകോട് ഡിവിഷണൽ ലെവൽ ഡാക് അദാലത്ത് സെപ്റ്റംബർ 4 രാവിലെ 11 കാസർകോട് പോസ്റ്റ് ഓഫീസ് സൂപ്രണ്ടിന്റെ കാര്യാലയത്തിൽ നടക്കും. പോസ്റ്റൽ സേവനങ്ങളെക്കുറിച്ചുള്ള പരാതികൾ ഇന്ന് വൈകുന്നേരത്തിനകം സമർപ്പിക്കണം. ഫോൺ നമ്പർ 0499-423-8885. സംസ്ഥാനത്ത് ജൂലൈ 29 മുതൽ ഓഗസ്റ്റ് 10 വരെ ഉണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ആശ്വാസമായി പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും 5 അപേക്ഷിക്കാം. കണ്ണൂർ പോസ്റ്റൽ ഡിവിഷന്റെ ഡാക് അദാലത്ത് സെപ്റ്റംബർ 8 3 പയ്യാമ്പലത്തുള്ള കണ്ണൂർ ഡിവിഷനിലെ പോസ്റ്റ് ഓഫീസ് സൂപ്രണ്ട് ഓഫീസിൽ നടക്കും. തപാൽ സേവനങ്ങളെക്കുറിച്ചുള്ള പരാതികൾ നാളെ വരെ സമർപ്പിക്കാം. കേരള പോസ്റ്റൽ സർക്കിളിലെ നോർദേൺ റീജിയനിന്റെ ഡാക് അദാലത്ത് 9 രാവിലെ 11 കോഴിക്കോട് നടക്കാവിലെ പോസ്റ്റ് മാസ്റ്റർ ജനറൽ ഓഫീസിൽ നടക്കും. പോസ്റ്റൽ സേവനങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ ഇന്ന് വൈകുന്നേരത്തിനകം സമർപ്പിക്കാം. കണ്ണൂർ സർവകലാശാലയുടെ തവക്കര ക്യാമ്പസിലെ ജേർണലിസം ആന്റ് മീഡിയ സ്റ്റഡീസ് വകുപ്പിൽ MA ജേർണലിസം ആന്റ് മാസ് കമ്മ്യൂണിക്കേഷൻ പ്രോഗ്രാമിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ ഇന്ന് നടക്കും. CBSE ക്ലസ്റ്റർ 10 ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് ശ്രീകണ്ഠപുരം മേരിഗിരി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നാളെ ആരംഭിക്കും. കണ്ണൂർ താലൂക്ക് വികസന സമിതി യോഗം ഈ മാസം 5 രാവിലെ 11 താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ ചേരും. ഹോസ്ദുർഗ് താലൂക്ക് വികസന സമിതി യോഗം 5 രാവിലെ 10 താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ ചേരും. വെള്ളരിക്കുണ്ട് താലൂക്ക് വികസന സമിതി യോഗം 5 PM 3 മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ ചേരും. അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മ്യൂസിക്കിന്റെ 20 വാർഷികാഘോഷവും S ജാനകി അനുസ്മരണവും ഇന്ന് രാവിലെ

9 മണി മുതൽ പള്ളിക്കുന്ന് അച്യുത വില്ലയിൽ നടക്കും. ശിവോഹം ടെമ്പിൾ ഓഫ് കോൺഷ്യസ്നസ് ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നൽകി വരുന്ന മയിൽപ്പീലി പുരസ്കാരം നാളെ രാവിലെ 11 മണിക്ക് കണ്ണൂർ കൃഷ്ണ ബീച്ച് റിസോർട്ടിൽ നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും. തലശ്ശേരി താലൂക്ക് വികസന സമിതി യോഗം 5 രാവിലെ 10:30 താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ നടക്കും. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് കണ്ണൂർ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ നാളെ വൈകുന്നേരം 4 മണിക്ക് ശോഭായാത്ര നടക്കും. കണ്ണൂർ വിളക്കും തറയിൽ നിന്ന് ആരംഭിച്ച് തെക്കി ബസാർ കാഞ്ചി കാമാക്ഷി അമ്മൻ കോവിലിൽ സമാപിക്കും. ചാല ഈസ്റ്റ് കുനിത്തല മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം നാളെ വിവിധ പരിപാടികളോടെ നടക്കും. ആദികടലായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം നാളെ രാവിലെ മുതൽ നടക്കും. കണ്ണാടിപ്പറമ്പ് പാർത്ഥസാരഥി ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് നാളെ വിവിധ പരിപാടികൾ നടക്കും. കനകമല നാഗർ ഭഗവതി ക്ഷേത്രത്തിലെ വാർഷിക ദിന മഹോത്സവം നാളെ നടക്കും. സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകളാണ് കേട്ടത്.

0: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം 11-ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും അഷ്ടമിരോഹിണി ആഘോഷവും 2026 ആഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 7 വരെ യജ്ഞാചാര്യൻ വെള്ളിനേഴി ഹരികൃഷ്ണൻ അവർകളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നു. സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് ദശാവതാര ചന്ദന ചാർത്ത്. ഏവർക്കും സ്വാഗതം പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലേക്ക്.
2: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
3: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൌകര്യങ്ങളുമായി
2: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം കൊയ്ലി ഹോസ്പിറ്റൽ തലാബ് കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
4: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
5: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
6: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, ട്രഡീഷണൽ ബ്ലെൻഡ്.
7: 100,000-ൽ പരം അതിനൂതന തിമിര ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ഹോസ്പിറ്റൽ ഇപ്പോൾ തലശ്ശേരിയിലും റെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം. ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി. ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി.
8: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
9: അതെങ്ങനെ?
8: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. 1,000,000 സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
10: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
11: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
0: മൂക്കടപ്പ്, മണമില്ലായ്മ, മൂക്കിൽ ദശ വളരുന്ന രോഗികൾക്ക് സൌജന്യമായ പരിശോധനയും എൻഡോസ്കോപ്പിക് രോഗനിർണയ ക്യാമ്പും നിശ്ചിത കാലത്തേക്ക് നടക്കുന്നുണ്ട്. ഡോക്ടർ പ്രിയദർശൻസ് റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 8547769268.
12: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ, സ്ക്രാച്ച് ആൻഡ് വിൻഡ്ഷീൽഡ്, ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ്. 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
0: മൂലക്കുരു, ഫിഷർ, ഹിസ്റ്റുല, മലബന്ധം കൂടാതെ സന്ധിവേദന നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? പ്രശസ്ത ആയുർവേദ വിദഗ്ധൻ പ്രൊഫസർ ഗംഗാധരന്റെ മേൽനോട്ടത്തിൽ ആയുർ ക്യൂർ ചാരസൂത്ര ആൻഡ് മർമ ക്ലിനിക്കിൽ ഏറ്റവും സുരക്ഷിതമായി ഫലപ്രദമായ ആയുർവേദ ചികിത്സ നൽകുന്നു. ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൌജന്യം. വിളിക്കൂ 8111999582.
7: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
9: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ?
13: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം മാസ് ഓണം വൈബ്.
9: ആഘോഷം തുടങ്ങിയല്ലേ?
13: യെസ്, 1,000,000 സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
2: ഏ തടിയാ, ഏ തടിച്ചി, ഈ വാക്കുകൾ കേട്ട് നിങ്ങൾ മടുത്തിട്ടുണ്ടോ? അമിതവണ്ണം കുറയ്ക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടോ? നിങ്ങളുടെ അമിതവണ്ണം കുറയ്ക്കാനും അത് തിരിച്ചു വരാതിരിക്കാനും നമ്മുടെ സെന്റർ സഹായിക്കുന്നു. ലുക്ക് ഗുഡ്, ഫീൽ ഗുഡ്, ലിവ് ഗുഡ്. ന്യൂ യു പ്രൊഫഷണൽ വെയ്റ്റ് മാനേജ്മെന്റ് സെന്റർ, ജൂബിലി ബസാർ, ഓൺഡെയിൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൗജന്യം. വിളിക്കൂ 8111999581.
3: ഇത്രയും കുറഞ്ഞ വിലയില് ഇതെങ്ങനെ കിട്ടുന്നു?
4: അതാണ് മൈ ജി പ്രൈസ് ചാലഞ്ച്. മൊബൈൽ മുതൽ ഹോം അപ്ലയൻസസ് വരെ ഒറിജിനൽ ബ്രാൻഡുകൾക്ക് ചാലഞ്ചിങ് വില.
5: കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചാലഞ്ച്, മൈ ജി പ്രൈസ് ചാലഞ്ച്.
4: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈ ജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
5: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
4: ടി എൻ സി അപ്ലൈ.
6: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
7: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
8: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080. 9495967080.

ഇന്ന് രാവിലെ 7 മണിക്ക് കേൾക്കാം ട്രെയിൻ സമയം. തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ജാലകം, നീലവസന്തത്തിന് നീതി തേടി, മാടായിപ്പാറ സംരക്ഷണ സമരങ്ങൾ, കാഴ്ചപ്പാടുകൾ. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ. 7:35 FM ഡയറി തുടരുന്നു. കേൾക്കാം അപൂർവ ഗാനം. നിങ്ങൾക്കറിയാമോ, ഫ്ലൈ ഹൈ പറക്കാം ഉയരങ്ങളിലേക്ക്, വിദേശ രാജ്യങ്ങളിലെ ഫിസിയോതെറപ്പി പഠനം, തൊഴിൽ സാധ്യതകൾ. ഡോക്ടർ പ്രമോദ് മാരാർ സംസാരിക്കുന്നു. തൊഴിൽ വാർത്തകൾ തുടർന്ന് വടക്കൻ വിശേഷങ്ങൾ. 7:55 റീഗൽ ജുവല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീത മാധുരി. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ കേൾക്കാം. 9 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 10 മണിക്ക് NHM സ്പോൺസേർഡ് പ്രോഗ്രാം റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 11 മണിക്ക് ഹലോ ആകാശവാണി. 12:10 സേവന വാർത്തകൾ. 12:15 നാടൻ പാട്ട് ശ്രീമതി ലീല ആനന്ദനും സംഘവും അവതരിപ്പിച്ചത്. 12:40 ആരോഗ്യദീപ്തി. ദേശീയ പോഷകാഹാര വാരാചരണത്തോടനുബന്ധിച്ച് നീലേശ്വരം താലൂക്ക് ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ ടി രഞ്ജിത് കുമാറുമായുള്ള അഭിമുഖം 3-ാം ഭാഗം. ഉച്ചയ്ക്ക് 1 മണിക്കും 2:30 വാട്സാപ്പ് പ്രിയഗീതങ്ങൾ. 2:15 തുടർനാടകം. വൈകിട്ട് 5 മണിക്കും 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 5:15 ഇടയ്ക്ക് KV കൃഷ്ണമണി അവതരിപ്പിച്ചത്. 5:30 ലളിത ഗാനങ്ങൾ. 5:43 ഞാറ്റുവേല. 5:58 FM പ്രധാന വാർത്തകൾ. 6:10 കൊല്ലം ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:50 കിസാൻ വാണി. 7:20 കമ്പോള വില നിലവാരം. 7:35 റേഡിയോ ഗൈഡ്. ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴികാട്ടി. ലളിതം, ഗണിതം, മത്സരപരീക്ഷകളെ അടിസ്ഥാനമാക്കിയുള്ള ഗണിതശാസ്ത്രം പ്രായോഗിക പരിശീലനം. റിട്ടയേർഡ് പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടറും മത്സരപരീക്ഷാ പരിശീലകനുമായ സി രാഘവൻ അവതരിപ്പിക്കുന്നു. തുടർന്ന് തൊഴിൽ വാർത്തകൾ. രാത്രി 8 മണിക്ക് അന്തരിച്ച ചലച്ചിത്ര പിന്നണി ഗായിക എസ് ജാനകിയെ അനുസ്മരിച്ചുകൊണ്ട് ആകാശവാണി കണ്ണൂർ നിലയവും കണ്ണൂർ ജവഹർലാൽ നെഹ്റു പബ്ലിക് ലൈബ്രറി ആന്റ് റിസർച്ച് സെന്ററും ചേർന്ന് ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച അവിടുന്നൻ ഗാനം കേൾക്കാൻ എന്ന പരിപാടിയിൽ പങ്കെടുത്തു.

0: ശ്രീ ഇ ജയകൃഷ്ണൻ നടത്തിയ പ്രഭാഷണത്തിൽ നിന്ന് ശബ്ദലേഖനം ചെയ്ത ഭാഗം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, രാത്രി 10 ദേശീയ പരിപാടിയിൽ പ്രാദേശിക നാടോടി ലളിത സംഗീതം 2026. ഇതിൽ സലിം അല്ലാവാലയുടെ ഗസൽ ഗോപാൽ സിംഗ് കീച്ചി അവതരിപ്പിക്കുന്ന രാജസ്ഥാനി നാടോടി സംഗീതം. രാത്രി 11 ചലച്ചിത്രഗാനങ്ങൾ. ആകാശവാണി കണ്ണൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് നിന്നും. തുടർന്ന്
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-1-0-5 2-3-2-5-1-4-2.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെബറുമായി ഇന്ന് ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തും. ഇന്ത്യ EOS-05 ഭൌമ നിരീക്ഷണ ഉപഗ്രഹം നാളെ വിക്ഷേപിക്കും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1250. മാനവ വിഭവശേഷി ലഭ്യമാക്കുന്നതിന് പകരം സ്വന്തമായി സാങ്കേതിക വിദ്യയും ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന തലത്തിലേക്ക് സംസ്ഥാനം വളരണമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ രണ്ടാമത്തെ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെബറുമായി ഇന്ന് ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തും. ഉഭയകക്ഷി ബന്ധങ്ങളുടെ സമസ്ത മേഖലകളെക്കുറിച്ചും പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്യും. ഡെസ്ക് റിപ്പോർട്ട്.
3: 3 ഇന്ത്യ സന്ദർശനത്തിനായി ബെൽജിയം പ്രധാനമന്ത്രി ഇന്നലെയാണ് ന്യൂഡൽഹിയിലെത്തിയത്. ബെൽജിയം പ്രതിരോധ മന്ത്രി തിയോ ഫ്രാങ്കനും അദ്ദേഹത്തോടൊപ്പമുണ്ട്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ അധികാരമേറ്റ ശേഷം അദ്ദേഹത്തിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത്. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അദ്ദേഹം മുഖ്യ പ്രഭാഷണം നടത്തും. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, സുരക്ഷ, പുനരുപയോഗ ഊർജ്ജം തുടങ്ങിയ പരസ്പര താൽപര്യ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും ഇന്ത്യ ബെൽജിയം പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നതിനും സന്ദർശനം അവസരമൊരുക്കിയേക്കും.
2: ജനസംഖ്യാ വളർച്ച, ഭാവിയിലെ ജല ആവശ്യങ്ങൾ എന്നിവയുൾപ്പെടെ നഗരവൽക്കരണം ഉയർത്തുന്ന വെല്ലുവിളികളെക്കുറിച്ച് നഗര തദ്ദേശ സ്ഥാപനങ്ങളെ ബോധവൽക്കരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. നഗര തദ്ദേശ സ്ഥാപനങ്ങൾക്കായി സമാനമായ ചിന്തൻ ശിബിരങ്ങൾ സംഘടിപ്പിക്കാനും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ജൽശക്തി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ജലസംരക്ഷണ സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം വർദ്ധിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ 3 ഉക്രൈൻ പോളണ്ട് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഉക്രൈൻ വിദേശകാര്യമന്ത്രി, പോളണ്ട് ഉപപ്രധാനമന്ത്രി എന്നിവരുമായി ഡോക്ടർ ജയശങ്കർ ഉഭയകക്ഷി ചർച്ച നടത്തും. യൂറോപ്യൻ യൂണിയൻ, ലോകബാങ്ക്, IMF, മറ്റ് പ്രമുഖ സമ്പദ്വ്യവസ്ഥകൾ എന്നിവയുമായി സാമ്പത്തിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. ആഷ്വില്ലിൽ G20 യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു അവർ. കൂടുതൽ നിക്ഷേപം ആകർഷിക്കുന്നതിനും വിതരണ ശൃംഖലകൾ ശക്തിപ്പെടുത്തുന്നതിനും അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ലഭ്യമാക്കുന്നതിനും ശ്രമങ്ങളുടെ ഭാഗമായാണ് യോഗം. യൂറോപ്യൻ യൂണിയൻ സാമ്പത്തിക ധനകാര്യ കമ്മീഷണർ വാൾഡിസ് ഡോംബ്രോവ്സ്കിയുമായി നടന്ന കൂടിക്കാഴ്ചയിൽ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലെ സാമ്പത്തിക ധനകാര്യ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും ധനമന്ത്രി ചർച്ച ചെയ്തു. റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര US ഫെഡറൽ റിസർവ് ചെയർമാൻ കെവിൻ വാർഷുമായും IMF ഉദ്യോഗസ്ഥനുമായും കൂടിക്കാഴ്ചകൾ നടത്തി. നോർത്ത് കരോലിനയിൽ നടന്ന G20 സമ്മേളനത്തോടനുബന്ധിച്ചായിരുന്നു കൂടിക്കാഴ്ച. രാജ്യത്ത് റോഡ് അപകടങ്ങളും മരണങ്ങളും കുറയ്ക്കുന്നതിന് കൂടുതൽ പൊതുജന അവബോധവും ഉത്തരവാദിത്തത്തോടുകൂടിയ ഡ്രൈവിംഗും ആവശ്യമാണെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഹെൽത്തി ഹൈവേഴ്സ് കോൺക്ലേവ് 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റോഡ് അപകടങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ റോഡ് സുരക്ഷ പ്രധാന ആശങ്കയായി തുടരുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഓരോ വർഷവും ഏകദേശം 180,000 പേർ

പേർക്ക് റോഡ് അപകടങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുന്നുണ്ട്. റോഡ് അപകടങ്ങളിൽപ്പെടുന്നവരുടെ ചികിത്സയ്ക്കായി ആവിഷ്കരിച്ച പ്രധാനമന്ത്രി റാഹത്ത് പദ്ധതിയിൽ അപകട തീയതി മുതൽ 7 ദിവസത്തേക്ക് റോഡ് അപകടത്തിൽപ്പെടുന്നവർക്ക് 1,00,000 രൂപ വരെ പണരഹിത ചികിത്സയ്ക്ക് അർഹതയുണ്ടാകുമെന്നും ഗഡ്കരി പറഞ്ഞു. ഇന്ത്യ EOS-05 ഭൌമ നിരീക്ഷണ ഉപഗ്രഹം നാളെ വിക്ഷേപിക്കുമെന്ന് ISRO ചെയർമാൻ വി നാരായണൻ അറിയിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ 2:55 GSLV F-17 റോക്കറ്റിലാണ് ഉപഗ്രഹം വിക്ഷേപിക്കുന്നത്. EOS-05 ജിയോ സിൻക്രോണസ് ഭ്രമണപഥത്തിൽ സ്ഥാപിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഇമേജിംഗ് ഉപഗ്രഹമാണെന്നും ഈ ദൌത്യം ഇന്ത്യയുടെ ഭൂമി നിരീക്ഷണ ശേഷികളെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുപ്പതിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ISRO ചെയർമാൻ. സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ വിക്ഷേപണത്തിന് ക്രമീകരണങ്ങൾ പൂർത്തിയായതായി അദ്ദേഹം അറിയിച്ചു. മത്സ്യങ്ങളും ചെമ്മീനുകളും ഉൾപ്പെടെ ജലജീവികളെ ജലമില്ലാതെ ജീവനോടെ കൊണ്ടുപോകുന്നതിന് കൊച്ചിയിലെ ICAR സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി നൂതന സാങ്കേതികവിദ്യ വികസിപ്പിച്ചെടുത്തു. സാങ്കേതികവിദ്യയ്ക്ക് ഇന്ത്യൻ പേറ്റന്റ് ലഭിച്ചു. പരമ്പരാഗത ജലാധിഷ്ഠിത ഗതാഗത സംവിധാനങ്ങൾക്കും നിലവിലെ ജലരഹിത ഗതാഗത സംവിധാനങ്ങൾക്കും ബദലായി ഉപയോഗിക്കാവുന്ന സാങ്കേതികവിദ്യയാണിത്. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1,250 ആയി. ഭോട്ടേക്കോശി നദിയുടെ തീരത്തെ തുരങ്കങ്ങളിലും ഭൂഗർഭ വൈദ്യുത നിലയങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താൻ രക്ഷാപ്രവർത്തകർ ശ്രമം തുടരുകയാണ്. 11,993 പേരെ രക്ഷപ്പെടുത്തി. പ്രളയത്തിൽ കാണാതായവരുടെ കുടുംബങ്ങൾ പ്രതീകാത്മക ശവസംസ്കാര ചടങ്ങുകൾ നടത്തി. കാണാതായവരിൽ 583 പേർ വിദേശികളാണ്. ദുരന്തവും കാലാവസ്ഥാ വ്യതിയാനവും തമ്മിലെ ബന്ധം അന്താരാഷ്ട്ര സമൂഹത്തിനു മുന്നിൽ ശക്തമായി ഉന്നയിക്കണമെന്ന് പ്രധാനമന്ത്രി ബാരേന്ദ്ര ഷാ പറഞ്ഞു. ഇത്തവണത്തെ നവരാത്രി മഹോത്സവം മുൻകാലങ്ങളിലേതുപോലെ ആചാരങ്ങൾ കൃത്യമായി പാലിച്ചു നടത്തുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. തിരുവനന്തപുരത്ത് നവരാത്രി മഹോത്സവവുമായി ബന്ധപ്പെട്ട് വിളിച്ചുയർത്ത അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. മാനവ വിഭവശേഷി ലഭ്യമാക്കുന്നതിന് പകരം സ്വന്തമായി സാങ്കേതികവിദ്യയും ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന തലത്തിലേക്ക് സംസ്ഥാനം വളരണമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അടൽ എസ്റ്റാബ്ലിഷ്ഡ് ഇൻക്യുബേഷൻ സെന്റർ തിരുവനന്തപുരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആന്റ് മാനേജ്മെന്റ് കേരള ക്യാമ്പസിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. IT മേഖലയിലും സോഫ്റ്റ്വെയർ രംഗത്തും കേരളം വിപ്ലവം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും പുതിയ കാലഘട്ടത്തിൽ വെറും സേവനദാതാക്കളായി തുടരാനാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, ഡീപ് ടെക് ഉൽപ്പന്നങ്ങൾ, സെമി കണ്ടക്ടറുകൾ, അഡ്വാൻസ്ഡ് ഇലക്ട്രോണിക്സ്, ചിപ്പ് സിസ്റ്റം ഡിസൈൻ എന്നീ മേഖലകളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. സംസ്ഥാനത്തിന്റെ ദീർഘകാല വികസന സാധ്യതകളും ഭാവി വെല്ലുവിളികളും ചർച്ച ചെയ്യുന്നതിന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോട്ട് സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ റീ ഇമാജിനിങ് കേരളം ശില്പശാല നാളെ മറ്റന്നാളും IIM ക്യാമ്പസിൽ നടക്കും. മുഖ്യമന്ത്രി VD സതീശനും എല്ലാ മന്ത്രിമാരും പരിപാടിയിൽ പങ്കെടുക്കും. കേരളത്തിന്റെ ഭാവി വികസനത്തിന് പുതിയ ആശയങ്ങളും തന്ത്രപരമായ സമീപനങ്ങളും രൂപപ്പെടുത്തുന്നതിന് സംവാദവേദിയായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കോഴിക്കോട് IIMലെ അധ്യാപകരോടൊപ്പം ജപ്പാനിലെ കിയോ സർവകലാശാല, കിങ്സ് കോളേജ് ലണ്ടൻ എന്നിവിടങ്ങളിലെ വിദഗ്ധരും സെഷനുകൾ നയിക്കും. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ 2-ാമത്തെ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8:00 UAE ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഞായറാഴ്ച ദുബായിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യ തായ്ലന്റിനെ 94 റൺസിന് പരാജയപ്പെടുത്തി മികച്ച വിജയം നേടിയിരുന്നു. ഇന്നലെ ദുബായിൽ നടന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ ശ്രീലങ്ക ഇന്തോനേഷ്യയെ 75 റൺസിന് പരാജയപ്പെടുത്തി. നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 124 റൺസ് നേടിയ ശ്രീലങ്ക മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്തോനേഷ്യയെ 18.3 ഓവറിൽ വെറും 49 റൺസിന് പുറത്താക്കി. ഹ്യുണ്ടായ് വേൾഡ് ആർച്ചറി പാരാ സീരീസിന് മറ്റന്നാൾ ഇന്ത്യ ആദ്യമായി ആതിഥേയത്വം വഹിക്കും. അഹമ്മദാബാദിലെ സബർമതി നദീതീരത്താണ് 5 ദിവസത്തെ മത്സരം. 20 രാജ്യങ്ങളിൽ നിന്ന് 100-ലധികം അത്ലറ്റുകൾ പങ്കെടുക്കും. June 30 മുതൽ July 4 വരെ ബാങ്കോക്കിലും ചെക്കിയയിലെ നോവമെസ്റ്റോയിലും നടന്ന മത്സരങ്ങൾക്ക് ശേഷം പരമ്പരയുടെ 3-ാം ഘട്ടമാണിത്. അടുത്ത മാസം ചിലിയിലെ സാന്റിയാഗോയിലാണ് 4-ാമത്തെയും അവസാനത്തെയും ഘട്ടം. നാളെയാണ് ടൂർണമെന്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം. ശബരിമലയിൽ കന്നിമാസ പൂജയോടനുബന്ധിച്ച് ദർശനം നടത്തുന്നതിന് ഓൺലൈൻ വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. ശബരിമല online.org എന്ന വെബ്സൈറ്റ് വഴിയാണ് ബുക്കിംഗ്. ഈ മാസം 16-നാണ് നട തുറക്കുന്നത്. കോഴിക്കോട് ചേവായൂരിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 16.5 ഗ്രാം MDMA ഓട്ടോ ഡ്രൈവർ പിടിയിലായി. കുണ്ടുങ്ങൽ സ്വദേശി അഹമ്മദ് ബാസിക്കിനെയാണ് ഡാൻസാഫും ചേവായൂർ പോലീസും ചേർന്ന് പിടികൂടിയത്. ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി കൊച്ചി നഗരത്തിൽ 5 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശിയെ പിടികൂടി. റായ്ഗാഡ സ്വദേശി ഗന്ദർപ്പ ഖുറേയാണ് അറസ്റ്റ് ചെയ്തത്.

തിരുവനന്തപുരം ജില്ലയിലെ അമൃതം ന്യൂട്രിമിക്സ് നിർമ്മാണ യൂണിറ്റുകളിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗം സബിത ബേഗത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. ആമച്ചൽ, കള്ളിക്കാട്, കുറ്റിച്ചൽ, വെങ്ങാനൂർ എന്നീ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന

0: മഹാരാജ് തിരുവനന്തപുരത്ത് സമാധിയായി. 94 വയസ്സായിരുന്നു. മദ്രാസിലും പിന്നീട് കേരളത്തിലെ തിരുവനന്തപുരം, കോഴിക്കോട്, കൊയിലാണ്ടി, ഹരിപ്പാട് ശ്രീരാമകൃഷ്ണ മഠങ്ങളുടെയും ആശ്രമങ്ങളുടെയും പ്രവർത്തനങ്ങളിലും അദ്ദേഹം സജീവമായിരുന്നു. ദേശാഭിമാനി തിരൂർ ലേഖകനും എഡിറ്റർ ലൈവ് ചാനൽ എഡിറ്ററുമായിരുന്ന വിനോദ് തലപ്പള്ളി അന്തരിച്ചു. 55 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് തിരൂർ മുത്തൂരിലെ വീട്ടുവളപ്പിൽ നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവറുമായി ഇന്ന് ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തും. ഇന്ത്യ EOS-05 ഭൌമ നിരീക്ഷണ ഉപഗ്രഹം നാളെ വിക്ഷേപിക്കും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1250. മാനവ വിഭവശേഷി ലഭ്യമാക്കുന്നതിന് പകരം സ്വന്തമായി സാങ്കേതിക വിദ്യയും ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന തലത്തിലേക്ക് സംസ്ഥാനം വളരണമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ രണ്ടാമത്തെ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ
1: 7:25. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാഗരീകരണേന ഉത്പദ്യമാനാനി ആഹ്വാനാനി പ്രതി നഗരീയ സ്ഥാനീയ നികായേഭ്യഃ സംവേദനശീലതാം വർദ്ധയിതും ആഹ്വാനം കൃതവാൻ. ഏതേഷു ആഹ്വാനേഷു വർധമാന ജനസംഖ്യ അഥ ഭവിഷ്യസ്യ ജലാവശ്യക്താഃ ച പ്രമുഖാഃ സന്തി. അസൌ നഗരീയ സ്ഥാനീയ നികായേഭ്യഃ ഏതാദൃശാനാം ചിന്തന ശിബിരാണാം ആയോജനസ്യ പരാമർശം അപി പ്രദത്തവാൻ. ശ്രീമോദി ഹ്യഃ ജലശക്തി മന്ത്രാലയേന ആയോജിതസ്യ ദ്വിദിവസീയസ്യ രാഷ്ട്രീയ വിഭാഗീയ ജലശിഖര സമ്മേളനസ്യ സമാപന സത്രസ്യ അധ്യക്ഷതാം കൃതവാൻ. അസൌ ജലസംരക്ഷണ പ്രൌദ്യോഗികീനാം അധികാധിക പ്രയോഗായ ആഹ്വാനം കൃതവാൻ. ഭാരതീയ നിർമാതൃഭ്യഃ ഹിതധാരകേഭ്യശ്ച കാര്യകുശല സമാധാനാനാം വികാസായ തേഷാം വ്യാപകസ്തരെ പ്രയോഗായ ച സമർത്ഥനം പ്രദാതും സമർപ്പിത പ്രദർശനാനാം കാര്യശാലാനാം ച ആയോജനസ്യ പരാമർശമപി ദത്തവാൻ. ഏതേഷു വൈശ്വികസ്തരെ പ്രചലിതാനാം ശ്രേഷ്ഠ കാര്യപദ്ധതീനാം പരിചയഃ അപി ഭവേത് ഇത്യസൌ ഉക്തവാൻ. പ്രധാനമന്ത്രി ദ്വിദിവസീയസ്യ ഗഹന വിചാര വിമർശസ്യ പ്രശംസാം കൃത്വാ അവദത് യത് ശിഖര സമ്മേളനേ ഉദ്ഭൂതാഃ ക്രിയാന്വയന യോഗ്യാഃ സമയബദ്ധാഃ ച കാര്യബിന്ദവഃ നിരന്തര സമീക്ഷയാ തഥാ അനുഭവാധാരിത അധിഗമ പ്രക്രിയയാ ച അഗ്രേ നേതവ്യാഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തഥാ ബെൽജിയം ദേശസ്യ പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവർ അദ്യ നവദില്യാം ദ്വൈപാക്ഷിക വാർത്താം കരിഷ്യതഃ. ഉഭൌ നേതാരൌ ദ്വിപക്ഷീയ സംബന്ധാനാം സമഗ്ര പരിദൃശ്യസ്യ പരസ്പര ഹിത സംബന്ധാനാം ക്ഷേത്രീയ വൈശ്വിക പ്രകരണാനാം ച വിഷയേ ചർച്ചാം കരിഷ്യതഃ. ബെൽജിയം ദേശസ്യ പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവർ ത്രിദിവസീയ ഭാരത യാത്രയൈ ഹ്യഃ രാത്രൌ രാഷ്ട്രീയ രാജധാനീം പ്രാപ്തവാൻ. തേന സഹ ബെൽജിയം ദേശസ്യ രക്ഷാമന്ത്രി തിയോ ഫ്രാങ്കിൻ അപി ഭാരതമാഗതവാൻ. ഗതവർഷസ്യ ഫർവരി മാസസ്യ പദഭാരഗ്രഹണാനന്തരം ഏഷാ തസ്യ പ്രഥമാ ഭാരതയാത്ര വർത്തതെ. ഭാരതാഗന്തുകഃ ബെൽജിയം ദേശസ്യ പ്രധാനമന്ത്രി ഭാരത യൂറോപീയ സംഘയോഃ മുക്ത വാണിജ്യ സന്ദേഹേ സന്ദർഭേ ഭാരതീയോദ്യോഗ മഹാസംഘേന ആയോജിതം വ്യാവസായിക കാര്യക്രമം സംബോധയിഷ്യതി. ഭാരതേന ജലപ്ലാവ പീഡിതെ നേപാളദേശെ സ്വസ്യ ആപദുദ്ധാര കാര്യക്രമഃ തീവ്രീകൃതഃ. നവദില്ലീതഃ ആപത്കാലീന സാമഗ്രീണാം പഞ്ചമഃ ഭാഗഃ അപി പ്രേഷിതഃ. നേപാളസ്ഥേന ഭാരതീയ രാജദൂതേന സാമാജിക സഞ്ചാര പടലെ പ്രകാശിതെ ഏകസ്മിൻ സന്ദേശേ ഉക്തം യത് ആപദുദ്ധാര സഹായതാം വഹത് ഭാരതസ്യ പഞ്ചമം വിമാനം ഹ്യഃ ഹിമാലയീയ രാഷ്ട്രം പ്രാപ്തം. വിമാനെ വിശിഷ്ട സുരംഗോദ്ധാരോപകരണൈ സുസജ്ജിതം ഏകാദശ സദസ്യാത്മകം ആപദുദ്ധാരദലം അഥ 5.5 ടന പരിമിതാഃ ച അത്യാവശ്യകാഃ ഔഷധയഃ ആസന്. ഭാരതീയ വായുസേനയാ പ്രഭാവിത ക്ഷേത്രേഭ്യഃ അത്യാവശ്യക സാമഗ്രീണാം പരിവഹനായ അനേകാനി വിമാനാനി സഞ്ചാലിതാനി. ഭാരതേന വിശിഷ്ടാനവേഷണോദ്ധാര സഹായതാ അപി പ്രദത്താ. केन्द्रीय कृषि ग्रामीण विकास मंत्री शिवराज सिंह अद्य मुंबई नगरे बैंक संस्थान अथ राज्य ग्रामीण जीविकोपक्रम च सह उच्चस्तरीयोपवेशनस्य अध्यक्षतां करिष्यति। दीर्घकालात् लंबित ऋण स्वीकृतेः अथ धनराशेः समये वितरण

0: विषयस्य च समस्यायाः समाधानं प्राप्तुम् उपवेशने प्रयत्नः भविष्यति। महिला क्रिकेट क्रीडायाम् अद्य संयुक्तारबामीरातस्य दुबई अन्ताराष्ट्रिय क्रीडांगणे ऐषमः महिला एशिया चषक प्रतिस्पर्धायाः ग्रुप ए इत्यस्य द्वितीय द्वन्द्वे भारतीय दलं हांगकांग दलं सम्मुखी करिष्यति। स्पर्धेयं भारतीय समयानुसारं रात्रौ अष्टवादने प्रारप्स्यते। इति वार्ताः।
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 7 മണി. ട്രെയിൻ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവർ ശ്രദ്ധിക്കുക. ട്രെയിൻ നമ്പർ 1 66 49 മാംഗ്ലൂർ സെൻട്രൽ കന്യാകുമാരി പരശുരാം എക്സ്പ്രസ് 12 മിനിറ്റും 1 66 10 മാംഗ്ലൂർ സെൻട്രൽ പാൽഘാട്ട് എക്സ്പ്രസ് 5 മിനിറ്റും 1 63 45 ലോക്മാന്യ തിലക് തിരുവനന്തപുരം സെൻട്രൽ നേത്രാവതി എക്സ്പ്രസ് 54 മിനിറ്റും വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു.
2: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
4: ഇന്നത്തെ FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
5: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
6: വിശ്വാസം ഏതൊരു വലിയ വിജയത്തിന്റെയും അടിത്തറയാണത്.
5: നമ്മുടെ നാടിന്റെ വളർച്ചയും നമ്മുടെ സ്വപ്നങ്ങളുടെ വിജയവും ഇനി ഒന്നിച്ചു സാക്ഷാത്കരിക്കാം.
6: 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കേരളത്തിലെ പ്രമുഖ സൂപ്പർ ഗ്രേഡ് ബാങ്ക് മികച്ച പ്രവർത്തനത്തിലൂടെ നിരവധി ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടി ജനമനസ്സുകളിൽ ആഴത്തിൽ ഇടം നേടിയ നാടിന്റെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
5: നിങ്ങളുടെ ഭാവിയെ കൂടുതൽ ഭദ്രമാക്കാൻ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
7: ഇന്ന് ഞാനുള്ളത് ഒരു അടിപൊളി സൂപ്പർ സ്ഥലത്താണ് ഗായ്സ്. നമ്മുടെ കണ്ണൂർ ജില്ലയിലെ മാടായി പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനുള്ളത്. ദാ നിങ്ങൾ പാറകോട്ട് നോക്കിയേ, എത്ര പൂക്കളാണ്. ഓ വാവ്, വീക്കെൻഡുകൾ അടിപൊളിയാക്കാൻ ഗായ്സ് ഇവിടെ എന്തായാലും നിങ്ങൾ വരണം മാടായി പാറയിലേക്ക്. അടിപൊളി സൂപ്പർ വൈബാണ് ഗായ്സ്.
8: ഇത്തരം വ്ളോഗർമാർ വികാരഭരിതമായി പറയുന്നത് മാത്രം കേട്ട് മാടായി പാറയെ തേടിയെത്തുന്നവരോട് ഒരു ചോദ്യം: ഇതുമാത്രമാണോ നമ്മുടെ മാടായിപ്പാറ? അല്ല, അറബിക്കടലും കുപ്പം പുഴയും രാമപുരം പുഴയും ഏഴിമല കുന്നുകളും അതിരിട്ട ഏതാണ്ട് 1000 ഏക്കറോളം പരന്നുകിടക്കുന്ന ചെങ്കൽപ്പരപ്പ് പ്രകൃതിയൊരുക്കിയ ഒരു ശുദ്ധജലസ്തംഭം, സസ്യ ജൈവ വൈവിധ്യത്തിന്റെ സ്വർഗഭൂമി. കണ്ണൂർ ജില്ലയുടെ മൊത്തം വിസ്തൃതിയുടെ 0.01% മാത്രം വരുന്ന മാടായിപ്പാറയിൽ പക്ഷെ ജില്ലയുടെ മൊത്തം സസ്യവൈവിധ്യത്തിന്റെ 59% കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പ്രകൃതി സ്നേഹികൾ സാക്ഷ്യപ്പെടുത്തുമ്പോൾ അരിയാഹാരം കഴിക്കുന്ന ഓരോരുത്തരും തിരിച്ചറിയണം. മറ്റ് ടൂറിസ്റ്റ് സ്പോട്ടുകളിലേക്കെന്ന പോലെ ഇരമ്പിക്കുതിച്ചെത്തി തിന്നും കുടിച്ചും രസിച്ചും മതിച്ചും കുപ്പത്തൊട്ടിയാക്കി മടങ്ങേണ്ടതല്ല ഇവിടമെന്ന്. ഈയിടെയായി മാടായിപ്പാറ വീണ്ടും സമരപ്പാറയായിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. വാദങ്ങളും പ്രതിവാദങ്ങളും മറുവാദങ്ങളും പലതും നമ്മൾ കേൾക്കുന്നു. മാടായിപ്പാറയിൽ നീലവസന്തം തീർക്കുന്ന കാക്കപ്പൂക്കളെ സാക്ഷിയാക്കി ജാലകവും നീലവസന്തത്തിന് നീതി തേടി ഒരു അന്വേഷണം നടത്തുകയാണ്, തികച്ചും നിഷ്പക്ഷമായി തന്നെ.
9: നമ്മൾ ഏറ്റവും ബയോഡൈവേഴ്സിറ്റി റിച്ച് ആയിട്ടുള്ള സൈലന്റ് വാലി നാഷണൽ പാർക്ക്. സൈലന്റ് വാലി നാഷണൽ പാർക്കിൽ ഈ കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ എത്ര സസ്യങ്ങൾ കണ്ടുപിടിച്ചു വെച്ചാൽ 4 or 5 സസ്യങ്ങളാണ് കണ്ടുപിടിച്ചിട്ടുണ്ടാവുക. നമുക്കിവിടെ ഒരു ലാസ്റ്റ് 30 ഇയേഴ്സിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത് ഇവിടെ 11 സ്പീഷീസാണ്. 11 സ്പീഷീസ് ഓഫ് പ്ലാന്റ്സും 4 സ്പീഷീസ് ഓഫ് ഇൻസെക്ട്സുമാണ്.
8: സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ശാസ്ത്രജ്ഞനും പശ്ചിമഘട്ട ജൈവ വൈവിധ്യ ഗവേഷകനുമായ ഡോക്ടർ മുഹമ്മദ് ജാഫർ പാലോട്ട്.
9: പിന്നെ ഈ മടയപ്പാറയുടെ ഇനി ഹൈഡ്രോളജി പറയുകയാണ്. കാരണം ഈ പരന്ന പാറ ആയതുകൊണ്ട് തന്നെ ധാരാളം മഴ പെയ്യുമ്പോൾ മഴ നേരെ അവിടെയുള്ള ഓരോ സുഷിരങ്ങളിലും ഓരോ ചെറിയ ചെറിയ ഡിപ്രഷൻസിലും അതുപോലെ കുളങ്ങളിലും തോടുകളിലും എല്ലാം ആയിട്ട് ഇങ്ങനെ എപ്പോഴും ഏത് സമയത്ത് പോയാലും മടയപ്പാറയിൽ വെറ്റ് സീസൺ എന്ന് പറയുന്നത് മഴ തുടങ്ങിയത് മുതൽ ജൂൺ മുതൽ അല്ലെങ്കിൽ മെയ് ലാസ്റ്റ് മുതൽ ഒക്ടോബർ വരെ ഒരു വെറ്റ് സീസൺ ആണ്. എപ്പോഴും വെള്ളമുള്ള സ്ഥലമാണ്.
8: നിരവധി മത സംസ്കാരങ്ങളുടെ

0: സംഗമ ഭൂമി കൂടിയായ മാടായിപ്പാറയുടെ ജലജീവശാസ്ത്രത്തെക്കുറിച്ച് നമ്മൾ തികച്ചും സാക്ഷരരാവേണ്ടതുണ്ട്.
1: അധികം പെയ്യുന്ന വെള്ളം ഭൂമി വലിച്ചെടുത്ത് അത് പാറയുടെ ചെരുവുകളിൽ നിന്ന് ധാരാളം വെള്ളച്ചാട്ടങ്ങളായിട്ട് വരണം. അങ്ങനെയുള്ള ഒരു വെള്ളച്ചാട്ടം നമ്മൾ പിടിച്ചിട്ടുണ്ടായിരുന്നു. തലയാട്ടം വെള്ളം എന്ന് പറയുന്നത് ഒരു കുളങ്ങര പള്ളിക്ക് സമീപമുള്ള ഒരു കുളമുള്ള അടുത്തുള്ള ഒരു വെള്ളച്ചാട്ടമാണ്. ആ വെള്ളച്ചാട്ടത്തിൽ നമ്മൾ ഒരു മിനിറ്റിൽ വെള്ളം നോക്കിയപ്പോൾ 500 ലിറ്റർ വെള്ളമാണ് വന്നുകൊണ്ടിരുന്നത്. 500 ലിറ്റർ എന്ന് പറയുന്നത് ഒരു ദിവസത്തെ കണക്ക് കൂട്ടി നോക്കിയപ്പോൾ, ഒരു ദിവസം നമ്മൾ നോക്കിയപ്പോൾ അത് ഏകദേശം 10 ലക്ഷം ലിറ്റർ ആണ്. ആ വെള്ളം എടുത്ത് നമ്മൾ ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തു. ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ മിനറൽ വാട്ടറിനേക്കാളും ബെസ്റ്റ് വാട്ടറാണ്. 1 ലിറ്റർ നമ്മൾ 20 രൂപ വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു ദിവസം 2 കോടിയുടെ വെള്ളമാണ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അങ്ങനെ 4 മാസത്തോളം വെള്ളം ഇങ്ങനെ ചാടിക്കൊണ്ടേയിരിക്കും. 4 മാസത്തെ കണക്ക് കൂട്ടി നോക്കിയപ്പോൾ 120 × 240 കോടി. ഇങ്ങനെയുള്ള 6 വെള്ളച്ചാട്ടങ്ങളും നമ്മുടെ മാടായിപ്പാറിന്റെ ചുറ്റുപാടുമുണ്ട്. ഇതെല്ലാം കൂട്ടി നോക്കിയാൽ നമ്മൾ 2000 കോടിയോ 3000 കോടിയോ ഉള്ള നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം ഇതിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാടായിപ്പാറ ഒരു വാട്ടർ ടവറാണ്, ചുറ്റുപാടും ഉപ്പുവെള്ളമാണ്. അതിനിടയിൽ വെള്ളം നല്ല ശുദ്ധജലം ചുരുത്തുന്ന ഏറ്റവും ബെസ്റ്റ് അക്വിഫറാണ് നമ്മുടെ മാടായിപ്പാറ എന്നുള്ളത്.
0: ഈ ജലസാന്നിധ്യം ഒന്ന് തന്നെയാണ് ഇവിടെ വിരിയുന്ന നിരവധി ജീവനുകളുടെ സൃഷ്ടി ലായനി.
1: ഈ ജലസമൃദ്ധി കൊണ്ട് തന്നെ അവിടെ ധാരാളം സസ്യങ്ങൾ, പ്രത്യേകിച്ച് ഈ വെറ്റ് സീസണിൽ മാടായിപ്പാറയിൽ മാത്രം ഈ 1000 ഏക്കറിനടിയിലുള്ള സ്ഥലത്ത് മാത്രം നമ്മൾ 700 ലേറെ സപുഷ്പികളായിട്ടുള്ള സസ്യങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ തന്നെ 11 സസ്യങ്ങൾ ആദ്യമായി കണ്ടെത്തിയിട്ടുള്ളത് മാടായിപ്പാറയിൽ നിന്നാണ്. അപ്പൊ അതിൽ തന്നെ ഒരു സ്പീഷീസ് എക്സ്റ്റിങ്ക്ട് ആയി, കൃഷ്ണകേസര എന്ന് പറയുന്ന ഒരു കുഞ്ഞ് ആമ്പൽ. കാരണം അവിടെ ചെറിയൊരു കുളത്തിലാണ് ഉണ്ടായിരുന്നത്. ആ കുളത്തിൽ ഡിറ്റർജൻസ് ഉപയോഗിച്ചിട്ട് വണ്ടി കഴുകിയിട്ട് ആൾക്കാർ ഇപ്പൊ 2-3 വർഷമായിട്ട് ആ ചെടി ഇല്ല. ദാറ്റ് മീൻസ് ലോകത്ത് നിന്ന് ആ സസ്യം ഇല്ലാതായി എന്ന് വേണമെങ്കിൽ പറയാം.
0: മാടായിപ്പാറയിലെ കുഞ്ഞു കൈക്കുടന്ന പാറക്കുളങ്ങളിൽ കൺമിഴിച്ചിരുന്ന വെള്ളി നക്ഷത്രം പോലുള്ള കൃഷ്ണകേസരങ്ങളെ മാപ്പ് എന്നല്ലാതെ ഇനി എന്ത് പറയാൻ.
1: അപ്പൊ അങ്ങനെയുള്ള അത്രയും അപൂർവമായിട്ടുള്ള സസ്യങ്ങൾ, പ്രത്യേകിച്ച് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സിന്റെ വലിയൊരു ഡൈവേഴ്സിറ്റി, ബ്ലാഡ് വേർട്ട് എന്ന് പറയുന്ന ഒരു പ്രാണീനെ പിടിക്കുന്ന ചെടി, അത് 7 സ്പീഷീസ് ഇവിടെ ഉണ്ട്. അതുപോലെ ട്രോസീറ ഇൻഡിക്ക എന്ന് പറയുന്ന അഴുകണ്ണി എന്നൊക്കെ പറയുന്ന ഒരു ചെടിയുണ്ട്, നമ്മൾ സൺഡ്യൂ എന്ന് ഇംഗ്ലീഷിൽ പറയും. അതിന്റെ വലിയൊരു പോപ്പുലേഷൻ മാടായിപ്പാറയിലുണ്ട്.
0: അങ്ങനെ അങ്ങനെ പുല്ലുകളുടെ, പൂമ്പാറ്റകളുടെ, തുമ്പികളുടെ, ചിലന്തികളുടെ, കടന്നലുകളുടെ, പുൽച്ചാടികളുടെ, നമ്മുടെയൊക്കെ മഞ്ഞളിച്ച കാഴ്ചകളിൽ പെടാത്ത അപൂർവമായ ജീവനുകളുടെ മറ്റൊരു സമാന്തര ലോകമുണ്ടിവിടെ. അതുകൊണ്ട് മാടായിപ്പാറയിൽ ഓരോ അടിക്കാൽ വെക്കുമ്പോഴും കരുതണം, നമ്മുടെ കാൽ കീഴിൽ പേരറിയാത്ത ഒരു കുഞ്ഞു പൂവ് പുഞ്ചിരിക്കുന്നുണ്ടാകാം, ഒരു കിളിമുട്ടയിലെ സ്വപ്നങ്ങൾ ഉണ്ടാവാം, ഒരു പുൽച്ചാടിയുടെ കുഞ്ഞു ജീവനുണ്ടാവാം.
2: കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സന്ദർശകരുടെ ബാഹുല്യം ഇവിടെ ഏറെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. വാഹനങ്ങൾ പാറയിൽ തലങ്ങും വിരങ്ങും ഓടിച്ചു കയറ്റുന്നത് പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തകരുടെയും പോലീസിന്റെയും ഇടപെടൽ മൂലം കുറച്ചൊക്കെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ എത്തുന്ന സന്ദർശകർ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ നടക്കുകയും ബഹളമുണ്ടാക്കുകയും പാർട്ടികൾ നടത്തുകയും ഭക്ഷണ അവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും വലിച്ചെറിയുകയും ചെയ്യുന്നത് പതിവായിരിക്കുകയാണ്.
0: മാടായിപ്പാറ ഇന്ന് നേരിടുന്ന പാരിസ്ഥിതിക വെല്ലുവിളികൾ പലതാണ്. ബയോഡൈവേഴ്സിറ്റി ബോർഡ് കണ്ണൂർ ജില്ലാ മുൻ കോർഡിനേറ്ററും കണ്ണൂർ ജില്ലാ പരിസ്ഥിതി ഏകോപന സമിതി ചെയർമാനുമായ ശ്രീ വി സി ബാലകൃഷ്ണൻ.
2: നിലത്ത് ഇരതേടി നടക്കുന്ന 47 ഇനം പക്ഷികളുടെയും നിലത്ത് മുട്ടയിട്ട് പ്രജനനം നടത്തുന്ന തിത്തിരി, വയൽക്കണ്ണൻ തുടങ്ങിയ 19 ഇനം പക്ഷികളുടെയും നിലനിൽപ്പ് ഈ രീതിയിൽ അപകടത്തിലായിരിക്കുക. സന്ദർശകർ ചവിട്ടി മെതിച്ചുകൊണ്ട് നടക്കുന്നതിനാൽ 6 ഇനം കാക്കപ്പൂക്കൾ, ഇരപിടിയൻ സസ്യമായ ഡ്രോസിറ, 6 മണിപ്പൂ, കുഞ്ഞിക്കോളാമ്പി, സീലാക്നി തുടങ്ങിയ ചെറു സസ്യങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ സ്ഥാനിക സസ്യങ്ങളും ഇവിടെ അപകട ഭീഷണിയിലാണ്. മാടായിക്കാവ് ദേവസ്വത്തിന്റെ അധീനതയിലാണ് മാടായിപ്പാറയുടെ ഭൂരിഭാഗവും. കഴിഞ്ഞ ഒരു മാസക്കാലമായി പഞ്ചായത്ത് അധികൃതരുടെയോ മറ്റ് സർക്കാർ വകുപ്പുകളുടെയോ യാതൊരു വിധത്തിലുള്ള അനുമതിയും ഇല്ലാതെ ഇക്കോ പാർക്ക് എന്ന പേരിൽ ഒരു കച്ചവട സ്ഥാപനം 11:00 ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കിയും അമിത പ്രകാശം ചൊരിഞ്ഞും മാടായിപ്പാറയുടെ ശാന്തതയ്ക്കും സ്വച്ഛതയ്ക്കും ജൈവ വൈവിധ്യത്തിനും ഇത് ഭംഗം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ പാർക്ക് ഗ്രാമപഞ്ചായത്ത് അധികൃതർ ടോപ്പ് മെമ്മോ നൽകി താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ടെന്നുള്ള സന്തോഷ വാർത്തയും അറിയിക്കുകയാണ്. മാടായിപ്പാറയുടെ ഭൂരിഭാഗം പ്രദേശത്തിനും ഉടമയായ മാടായിക്കാവ് ദേവസ്വം അധികൃതർ മാടായിപ്പാറയിലേക്ക് വാഹനങ്ങൾ കയറ്റുന്നത് തടയുന്നതിനും സന്ദർശകരെ നിയന്ത്രിക്കുന്നതിനും സഹായകരമായ തരത്തിൽ കമ്പിവേലികൾ പുനഃസ്ഥാപിച്ചുകൊണ്ട് മാടായിപ്പാറയെ സംരക്ഷിക്കുന്ന രീതിയിൽ ഉചിതമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ് ആക്കുവാനോ അല്ലെങ്കിൽ കൺസർവേഷൻ റിസർവ് ആക്കുവാനോ ഉള്ള നടപടികളും പ്രത്യേകിച്ച് ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ ഭാഗത്തുനിന്നും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് BMCയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നാണ് പറയാനുള്ളത്.
0: മാടായിപ്പാറയിൽ പ്രവർത്തിച്ചു വന്ന എക്കോ പാർക്ക് അധികൃതരുടെ പക്ഷത്ത് നിന്ന് ഈ

0: ശബ്ദസന്ദേശം.
1: ശ്രീനാരായൺ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി മാടായിപ്പാറ. ഇത് 2003 രജിസ്റ്റർ ചെയ്യുകയും 2004 തന്നെ മാടായിപ്പാറയിൽ സ്വകാര്യ വ്യക്തികളിൽ നിന്ന് 2 ഏക്കർ 81.5 സെന്റ് സ്ഥലം രജിസ്റ്റർ ചെയ്ത് വാങ്ങിച്ചു.
0: ശ്രീ സി ഭാസ്കരൻ, ശ്രീനാരായണ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റാണ്.
1: 2006 സ്കൂൾ കെട്ടിടത്തിന്റെ ബേസ്മെന്റ് പണി പൂർത്തിയായ സമയത്താണ് ദേവസ്വം ഇതൊരു തർക്കഭൂമിയായി സിവിൽ കേസ് പയ്യന്നൂർ സബ് കോടതിയിൽ കൊടുത്തത്. ഈ കേസിൽ ഇതുവരെയുള്ള എല്ലാ വിധികളും ഞങ്ങൾക്ക് അനുകൂലമാണ്. സ്കൂൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ 2015 റോഡിനെതിരെയും ഒരു സിവിൽ കേസ് ദേവസ്വം കൊടുത്തു. റോഡിനെതിരെ കേസ് കൊടുത്തതിനാൽ 2022 ജൂൺ 1 മുതൽ സ്കൂൾ അടച്ചിടേണ്ടി വന്നു. സ്കൂൾ പ്രവർത്തിക്കാത്തത് കൊണ്ട് കെട്ടിടവും പരിസരവും സാമൂഹ്യ ദ്രോഹികളുടെ വിഹാര രംഗമായി. ധാരാളം വിലപിടിപ്പുള്ള സാധനങ്ങൾ മോഷ്ടാക്കൾ കൊണ്ടുപോവുകയും ചെയ്തു. സാമൂഹ്യ ദ്രോഹികളുടെ പ്രവർത്തനം ദുസ്സഹമായ സാഹചര്യത്തിൽ ഈ കെട്ടിടവും പരിസരവും നമ്മുടെ ബൈലോക്ക് അനുസൃതമായി ഒരു സാംസ്കാരിക കേന്ദ്രമായി കെട്ടിടം ഹാളിനെ മാറ്റുകയും കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന കളിസ്ഥലം കുറച്ചുകൂടെ ഉപകരണങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ഒരു പാർക്ക് സ്ഥാപിക്കുകയും ചെയ്തു. ഇതാണ് നമ്മുടെ മാടായിപ്പാറയിൽ ശ്രീനാരായണ എഡ്യൂക്കേഷൻ സൊസൈറ്റി ചെയ്ത കാര്യങ്ങൾ. ഈ പാർക്കിൽ യാതൊരുവിധ ജൈവവൈവിധ്യങ്ങളെയും ഹനിക്കുന്ന ഒരു പ്രവൃത്തിയും നടക്കുന്നില്ല. നീരൊഴുക്ക് തടഞ്ഞിട്ടില്ല. മാടായിപ്പാറയിൽ കുറെ വർഷങ്ങളായി തീർത്ഥാടകരും സന്ദർശകരും ക്രമാതീതമായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാടായിപ്പാറയെ സംരക്ഷിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം.
0: ഇക്കഴിഞ്ഞ 31-ാം തീയതി തിങ്കളാഴ്ചയാണ് ഞങ്ങൾ മാടായിപ്പാറയിലെത്തിയത്. പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ നിന്നും മാടായിപ്പാറയിലേക്ക് ഒരു ഓട്ടോ കയറിയപ്പോൾ തദ്ദേശവാസിയായ ഓട്ടോ ഡ്രൈവറോടുകൂടി ഞങ്ങൾ ഈ വിഷയത്തെപ്പറ്റി ചോദിച്ചു.
2: വിജയൻ ചെങ്ങൽ, ഓട്ടോ ഡ്രൈവർ.
3: മാടായിപ്പാറയില് പൊതുവെ പഴയ മാടായിപ്പാറയാണോ? എത്ര മാറ്റം വന്നിട്ടുണ്ട് ഇവിടെ? വൈകുന്നേരത്തേക്ക് കാഴ്ച എന്താണ്?
2: വളരെയധികം മാറ്റമാണ്. ഒരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെയാണ് ഈ മാടായിപ്പാറ വൈകുന്നേരം കാണപ്പെടുന്നത്. രാത്രിയും ജനങ്ങൾ ഉണ്ടാവും. വൈകുന്നേരം ഒരു ഉത്സവ പ്രതിനിധി തന്നെയാണ് ഇവിടെ. പണ്ട് ഈ വാഹനങ്ങളിൽ നിന്ന് ഏത് ഗ്യാപ്പാ കിട്ടുന്ന ആ ഗ്യാപ്പിൽ കൂടി വാഹനം പാറേന്റെ ഉള്ളിലേക്ക് പോവുകയും അതിൽ വളർന്നു വരുന്ന കാക്കാപ്പൂ, കൃഷ്ണപ്പൂ എല്ലാം നശിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ വേലി കെട്ടാനുള്ള കാരണം.
3: നമ്മള് വരുന്ന വഴിക്ക് പ്ലാസ്റ്റിക്കും ഒക്കെ കിടക്കണുണ്ടല്ലോ.
2: ബിരിയാണി, മറ്റുള്ള ഐസ്ക്രീം, അത് ഇതെല്ലാം കഴിച്ച് കച്ചറകൾ മാടായിപ്പാറമ്മകള് വലിച്ചു ചാടുന്നത് കൊണ്ടാണ് ഈ ദേവസ്വം ബോർഡിന്റെ ആൾക്കാര്, സമിതിന്റെ ആൾക്കാരും കൂടിയിട്ട് എതിർക്കുന്നത്.
4: ചിറക്കൽ കോവിലകം ദേവസ്വത്തിന്റെ മാടായി തിരുവറുകാട്ടുകാവ് ക്ഷേത്രത്തിന്റെ ഭൂമിയാണ് മാടായിപ്പാറ.
0: ചിറക്കൽ കോവിലകം ദേവസ്വം മാനേജറും ചിറക്കൽ കോവിലകം ട്രസ്റ്റി കുടുംബാംഗവുമായ ശ്രീ സുരേഷ് വർമ്മ.
4: ഏകദേശം 300 ഏക്കറോളം വരുന്ന ഭൂമി ദേവസ്വത്തിന്റേതാണ്. ഈ ഭൂമിയിൽ ദേവസ്വം നികുതി അടച്ചു വരുന്നുണ്ട് എന്നതാണ് സത്യം. ഈ നികുതി അടച്ചു വരുന്ന ഭൂമി പലതും ഇന്ന് കയ്യേറ്റ ഭൂമിയായി മാറിയിരിക്കുകയാണ്. മാത്രമല്ല, ജൈവ വൈവിധ്യത്തിന്റെ കലവറ എന്നറിയപ്പെടുന്ന മാടായിപ്പാറ ഇന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഭക്ഷണ പദാർത്ഥങ്ങളുടെ മാലിന്യങ്ങളും ഒക്കെ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമായി മാറിയിരിക്കുകയാണ്. ക്ഷേത്രഭൂമി സംരക്ഷിക്കുക എന്നുള്ള ഒരു കടമ നമ്മളിൽ എല്ലാവർക്കും ഉണ്ട്. ചിറക്കൽ കോവിലകം ദേവസ്വത്തിന്റെ ട്രസ്റ്റി കുടുംബം എന്ന നിലയിൽ ഈ ദേവസ്വം ഭൂമി എന്ത് വില കൊടുത്തും പരിപാലിക്കേണ്ടതാണ്, അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നതാണ് എന്റെ അഭിപ്രായം. അതിന് ദേവസ്വം മുൻകൈ എടുക്കുന്നുണ്ട്. ഇനിയും പല പ്രവൃത്തികളും ചെയ്തു തീർക്കേണ്ടതുണ്ട്. ദേവസ്വം ഭൂമിയുടെ അതിർത്തി കണ്ടെത്തി അതിന് വേലി കെട്ടി സംരക്ഷിച്ച് വരേണ്ടതുണ്ട്. അത് ദേവസ്വവുമായി സംസാരിച്ച് അതിനുവേണ്ട നടപടികൾ കൈക്കൊള്ളേണ്ടതുണ്ട്. അങ്ങനെ പല സാമ്പത്തിക ബാധ്യത വരുന്ന പ്രവർത്തനങ്ങളാണെങ്കിലും ഘട്ടം ഘട്ടമായിട്ട് ഇത്തരമുള്ള പ്രവർത്തികൾ തീർക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാടായിപ്പാറ നമുക്ക് എന്ത് വില കൊടുത്തും സംരക്ഷിച്ചു നിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്.
5: മാടായിപ്പാറ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലവിലുള്ള ഇക്കോ പാർക്കിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ ബഹുജന പ്രക്ഷോഭം താൽക്കാലികമായെങ്കിലും വിജയം കണ്ടു എന്നുള്ളത് സത്യമാണ്. ഒരു സ്റ്റോപ്പ് മെമ്മോ ഇഷ്യൂ ചെയ്യാൻ ഗ്രാമപഞ്ചായത്ത് അധികൃതർ തയ്യാറായിട്ടുണ്ട്.
0: നമുക്കൊപ്പം 40 വർഷത്തിലേറെയായി ജനകീയ സമരങ്ങളിലെ ശ്രദ്ധേയ സാന്നിധ്യമായ പരിസ്ഥിതി മനുഷ്യാവകാശ പ്രവർത്തകൻ ശ്രീ എൻ സുബ്രഹ്മണ്യൻ.
5: എന്നാൽ മാടായിപ്പാറയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രശ്നമല്ല യഥാർത്ഥ പ്രശ്നം എന്നുള്ളത് മാടായിപ്പാറയെ മൊത്തത്തിൽ അവിടത്തെ ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കാനുള്ള ഒരു സംരക്ഷണ വലയത്തിനുള്ളിലാക്കുക എന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ ഈ ഇവിടുത്തെ എല്ലാ സ്വകാര്യ ഉടമസ്ഥതയും നിലനിർത്തിക്കൊണ്ട് തന്നെ ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിലൊന്നും മാറ്റം വരുത്താതെ തന്നെ അതിനെ ഒരു ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സെന്ററായിട്ട് പ്രഖ്യാപിക്കുക.

0: ക്കാനുള്ള നടപടികൾ ഗ്രാമപഞ്ചായത്താണ് അതിന് മുൻകൈ എടുക്കേണ്ടത്. ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി അതിനു വേണ്ടുന്ന പഠനം ജൈവ വൈവിധ്യ ബോർഡിന്റെ സഹകരണത്തോടെ നടത്തി. അതാണ് യഥാർത്ഥത്തിൽ മടായിപ്പാറയുടെ സമരത്തിന്റെ ആത്യന്തിക വിജയം എന്ന് പറയുന്നത്. ആ നിലയിൽ മടായിപ്പാറയെ ഒരു ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സെന്ററായി പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. അതിനുള്ള പോരാട്ടം ഇനിയും സമരസമിതി തുടരും.
1: ജൈവ വൈവിധ്യ നിയമം 2023 അമെന്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കാനുള്ള പലവിധ നടപടിക്രമങ്ങൾ ചെയ്യാനുള്ള അധികാരം ഈ നിയമത്തിന്റെ വകുപ്പ് 41 പ്രകാരം നമ്മുടെ ജൈവ വൈവിധ്യ പരിപാലന സമിതികൾക്ക് നൽകിയിട്ടുണ്ട്.
2: മാടായിപ്പാറയെ ഭാവിയിൽ പരിസ്ഥിതി ചൂഷണങ്ങളിൽ നിന്നും രക്ഷിക്കാനായി ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമാക്കി പ്രഖ്യാപിക്കുക എന്നതാണ് ഏക പോംവഴിയെന്ന് പരിസ്ഥിതി സ്നേഹികൾ ഒരേ മനസ്സോടെ അഭിപ്രായപ്പെടുമ്പോൾ അതിനുള്ള മാനദണ്ഡങ്ങളും വഴികളും വിവരിക്കുകയാണ് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ മുൻ മെമ്പർ സെക്രട്ടറി ഡോക്ടർ വി ബാലകൃഷ്ണൻ.
1: നമ്മുടെ സംസ്ഥാനത്ത് 1200 ജൈവ വൈവിധ്യ പരിപാലന സമിതികൾ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഉണ്ട്. ജൈവ വൈവിധ്യ സംരക്ഷണം, അതിന്റെ സുസ്ഥിര ഉപയോഗം, അതിൽ നിന്നും കിട്ടുന്ന വരുമാനത്തിന്റെ തുല്യവും നീതിയുക്തവുമായിട്ടുള്ള വിനിയോഗം, ഇതാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ജൈവ വൈവിധ്യം എന്ന് പറയുമ്പോൾ ജനുസ്സുക്കളുടെ വൈവിധ്യം, ജനിതക വൈവിധ്യം, ആവാസ വ്യവസ്ഥ വൈവിധ്യം ഇതെല്ലാം ചേർന്നതാണ്. ഇവിടെ നമുക്ക് ഈ വൈവിധ്യങ്ങളെ സംരക്ഷിക്കാൻ പലവിധ മാർഗങ്ങൾ നിയമം പറയുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട വകുപ്പ് 37 വകുപ്പ് 37 പ്രകാരം ജൈവ സമ്പന്നമായ പ്രദേശത്തെ ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ് BHS അഥവാ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമാക്കി പ്രഖ്യാപിക്കാം. പ്രഖ്യാപിച്ചാൽ മാത്രം പോരാ, പ്രഖ്യാപിച്ച് അതിന് വേണ്ടുന്ന സംരക്ഷണ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അത് പ്രാദേശികമായിട്ടുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ച് അതിനെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഈ പ്രഖ്യാപിക്കാനുള്ള അധികാരം അതാത് സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടുണ്ട്. പ്രദേശവാസികളുടെ സഹകരണത്തോടെ, പ്രദേശത്തിന്റെ ഉടമയുടെ അനുവാദത്തോടെ, അത് സർക്കാർ സ്ഥലമാണെങ്കിൽ റവന്യൂ വകുപ്പാണെങ്കിൽ, ഫോറസ്റ്റ് വകുപ്പാണെങ്കിൽ, ദേവസ്വം ബോർഡാണെങ്കിൽ, ആരാണോ ഉടമസ്ഥൻ ആ പ്രത്യേക വകുപ്പിന്റെ അനുവാദം വാങ്ങേണ്ടതായിട്ടുണ്ട്. അത് പ്രൈവറ്റ് വ്യക്തിയാണെങ്കിൽ ആ പ്രൈവറ്റ് വ്യക്തിയുടെയോ അല്ലെങ്കിൽ ട്രസ്റ്റിന്റെയോ അനുവാദം വാങ്ങേണ്ടതായിട്ടുണ്ട്. ആ അനുവാദം ഒരു പ്രത്യേക എഗ്രിമെന്റ് പ്രകാരമാണ് അനുവാദം. ഇതെല്ലാം തന്നെ ചെയ്യേണ്ടത് ജൈവ വൈവിധ്യ പരിപാലന സമിതിയാണ്. ഒരു വിദഗ്ധ സംഘത്തെ കൊണ്ട് ആ സ്ഥലം പഠന വിധേയമാക്കുക, അവിടുത്തെ ജന്തുസസ്യജാലങ്ങളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് എൻക്വയറി റിപ്പോർട്ട് തയ്യാറാക്കി അതിന്റെ പ്രാരിസ്ഥിതിക പ്രാധാന്യമൊക്കെ വിവരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് BMCയിൽ അവതരിപ്പിക്കുക. BMC അത് പഞ്ചായത്ത് ഭരണസമിതിയുടെ മുൻപാകെ അവതരിപ്പിച്ച് അപ്രൂവൽ വാങ്ങി ഈ എക്സ്പേർട്ട് റിപ്പോർട്ടും ഈ അപ്രൂവലും ഉൾപ്പെടെ സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന് അയക്കുക. അതിനുശേഷം ഒരു പബ്ലിക് ഹിയറിംഗ്, ജനങ്ങളുടെ പൊതു അഭിപ്രായം തേടുന്ന പ്രക്രിയ ഈ പ്രദേശങ്ങളിൽ ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ഒരു ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ച് അതിന്റെ മുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫർദർ ബുദ്ധിമുട്ടുകളോ മറ്റോ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇത് പ്രഖ്യാപിക്കാനുള്ള സാഹചര്യമുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ പറയുന്ന പ്രദേശത്തിന്റെ ഉടമസ്ഥാവകാശം ഒരു കാരണവശാലും നഷ്ടപ്പെടുന്നില്ല. ഇതൊരു സംരക്ഷണ അവകാശമാണ്. ആ പ്രദേശത്തിന്റെ സംരക്ഷണ അവകാശം, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജൈവ വൈവിധ്യ പരിപാലന സമിതി ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് ഈ നിയമത്തിന്റെ നല്ല പ്രത്യേകത. അപ്പൊ അതിനനുസരിച്ച് ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിക്കുന്ന സ്ഥലങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തികവും മറ്റും സഹായങ്ങൾ കേന്ദ്ര സർക്കാരിൽ നിന്നും നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റിയിൽ നിന്നും നമ്മുടെ സംസ്ഥാന സർക്കാരിന്റേതല്ലാതെ ലഭിക്കുന്നതാണ്.
3: രക്ഷാടന പക്ഷികൾ നമ്മുടെ നാട്ടിൽ വരുന്ന ഓഗസ്റ്റ് അവസാനത്തോടെ അല്ലെങ്കിൽ സെപ്റ്റംബർ മാസമാണ്, ഇവരെ മാർച്ച് വരെ ഇവിടെ കാണും. അവര് വരുന്ന സമയം ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് കുന്നിന് ചുറ്റുപാടുള്ള നമ്മുടെ തണ്ണീർ തടങ്ങൾ മുഴുവൻ വെള്ളം കയറി നിൽക്കുന്ന സമയമായിരിക്കും. അപ്പൊ അവർക്ക് ഏറ്റവും നല്ലൊരു ഫുഡ് തരാൻ പറ്റുന്ന ഒരു ടേബിൾ ആണ് നമ്മൾ മാടായിപ്പാറ.
2: ഭൂഗോളത്തിന്റെ മറുപാതയിൽ നിന്ന് അറബിക്കടലും താണ്ടി പറന്നെത്തുന്ന ദേശാടന കിളികൾക്ക് വിഭവ സമൃദ്ധമായ കേരള സദ്യ വിളമ്പി വെച്ചിരിക്കുന്ന ഉന്മേഷയാണ് നമ്മുടെ മാടായിപ്പാറ. വീണ്ടും നമുക്കൊപ്പം ഡോക്ടർ മുഹമ്മദ് ജാഫർ പാലോട്ട്.
3: അവരെല്ലാരും ഇവിടെ പറന്നെത്തുന്നു. അപ്പൊ ഈ ഭാഗത്തേക്ക് വരുന്ന മൈഗ്രേറ്ററി ബേർഡ്സിന്റെ ഒരു ഫസ്റ്റ് സെറ്റിംഗ് പോയിന്റ് ആണ് മാടായിപ്പാറ എന്ന് വേണമെങ്കിൽ പറയാം. അവരെ GPSിൽ ഏഴിമല, കടൽ, അതിന് ചുറ്റുമുള്ള വെള്ളം, അതിന്റെ നടുവിലൊരു മേശ, അപ്പൊ ആ മേശയിലേക്കാണ് അവർ എത്രയോ കാലമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ ഉള്ളതിനേക്കാൾ എത്രയോ കാലം മുമ്പ് പക്ഷികൾ ഇവിടെ എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രകൃതി ഒരുക്കിയിട്ടുള്ള ആ ഒരു സെറ്റിംഗ്സിലേക്ക് നമ്മൾ വല്ലാതെ അതിക്രമിച്ച് കിടക്കുകയാണ്.
2: ദേശാടന കാലം പൂർത്തിയാക്കി ഇവൾ, ഈ ദേശാടന പക്ഷി, മടക്കയാത്രയ്ക്ക് ഒരുങ്ങുകയാണ്.
4: ഞാൻ മടങ്ങിപ്പോകട്ടെ, ഇനിയൊരു തിരിച്ചുവരവ് അറിയില്ല. ആയിരക്കണക്കിന് കാതങ്ങൾക്കപ്പുറത്ത് നിന്ന് ചിറകടിച്ച് ഭൂഖണ്ഡങ്ങളും കടലുകളും മലകളും കാടുകളും താണ്ടി ഇതെത്രാമത്തെ തവണയാണ് ഞാൻ ഈ മാടായിപ്പാറ

0: കയ്യിലെത്തുന്നത്. ഓരോ വരവിലും ഈ പാറ എന്നെ ചേർത്ത് പിടിച്ചിരുന്നു. ഈ കാറ്റ് എന്നോട് കഥകൾ പറഞ്ഞിരുന്നു. ഈ പുല്ലും പൂക്കളും പൂമ്പാറ്റകളും തുമ്പികളും എന്റെ കൂട്ടുകാരായിരുന്നു. കാലമടുക്കുമ്പോൾ എന്റെ ജീനുകൾ വീണ്ടും നിങ്ങളുടെ വിളി കേൾക്കും. നിങ്ങളിൽ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഞാൻ വീണ്ടും മടങ്ങി വരും. എന്നെ തിരികെ വിളിക്കാൻ നിങ്ങൾ ഇവിടെ ബാക്കിയുണ്ടാകട്ടെ.
1: അവൾ തിരിച്ചു വരണം. അവളെ തിരികെ വിളിക്കാൻ ഇവിടെ പാറയും പുല്ലും പുഴുവും പൂമ്പാറ്റയും തുമ്പിയും പൂക്കളും അരുവിയും ഒക്കെ ബാക്കിയുണ്ടാവണം. അതിനായി ജാലകം ഇത്രമാത്രം പറഞ്ഞു നിർത്തുന്നു. മാടായിപ്പാറയിൽ നീലവസന്തമൊരുക്കുന്ന കാക്കപ്പൂക്കളെ സാക്ഷിയാക്കി ഈ പാറയ്ക്കായി നമുക്ക് ഹൃദയങ്ങൾ ചേർക്കാം. നീലവസന്തത്തിന് നീതി തേടി. ഇന്നത്തെ ജാലകം ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ ദീപാ കൃഷ്ണൻ.
2: ശബ്ദ സാന്നിധ്യവുമായി സ്മിത മാണിക്കോത്ത്, ബേബി സ്മിത.
3: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
4: നമ്മുടെ നാടിന്റെ വളർച്ചയും നമ്മുടെ സ്വപ്നങ്ങളുടെ വിജയവും ഇനി ഒന്നിച്ച് സാക്ഷാത്കരിക്കാം.
3: കൃഷിക്കും ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും പ്രാധാന്യം നൽകി നാടിന്റെ സമഗ്ര വികസനത്തിൽ ഞങ്ങൾ എന്നും മുൻപന്തിയിലുണ്ട്. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ഇവിടെ നിങ്ങളുടെ ഓരോ നിക്ഷേപവും സമ്പൂർണ്ണ സുരക്ഷിതമാണ്. ഓരോ വായ്പയും നിങ്ങളുടെ വളർച്ചയ്ക്കുള്ള കരുത്താണ്.
4: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
3: വിശ്വാസത്തിന്റെ കരുത്തിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
0: ആകാശവാണി കണ്ണൂർ.
5: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ ജി എസ് ടി അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ.
0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. കാസർഗോഡ് ജില്ലയിൽ നിലവിലുള്ള ഡോക്ടർമാരുടെ ഒഴിവുകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. MBBS യോഗ്യതയും TCMC രജിസ്ട്രേഷനുമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 5 രാവിലെ 11 മണിക്ക് കാഞ്ഞങ്ങാട് ചെമ്മട്ടം വയലിലുള്ള ജില്ലാ മെഡിക്കൽ ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. ഫോൺ നമ്പർ 0467-2203-18. ചിറുവത്തൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ മലയാളം വിഭാഗത്തിൽ പാർട്ട് ടൈം വ്യവസ്ഥയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നു. ഈ മാസം 5 രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ കൂടിക്കാഴ്ച നടക്കും. ഫോൺ നമ്പർ 94-00-00-64-97. കണ്ണൂർ ജില്ലാ ശുചിത്വ മിഷന്റെ സ്വച്ഛ സർവേക്ഷൻ സെല്ലിൽ സ്റ്റൈപ്പൻഡോടുകൂടിയുള്ള ഇന്റേണായി പ്രവർത്തിക്കുന്നതിന് അവസരം. ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം 5 ഉച്ചയ്ക്ക് 2 മണിക്ക് ജില്ലാ ശുചിത്വ മിഷൻ ഓഫീസിൽ വാക്ക് ഇൻ ഇന്റർവ്യൂവിന് ഹാജരാകണം. വളപട്ടണം ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ വനിതകൾക്ക് യോഗ പരിശീലന പദ്ധതി നടപ്പിലാക്കുന്നതിന് യോഗ പരിശീലകയെ നിയമിക്കുന്നതിനുള്ള വാക്ക് ഇൻ ഇന്റർവ്യൂ ഈ മാസം 7 രാവിലെ 11 മണിക്ക് വളപട്ടണം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടക്കും. നിശ്ചിത യോഗ്യതയുള്ള വനിതകൾ രേഖകൾ സഹിതം അഭിമുഖത്തിന് ഹാജരാകണം. ഫോൺ നമ്പർ 94-95-26-20-09. പൈവളികെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കെമിസ്ട്രി വിഷയത്തിൽ ജൂനിയർ അധ്യാപകന്റെ ഒഴിവിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. താൽപര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ മാസം 8 രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. ഫോൺ നമ്പർ 98-47-15-71-20. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിൽ രാത്രികാല OP പ്രവർത്തനങ്ങൾക്കായി താൽക്കാലികാടിസ്ഥാനത്തിൽ ഡോക്ടറെ നിയമിക്കുന്നു. കൂടിക്കാഴ്ച ഈ മാസം 8 രാവിലെ 10 മണിക്ക് ആശുപത്രി ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 04-67-22-15-522. ഉപ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ താൽക്കാലിക ഇംഗ്ലീഷ് അധ്യാപകന്റെ ഒഴിവിലേക്കുള്ള കൂടിക്കാഴ്ച 8:00 രാവിലെ 10:00 മണിക്ക് നടക്കും. ഫോൺ നമ്പർ 94 47 52 20

0: 79. തീരസംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ അനുവദിച്ച തളങ്കര തീരദേശ പോലീസ് സ്റ്റേഷനിലെ ബോട്ടിൽ വിവിധ തസ്തികകളിലേക്ക് താൽക്കാലികമായി ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള പുതുക്കിയ സെലക്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് ഈ മാസം 9 രാവിലെ 11 മണിക്ക് കൂടിക്കാഴ്ച നടക്കും. ഫോൺ നമ്പർ 97 46 72 32 66. കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകളാണ് കേട്ടത്.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കോമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567 32 37 40.
0: ആകാശവാണി കണ്ണൂർ. ഇനി 7:25 വാർത്തകൾ തിരുവനന്തപുരത്ത് നിന്നും.
2: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. നഗരവൽക്കരണത്തിന്റെ ഭാഗമായ വെല്ലുവിളികളെക്കുറിച്ച് നഗര തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ ബോധവൽക്കരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ന് ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പോളണ്ട് സന്ദർശനത്തിന് തുടക്കമായി പോളണ്ട് ഉപപ്രധാനമന്ത്രിയുമായി സംവദിക്കും. ഐടി സേവനങ്ങളിൽ നിന്നും സാങ്കേതിക വിദ്യാ നിർമ്മാണത്തിലേക്ക് സംസ്ഥാനം മാറണമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. പ്രളയക്കെടുതി നേരിടുന്ന നേപ്പാളിന് ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യൻ വ്യോമസേനയുടെ 5 വിമാനം കാഠ്മണ്ഡുവിലെത്തി. വനിതാ 2020 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ഹോങ്കോങ് പോരാട്ടം. വാർത്തകൾ വിശദമായി. നഗരവൽക്കരണത്തിന്റെ ഭാഗമായ വെല്ലുവിളികളെക്കുറിച്ച് നഗര തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ ബോധവൽക്കരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജൽശക്തി മന്ത്രാലയം സംഘടിപ്പിച്ച ദേശീയ ജല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. നഗരങ്ങളിലെ ജനസംഖ്യാ വർധന, ഭാവിയിലെ ജലലഭ്യത എന്നിവ കണക്കിലെടുത്ത് പ്രത്യേക ചിന്തൻ ശിബിരങ്ങൾ സംഘടിപ്പിക്കണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ബോധവൽക്കരണത്തിനായി ജല ഉത്സവ് പോലുള്ള ജനപങ്കാളിത്ത പരിപാടികൾ പ്രോത്സാഹിപ്പിക്കണം. കൃത്യമായ ജലവിവരശേഖരണത്തിനും വിശകലനത്തിനും AI സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവറും ഇന്ന് ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്യും. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ബെൽജിയം പ്രധാനമന്ത്രി മുഖ്യ പ്രഭാഷണം നടത്തും. 3 ഇന്ത്യ സന്ദർശനത്തിനായി ഇന്നലെയാണ് ബെൽജിയം പ്രധാനമന്ത്രി ഡൽഹിയിൽ എത്തിയത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പോളണ്ട് സന്ദർശനത്തിന് തുടക്കമായി. വാൾസോ വിമാനത്താവളത്തിൽ പോളണ്ടിലെ ഇന്ത്യൻ അംബാസഡർ നീതാ ഭൂഷൺ അദ്ദേഹത്തെ സ്വീകരിച്ചു. പോളണ്ട് ഉപപ്രധാനമന്ത്രിയുമായി ശ്രീ ജയശങ്കർ ചർച്ച നടത്തും. പോളണ്ട് സന്ദർശനത്തിനുശേഷം അദ്ദേഹം യുക്രൈനിലേക്ക് യാത്ര തിരിക്കും. ഉഭയകക്ഷി ബന്ധം, പ്രാദേശിക വെല്ലുവിളികൾ, പരസ്പര താൽപര്യമുള്ള സുപ്രധാന വിഷയങ്ങൾ തുടങ്ങിയവ ചർച്ച ചെയ്യും. യൂറോപ്യൻ യൂണിയൻ, ലോകബാങ്ക്, അന്താരാഷ്ട്ര നാണയനിധി ഉൾപ്പെടെ പ്രമുഖ സാമ്പത്തിക ശക്തികളുമായി ബന്ധം ദൃഢമാക്കാൻ ഇന്ത്യ നീക്കം സജീവമാക്കി. അമേരിക്കയിലെ ആഷേവില്ലിൽ G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിനിടെ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇതിനായി ഉന്നതതല ചർച്ചകൾ നടത്തി. വികസന നയ രൂപീകരണ ധനസഹായമായി $150 അനുവദിക്കുന്നതിനുള്ള നടപടി വേഗത്തിലാക്കിയതിനെ ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ബംഗയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ധനമന്ത്രി സ്വാഗതം ചെയ്തു. ആഗോള സാമ്പത്തിക കാഴ്ചപ്പാടുകളും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയും IMF മാനേജിംഗ് ഡയറക്ടർ ക്രിസ്റ്റലീന ജോർജീവയ്ക്കൊപ്പം മന്ത്രി അവലോകനം ചെയ്തു. പ്രളയക്കെടുതി നേരിടുന്ന നേപ്പാളിന് രക്ഷാ ദുരിതാശ്വാസ സഹായം തുടർന്ന് ഇന്ത്യ. വ്യോമസേനയുടെ 5 വിമാനം കാഠ്മണ്ഡുവിലെത്തി. ഇതുവരെ 74 ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ നേപ്പാളിൽ എത്തിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1250. വിശദാംശങ്ങളിലേക്ക്.
3: അവശ്യമരുന്നുകൾ, ശസ്ത്രക്രിയ ഉപകരണങ്ങൾ എന്നിവയുൾപ്പെടെ ഏകദേശം 5.5 ടൺ മെഡിക്കൽ സാമഗ്രികളാണ് നേപ്പാളിന് ഇന്ത്യ കൈമാറിയത്. 11 വിദഗ്ധ സംഘവും കാഠ്മണ്ഡുവിലെത്തിയിട്ടുണ്ട്. ബോട്ടെകോശി നദിയുടെ തീരത്തുള്ള തുരങ്കങ്ങളിലും ഭൂഗർഭ വൈദ്യുത നിലയങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താനായുള്ള രക്ഷാപ്രവർത്തനം തുടരുകയാണ്. DNA സാമ്പിളുകൾ പരിശോധിക്കുന്നതിന് ഇന്ത്യയിൽ നിന്നുള്ള ഫോറൻസിക് സംഘം കാഠ്മണ്ഡുവിലെ 2 ലബോറട്ടറികളിലായി പ്രവർത്തിക്കുന്നുണ്ട്. അതിനിടെ ടിബറ്റ് സന്ദർശനത്തിന് പോയ 410 ഇന്ത്യൻ പൌരന്മാർ നാട്ടിലേക്ക് മടങ്ങി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: ബ്രിക്സ് രാജ്യങ്ങളിലെ ബൌദ്ധിക സ്വത്തവകാശ ഓഫീസ് മേധാവികളുടെ

0: എട്ടാമത് യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ പദവിയിലെ പ്രമേയത്തിന് അനുസൃതമായാണ് ചർച്ചകൾ നടക്കുന്നത്. പദ്ധതികളുടെ ഫലപ്രദമായ നടത്തിപ്പും തുടർച്ചയും ഉറപ്പാക്കുന്നതിന് ഏകോപന സംവിധാനങ്ങളുടെ പുരോഗതി അവലോകനം ചെയ്യുന്നത് അനിവാര്യമാണെന്ന് ബ്രിക്സ് ഐപി ഓഫീസുകളുടെ മേധാവികൾ വ്യക്തമാക്കി. ബൌദ്ധിക സ്വത്തവകാശ മേഖലയിലെ ബഹുമുഖ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള കൂട്ടായ പ്രതിബദ്ധതയും യോഗത്തിൽ ചർച്ചയായി. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 നാളെ വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ 2:55 GSLV-F17 റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപണം. ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന ആദ്യത്തെ ഇമേജിംഗ് ഉപഗ്രഹമാണിത്. രാജ്യത്തിന്റെ ഭൌമ നിരീക്ഷണ ശേഷി ശക്തിപ്പെടുത്താനും സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനും ഈ ദൌത്യത്തിലൂടെ സാധിക്കുമെന്ന് ISRO ചെയർമാൻ V.നാരായണൻ പറഞ്ഞു. ജാർഖണ്ഡിൽ H1N1 പനിക്കേസുകൾ ഉയരുന്നു. കഴിഞ്ഞ 30 ദിവസത്തിനുള്ളിൽ 18 കുട്ടികൾ ഉൾപ്പെടെ 36 പേർക്കാണ് രോഗം റിപ്പോർട്ട് ചെയ്തത്. അന്തർ സംസ്ഥാന യാത്ര കഴിഞ്ഞ് ജാർഖണ്ഡിലേക്ക് മടങ്ങുന്നവരെ നിരീക്ഷിക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് രണ്ടാം ഗ്രൂപ്പ് മത്സരത്തിൽ ഹോങ്കോങ്ങിനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ആദ്യ മത്സരത്തിൽ തായ്ലന്റിനെ 94 റൺസിന് തകർത്ത ഇന്ത്യയ്ക്ക് ഇന്ന് വിജയിച്ചാൽ സെമിഫൈനൽ ഉറപ്പാക്കാം. ദുബായിൽ ഇന്നലെ നടന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ ശ്രീലങ്ക ഇന്തോനേഷ്യയെ 75 റൺസിന് പരാജയപ്പെടുത്തി. 2024 തെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരങ്ങൾ കേന്ദ്ര യുവജന കായിക മന്ത്രാലയം പ്രഖ്യാപിച്ചു. ഭൌമ ജല വ്യോമ മേഖലകളിലെ സാഹസികത, സമഗ്ര സംഭാവന എന്നിങ്ങനെ 4 വിഭാഗങ്ങളിലായാണ് പുരസ്കാരങ്ങൾ. ബൽജീത് കൌർ, സ്കാൽസാങ് റിക്സിൻ, റിമോ സാഹ തുടങ്ങിയവർക്ക് സാഹസികതയ്ക്കുള്ള പുരസ്കാരങ്ങളും ശിവപ്രസാദ് ചമോലിക്ക് സമഗ്ര സംഭാവനയ്ക്കുമാണ് പുരസ്കാരം. ദേശീയ കായിക പുരസ്കാരങ്ങൾക്കൊപ്പം രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ഈ അവാർഡുകളും സമ്മാനിക്കും. കേരള ലക്ഷദ്വീപ് NCC ഡയറക്ടറേറ്റിന് കീഴിലുള്ള നാവിക NCC കേഡറ്റുകളുടെ ജലസാഹസിക യാത്രയ്ക്ക് ഇന്ന് കൊല്ലത്ത് തുടക്കമാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: 30 വനിതാ കാഡറ്റുകൾ ഉൾപ്പെടെയുള്ള 65 കാഡറ്റുകളുടെ സംഘമാണ് തേവള്ളിയിൽ നിന്ന് പാതിരാമണൽ ദ്വീപിലേക്കും തിരിച്ചും ഇന്നു മുതൽ സെപ്റ്റംബർ 10 വരെ ജലസാഹസിക യാത്ര സംഘടിപ്പിക്കുന്നത്. 30 ജീവനക്കാരും ഈ പര്യടനത്തിൽ പങ്കാളികളാകും. വിവിധ സ്ഥലങ്ങളിൽ സെയിലിംഗ് അഭ്യാസങ്ങളും സാമൂഹിക സേവന പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമായി നടത്തും. പല്ലനയിൽ കുമാരനാശൻ സ്മാരകത്തിൽ പ്രതിമ വൃത്തിയാക്കൽ, കവിതാപാരായണം, പുന്നവടജെട്ടിയിലെ ജലസംരക്ഷണ തെരുവ് നാടകം, മുഹമ്മ ജെട്ടിയിലെ മയം തുടങ്ങിയവ സെയിലിംഗ് പരിവേഷണത്തിന്റെ ഭാഗമായി നടത്തുന്ന പരിപാടികളിൽ ഉൾപ്പെടുന്നു.
0: IT സേവനങ്ങളിൽ നിന്നും സാങ്കേതിക വിദ്യാ നിർമ്മാണത്തിലേക്ക് സംസ്ഥാനം മാറണമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. അടൽ എസ്റ്റാബ്ലിഷ്ഡ് ഇൻക്യുബേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. IT മേഖലയിലും സോഫ്റ്റ്വെയർ രംഗത്തും കേരളം വിപ്ലവം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും പുതിയ കാലഘട്ടത്തിൽ വെറും സേവനദാതാക്കളായി തുടരാനാകില്ലെന്നും ആഗോള വിപണി ലക്ഷ്യമിട്ട് വലിയ വെല്ലുവിളി ഏറ്റെടുക്കാൻ യുവ സംരംഭകർ തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ജലമില്ലാതെ മത്സ്യങ്ങൾ ഉൾപ്പെടെയുള്ള ജലജീവികളെ ജീവനോടെ കൊണ്ടുപോകുന്നതിനുള്ള നൂതന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്ത് കൊച്ചിയിലെ ICAR സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി. ഈ സാങ്കേതിക വിദ്യയ്ക്കുള്ള ഇന്ത്യൻ പേറ്റന്റ് ലഭിച്ചു. പരമ്പരാഗത ജല അധിഷ്ഠിത ഗതാഗത സംവിധാനങ്ങൾക്കും നിലവിലുള്ള ജലരഹിത ഗതാഗത സംവിധാനങ്ങൾക്കും ബദലായി ഉപയോഗിക്കാവുന്ന സാങ്കേതിക വിദ്യയാണിത്. അയോധ്യയിലെ ശ്രീരാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റിന്റെ പ്രഥമ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി റിട്ടയർഡ് എയർ മാർഷൽ ജിതേന്ദ്ര മിശ്രയെ നിയമിച്ചു. ട്രസ്റ്റ് പ്രസിഡന്റ് മഹന്ത് നൃത്യഗോപാൽദാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ശ്രീരാമക്ഷേത്ര സമുച്ചയത്തിന്റെ ഭരണപരമായ കാര്യങ്ങൾക്കും പ്രധാന പ്രവർത്തനങ്ങൾക്കും CEO നേതൃത്വം നൽകും. പ്രഥമ വനിതാ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ വേദി ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മാറ്റി. ശ്രീലങ്കൻ ക്രിക്കറ്റ് ഭരണസമിതിയിലെ ആഭ്യന്തര തർക്കങ്ങളെ തുടർന്നാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിൽ ഇന്ത്യയെ ആതിഥേയരായി പ്രഖ്യാപിച്ചത്. ICC റാങ്കിംഗിൽ മുന്നിലുള്ള ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ഇന്ത്യ, ന്യൂസിലാന്റ്, ദക്ഷിണാഫ്രിക്ക, ശ്രീലങ്ക എന്നീ 6 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റ് അടുത്ത വർഷം ഫെബ്രുവരി 14 മുതൽ 28 വരെ നടക്കും.

0: പ്രധാന വാർത്തകൾ വീണ്ടും. നഗരവൽക്കരണത്തിന്റെ ഭാഗമായ വെല്ലുവിളികളെക്കുറിച്ച് നഗര തദ്ദേശഭരണ സ്ഥാപനങ്ങളെ ബോധവൽക്കരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ന് ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പോളണ്ട് സന്ദർശനത്തിന് തുടക്കമായി. പോളണ്ട് ഉപപ്രധാനമന്ത്രിയുമായി സംവദിക്കും. ഐടി സേവനങ്ങളിൽ നിന്നും സാങ്കേതിക വിദ്യ നിർമ്മാണത്തിലേക്ക് സംസ്ഥാനം മാറണമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. പ്രളയക്കെടുതികൾ നേരിടുന്ന നേപ്പാളിന് ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യൻ വ്യോമസേനയുടെ 5 വിമാനം കാഠ്മണ്ഡുവിലെത്തി. വനിതാ T20 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ഹോങ്കോങ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കണ്ണൂർ.
2: കണ്ണൂർ ന്യൂട്രോണിക്സ് ITIയിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
3: ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, AC എന്നീ ഗവൺമെന്റ് ദ്വിവത്സര കോഴ്സുകളിൽ 50% സ്കോളർഷിപ്പോടുകൂടിയ പഠനം,
2: 100% പ്ലേസ്മെന്റ്.
3: ന്യൂട്രോണിക്സ് ITI, താലിക്കാവ് റോഡ്, കണ്ണൂർ.
2: ഫോൺ 8075-680-412.
1: FM ഡയറി തുടർന്ന് കേൾക്കാം.
4: അപൂർവ ഗാനം.

1977 റിലീസായ 16 വയതിനിലെ എന്ന ചിത്രത്തിൽ നിന്നുള്ള ഗാനമാണ് നിങ്ങൾ കേട്ടത്. പല പ്രതിഭാധനന്മാരും തുടക്കം കുറിച്ച ചിത്രമാണിത്. പിന്നീട് അതിപ്രശസ്തനായ സംവിധായകൻ ഭാരതി രാജയുടെ ആദ്യ സിനിമയാണ് 16 വയതിനിലെ. ഇളയരാജ ആദ്യമായി ഭാരതി രാജ, കമൽഹാസൻ, രജനീകാന്ത് എന്നിവരുമായി കൈകോർക്കുന്നത് ഈ ചിത്രത്തിലൂടെയാണ്. ഗംഗൈ അമരൻ ആദ്യമായി ഗാനരചന നിർവഹിക്കുന്ന ചിത്രം കൂടിയാണ് ഇത്. ഇളയരാജ ഒരു ഗായകനെന്ന നിലയിൽ തുടക്കം കുറിക്കുന്നത് ചിത്രത്തിലെ നിങ്ങൾ കേട്ട ഈ ശീർഷക ഗാനം ആലപിച്ചുകൊണ്ടാണ് എന്നത് മറ്റൊരപൂർവ്വത.

0: നിങ്ങൾക്കറിയാമോ, റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടി എന്ന് വ്ളാഡിമിർ ലെനിൻ വിശേഷിപ്പിച്ചത് എന്തിനെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ലിയോ ടോൾസ്റ്റോയിയുടെ കൃതികളെയാണ് റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടി എന്ന് വ്ളാഡിമിർ ലെനിൻ വിശേഷിപ്പിച്ചത്. വിപ്ലവത്തിന് തൊട്ടുമുമ്പുള്ള റഷ്യയിലെ കർഷകരുടെ ദുരിതങ്ങളും ആദ്യഘട്ടത്തിൽ ശക്തമായ ഒരു രാഷ്ട്രീയ വിപ്ലവത്തിലേക്ക് ഇറങ്ങാനുള്ള റഷ്യൻ ജനതയുടെ വിമുഖതയും കൃത്യമായി തുറന്നുകാട്ടിയതിനാലാണ് ലെനിൻ ടോൾസ്റ്റോയി കൃതികൾക്ക് തന്റെ ലേഖനത്തിലൂടെ ഇത്തരത്തിൽ ഒരു വിശേഷണം നൽകിയത്.
1: ഫ്ലൈ ഹൈ. പറക്കാം ഉയരങ്ങളിലേക്ക്.
0: വിദേശ രാജ്യങ്ങളിൽ ഫിസിയോതെറാപ്പി പഠനത്തിനുള്ള സാധ്യതകളും തൊഴിലവസരങ്ങളും ഡോക്ടർ പ്രമോദ് മാരാർ സംസാരിക്കുന്നു.
2: ഇതൊരു വെസ്റ്റേൺ സയൻസ് ആണ് ബേസിക്കലി. അപ്പം ഏതൊരു രാജ്യത്തിലേക്ക് പോകണമെങ്കിലും ആ രാജ്യത്തിലെ എക്സാംസ് എഴുതണം. അപ്പൊ ആ കുട്ടി ആദ്യം തന്നെ ഒരു ബി പി ടി കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു റിഗറസ് ട്രെയിനിങ് കഴിഞ്ഞു, അതിനുശേഷം ആ കുട്ടിക്ക് ഇന്ത്യയിൽ ചെയ്യണോ അല്ലെ വിദേശത്ത് ചെയ്യണോ എന്ന് ആഗ്രഹിച്ചാൽ ആ ഏത് യൂണിവേഴ്സിറ്റിയാണ് സെലക്ട് ചെയ്യുന്നത്? ഗൂഗിൾ, ചാറ്റ് ജി പി ടി, എ ഐ ഒക്കെ നമ്മുടെ ഫിംഗർ ടിപ്സിലുണ്ട്. അപ്പൊ നമുക്ക് ഏത് യൂണിവേഴ്സിറ്റി ഏത് രാജ്യം നില സെലക്ട് ചെയ്യാം, ആ രാജ്യത്തിനെ കുറിച്ച് പഠിക്കാം, ആ രാജ്യത്തിന്റെ സബ്ജക്ട്സ് പഠിക്കാം, അവിടുത്തെ ലാംഗ്വേജ് പഠിക്കാം. പിന്നെ ജർമ്മനിയിൽ പോകാനുള്ള ഒരു ട്രെൻഡാണ്, ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ള കാലാണ്. പക്ഷെ അവിടുത്തെ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണം നിർബന്ധമാണ്. അതുപോലെ നമ്മളൊരു ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യം പോകണമെങ്കിൽ ഐ ഇ ടി എസ് വേണം, അവിടുത്തെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി വേണം. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് നമ്മളൊരു പുറത്തൊരു വിദേശ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ. അപ്പൊ ഏത് രാജ്യത്ത് പോകണം ആ രാജ്യത്തിനെ കുറിച്ച് മനസ്സിലാക്കിയ ശേഷം ഇന്ന രാജ്യത്തിൽ ഇന്ന് ഏറ്റവും ടോപ്പ് റാങ്കിങ് യൂണിവേഴ്സിറ്റി ഏതാണെന്ന് കുട്ടി മനസ്സിലാക്കുകയും ആ യൂണിവേഴ്സിറ്റിയിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുകയും അവിടെ ഒരു എൻട്രൻസ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ആ എൻട്രൻസ് ഓൺലൈനായിട്ടും അവരെ ആപ്റ്റിറ്റ്യൂഡ് ഓൺലൈനിൽ ചെയ്തതിനു ശേഷം ആ കുട്ടീനെ അത് ചില യൂണിവേഴ്സിറ്റിക്ക് സ്കോളർഷിപ്സ് എടുക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റി തന്നെ കുട്ടികൾ അഡോപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. സ്പോൺസർ ആക്കിക്കൊണ്ടും അവിടെ 2 ഇയേഴ്സോ 3 ഇയേഴ്സോ പ്രോഗ്രാം എങ്കിൽ ചില രാജ്യങ്ങളിലെ മാസ്റ്റേഴ്സ് ഒക്കെ 3 ഇയേഴ്സ് ആണ്. യു എസിലൊക്കെ അത് 7 ഇയേഴ്സ് പ്രോഗ്രാം ആണ്. അപ്പം അവിടെ ബാച്ചിലേഴ്സ് അല്ല, അമേരിക്കയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഡോക്ടർ ഓഫ് ഫിസിയോതെറാപ്പി ആണ്, നേരിട്ട് ഡയറക്ട് ഡോക്ടറേറ്റ് ആണ്. ആ ലെവൽ പ്രോഗ്രാംസ്. അപ്പൊ ഏത് രാജ്യം സെലക്ട് ചെയ്യുന്നു ആ രാജ്യത്തിലെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാൻ നോക്കുക, ആ യൂണിവേഴ്സിറ്റിയിലെ എൻട്രൻസ് എഴുതുക, അതിൽ എലിജിബിലിറ്റി കിട്ടിയ ശേഷം മാത്രം ആ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കാനുള്ള സാധ്യതയുണ്ട്. അതേ രാജ്യം തന്നെ ഈ കുട്ടികൾക്ക് സ്റ്റേ ബാക്കും കൊടുക്കുന്നുണ്ട്. ഇത്ര കാലം വരെ നിങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്യാം, നിങ്ങൾക്ക് അതിന്റെ കൂടെ തന്നെ പാർട്ട് ടൈമായി വർക്ക് ചെയ്യാം. ഇതിനൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇന്നും പുറത്ത് വിദേശത്ത് യൂണിവേഴ്സിറ്റിയിൽ. അതുകൊണ്ട് ഇപ്പൊ നമ്മള് പേയ്മെന്റ് റിലേറ്റഡ് ആണ്, ഇവിടുന്ന് ഒരുപാട് കാശ് ഉണ്ടാക്കി പോകണമെന്നിപ്പോ ആവശ്യമില്ല. അവിടെ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാം, അതായത് നിങ്ങൾക്ക് പി ടി അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാം, ബിക്കോസ് നിങ്ങളൊരു ക്വാളിഫൈഡ് ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് ഇവിടുന്ന് പോകുന്നത്, പി പി ടി കംപ്ലീറ്റ് ചെയ്താ പോകുന്നത്. അപ്പൊ ഇത് ഇന്ത്യയിലെ ഡിഗ്രി ലോകം റെക്കഗ്നൈസ് ചെയ്ത ഒരു ഡിഗ്രിയാണ് ബി പി ടി എന്ന് പറയുന്നത്. അപ്പൊ ആ ഡിഗ്രി എടുത്തിട്ട് നമ്മൾ ആ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പി ടി എ ആയിട്ട് തന്നെ ക്ലിനിക്കൽ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാം. പക്ഷെ ആ രാജ്യത്തിന്റെ നിയമം അനുസരിച്ചിട്ടാണ് അത് തീരുമാനിക്കുക. അവിടുത്തെ ലൈസൻസ് എഴുതി പാസ്സായിട്ട് അവിടെ പ്രാക്ടീസ് ചെയ്യണം, അവിടുത്തെ ലൈസൻസിങ് എക്സാം എഴുതി അത് ക്ലിയർ ചെയ്യുന്ന ശേഷം മാത്രമേ നമുക്ക് അത് എലിജിബിലിറ്റി കിട്ടുകയുള്ളൂ. ഇവിടെ മാസ്റ്റേഴ്സും ഡോക്ടറേറ്റും ഒരുപാട് സ്റ്റുഡൻസ് ഇന്ന് ഇന്ത്യയിലുണ്ട്. ഒരുപാട് രാജ്യങ്ങള് നല്ല യൂണിവേഴ്സിറ്റീസ്, നല്ല ബ്രെയിനില്, അല്ലെങ്കിൽ നല്ല ടാലന്റഡ് ആൾക്കാരാ. നമ്മളൊരു ടോപ്പിക് നേരത്തെ പറഞ്ഞ പോലെ ഒരു പാരലൽ സ്റ്റഡിയോ എന്തോ കാര്യങ്ങൾ കൊടുത്താ ആ രാജ്യത്തിന് ആ ഒരു ആളെ നിർബന്ധമായിട്ട് വേണമെന്നെങ്കിൽ ഇവിടുന്ന് അവരെ ഫ്ലൈറ്റ് ടിക്കറ്റ് അടക്കം കൊടുത്തിട്ടാണ് കൊണ്ടുപോകുന്നത്. സ്റ്റേ, അവരെ ഫുഡ്, അവരെ എക്സ്പെൻസ് എല്ലാം ആക്ച്വലി ആ ഡെവലപ്ഡ് രാജ്യം നോക്കുന്നുണ്ട്. അങ്ങനെയില്ല, ഒരുപാട് സ്കോളർഷിപ്സിൽ പഠിക്കുന്ന എനിക്ക് ഒരുപാട് വിദ്യാർത്ഥികളെ തന്നെ അറിയാം. പിന്നെ യൂണിവേഴ്സിറ്റി തന്നെ ഗ്രാന്റ് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത്ര പെർസെന്റേജ് ലീവ് ഓഫ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. നമ്മളൊരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്ത് യൂണിവേഴ്സിറ്റിയിലേക്ക് കൊടുക്കുന്ന ഡോക്യുമെന്റ് അനുസരിച്ചിട്ട് ആ രാജ്യത്തിൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് തോന്നിക്കഴിഞ്ഞാൽ അവര് കംപ്ലീറ്റ് ആയിട്ട് ആ കുട്ടിക്കുള്ള റിസർച്ച് സെറ്റപ്പ് വരെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് റിസർച്ച് ലാബ് ഇന്ന് കോടികൾ ചെലവാണ് ഒരു റിസർച്ച് ലാബ് ചെയ്യാൻ. ഇപ്പൊ നമ്മള് സാധാരണ കാണുന്ന ഒരു ക്ലിനിക് അല്ല ഇന്ന്. ഇന്നൊരു ക്ലിനിക് എന്ന് പറയുന്നത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചുണ്ട്. റോബോട്ടിക് സ്പൈന്, റോബോട്ടിക് ഡീകംപ്രഷൻ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഹൈഡ്രോതെറപ്പി എന്ന് പറയുന്ന പ്രോഗ്രാം, അങ്ങനെ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെറ്റപ്പ്സിലെ കൂടിയാണ് ഗേറ്റ് ലാബ്. ഗേറ്റ് ലാബ്കാർക്ക് പറയുന്ന 2 കോടിന്റെയൊക്കെ മുകളിൽ വരുന്ന സാധനങ്ങളാണ്. അപ്പൊ ഒരു അഡ്വാൻസ്ഡ് റീഹാബിലേക്ക് കൂടെ പോകണമെങ്കിൽ ഇത്രയും റിസർച്ച് സെറ്റപ്പ് ചെയ്ത് കൊടുക്കണം. ആ റിസർച്ച് സെറ്റപ്പ്സ് ഒക്കെ യൂണിവേഴ്സിറ്റി

0: നമുക്ക് നല്ല എലിജിബിൾ ആയ കാൻഡിഡേറ്റ്സിന് ഫ്രീ ആക്സസ് ആണ്. നമ്മുടെ രാജ്യത്ത് അത് വന്നു തുടങ്ങുന്നേ ഉള്ളൂ. നമ്മുടെ രാജ്യത്തില് ഇപ്പം വാർഡ് ഡെവലപ്മെന്റ് നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ തന്നെ ഉണ്ട്. അപ്പൊ എന്നും വരും കാലഘട്ടത്തില് ഒരുപാട് മാറ്റങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊക്കെ ബി പി ടി കംപ്ലീറ്റ് ചെയ്യുന്ന കാലഘട്ടമല്ല ഇന്നത്തെ കാലഘട്ടം. കുട്ടികൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും അവർ ബി പി ടി കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു വർഷം പോലും ഇവിടെ നിൽക്കുന്നില്ല. അപ്പൊ ആൾക്കാരെ ഷോർട്ടേജ് ആണ്. നമ്മൾ ഇപ്പത്തെ മാൻ പവർ ഇല്ല. ഓൺലൈൻ ടെക്നോളജി വന്നാലും ഓൺലൈനിൽ കൂടെ നമുക്ക് പേഷ്യന്റ് ട്രീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നില്ല ഇതുവരെ. നമ്മൾ കൺസൾട്ട് ചെയ്യെങ്കിലും കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കുമെങ്കിലും നമ്മൾ പേഷ്യന്റ് എഡ്യൂക്കേറ്റ് ചെയ്യെങ്കിലും പേഷ്യന്റ് ചിലപ്പോൾ ഫിസിക്കൽ മീൻസ് വേണ്ടതാണെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റ് കൺസൾട്ട് ചെയ്ത് അവർ ക്ലിനിക്കിൽ വരേണ്ടതായിട്ട് തന്നെയുണ്ട്.
1: ഇനി സ്പോർട്സ് ഫിസിയോതെറാപ്പിയുടെ സവിശേഷതകൾ.
0: സ്പോർട്സ് ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ട് വരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ബി പി ടി ജോയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം എടുക്കുമ്പോൾ വാട്ട് ഈസ് യുവർ ഡ്രീം എന്ന് ചോദിക്കുമ്പോൾ ഇമ്മീഡിയറ്റ്ലി പറയുന്നത് ഐ വോണ്ട് ടു ബിക്കം എ സ്പോർട്സ് ഫിസിയോ എന്നാ പറയുന്നത്. അവർ കാണുന്ന സെലിബ്രിറ്റീസ് ഇപ്പൊ ഞാൻ പറയാം ബോളിവുഡ് ആയാലും മോളിവുഡ് ആയാലും പേഴ്സണൽ ഫിസിയോതെറാപ്പിസ്റ്റ് ഹയർ ചെയ്യാണ്. അവർക്ക് ആക്ച്വലി അത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അപ്പൊ എന്തൊരു ഇഞ്ചുറിക്കും ആദ്യം ഒരു ഫീൽഡിൽ നടക്കുന്ന ഒരാൺ ഇഞ്ചുറി വരുന്നുണ്ടെങ്കിൽ നമ്മൾ കാണികൾ കാണുന്ന എന്താണ്, ഒരു കിറ്റും എടുത്തിട്ട് ഒരാൾ ഓടിപ്പോന്നു, ആ കിറ്റ് എടുത്തിട്ട് പേഷ്യന്റ് ആവുന്നു, രണ്ട് സെക്കൻഡ് ഒന്ന് ട്രീറ്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞപ്പോൾ പേഷ്യന്റ് ഫിറ്റായിട്ട് തിരിച്ച് ജോലിയിലേക്ക് പോകുന്നു, അവരെ സ്പോർട്സിൽ ആക്ടിവിറ്റി പോകും. ആ പോകുന്ന ആൾ ഒരു സ്പോർട്സ് ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. അപ്പൊ അത്രമാത്രം അത് സ്പോണ്ടേനിയസ് ആയിട്ട് പേഷ്യന്റെ ട്രിഗർ ചെയ്യാനല്ലേ ടെക്നിക്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഡ്രൈ നീഡ്ലിംഗ് പോലെ, മാനുവൽ തെറപ്പി പോലെ, മൊബിലൈസേഷൻസ് പോലെ, അങ്ങനെ പല പല ടെക്നിക്ക് ഒരു സ്പോർട്സ് ഫിസിയോതെറാപ്പിസ്റ്റ് പഠിച്ചിട്ടാണ് ഓൺ ഫീൽഡിൽ അവർ പേഷ്യന്റെ ട്രീറ്റ് ചെയ്യുന്നത്. ടേപ്പിംഗ് ചിലപ്പോൾ ചെറിയ സ്പ്രെയിൻ ആയതായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്ട്രെയിൻ ആയതായിരിക്കാം, മസിൽ ചെറിയ ഇഞ്ചുറി വരാം, ബോണിൽ തന്നെ ക്രാക്ക് വന്നത് നമുക്ക് ടേപ്പ് ചെയ്യാം, അതിനനുസരിച്ചുള്ള ടേപ്പ് വരുന്നുണ്ട്. ആ കളി പൂർത്തിയാക്കാൻ വരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ടേപ്സ് ഇന്ന് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അപ്പൊ അത്രമാത്രം അഡ്വാൻസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു ബ്രാഞ്ച് ആണ് സ്പോർട്സ് എന്ന് പറയുന്നത്.
1: ഫിസിയോതെറാപ്പി പഠനം, തൊഴിൽ സാധ്യതകൾ. ഡോക്ടർ പ്രമോദ് മാരാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

തൊഴിൽ വാർത്തകൾ. എയർപോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ മാനേജർ ജൂനിയർ എക്സിക്യൂട്ടീവ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 389 ഒഴിവുണ്ട്. ബന്ധപ്പെട്ട വിഷയത്തിലുള്ള ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ പി ജി ഡിപ്ലോമയാണ് യോഗ്യത. തെരഞ്ഞെടുക്കപ്പെടുന്നവർ രാജ്യത്തെവിടെയും ജോലി ചെയ്യാൻ സന്നദ്ധരായിരിക്കണം. മാനേജർ തസ്തികയ്ക്ക് 60,000 മുതൽ 180,000 രൂപ വരെയാണ് ശമ്പള സ്കെയിൽ. 32 വയസ്സ് കവിയരുത്. ജൂനിയർ എക്സിക്യൂട്ടീവ് തസ്തികയ്ക്ക് 40,000 മുതൽ 140,000 രൂപ വരെയാണ് ശമ്പള സ്കെയിൽ. 27 വയസ്സ് കവിയരുത്. ഇരു തസ്തികയ്ക്കും എസ് സി എസ് ടി വിഭാഗക്കാർക്ക് 5 വർഷത്തെയും ഒ ബി സി വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഭിന്നശേഷിക്കാർക്ക് 10 വർഷത്തെയും വയസ്സിളവ് ലഭിക്കും. 1,000 രൂപയാണ് അപേക്ഷ ഫീസ്. വനിതകൾക്കും എസ് സി എസ് ടി വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും എയർപോർട്സ് അതോറിറ്റിയിൽ ഒരു വർഷത്തെ അപ്രന്റീസ്ഷിപ്പ് വിജയകരമായി പൂർത്തിയാക്കിയവർക്കും ഫീസ് ബാധകമല്ല. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്ക് www.aai.aero എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 9. ബാങ്ക് ഓഫ് ബറോഡയിൽ ലോക്കൽ ബാങ്ക് ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 2,482 ഒഴിവുണ്ട്. ഇതിൽ 49 ഒഴിവ് കേരളത്തിലാണ്. ഷെഡ്യൂൾഡ് ബാങ്കിൽ ഓഫീസറായി ഒരു വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് അവസരം. ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമാണ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത. കൂടാതെ അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷയിൽ എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിഞ്ഞിരിക്കണം. 48,480 മുതൽ 85,920 രൂപ വരെയാണ് ശമ്പള സ്കെയിൽ. 21 മുതൽ 30 വയസ്സുവരെയാണ് പ്രായപരിധി. ഉയർന്ന പ്രായപരിധിയിൽ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് 5 വർഷത്തെയും ഒ ബി സി വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഭിന്നശേഷി വിഭാഗത്തിൽ ജനറൽ വിഭാഗത്തിന് 10 വർഷത്തെയും ഒ ബി സി വിഭാഗത്തിന് 13 വർഷത്തെയും എസ് സി എസ് ടി വിഭാഗത്തിന് 15 വർഷത്തെയും വിമുക്ത ഭടന്മാർക്ക് നിയമാനുസൃതവുമായ വയസ്സിളവ് ലഭിക്കും. ഓൺലൈൻ പരീക്ഷ, സൈക്കോമെട്രിക് ടെസ്റ്റ്, ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ലെങ്കിൽ അഭിമുഖം എന്നിവ നടത്തിയാവും തെരഞ്ഞെടുപ്പ്. വനിതകൾക്കും വിമുക്ത ഭടന്മാർക്കും എസ് സി എസ് ടി വിഭാഗക്കാർക്കും 175 രൂപയും മറ്റുള്ളവർക്ക് 850 രൂപയുമാണ് അപേക്ഷ ഫീസ്. ഓൺലൈനായി അപേക്ഷിക്കണം.

0: വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.bankofbaroda.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 7 ആണ്.
1: വടക്കൻ വിശേഷങ്ങൾ, ഉത്തര കേരളത്തിന്റെ സ്പന്ദനം. കണ്ണൂർ മാങ്ങാട്ടുപറമ്പ് KAP 4 ബറ്റാലിയനിലും മലപ്പുറം MSPയിലും പരിശീലനം പൂർത്തിയാക്കിയ 305 പോലീസ് കേഡറ്റുകൾ സേനയുടെ ഭാഗമായി. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച മാങ്ങാട്ടുപറമ്പ് KAP 4 ബറ്റാലിയൻ മൈതാനിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭിവാദ്യം സ്വീകരിച്ചു. KAP യിലെ 166 പേരും MSPയിലെ 139 പേരും ഉൾപ്പെടെ 305 കേഡറ്റുകളാണ് പരിശീലനം പൂർത്തിയാക്കിയത്. രാജ്യത്തെ പോലീസ് സേനയ്ക്ക് കേരള പോലീസ് മാതൃകയാണെന്ന് പരേഡിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു.
2: കേരള പോലീസ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം നൽകുന്ന സേനയാണ്. രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ദേശാഭിമാന ബോധത്തിനും ജനതാൽപര്യത്തിനും മുൻതൂക്കം നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സേനയാണ് കേരള പോലീസ്. ഈ സേനയ്ക്ക് അഭിമാനിക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങളാണ് നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കഠിനമായ പരിശീലനം പൂർത്തിയാക്കി ഇന്ന് വിവിധ സ്റ്റേഷനുകളിലേക്ക് ഡ്യൂട്ടിക്കായി പോകുന്ന നിങ്ങൾ ജനതാൽപര്യമാണ് ഉയർത്തിപ്പിടിക്കേണ്ടത്. നമ്മുടെ ഭരണഘടന ആ ഭരണഘടന ഉറപ്പാക്കുന്ന പൗരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ബാധ്യത പോലീസ് സേനാംഗങ്ങൾക്കുണ്ട്. നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന ജനാധിപത്യവും മതേതരത്വവും കാത്തുസൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അച്ചടക്കത്തോടെ കർമ്മനിരതമായി നിങ്ങളുടെ പ്രവർത്തനം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നാടിനും നാട്ടിലെ ജനങ്ങൾക്കും സ്വൈര ജീവിതം ഉറപ്പുവരുത്താൻ നാടിന്റെ ഐക്യവും സ്വാതന്ത്ര്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കാനും പ്രതിജ്ഞാബദ്ധമായ മനസ്സുമായി ഓരോ കോൺസ്റ്റബിളും തങ്ങളുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകണം.
1: ടൂറിസം വകുപ്പും ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിലും ചേർന്ന് കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനിയിൽ ഓഗസ്റ്റ് 22 മുതൽ 30 വരെ സംഘടിപ്പിച്ച ഓണം വാരാഘോഷത്തെക്കുറിച്ച് ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് സംസാരിക്കുന്നു.
3: ഈ വർഷം സംസ്ഥാന ടൂറിസം വകുപ്പും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും കണ്ണൂർ ജില്ലാ ഭരണകൂടവും ഒരുമിച്ച് ചേർന്ന് വൈവിധ്യമാർന്ന പരിപാടികളാണ് ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ഈ വർഷം ജില്ലയിൽ സംഘടിപ്പിച്ചത്. ഓഗസ്റ്റ് 22 മുതൽ 30 വരെ കണ്ണൂർ കളക്ടറേറ്റ് മൈതാനിൽ നടന്ന കലപരിപാടികൾ കാണുന്നതിനായിട്ട് ആയിരക്കണക്കിന് പേരാണ് ഒരു ദിവസമായിട്ട് വന്നു ചേർന്നിരുന്നത്. ഇതിനോടകം തന്നെ 500+ കലാകാരന്മാരും അതോടൊപ്പം വിവിധ ദിവസങ്ങളായിട്ടുള്ള പരിപാടികളിൽ പങ്കാളികളായിട്ടുണ്ട്. 80+ വിവിധ ഇനങ്ങളിൽ പെർഫോമൻസ് ഈ പറഞ്ഞ സമയത്തിൽ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. പ്രാദേശികമായ കലാരൂപങ്ങൾക്കൊപ്പം തന്നെ ചലച്ചിത്ര സംഗീത രംഗത്ത് പ്രമുഖരായിട്ടുള്ള മറ്റ് വ്യക്തിത്വങ്ങളെ കൂടി അണിനിരത്തിക്കൊണ്ടാണ് അത് യുവാക്കൾക്കും മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരേപോലെ ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലാണ് പരിപാടികൾ വിഭാവനം ചെയ്തിരുന്നത്. അതോടൊപ്പം തന്നെ കണ്ണൂർ നഗരത്തിലെ സർക്കാർ അർദ്ധസർക്കാർ പൊതുമേഖല സ്വകാര്യ സ്ഥാപനങ്ങൾക്കായുള്ള പൂക്കള മത്സരം, സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായുള്ള ചിത്രരചന മത്സരം, മെഹന്തി ഇടൽ മത്സരം തുടങ്ങിയവയും തിരുവാതിര കളി ഉൾപ്പെടെയുള്ള മത്സരങ്ങളെല്ലാം സംഘടിപ്പിക്കുകയുണ്ടായി. ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി ഊർപ്പള്ളിയിൽ നടന്ന മഴയുത്സവം, അതായത് അതിനോടനുബന്ധിച്ച് നടന്ന മഡ് ഫുട്ബോളും എടുത്ത് പറയേണ്ട ഒരു ആഘോഷം തന്നെയായിരുന്നു. അത്തരത്തിൽ കണ്ണൂർ ജില്ലയിൽ ഒരുപാട് ആൾക്കാർക്ക് ഒത്തുകൂടാനും ഓണം ഒരുമിച്ച് ആഘോഷിക്കാനായിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കാനായിട്ട് ഈ പറഞ്ഞ പരിപാടിയുടെ നടത്തിപ്പ് കൊണ്ട് സാധിച്ചിട്ടുണ്ട്.
1: തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററിന്റെ നേതൃത്വത്തിൽ തലശ്ശേരി കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക മുനിസിപ്പൽ ടൌൺഹാളിൽ നടന്ന അർബുദം അതിജീവിച്ചവരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സംഗമം അമൃതം 2026 പരിപാടിയിൽ ഡോക്ടർ സിതാര അരവിന്ദ് സംസാരിച്ചതിന്റെ ശബ്ദലേഖനം.
4: ഞാൻ ഡോക്ടർ സിതാര അരവിന്ദ്, അഡീഷണൽ പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്ലിനിക്കൽ ലാബ് സർവീസസ് ആൻഡ് ട്രാൻസ്ലേഷണൽ റിസർച്ച്, മലബാർ ക്യാൻസർ സെന്റർ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓങ്കോളജി സയൻസ് ആൻഡ് റിസർച്ച്. അമൃതം 2006 അതിജീവനത്തിന്റെ ആഘോഷം എന്ന ഈ പരിപാടി മലബാർ ക്യാൻസർ സെന്ററിൽ നിന്ന് ക്യാൻസറിനുള്ള ചികിത്സ കഴിഞ്ഞതിനു ശേഷം പൂർണ്ണമായി രോഗവിമുക്തരായവരുടെ ഒരു കൂട്ടായ്മ. ക്യാൻസർ എന്ന രോഗത്തെ നാം പേടിക്കേണ്ടതില്ല എന്നും ക്യാൻസർ വന്നാലും അതിന്റെ ആരംഭദശയിൽ തന്നെ

0: പ്രൊഫസർ നീതു എപി.
1: എല്ലാ അർബുദവും നമുക്ക് ചിലപ്പോൾ ലക്ഷണങ്ങൾ വന്നാൽ മാത്രമേ കണ്ടെത്താൻ സാധിക്കുമെങ്കിലും ചില അർബുദങ്ങൾ ലക്ഷണങ്ങൾ പോലും ഉണ്ടാകുന്നതിന് മുമ്പ് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ട മൂന്നെണ്ണമാണ് വായിലെ അർബുദം, സ്തനാർബുദം, അതുപോലെ ഗർഭാശയകളത്തിലെ അർബുദം. വായിലെ അർബുദത്തിന് സ്വയമായിട്ട് വായ പരിശോധിക്കുന്നത് അർബുദത്തിന് മുന്നോടിയായിട്ടുള്ള മാറ്റങ്ങൾ കണ്ടെത്താൻ നമ്മളെ സഹായിക്കും. പ്രത്യേകിച്ച് പുകയില ശീലം, മദ്യപാന ശീലം തുടങ്ങിയവ ഉള്ളവരാണെങ്കിൽ സ്ഥിരമായിട്ട് വായ പരിശോധിച്ച് എന്തെങ്കിലും മാറ്റങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. സ്തനാർബുദത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്ഥിരമായി അല്ലെങ്കിൽ പതിവായി സ്വയം സ്തന പരിശോധന എല്ലാ 20 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളും ചെയ്യേണ്ടതാണ്. എല്ലാ മാസവും മാസമുറ കഴിഞ്ഞ് 10 ദിവസത്തിന് ശേഷം സ്വന്തമായ സ്ഥലങ്ങൾ പരിശോധിച്ച് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. എന്തെങ്കിലും മാറ്റങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഒരു ഡോക്ടറെ കാണിക്കണം. ഇതോടൊപ്പം തന്നെ സ്തനാർബുദം നേരത്തെ കണ്ടെത്താനുള്ള ഒരു ടെസ്റ്റിനെ കുറിച്ചുള്ള ഒരു അറിവും നമുക്കുണ്ടാവണം. മൂന്നാമത്തെ നേരത്തെ കണ്ടെത്താൻ പറ്റുന്ന അർബുദം ഗർഭാശയകളാർബുദമാണ്. ഗർഭാശയകളാർബുദം വളരെ ലളിതമായ ഒരു ടെസ്റ്റായ പാപ്സ്മിയർ ടെസ്റ്റിലൂടെ അർബുദമാവുന്നതിന് മുമ്പ്, അതായത് ലക്ഷണങ്ങൾ പോലും വരുന്നതിന് മുമ്പ് ചെറിയ കോശമാറ്റങ്ങൾ ആരംഭിക്കുമ്പം തന്നെ കണ്ടെത്താൻ നമ്മളെ സഹായിക്കും. ചെറിയ ചികിത്സയിലൂടെ ഈ കോശമാറ്റങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് അർബുദമായി മാറുന്നത് 10ഓ 15ഓ വർഷത്തിന് ശേഷമായിരിക്കും അത് മാറുന്നത് നമുക്ക് തടയാൻ സാധിക്കും. അപ്പം ഈ മൂന്ന് ടെസ്റ്റുകൾ, സ്ത്രീകൾക്കായിട്ടുള്ള മാമോഗ്രാഫി ടെസ്റ്റ്, അതുപോലെ ഗർഭാശയ ഗളാർബുദത്തിനുള്ള പാപ്സ്മിയർ ടെസ്റ്റ്, സ്ത്രീകൾക്കുള്ള സ്തന പരിശോധന, ഇതെല്ലാം നമുക്ക് അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ പോയാലും സ്തനാർബുദത്തിനുള്ള പരിശോധനയും അതുപോലെ തന്നെ ഗർഭാശയ ഗളാർബുദത്തിനുള്ള പാപ്സ്മിയർ ടെസ്റ്റും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഈ സ്ക്രീനിംഗ് ടെസ്റ്റുകളിലൂടെ നേരത്തെ അർബുദം കണ്ടെത്താനും പരിപൂർണമായി ചികിത്സിച്ച് ഭേദമായി അതിജീവിക്കാനും സഹായകമാകും.
0: വടക്കൻ വിശേഷങ്ങൾ, ഉത്തര കേരളത്തിന്റെ സ്പന്ദനം, എല്ലാ വ്യാഴാഴ്ചയും FM ഡയറിയിൽ. ഇതോടെ ഇന്നത്തെ FM ഡയറി സമാപിച്ചു. FM ഡയറിയിനെ കേൾക്കാം നാളെ രാവിലെ 7 മണിക്ക്. ആകാശവാണി കണ്ണൂർ.
2: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ.
3: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
5: റീഗൽ ജ്വല്ലേഴ്സ്. റെയിൽവേ അറിയിപ്പുകൾ. ട്രെയിൻ നമ്പർ 1 63 45 ലോക്മാന്യ തിലക്, തിരുവനന്തപുരം സെൻട്രൽ നേത്രാവതി എക്സ്പ്രസ് 49 മിനിറ്റും 1 61 60 മാംഗ്ലൂർ സെൻട്രൽ ചെന്നൈ എക്സ്പ്രസ് 14 മിനിറ്റും വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു.
6: ഇതുവരെ കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
3: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
7: 100,000-ൽപരം അതിനൂതന തിമിര ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ഹോസ്പിറ്റൽ ഇപ്പോൾ തലശ്ശേരിയിലും റെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം. ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി. ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി.
8: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
9: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
8: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
10: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പറകെ വരും.
8: അതെങ്ങനെ?
10: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
11: കണ്ണൂർ ന്യൂട്രോണിക്സ് ITI ഒഴിവുള്ള സീറ്റുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
12: ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, AC എന്നീ ഗവൺമെന്റ് ദ്വിവത്സര കോഴ്സുകളിൽ 50% സ്കോളർഷിപ്പോടുകൂടിയ പഠനം,
13: 100% പ്ലേസ്മെന്റ്.
12: ന്യൂട്രോണിക്സ് ITI, താളിക്കാവ് റോഡ്, കണ്ണൂർ.
13: ഫോൺ 8075-680-412.
14: മൂക്കടപ്പ്, മണമില്ലായ്മ, മൂക്കിൽ ദശ വളരുന്ന രോഗികൾക്ക് സൌജന്യമായ പരിശോധനയും എൻഡോസ്കോപ്പിക് രോഗനിർണയ ക്യാമ്പും നിശ്ചിത കാലത്തേക്ക് നടക്കുന്നുണ്ട്. ഡോക്ടർ പ്രിയദർശൻസ് റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 8547769268.
15: പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം 11-ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും അഷ്ടമി രോഹിണി.

0: well above the danger level, with water release from Gulodi Barrage in Jharkhand adding to the downstream flow. Flood water has entered several villages in Baliapal, Bograi and Jaleshwar, disrupting road connectivity and affecting normal life. We have more from a correspondent.
1: The flood situation in northern Odisha remains a concern, with the Subarnarekha river flowing above the danger level at Rajghat in Baleswar. The river touched about 11.5 meters against the danger level of 10.36 meters. Water released from the Guldehi barrage in Jharkhand has added to the downstream flow. 13 gates were opened during the peak discharge, while the latest report says 9 gates are currently open. Flood water has entered several villages in Bograi, Baliapal and Jaleswar blocks, with road connectivity disrupted in many areas. In Mayurbhanj, the Jalaka and the Subarnarekha rivers are also above the danger levels, while the administration continues to evacuation and relief operations. Prakash Das for Akashwani News, Bhubaneswar.
0: Weather department has forecast rain in several parts of Madhya Pradesh. Heavy rain is also possible in some districts. We have a report.
2: Rain is likely in many parts of Madhya Pradesh today. Jabalpur, Rewa, Shahdol and Sagar may receive rain. Some parts of Bhopal, Gwalior, Chambal and Narmadapuram division may also receive rain. In Mandla, rain continued from Tuesday evening to Thursday morning. In Satna, heavy rain has caused flooding and waterlogging in some areas. Relief work is continuing in the affected areas. So far, assistance of 18 lakh 1000 rupees has been given for 434 affected houses. Health teams are also working in the affected areas. In Chitrakoot, more than 2,700 people have been checked across the district. About 6,125 people have received health checkups. The administration is keeping a close watch on the situation and providing necessary help in the affected areas. For Akashwani News, I am Vipin Mishra from Bhopal.
0: In Uttar Pradesh, a special HPV vaccination campaign aimed at preventing cervical cancer will be conducted across the state from today till the 17th of this month. The campaign will be held in all 75 districts of the state. Around 10 lakh eligible adolescent girls in the 14-year age group are being targeted for HPV vaccination under the drive. In women's cricket, India will take on Hong Kong in the second Group A match in the 2020 Asia Cup at Dubai International Stadium in the UAE today. The match will begin at 8 p.m. Indian Standard Time. The women in blue opened the campaign with a convincing 94-run win over Thailand in Dubai on Sunday. A victory over Hong Kong will help the Harmanpreet Kaur-led side secure a place in the semi-finals of the ongoing 8-team tournament. India will host the Hyundai World Archery Para Series for the first time at Ahmedabad Sabarmati Riverfront from September 5th to 9th, with over 100 athletes from 20 countries participating. The event is the third stage of the 2026 series, following competitions in Bangkok, Novi Minas Tirith and Chekyo from June 30th to July 4th. The fourth and final stage is scheduled to be held in Santiago, Chile in October. And now for a look at today's newspapers, it's over to Shagun Chopra.
3: Thank you, Abhishek. IAF Sindoor veteran retired Air Marshal Jitendra Mishra is first Ram Temple CEO, informs Hindustan Times. From MiG-21 to ATR, ex-group captain Abhinandan Vardhaman prepares to fly passengers, reports the Pioneer. On the death of celebrity manager Disha Salian, the Times of India quotes the High Court as saying CBI probe necessary into Disha Salian's death. Global temperature rise to cross 1.5 degrees centigrade threshold, warns United Nations, states the Economic Times. India sends Nepal fifth tranche of aid, 11-member rescue team, reports the Asian Age. And finally, Meena Kumari classic Pakiza gets a facelift set for world premiere in October, writes the Indian Express, adding that restored masterpiece will be screened at France's Festival Lumiere in Lyon, followed by special screening during BFI London Film Festival. And with that, it's back to you, Abhishek.
0: Thank you, Shagun. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi calls for greater adoption of water-saving technologies and learning from global best practices. Prime Minister Modi to hold talks with his Belgian counterpart, Bart De Wever, in New Delhi today. ISRO to launch Earth Observation Satellite EOS-05 from Sriharikota tomorrow. India's sovereign credit rating upgraded to A- with stable outlook by Japan Credit Rating Agency. Bombay High Court orders CBI probe into death of Disha Salian, former manager of late actor Sushant Singh Rajput. and in Women's Cricket, India to take on Hong Kong in the second Group A match of the 2020 Asia Cup in Dubai this evening. And with that, we end the morning news. Have a nice day.
4: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
5: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമരം. BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
6: മൂലക്കുരു, ഫിഷർ ഹിസ്റ്റുല, മലബന്ധം, കൂടാതെ സന്ധിവേദന നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? പ്രശസ്ത ആയുർവേദ വിദഗ്ധൻ പ്രൊഫസർ ഗംഗാധരന്റെ മേൽനോട്ടത്തിൽ ആയുർ ക്യൂർ ചാരസൂത്ര ആൻഡ് മർമ ക്ലിനിക്കിൽ ഏറ്റവും സുരക്ഷിതമായി ഫലപ്രദമായ ആയുർവേദ ചികിത്സ നൽകുന്നു. ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൗജന്യം. വിളിക്കൂ 8111999582. ഏ തടിയാ, ഏ തടിച്ചി, ഈ വാക്കുകൾ കേട്ട് നിങ്ങൾ മടുത്തിട്ടുണ്ടോ? അമിതവണ്ണം കുറയ്ക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടോ? നിങ്ങളുടെ അമിതവണ്ണം കുറയ്ക്കാനും അത് തിരിച്ചു വരാതിരിക്കാനും നമ്മുടെ സെന്റർ സഹായിക്കുന്നു. ലുക്ക് ഗുഡ്, ഫീൽ ഗുഡ്, ലിവ് ഗുഡ്. ന്യൂ യു പ്രൊഫഷണൽ വെയ്റ്റ് മാനേജ്മെന്റ് സെന്റർ, ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൗജന്യം. വിളിക്കൂ 8111999581.
7: ലാപ്ടോപ്പുകൾക്ക് ഇത്രയും കുറഞ്ഞ വിലയോ?
8: അതെ, മൈജിയുടെ പ്രൈസ് ചാലഞ്ച് ഏറ്റെടുത്തോളൂ, ഒപ്പം സമ്മാനങ്ങളും.
7: ലാപ്ടോപ്പുകൾ 29,990 രൂപ മുതൽ.
8: ലാപ്ടോപ്പുകൾക്കൊപ്പം 12,500 രൂപ വരെ വിലയുള്ള ലാപ്ടോപ്പ് കിറ്റ് സമ്മാനം.
7: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
8: TNC apply.
4: പ്രിയ ശ്രോതാക്കളെ, സംഗീതമാധുരി ആരംഭിക്കുന്നു. ഇന്നത്തെ സംഗീതമാധുരിയിൽ കേൾക്കാം നാടകഗാനങ്ങൾ. ആദ്യഗാനം പ്രാർത്ഥന എന്ന നാടകത്തിലേതാണ്. ത്യാഗരാജ ഭഗവാന്റെ എന്നാരംഭിക്കുന്ന ഗാനം പാടിയത് സാബു, രചന എഴാച്ചേരി രാമചന്ദ്രൻ.

0: എൽ ഐ സി അമൃത്ബാൽ പോളിസിയിലൂടെ നിങ്ങളുടെ കുട്ടികളുടെ എല്ലാ സ്വപ്നങ്ങളും സത്യമാക്കും. 18-നും 25-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് അനുയോജ്യമായ ഒരു ഇൻഷുറൻസ് പ്ലാൻ. പോളിസി കാലയളവിലൂടെ നീളം നിങ്ങൾക്ക് നൽകുന്നു ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനൊപ്പം സിംഗിൾ അല്ലെങ്കിൽ ലിമിറ്റഡ് പ്രീമിയം പേയ്മെന്റ് തിരഞ്ഞെടുക്കാനുള്ള അവസരം. പോളിസി വാങ്ങുന്നതിനായി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏജന്റുമായോ LIC ബ്രാഞ്ചുമായോ ബന്ധപ്പെടുക. അപകട സാധ്യത ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിൽപ്പന ബ്രോഷർ ശ്രദ്ധാപൂർവ്വം വായിക്കുക. LIC ഹർപൽ ആപ്കെ സാത്ത്.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
2: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ +2 പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും +2 വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
3: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: നാടകം തിടമ്പ്, ഗാനം പാടിയത് രാജീവ്. ധനുസേ ധനുസേ എന്നാരംഭിക്കുന്നു.

0: വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
3: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
4: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈ ജി ഓണം, മാസ് ഓണം വൈബ്.
3: ആഘോഷം തുടങ്ങിയില്ലേ?
4: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈ ജി തൂക്കി.
5: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
6: ശരത്കാല ചന്ദ്രലേഖ എന്നാരംഭിക്കുന്ന ഗാനം, നാടകം സരോവരം, ഗാനം പാടിയിരിക്കുന്നത് തെന്നൽ.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: ലൈഫ് കവറിന്റെ സേഫ്റ്റി നെറ്റിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മാർക്കറ്റ് വരുമാനം വേഗത്തിലാക്കാൻ നിങ്ങൾ തയ്യാറാണോ? LIC ഇൻഡെക്സ് പ്ലസ് അവതരിപ്പിക്കുന്നു. വെറും 2,500 രൂപയുടെ പ്രതിമാസ പ്രീമിയത്തിൽ നിങ്ങളുടെ യാത്ര ആരംഭിക്കാം. ഇവിടെ 2 ഡൈനാമിക് ഫണ്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. Nifty 50 തിരഞ്ഞെടുത്ത സ്റ്റോക്കുകളിൽ വളരുന്ന ഫ്ലെക്സി സ്മാർട്ട് ഗ്രോത്ത് ഫണ്ടോ, അല്ലെങ്കിൽ Nifty 100 ഫോക്കസ് ചെയ്യുന്ന ഫ്ലെക്സി ഗ്രോത്ത് ഫണ്ടോ. ഉറപ്പായ അഡീഷനുകളുടെ സെക്യൂരിറ്റിയോടുകൂടി ഈ പ്ലാൻ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.LIC.in സന്ദർശിക്കുക. LIC ഹർപൽ ആപ്കെ സാത്ത്. നിബന്ധനകൾ ബാധകം.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
4: ഒരു ഗാനം കൂടി. ചിൽപ്രകാശും തെന്നലും ചേർന്ന് പാടിയത് നാടകം സ്വരസ്ഥാനം. അശ്വതി അശ്വതി എന്നാരംഭിക്കുന്നു ഈ ഗാനം.

നാടകഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഇന്നത്തെ സംഗീതമാധുരി സമാപിച്ചു. ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. ജലസംരക്ഷണ സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം വർദ്ധിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജൽശക്തി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ഇത്തവണത്തെ നവരാത്രി മഹോത്സവം മുൻകാലങ്ങളിലേതുപോലെ ആചാരങ്ങൾ കൃത്യമായി പാലിച്ച് നടത്തുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. തിരുവനന്തപുരത്ത് നവരാത്രി മഹോത്സവവുമായി ബന്ധപ്പെട്ട് വിളിച്ചുചേർത്ത അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. മാനവ വിഭവശേഷി ലഭ്യമാക്കുന്നതിന് പകരം സ്വന്തമായി സാങ്കേതിക വിദ്യയും ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന തലത്തിലേക്ക് സംസ്ഥാനം വളരണമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. അടൽ എസ്റ്റാബ്ലിഷ്ഡ് ഇൻക്യുബേഷൻ സെന്റർ തിരുവനന്തപുരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആന്റ് മാനേജ്മെന്റ് കേരള ക്യാമ്പസിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തിന്റെ ദീർഘകാല വികസന സാധ്യതകളും ഭാവി വെല്ലുവിളികളും ചർച്ച ചെയ്യുന്നതിന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോട് സംഘടിപ്പിക്കുന്ന രണ്ടു ദിവസത്തെ റീ ഇമാജിനിംഗ് കേരളം ശില്പശാല നാളെയും മറ്റന്നാളും IIM ക്യാമ്പസിൽ. മുഖ്യമന്ത്രി VD സതീശനും മുഴുവൻ മന്ത്രിമാരും പരിപാടിയിൽ പങ്കെടുക്കും. മത്സ്യങ്ങളും ചെമ്മീനുകളും ഉൾപ്പെടെ ജലജീവികളെ ജലമില്ലാതെ ജീവനോടെ കൊണ്ടുപോകുന്നതിന് കൊച്ചിയിലെ ICAR സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി നൂതന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തു. സാങ്കേതിക വിദ്യയ്ക്ക് ഇന്ത്യൻ പേറ്റന്റ് ലഭിച്ചു. ശബരിമലയിൽ കന്നിമാസ പൂജയോടനുബന്ധിച്ച് ദർശനം നടത്തുന്നതിന് ഓൺലൈൻ വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. ശബരിമല ഓൺലൈൻ .org എന്ന വെബ്സൈറ്റ് വഴിയാണ് ബുക്കിംഗ്. ശ്രീരാമകൃഷ്ണ മഠത്തിലെ മുൻ മഠാധിപതി സ്വാമി ഗോലോകാനന്ദജി മഹാരാജ് തിരുവനന്തപുരത്ത് സമാധിയായി. 94 വയസ്സായിരുന്നു. മദ്രാസിലും പിന്നീട് കേരളത്തിലെ തിരുവനന്തപുരം, കോഴിക്കോട്, കൊയിലാണ്ടി, ഹരിപ്പാട് ശ്രീരാമകൃഷ്ണ മഠങ്ങൾ

ങ്ങളുടെയും ആശ്രമങ്ങളുടെയും പ്രവർത്തനങ്ങളിലും അദ്ദേഹം സജീവമായിരുന്നു. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ രണ്ടാമത്തെ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8 യുഎഇയിലെ ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് മത്സരം. FM പ്രധാന വാർത്തകളാണ് കേട്ടത്.

ആകാശവാണി കണ്ണൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം തുടക്കം എന്ന പടത്തിലെ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് ജോ പോൾ, സംഗീതം നൽകിയത് ജേക്സ് ബിജോയ്, പാടിയിരിക്കുന്നത് കെ എസ് ചിത്ര, ആവണി മൽഹാർ, അജ്മൽ ഫാത്തിമ, പർവീൻ, ജെറിൻ അന്ന ജോൺ, കാഞ്ചന ശ്രീറാം.

0: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക, യാത്രക്കിടെ TC ടിക്കറ്റ് ചോദിച്ചാൽ കാണിച്ചു കൊടുക്കുക. എന്നാൽ ആരെങ്കിലും OTP, പിൻ അല്ലെങ്കിൽ പാസ്വേഡ് ചോദിച്ചാൽ അവരെ ഉടനെ ഓടിച്ചു വിടുക.
3: RBI പറയുന്നു, OTP അല്ലെങ്കിൽ പിന്നിനായി കോളോ മെസ്സേജോ വന്നാൽ അല്പം ശ്രദ്ധിക്കൂ.
4: ടിവിയുടെ വിലയിൽ ഒരു ചലഞ്ച്, കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചലഞ്ചുമായി മൈജി.
5: ഏത് വലിപ്പത്തിലുമുള്ള ടിവിയും വാങ്ങാം മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ.
4: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ ഇപ്പോഴും തുടരുന്നു.
5: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
4: GNC അപ്ലൈ.
6: ക്ലാക്ലാ ക്ലീക്ലി. നസ്രിയ തിരിഞ്ഞു നോക്കി. ഈ പടത്തിലെ ഗാനം പാടിയത് വൈക്കം വിജയലക്ഷ്മിയും നക്കുൽ നാരായണനും ചേർന്ന്. വരികൾ എഴുതിയിരിക്കുന്നത് RJ രജൻ. ഈണം MP പ്രശാന്ത് മോഹന്റേത്.

0: കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക് പിന്നെ കാർ സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
4: ഹൃദയപൂർവം എന്ന പടത്തിലെ ഗാനം കേൾക്കാം. മനു മഞ്ജത്തിന്റെ വരികൾ ജസ്റ്റിൻ പ്രഭാകരനാണ് ഈണമൊരുക്കിയിരിക്കുന്നത്. പാടിയത് SP ചരൺ.

0: രുചികരമായ ഓണസദ്യയിനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
1: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
2: എന്തേട്ട ഒരു വിഷമം?
3: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
2: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
3: അതെവിടുന്ന്?
2: ഇവിടെ മൈജിന്ന് ഈസി ആയി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
4: മൈജി ഓണം മാസോണം സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി അതിഭീകര കാമുകൻ എന്ന പടത്തിലെ ഗാനം. വൈശാഖ് സുഗുണന്റെ വരികൾ, ബിപിൻ അശോകാണ് ഇണമൊരുക്കിയിരിക്കുന്നത്. പാടിയവർ രാഘു, ലാൽകൃഷ്ണ, അമൽ സി അജിത്, അമിതാവ്, സൂര്യ, ശ്യാം ഗോപാൽ എന്നിവർ.

0: സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
1: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSAI ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
0: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
1: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
2: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
3: ഒരു വയനാടൻ പ്രണയകഥ എന്ന പടത്തിലെ ഗാനം കേൾക്കാം. ഗായിക റിജിഷ ബാലകൃഷ്ണൻ, ലിജൻ ചെമ്മാനിയാണ് വരികൾ എഴുതിയത്. മുരളി അപ്പാടത്തിന്റെ ഈണം.

0: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: കഠിന കടോരമി അണ്ടകടാഹം എന്ന പടത്തിലെ ഗാനം പാടിയത് എഫ് ജഹാൻ. മുസിൻ പരാരിയാണ് വരികൾ എഴുതിയിരിക്കുന്നത്. ഇണമൊരുക്കിയത് ഗോവിന്ദ് വസന്ത്.

0: വെറും 10,499 രൂപയ്ക്ക് റെഫ്രിജറേറ്റർ എവിടെ കിട്ടും?
1: മൈജിയിൽ കിട്ടും.
2: മൈജി പ്രൈസ് ചലഞ്ചിൽ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇപ്പോൾ വാങ്ങാം റെഫ്രിജറേറ്ററുകൾ.
3: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ ഇപ്പോൾ തുടരുന്നു.
2: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.
4: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
5: ഹരിശങ്കറും മൃദുല വാര്യരും സംഘവും പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം 19th century. ഗാനശില്പികൾ റഫീഖ് അഹമ്മദ്, M. ജയചന്ദ്രൻ.

0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.

0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
1: പുനഃപ്രക്ഷേപണം. വെള്ളിയാഴ്ചകളിൽ 2:30. കളങ്കാവൽ എന്ന പടത്തിലേതാണ് അടുത്ത ഗാനം. സിന്ധു ഡെൽസൺ പാടിയ ഗാനത്തിന്റെ വരികൾ എഴുതിയത് വിനായക് ശശികുമാർ, ഈണമൊരുക്കിയത് മുജീബ് മജീദ്.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം, എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഇഷ്ടഗാനങ്ങൾ കൈവിളിക്കൂ. 9495991015 0497295600 7.
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം. റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
3: പ്രശാന്ത് വിശ്വനാഥൻ വരികളെഴുതി മിനി ബോയ് ഇണമിട്ട് നിത്യ മാമൻ പാടിയ ഗാനം, ചിത്രം ആമോസ് അലക്സാണ്ടർ.

എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ. കാലം പറഞ്ഞ കഥ എന്ന പടത്തിലെ ഗാനം പാടിയത് സിതാര കൃഷ്ണകുമാറും സൂര്യനാരായണനും ചേർന്ന്, ശരത് വയലാറിന്റെ വരികൾ അജയ് രവിയുടെ ഈണം.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: മധുവിധു എന്ന പടത്തിനുവേണ്ടി കെ എസ് ഹരിശങ്കറും ദിവ്യ എസ് മേനോനും ചേർന്ന് പാടിയ ഗാനമാണ് ഇനി. ഗാനത്തിന്റെ വരികൾ അരുൺ അലാട്ടാണ് എഴുതിയിരിക്കുന്നത്. ഹിഷാം അബ്ദുൾ വഹാബിന്റെ ഈണം.

ഒരു ഗാനം കൂടി കേൾക്കാം. കെ എസ് ഹരിശങ്കർ പാടിയത്. ബി കെ ഹരിനാരായണന്റെ വരികൾ, ഗോപി സുന്ദറിന്റെ ഈണം. ചിത്രം അരൂപി.

ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡ വീവറുമായി ന്യൂഡൽഹിയിൽ ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. ഉഭയകക്ഷി ബന്ധങ്ങളുടെ സമസ്ത മേഖലകളെക്കുറിച്ചും പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്യും. ഭരണഘടനാ മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നതാണ് കാന്തപുരം AP അബൂബക്കർ മുസലിയാർ സ്ത്രീകളെ സംബന്ധിച്ച് നടത്തിയ പ്രസ്താവനയെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി. ഭരണഘടന ഉറപ്പു നൽകുന്ന സ്ത്രീ പുരുഷ സമത്വത്തിന് എതിരാകരുത് മതവ്യാഖ്യാനങ്ങളെന്നും ബേബി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS 05 നാളെ വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ 2:55 GSLV F-17 റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപണം. ബാലസോർ ജില്ലയിൽ സുബർണരേഖ നദിയിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഒഡീഷയിൽ വീണ്ടും വെള്ളപ്പൊക്ക ഭീഷണി. രാജ്ഘട്ടിൽ നദിയിലെ ജലനിരപ്പ് അപകടരേഖയ്ക്ക് മുകളിലാണ്. യൂറോപ്യൻ യൂണിയൻ, ലോകബാങ്ക്, അന്താരാഷ്ട്ര നാണയനിധി ഉൾപ്പെടെ പ്രമുഖ സാമ്പത്തിക ശക്തികളുമായി ബന്ധം ദൃഢമാക്കാൻ നീക്കം സജീവമാക്കി ഇന്ത്യ. അമേരിക്കയിലെ ആഷ്വില്ലിൽ G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിനിടെ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇതിന് ഉന്നതതല ചർച്ചകൾ നടത്തി. കേരള കർഷക സംഘം 28th സംസ്ഥാന സമ്മേളനം ഈ മാസം 18 മുതൽ 20 വരെ ആലപ്പുഴയിൽ. അഖിലേന്ത്യാ കിസാൻ സഭ ജനറൽ സെക്രട്ടറി ഡോ വിജു കൃഷ്ണൻ 18 രാവിലെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പ്രളയക്കെടുതികൾ നേരിടുന്ന നേപ്പാളിന് രക്ഷാ ദുരിതാശ്വാസ സഹായം തുടർന്ന് ഇന്ത്യ. വ്യോമസേനയുടെ 5th വിമാനം കഠ്മണ്ഡുവിൽ എത്തി. ഏഷ്യൻ ഗെയിംസ് ഈ മാസം 19 മുതൽ അടുത്ത മാസം 4 വരെ ജപ്പാനിലെ ഐച്ചി നെഗായ നഗരത്തിൽ നടത്തും. ഏഷ്യയിലെ ഏറ്റവും വലിയ കായികോത്സവത്തിൽ ഇന്ത്യയടക്കം 45 രാജ്യങ്ങൾ പങ്കെടുക്കും. FM പ്രധാന വാർത്തകളാണ് കേട്ടത്.

0: നമസ്കാരം. എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. അന്ധതയുടെ ഇരുട്ടിൽ നിന്നും ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം പകരുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുവാനായി ഓഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 8 വരെ ദേശീയ നേത്രദാന പക്ഷാചരണമായി നാം ആചരിക്കുകയാണ്. കാഴ്ച നഷ്ടപ്പെടുന്നവരുടെ കണ്ണുകളിൽ വെളിച്ചം പകരുന്ന ഈ കാരുണ്യ പ്രവൃത്തിയെക്കുറിച്ച് സമൂഹത്തിൽ ഇന്നും നിരവധി സംശയങ്ങളും അന്ധവിശ്വാസങ്ങളും നിലനിൽക്കുന്നുണ്ട്. മരണശേഷം ഒരാളുടെ കണ്ണുകൾ എങ്ങനെ ദാനം ചെയ്യാം, ഇതിനായി നാം അറിഞ്ഞിരിക്കേണ്ട നടപടിക്രമങ്ങൾ എങ്ങനെയാണ് തുടങ്ങിയ വിവിധ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ഒഫ്താൽമോളജി വിഭാഗം അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ രശ്മി പി ഹരിദാസ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: മാഡം. ഓഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 8 വരെ നേത്രദാന പക്ഷാചരണമായി നാം ആചരിക്കുകയാണല്ലോ. ഇത്തരത്തിൽ ഒരു പക്ഷാചരണത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഒന്ന് പറയാമോ?
1: NPCB എന്ന് പറഞ്ഞ നാഷണൽ പ്രോഗ്രാം ഫോർ കൺട്രോൾ ഓഫ് ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞ ഒരു വിങ് ഉണ്ട്. അപ്പൊ അതിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന കണ്ണിനെ സംബന്ധിക്കുന്ന പ്രമുഖമായ 5 രോഗങ്ങളുണ്ട്. അതായത് കുട്ടികളിൽ വരുന്ന കാഴ്ചക്കുറവ്, കാറ്ററാക്ട്, ഡയബറ്റിക് റെറ്റിനോപ്പതി, ഗ്ലോക്കോമ. അഞ്ചാമതായിട്ട് വരുന്നത് കോർണിയയുടെ ബ്ലൈൻഡ്നെസ് ആണ്. കോർണിയ എന്ന് പറയുന്നത് നമ്മുടെ മുന്നിലുള്ള നേത്രപടലം എന്ന് പറയും. നമ്മുടെ കൃഷ്ണമണി എന്നൊക്കെ ചിലർ പറയും, ശരിക്കും നേത്രപടലം എന്നായാണ് പറയുന്നത്. അപ്പം ബാക്കി എല്ലാ അസുഖങ്ങൾക്കും നമ്മൾ ഓരോ പ്രോഗ്രാം ചെയ്യുന്ന പോലെ ഇതിനും നമ്മളൊരു 2 weeks ഇതിനായിട്ട് മാറ്റിവെക്കുക. ആ 2 weeks നമ്മൾ പലയിടത്തും ഇതിന്റെ അവയർനെസ്സും ആൾക്കാരെ ഇത് എന്താണ്, അസുഖങ്ങൾ എന്താണ് ഇത് ബാധിക്കുന്നത്, ഇതിന് എന്ത് ചെയ്യാമെന്നുള്ളൊരു ബോധവൽക്കരണമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നേത്രപടലത്തിനെ സംബന്ധിക്കുന്ന അസുഖങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ യങ്ങറായിട്ടുള്ള ഒരു 50 വയസ്സ് അല്ലെങ്കിൽ ഒരു 60 വയസ്സിന് താഴെയുള്ള ആൾക്കാരെയാണ് സാധാരണ ബാധിക്കുന്നത്. തിമിരം പോലല്ല, കുറച്ചുകൂടി യങ്ങർ ഗ്രൂപ്പിലുള്ള ആൾക്കാരെയാണ് ബാധിക്കാറ്. ഇവൻ 18 വയസ്സ് മുതൽ മുകളിലോട്ട്, ചിലപ്പോൾ അത് ജനിക്കുമ്പോഴേ ഇതുപോലത്തെ പ്രശ്നങ്ങളുള്ള, അതായത് 2 നേത്രപടലവും കോർണിയയും വെള്ളയാവുന്ന അസുഖങ്ങളുണ്ട്. പിന്നെ കുറച്ചുകൂടെ വലുതായി ഒരു 18 വയസ്സൊക്കെ കഴിയുമ്പോൾ കെർട്ടോകോണസ് എന്ന് പറഞ്ഞ ചില കണ്ണിന്റെ നേത്രപടലിന്റെ ഷേപ്പ് കാരണം കാഴ്ചക്കുറവ് വരണം. അതിന് പലപ്പോഴും നമ്മളത് ഈ നേത്രപടലം മാറ്റി തന്നെ വെക്കേണ്ടി വരും. അപ്പോൾ ഈ ഐ ഡൊണേഷൻ ഫോർട്ട്നൈറ്റ് എന്ന് വെക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പല അസുഖങ്ങൾക്കും ഇതിന്റെ ട്രീറ്റ്മെന്റ് നേത്രപടലം അല്ലെങ്കിൽ കോർണിയ മാറ്റി വെക്കുന്നതാണ്, അതായത് കോർണിയൽ ട്രാൻസ്പ്ലാന്റേഷൻ. അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതിന്റെ അവയവം എന്ന് പറയുന്നത് ആ കോർണിയാണ്. അപ്പം മരിച്ചു കഴിഞ്ഞ ഒരാളുടെ കൃഷ്മണിയാണ് നമ്മൾ മാറ്റിവെക്കുന്നത്, കോർണിയാണ് മാറ്റിവെക്കുന്നത്. അപ്പം അത് നമുക്ക് ഒരാള് തന്നാൽ, ഡൊണേറ്റ് ചെയ്ത് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഡൊണേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ സർജറി തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇത്രയും പല നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമ്മുടെ കഴിഞ്ഞ ലാസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ചൊരു 1.5 ലക്ഷം ആൾക്കാർ ഒരു വർഷം ഈ കോർണിയൽ ബ്ലൈൻഡ്നെസ് കാരണം അനുഭവപ്പെടുവാണ്. അത് അവർക്ക് കോർണിയൽ ട്രാൻസ്പ്ലാന്റ് ചെയ്താലേ മതിയാവുള്ളൂ. അപ്പൊ ഇങ്ങനെ കിട്ടുന്ന കൃഷ്ണമണി കോർണിയ വെച്ചിട്ട് നമുക്ക് ഈ സർജറി ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, നമുക്ക് കിട്ടുന്നതും ഈ വെയിറ്റ് ചെയ്യുന്ന പേഷ്യൻസും തമ്മിൽ ഭയങ്കര ഒരു ഗ്യാപ്പുണ്ട്. അതായത് 1.5 ലക്ഷം ആൾക്കാർ നമുക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് കിട്ടുന്നത് ഏതാനും ഒരു 20,000 അല്ലെങ്കിൽ 25,000 കോർണിയാണ് നമ്മുടെ എൻ്റയർ ഇന്ത്യയിൽ തന്നെ കിട്ടുന്നത്. അപ്പൊ അത്രയും പേർക്ക് പിന്നെ ഒരു വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇരിക്കുകയാണ്. മാത്രമല്ല ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഗ്രാഫ്റ്റ് റിജക്ഷൻ വരാം. അതായത് നമ്മുടെ ബോഡി അത് അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പം അക്സെപ്റ്റ് ചെയ്യാത്തവർ അല്ലെങ്കിൽ റിജക്ട് ചെയ്തെങ്കിൽ അവർ വീണ്ടും പിന്നെയും ഈ ലിസ്റ്റിൽ പിന്നെയും അവർ പുറയിലോട്ട് പോവും. അതായത് വീണ്ടും അവരുടെ കൃഷ്ണമണി മാറ്റി വെക്കേണ്ടി വരും. അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബേർഡൻ ഓഫ് കോർണിയൽ ബ്ലൈൻഡ്നെസ്, അതായത് നമുക്ക് ഇത് ട്രീറ്റ് ചെയ്യേണ്ട ഒരു വലിയൊരു കാറ്റഗറി ആൾക്കാരുണ്ട്. അപ്പൊ അവരെല്ലാവരും ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക. അതായത് നമ്മുടെ ആരുടെയെങ്കിലും ഈ ഇതുപോലെ ഡൊണേറ്റ് ചെയ്യാന്ന് പറഞ്ഞൊരു വലിയൊരു കാര്യമാണ്. പക്ഷെ അതെല്ലാവരും അതിന് ഇറങ്ങത്തില്ല. അപ്പം അവരുടെ ആ ഒരു നല്ല മനസ്സിനെ കാത്തിരിക്കുവാണ് ഇത്രയും പേരും. അപ്പം അങ്ങനെ ആൾക്കാരെ ബോധവൽക്കരിച്ച് അവരെ ഡൊണേറ്റ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു 2 weeks നമ്മളിത് മാറ്റിവെക്കുന്നത്. എന്നുവെച്ചാൽ ഈ 2 weeks മാത്രം നമ്മൾ ചെയ്യണമെന്നുള്ള ഒരു കാര്യമല്ല ഇത്, നമുക്ക് ഏത് ദിവസം വേണമെങ്കിലും ചെയ്യാവുന്ന കാര്യമാണ്.
0: മാഡം, ഒരു സംശയമുള്ളത്, ഈ മരണം സംഭവിച്ചതിന് ശേഷം കണ്ണുകൾ എങ്ങനെയാണ് മറ്റൊരാൾക്ക് കാഴ്ച നൽകാനായി ഉപയോഗപ്പെടുത്തുന്നത്? പലർക്കും ഇക്കാര്യത്തിൽ ഒരു അവ്യക്തതയും ഭയവും ഒക്കെ ഉണ്ട്, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
1: ഇതിനെപ്പറ്റി കുറെ അവ്യക്തതകളുണ്ട്. അതായത് ഒന്ന്, ഈ പറഞ്ഞ പോലെ നമ്മുടെ അവയവങ്ങളില് കോർണിയ ഒരു ഭയങ്കര ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ ഉള്ള ഒരു സാധനമാണ്. അതായത് മറ്റെല്ലാ അവയവങ്ങളും നമ്മള് ജീവൻ ഉള്ളപ്പോൾ മാത്രമേ നമുക്ക് മാറ്റി എടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഹാർട്ടായാലും

0: ലിവർ ആയാലും കിഡ്നി ആയാലും എല്ലാം ആ ജീവൻ തുടിപ്പ് നമ്മൾ അതുവരെ അത് മെയിൻറ്റെയിൻ ചെയ്യും. വെന്റിലേറ്ററിൽ ആ പേഷ്യനെ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് ബാക്കി അവയവങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ കോർണിയയ്ക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മരിച്ച 6 മണിക്കൂറിനുള്ളിൽ മതി നമ്മൾ എടുക്കുന്നത്. അതായത് മരിച്ചതിന് ശേഷം നിങ്ങൾ അറിയിച്ച് ഒരു 6 മണിക്കൂറിനുള്ളിലാണെങ്കിൽ നമുക്ക് പോയി എടുക്കാം. അതും ഈ മറ്റ് അവയവങ്ങൾക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ പേഷ്യൻ്റ് ഉണ്ടാവണം, വെന്റിലേറ്ററിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പൊ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനാണെങ്കിൽ വെന്റിലേറ്റർ ചാർജ് ഉൾപ്പെടെ അവർ പേ ചെയ്യേണ്ടി വരും. പക്ഷെ ഇതും അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾ എവിടെയാണോ ആ ബോഡി, അതായത് ആ മരിച്ച ആളുടെ വീട് എവിടെയാണോ, അവിടെ ആ ഈ റിട്രീവൽ ടീം എന്നാണ് നമ്മളതിനെ പറയുന്നത്, അതായത് ആ കോർണിയ എടുക്കാനുള്ള ടീം 24 hours അവര് വെയിറ്റിംഗ് ആണ്. അതായത് അവര് റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ നിങ്ങളുടെ കോള് കിട്ടിയാൽ ഒരു ട്രിവാൻഡ്രത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലങ്ങളും ഒരു 3/4 അല്ലെങ്കിൽ മാക്സിമം പോയി ഒരു 1 മണിക്കൂറിനുള്ളിൽ പോലും ഇന്റീരിയർ സ്ഥലങ്ങളിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സൗകര്യമാണ്. അപ്പൊ അവിടെ നിങ്ങളുടെ വീട്ടിലെത്തുക, കൺസെന്റ് വാങ്ങിക്കുക, ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പം ഒരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം ഒരു 3/4 മണിക്കൂർ മാത്രമേ നമുക്കതിന് വേണ്ടുള്ളൂ നമ്മൾ ആളുടെ. പിന്നെ മൊത്തം കണ്ണായിട്ടല്ല എടുക്കുന്നത്, അത് പണ്ടായിരുന്നു അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ എന്നാൽ പോലും നമ്മളത് പുറത്തത് അറിയാത്ത രീതിയിലാണ്, അതായത് അഭംഗി അല്ലെങ്കിൽ ഡിസ്ഫിഗർമെന്റ് ഒന്നും തന്നെ അറിയില്ല. അതായത് നമ്മുടെ കണ്ണ് അടഞ്ഞിരിക്കുന്ന പോലെ തന്നെയായിരിക്കും. അത്രയും നല്ല കെയർഫുൾ ആയിട്ടാണ് ഡോക്ടേഴ്സ് തന്നെയാണ് അത് ചെയ്യുന്നത്. അപ്പം അറ്റ്ലീസ്റ്റ് നമ്മുടെ ഗവൺമെന്റ് തലത്തിൽ ഡോക്ടേഴ്സ് തന്നെയാണ് അത് ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ പുതിയ ഇതിലെന്ന് വെച്ചാൽ നമ്മൾ ആ കോർണിയ മാത്രമാണ് എടുത്ത് മാറ്റുന്നത്. അതുകൊണ്ട് കണ്ണിൻ്റെ ആ ഒരു സ്ട്രക്ചറിന് ഒന്നിനും ഒരു വ്യത്യാസവും തോന്നുന്നില്ല. അപ്പം അതിനോടുള്ള ഭയമാണ് പലർക്കും ഇത് മുന്നോട്ട് വരാനുള്ള ഒരു കാരണം. ഇത് രണ്ട്, അവരുടെ മനസ്സിൽ ഈ ഇത് മരിച്ചു കഴിഞ്ഞിട്ട് ഇനി നമ്മളത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരില്ലേ, പിന്നെയും താമസം വരും, അവരുടെ മരണം കഴിഞ്ഞിട്ടുള്ള ചടങ്ങുകൾക്ക് താമസം വരും എന്നുള്ളൊരു ചിന്തയുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളിലോട്ട് കടക്കാം. ഒരു കോള് ചെയ്താൽ മതി, ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾ അറേഞ്ച് ചെയ്യുന്ന ആ സമയം കൊണ്ട് ടീം വന്ന് ഇത് കഴിഞ്ഞിട്ട് അതേപടി പോകും. നിങ്ങളുടെ അതിനൊരു വിഘ്നവും സംഭവിക്കുന്നില്ല.
1: മാഡം, ഒരാളുടെ മരണശേഷം എത്ര മണിക്കൂറുകൾക്കുള്ളിലാണ് കണ്ണുകൾ ദാനം ചെയ്യേണ്ടത്?
0: ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6 മണിക്കൂറാണ് പൊതുവേ നമ്മൾ പറയുന്നത്. പക്ഷെ വളരെ തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നമ്മൾ 8 മണിക്കൂർ വരെ പോകും. പക്ഷെ കേരളം അങ്ങനെയുള്ളൊരു സ്ഥലമല്ലല്ലോ. അപ്പം നമ്മൾ 6 മണിക്കൂർ എന്ന് തന്നെ എടുത്താൽ മതി. 6 മണിക്കൂറിനുള്ളിൽ നമ്മൾ എടുത്തിരിക്കണം. അപ്പം നിങ്ങൾ അറിയിക്കേണ്ടത് ഈ നടപടിക്രമം എന്ന് ചോദിച്ചത്, അപ്പം നിങ്ങൾ മരണശേഷം ഉടനെ തന്നെ അറിയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കും വന്ന് എത്തിപ്പെട്ട് കാര്യങ്ങളെല്ലാം തീർത്ത് എല്ലാം ഒരു മണിക്കൂറിനുള്ളിൽ തീർത്ത് ഞങ്ങൾക്ക് പോവാം, നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളിലോട്ട് കടക്കാം. അപ്പം മരണം കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് അറിയിക്കേണ്ടതെന്നുള്ളത് അത് പല രീതിയിലും ചെയ്യാം. ഇപ്പൊ പൊതുപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന പലരും ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പഞ്ചായത്തിലെ ആൾക്കാർ, മെമ്പർ അല്ലെങ്കിൽ ആശാ പ്രവർത്തകർ കാണും. പലയിടത്തും ചില സ്ഥലങ്ങളിൽ വോളണ്ടിയേഴ്സ് ഉണ്ടാവും, ഐ ഡൊണേഷൻ വോളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടാവും. അപ്പൊ അവരെ നിങ്ങൾക്ക് സമീപിക്കാം. ഇതൊന്നും അറിഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ടോൾ ഫ്രീ ആയിട്ട് നമ്മുടെ കണ്ണാശുപത്രിയാണ് നമ്മുടെ RIO എന്ന് പറയുന്നത്, നമ്മുടെ ഗവൺമെന്റ് തലത്തിൽ ട്രിവാൻഡ്രത്തുള്ള ഐ ബാങ്ക്, അതിന്റെ നമ്പറും ഞാൻ പറഞ്ഞുതരാം. 0471 230 40 46 ഈ നമ്പറിൽ വിളിക്കാം. അപ്പം ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ ടീം അത് രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾ വന്നോളും. വേറെ ഒരു കാര്യവും നിങ്ങൾ അതിൻ്റെ അകത്ത് ചെയ്യാനില്ല. പിന്നെ അവർ വന്നിട്ട് കൺസെന്റ് എടുക്കും. അത് യൂഷ്വലി മകളോ മകനോ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്ലോസ് റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ കൺസെന്റ് എടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ അവർ തന്നെ ഇൻസ്ട്രുമെന്റ്സും എല്ലാം കൊണ്ടുവരും, ചെയ്തിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പം അറിയിക്കുക എന്നുള്ളത് ഈ രീതിയിലാണ് ചെയ്യേണ്ടത്.
1: മാഡം, എന്റെ മരണശേഷം എന്റെ കണ്ണുകൾ ദാനം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അതിനായി ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്?
0: ഇതിൽ ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന പല ഡൊണേഷനും ഉണ്ട്. അതിലൊന്ന് ബ്ലഡ് ഡൊണേഷൻ ആണ്. അത് പക്ഷെ നമുക്ക് ജീവനോടൊപ്പം നമുക്ക് ബ്ലഡ് ഡൊണേറ്റ്. പക്ഷെ കണ്ണ് എന്ന് ഇവിടെ പറയുമ്പോഴത്തേന് അല്ലെങ്കിൽ കോർണിയ നമുക്ക് ഐ ഡൊണേഷൻ നമ്മൾ ഒപ്പിട്ട് കൊടുത്താലും ഇത് നമ്മുടെ മരണശേഷമാണ് ഇത് നടക്കുന്നത്. അപ്പം അന്നേരം അവിടെ കൺസെന്റ് തരേണ്ടത് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ ക്ലോസ് റിലേറ്റീവ്സോ ആണ്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത്, നമുക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ എല്ലായിടത്തും നമുക്ക് ഐ ഡൊണേഷന് ഫോംസ് ഉണ്ടാവും. അവിടെ അപ്രോച്ച് ചെയ്യാം, നിങ്ങൾക്ക് ഐ ഡൊണേഷൻ ചെയ്യാം. പക്ഷെ അതുകൊണ്ട് തീരുന്നില്ല. അത് ഇമ്പോർട്ടൻ്റ് ആണ് മനസ്സിലാക്കുന്നത്. സാറിൻ്റെ ഇപ്പം സാറിനാ ചെയ്യേണ്ടതെന്ന് വെച്ചോളൂ, സാറ് ഇത് ചെയ്തതിന് ശേഷം ക്ലോസ് ആയിട്ടുള്ള ഇതർ വൈഫ് അല്ലെങ്കിൽ മക്കളോട് പറയുന്നതാണ് നല്ലത്. മക്കളോട് ഇന്നുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട്, എൻ്റെ ഒരു ആഗ്രഹം ഇതാണ് എന്നുള്ളത് പ്രകടിപ്പിക്കുക. രണ്ടാമത്തെ ഇത് ചെയ്യാനുള്ളത്, അത് അതിനേക്കാളും നല്ലൊരു രീതിയിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഐ ഡൊണേഷൻ ഒരു ഫോം നിങ്ങളുടെ കയ്യിൽ തരും. ആ ഫോം നിങ്ങളൊന്ന് ലാമിനേറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഫ്രെയിം ചെയ്ത് എല്ലാവർക്കും കാണത്തക്ക രീതിയിലുള്ള ഒരു സ്ഥലം, ഫോർ എക്സാമ്പിൾ നമ്മൾ കയറി ചെല്ലുന്ന ഇടം, നമ്മുടെ ലിവിങ് റൂം എന്ന് വെക്കാം, അവിടെ ഒന്ന് എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ വെക്കുക.

0: ഇതിന്റെ രണ്ട് ഗുണങ്ങളുണ്ട്. ഒന്ന്, മക്കൾ ഈ മരിച്ച ശേഷം ഇതല്ലല്ലോ ആദ്യം ഓർക്കുന്നത്, അവർക്ക് വേറെ പല കാര്യങ്ങളുണ്ട്, അവർ വളരെ വിഷമിച്ചിരിക്കുന്ന ഒരു സമയമായിരിക്കും, അപ്പൊ ഇത് അറ്റ്ലീസ്റ്റ് കാണുമ്പോൾ അവർ ഓർക്കും. രണ്ട്, മറ്റുള്ളവർക്ക് ഇതൊരു പ്രോത്സാഹനമാവും, സാർ ഇത് ചെയ്തിട്ട് വരുന്ന ദിവസം വേറൊരാൾ കാണുകയാണെങ്കിൽ ആ ആൾക്കും അത് ചെയ്യാനൊരു ആഗ്രഹം തോന്നും. അപ്പം രണ്ട് രീതിയിൽ അത് ഉപയോഗപ്പെടും. അപ്പം ഇതാണ് ചെയ്യാനുള്ളത്.
1: മാഡം, മറ്റൊരു സംശയമുള്ളത്, ഈ മരണപ്പെട്ട ഒരു വ്യക്തി മുൻകൂട്ടി നേത്രദാനം ചെയ്യാനുള്ള സമ്മതപത്രം നൽകിയിട്ടില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്ക് അത്തരത്തിൽ ഒരു തീരുമാനം എടുത്തുകൊണ്ട് നേത്രദാനം നടത്താൻ സാധിക്കുമോ?
0: അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കാരണം രണ്ട് പാർട്ടുണ്ട് ഇതിൽ. അതായത്, മരിച്ച് കഴിഞ്ഞതിന് ശേഷം ഈവൻ സമ്മതപത്രം കൊടുത്താൽ പോലും മക്കൾ അല്ലെങ്കിൽ റിലേറ്റീവ്സ് കൺസെന്റ് തന്നാൽ മാത്രമേ നമുക്ക് ഇത് എടുക്കാൻ പറ്റുള്ളൂ. രണ്ടാം അതൊന്ന്. രണ്ട്, ഇങ്ങനെ ഒരു സമ്മതപത്രം തന്നില്ലേൽ പോലും മക്കൾക്കെങ്കിലും അതൊരു നല്ല മനസ്സ് തോന്നി അവർ ചെയ്യുന്നത്, അങ്ങനെ അവർ പറഞ്ഞാലും മതി, നമുക്ക് പോയി എടുക്കാം. അതായത്, ജീവിച്ചിരിക്കുമ്പോൾ ഒരു കൺസെന്റ് തരണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല.
1: മാഡം, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഈ ജീവിതശൈലി രോഗങ്ങളുള്ളവർ വളരെ കൂടുതലാണ്, പ്രത്യേകിച്ച് പ്രമേഹം പോലുള്ള രോഗങ്ങൾ. അപ്പൊ ഇത്തരത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് കണ്ണ് ദാനം ചെയ്യാൻ സാധിക്കുമോ?
0: ഡെഫിനറ്റ്ലി സാധിക്കും. അങ്ങനെ ഇരുന്നാലും ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ചില ചില സാഹചര്യം, ചില അസുഖങ്ങളിൽ നമ്മൾ ഈ ദാനം കിട്ടിയ കണ്ണുകൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാറില്ല. ഉദാഹരണത്തിന് ഹെപ്പറ്റൈറ്റിസ് ബി പോലത്തെ അസുഖങ്ങൾ, അങ്ങനെ അങ്ങനെ ഒരു കൂട്ടം ഒരു വിരലിനെണ്ണാൻ തക്കുള്ള ചില അസുഖങ്ങൾ എന്ന് വെച്ചിൽ നമ്മൾ അത് എടുക്കാതെ പോകാറില്ല. നിങ്ങൾ അറിയേണ്ട അല്ലെങ്കിൽ സമൂഹം അറിയേണ്ട ഒരു കാര്യം, ആർക്കും ദാനം ചെയ്യാം. അത് പ്രായഭേദമില്ലാതെ നിങ്ങൾക്ക് അസുഖങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളത്, അതായത് പ്രമേഹം, ഹൈപ്പർ ടെൻഷൻ, ഇതൊന്നും ഒരു രീതിയിലും കോൺട്രാഇൻഡിക്കേഷൻ അല്ല. അതായത് ചെയ്യാൻ പാടില്ലാത്തൊരു അസുഖങ്ങളല്ല. ഞാൻ പറയുന്ന അസുഖങ്ങൾ വളരെ ചുരുക്കം ആൾക്കാരിൽ കാണുന്നതാണ്. അത് അന്നേരമുള്ള ആ ഡോക്ടേഴ്സ് തീരുമാനിക്കേണ്ടതാണ്. പക്ഷേ സമൂഹം അറിയേണ്ടത് ആർക്ക് വേണമെങ്കിലും ദാനം ചെയ്യാം. അത് പ്രായഭേദമില്ലാതെ, ജാതി ഭേദമില്ലാതെ, അസുഖങ്ങളുടെ ഭേദമില്ലാതെ എല്ലാവർക്കും ദാനം ചെയ്യാം. അത് ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ പറയുള്ളൂ. കാരണം ആര് വിളിച്ചാലും, ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള അസുഖങ്ങളുടെ കോള് വന്നാൽ പോലും നമ്മളത് എടുക്കാറുണ്ട്. അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാറില്ല. നമുക്ക് ആ ഒരു അസുഖമുള്ള ആൾക്കാർക്ക് അവരുടെ കോർണിയ നമുക്ക് വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും നമ്മൾ പോയി എടുക്കാറുണ്ട്. കാരണം ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാതിരിക്കാൻ. കാരണം ഒന്ന് പറഞ്ഞ് രണ്ടാമത് ആൾ കേൾക്കുന്നത് വേറെ രീതിയിലായിരിക്കും. അത് പിന്നീടും നമ്മുടെ റേറ്റ്, ഈ റിട്രീവൽ, ഈ ഡൊണേഷൻ റേറ്റ് വളരെ കുറയ്ക്കും. അപ്പം എനിക്ക് പറയാനുള്ള ഒരു മെസ്സേജ് ക്ലിയർ കട്ടായിട്ട് പറയുന്ന, ആർക്ക് വേണമെങ്കിലും ദാനം ചെയ്യാം. അത് യൂട്ടിലൈസ്, അതായത് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഒരു സെക്കൻഡ് കാര്യമാണ്. അത് ഡോക്ടേഴ്സ് തീരുമാനിക്കേണ്ടതാണ്.
1: നേത്രദാനത്തിൽ അറിഞ്ഞിരിക്കേണ്ട വസ്തുതകളെ കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ രശ്മി പി ഹരിദാസിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: അപ്പൊ കുഞ്ഞിനെ എല്ലാവരും കണ്ടു കഴിഞ്ഞല്ലോ, ഇനി അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയിക്കോളൂ.
4: കുഞ്ഞിനെ കാണാൻ ഇനിയും ബന്ധുക്കള് വരാനുണ്ട് ഡോക്ടർ.
3: കുഞ്ഞിന് പാല് കൊടുക്കേണ്ട സമയമായെന്നറിയില്ലേ? കുഞ്ഞ് ജനിച്ച് അമ്മയിൽ നിന്ന് അരമണിക്കൂറിനുള്ളിൽ ഊറി വരുന്ന മഞ്ഞ നിറത്തിലുള്ള പാൽ കുഞ്ഞിന് അത്യാവശ്യമാണ്.
4: കൊളസ്ട്രോൾ അഥവാ മഞ്ഞ നിറത്തിലുള്ള പാൽ കുഞ്ഞിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും.
3: കുഞ്ഞ് ജനിച്ച ഉടനെ അല്ലെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിലെങ്കിലും മുലയൂട്ടണം. ആദ്യത്തെ 6 മാസം കുഞ്ഞിന് മുലപ്പാൽ മാത്രമേ നൽകാവൂ. ഓരോ കുഞ്ഞിന്റെയും ആരോഗ്യം രാജ്യത്തിന്റെ സമ്പത്ത്. ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
5: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് VK സുരേഷ്. ജനസംഖ്യാ വളർച്ച, ഭാവിയിലെ ജല ആവശ്യങ്ങൾ എന്നിവയുൾപ്പെടെ നഗരവൽക്കരണം ഉയർത്തുന്ന വെല്ലുവിളികളെക്കുറിച്ച് നഗര തദ്ദേശ സ്ഥാപനങ്ങളെ ബോധവൽക്കരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിച്ചു. നഗര തദ്ദേശ സ്ഥാപനങ്ങൾക്കായി സമാനമായ ചിന്തൻ ശിബിരങ്ങൾ സംഘടിപ്പിക്കാനും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. ജൽശക്തി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വൈവറുമായി ഇന്ന് ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തും. ഉഭയകക്ഷി ബന്ധമേഖലകളെക്കുറിച്ചും പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ചും

ും ഇരു നേതാക്കളും ചർച്ച ചെയ്യും. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിന് ബെൽജിയം പ്രധാനമന്ത്രി ഇന്നലെയാണ് ന്യൂഡൽഹിയിൽ എത്തിയത്. ബെൽജിയം പ്രതിരോധ മന്ത്രി തിയോ ഫ്രാങ്കനും അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ രാജ്യം 7.8% സാമ്പത്തിക വളർച്ചയും മെച്ചപ്പെട്ട നിക്ഷേപ അന്തരീക്ഷവും കൈവരിച്ചെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അറിയിച്ചു. ന്യൂയോർക്കിൽ ഉന്നതതല ബിസിനസ് വട്ടമേശ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ധനമന്ത്രി. ആഗോളതലത്തിൽ പ്രതിസന്ധികളും വെല്ലുവിളികളും നിലനിൽക്കുന്നുണ്ടെങ്കിലും ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യ തുടരുകയാണെന്നും ബാങ്ക് ഓഫ് അമേരിക്കയുമായി സഹകരിച്ച് ഇന്ത്യൻ കോൺസുലേറ്റ് സംഘടിപ്പിച്ച സമ്മേളനത്തിൽ നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. വ്യോമയാന മേഖലയിൽ പ്രത്യേകിച്ച് അടിസ്ഥാന സൌകര്യ വികസനത്തിലൂടെ മൂലധന ആസ്തികൾ സൃഷ്ടിക്കുന്നതിലും വ്യവസായങ്ങളെ പിന്തുണയ്ക്കുന്നതിലും കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധ കേന്ദ്രീകരിച്ചതായും നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. ഇന്ത്യ EOS-5 ഭൌമ നിരീക്ഷണ ഉപഗ്രഹം നാളെ വിക്ഷേപിക്കുമെന്ന് ISRO ചെയർമാൻ വി നാരായണൻ അറിയിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ 2:55 GSLV-F17 റോക്കറ്റിലാണ് ഉപഗ്രഹം വിക്ഷേപിക്കുന്നത്. EOS-05 ജിയോസിൻ ക്രോണസ് ഭ്രമണപഥത്തിൽ സ്ഥാപിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഇമേജിംഗ് ഉപഗ്രഹമാണെന്നും ഈ ദൌത്യം ഇന്ത്യയുടെ ഭൌമ നിരീക്ഷണ ശേഷികളെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുപ്പതിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ISRO ചെയർമാൻ. സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ വിക്ഷേപണത്തിന് ക്രമീകരണങ്ങൾ പൂർത്തിയായതായി വി നാരായണൻ അറിയിച്ചു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ 3 ദിവസത്തെ ഉക്രൈൻ പോളണ്ട് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഉക്രൈൻ വിദേശകാര്യമന്ത്രി, പോളണ്ട് ഉപപ്രധാനമന്ത്രി എന്നിവരുമായി ഡോക്ടർ ജയശങ്കർ ഉഭയകക്ഷി ചർച്ച നടത്തും. രാജ്യത്ത് റോഡപകടങ്ങളും മരണങ്ങളും കുറയ്ക്കാൻ കൂടുതൽ പൊതുജന അവബോധവും ഉത്തരവാദിത്വത്തോടുകൂടിയ ഡ്രൈവിംഗും ആവശ്യമാണെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഹെൽത്തി ഹൈവേസ് കോൺക്ലേവ് 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റോഡപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ റോഡ് സുരക്ഷ പ്രധാന ആശങ്കയായി തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഓരോ വർഷവും 180,000 പേർക്ക് അപകടങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുന്നുണ്ട്. അപകടങ്ങളിൽപ്പെടുന്നവരുടെ ചികിത്സയ്ക്കായി ആവിഷ്കരിച്ച പ്രധാനമന്ത്രി റാഹത്ത് പദ്ധതിയിൽ അപകട തീയതി മുതൽ 7 ദിവസത്തേക്ക് 1,50,000 രൂപ വരെ പണരഹിത ചികിത്സയ്ക്ക് അർഹതയുണ്ടാകുമെന്നും നിതിൻ ഗഡ്കരി പറഞ്ഞു. സ്കൂൾ വിദ്യാഭ്യാസ പരിഷ്കരണത്തിലൂടെ അടുത്ത ഘട്ടത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി ന്യൂഡൽഹിയിൽ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തി. പഠന അടിസ്ഥാനം ശക്തിപ്പെടുത്തുക, ക്ലാസ് മുറികളിൽ നൂതന ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നിങ്ങനെ വിഷയങ്ങൾ ചർച്ച ചെയ്തതായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1,250 ഭോട്ടകോശി നദിയുടെ തീരത്തെ തുരങ്കങ്ങളിലും ഭൂഗർഭ വൈദ്യുത നിലയങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താൻ രക്ഷാപ്രവർത്തകർ ശ്രമം തുടരുകയാണ്. 11,993 പേരെ ഇതുവരെ രക്ഷപ്പെടുത്തി. പ്രളയത്തിൽ കാണാതായവരുടെ കുടുംബങ്ങൾ പ്രതീകാത്മക ശവസംസ്കാര ചടങ്ങുകൾ നടത്തി. കാണാതായവരിൽ 583 പേർ വിദേശികളാണ്. ബാലസോർ ജില്ലയിൽ സുബർണരേഖ നദിയിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഒഡീഷ വീണ്ടും വെള്ളപ്പൊക്ക ഭീഷണിയിലായി. രാജ്ഘട്ടിൽ നദിയിലെ ജലനിരപ്പ് അപകടരേഖയ്ക്ക് മുകളിലാണ്. ജാർഖണ്ഡിലെ ഗാലുഡിഹ് ബാരേജിൽ നിന്ന് തുറന്നുവിട്ട വെള്ളം കൂടി എത്തിയതോടെ താഴേക്ക് ഒഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ബാലിയപ്പാൽ, ഭോഗ്രായ്, ജലേശ്വർ എന്നിവിടങ്ങളിലെ പല ഗ്രാമങ്ങളിലും വെള്ളം കയറിയത് ഗതാഗതം തടസ്സപ്പെടുത്തി. ഭരണഘടനാ മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നതാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സ്ത്രീകളെ സംബന്ധിച്ച് നടത്തിയ പ്രസ്താവനയെന്ന് CPIM ജനറൽ സെക്രട്ടറി MABB പറഞ്ഞു. ഭരണഘടന ഉറപ്പു നൽകുന്ന സ്ത്രീ പുരുഷ സമത്വത്തിന് എതിരാകരുത് മതവ്യാഖ്യാനങ്ങളെന്നും ബേബി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കാന്തപുരത്തിന്റെ വിവാദ പ്രസ്താവന ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമാണെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് കോഴിക്കോട്ട് പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടനയിൽ സ്ത്രീകൾക്കും പുരുഷനും എല്ലാവിധ സ്വാതന്ത്ര്യവും നൽകുന്നുണ്ട്. വിഷയത്തിൽ UDFിന്റെയും LDFിന്റെയും നിലപാട് ഒന്നാണെന്ന് അദ്ദേഹം ആരോപിച്ചു. സംസ്ഥാനത്തിന്റെ ദീർഘകാല വികസന സാധ്യതകളും ഭാവി വെല്ലുവിളികളും ചർച്ച ചെയ്യുന്നതിന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോട്ട് സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ റീഇമാജിനിങ് കേരളം ശില്പശാല നാളെയും മറ്റന്നാളും IIM ക്യാമ്പസിൽ ചേരും. മുഖ്യമന്ത്രി VD സതീശനും മുഴുവൻ മന്ത്രിമാരും പരിപാടിയിൽ പങ്കെടുക്കും. കേരളത്തിന്റെ ഭാവി വികസനത്തിന് പുതിയ ആശയങ്ങളും തന്ത്രപരമായ സമീപനങ്ങളും രൂപപ്പെടുത്തുന്നതിന് സംവാദവേദിയായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. മത്സ്യങ്ങളും ചെമ്മീനുകളും ഉൾപ്പെടെ ജലജീവികളെ ജലമില്ലാതെ ജീവനോടെ കൊണ്ടുപോകുന്നതിന് കൊച്ചിയിലെ ICAR സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി നൂതന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തു.
സാങ്കേതിക വിദ്യ

0: ഇന്ത്യൻ പാറ്റന്റ് ലഭിച്ചു. പരമ്പരാഗത ജലാധിഷ്ഠിത ഗതാഗത സംവിധാനങ്ങൾക്കും നിലവിലെ ജലരഹിത ഗതാഗത സംവിധാനങ്ങൾക്കും ബദലായി ഉപയോഗിക്കാവുന്ന സാങ്കേതിക വിദ്യയാണിത്. കുറഞ്ഞ ചെലവിലും കുറഞ്ഞ വൈദ്യുതി ഉപയോഗത്തിലും ജലജീവികളെ ജീവനോടെ കൊണ്ടുപോകാൻ കഴിയുന്ന സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമായ സംവിധാനമാണ് ഈ പുതിയ സാങ്കേതിക വിദ്യ. കേരള ലക്ഷദ്വീപ് NCC ഡയറക്ടറേറ്റിന് കീഴിലെ നാവിക NCC കേഡറ്റുകളുടെ ജലസാഹസിക യാത്രയ്ക്ക് കൊല്ലം തേവള്ളിയിൽ തുടക്കമായി. കൊല്ലം NCC ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ K ലോകനാഥൻ തേവള്ളിയിലെ NCC ജെട്ടിയിൽ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. കേരളത്തിലെയും ലക്ഷദ്വീപിലെയും വിവിധ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും തെരഞ്ഞെടുത്ത കാഡറ്റുകളാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അടുത്ത വ്യാഴാഴ്ച തേവള്ളി ജെട്ടിയിൽ പായ്വഞ്ചി പര്യടനം അവസാനിക്കും. കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് തടവുകാരനെ മർദ്ദിച്ചെന്ന പരാതിയിൽ പ്രിസൺ ഓഫീസർക്കെതിരെ പോലീസ് കേസെടുത്തു. ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറഞ്ഞതിന് മർദ്ദിച്ചെന്ന് തടവുകാരനായ ജലാലുദ്ദീൻ ഉൾപ്പെടെ 5 പേരാണ് പരാതി നൽകിയത്. കോടതി നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തത്. ഓപ്പറേഷൻ തണ്ടർ പരിശോധനയുടെ ഭാഗമായി ഇടുക്കി അടിമാലിയിലെ വാടക വീട്ടിൽ റെയ്ഡിൽ 5 കിലോയിലേറെ ഉണക്ക കഞ്ചാവുമായി ഒരാളെ അറസ്റ്റ് ചെയ്തു. കോതമംഗലം കുട്ടമ്പുഴ സ്വദേശിനി ഡയാന ബിജുവിനെയാണ് എക്സൈസ് എൻഫോഴ്സ്മെന്റും ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡും അറസ്റ്റ് ചെയ്തത്. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ 2-ാമത്തെ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8 UAE ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഞായറാഴ്ച ദുബായിൽ ഇന്ത്യ തായ്ലൻഡിനെ 94 റൺസിന് പരാജയപ്പെടുത്തി മികച്ച വിജയം നേടിയിരുന്നു. ഹ്യുണ്ടായ് വേൾഡ് ആർച്ചറി പാരാ സീരീസ് മറ്റന്നാൾ ഇന്ത്യ ആദ്യമായി ആതിഥേയത്വം വഹിക്കും. അഹമ്മദാബാദിലെ സബർമതി നദീതീരത്താണ് 5 ദിവസത്തെ മത്സരം. 20 രാജ്യങ്ങളിൽ നിന്ന് 100-ലധികം അത്ലറ്റുകൾ പങ്കെടുക്കും. US ഓപ്പൺ വനിതാ സിംഗിൾസിൽ 1-ാം സീഡായ ആര്യാന സബലേങ്ക കൊളീന ലാറ്റ്സെങ്കയെ തോൽപ്പിച്ച് 3-ാം റൌണ്ടിലേക്ക് കടന്നു. ന്യൂയോർക്കിൽ ആർദർ ആഷെ സ്റ്റേഡിയത്തിലെ മത്സരത്തിൽ 2 സെറ്റ് നീണ്ട പോരാട്ടത്തിലാണ് സബലേങ്കയുടെ ജയം. പ്രഥമ വനിതാ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ വേദി ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മാറ്റി. ശ്രീലങ്കൻ ക്രിക്കറ്റ് ഭരണസമിതിയിലെ ആഭ്യന്തര തർക്കങ്ങളെ തുടർന്നാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിൽ ഇന്ത്യയെ ആതിഥേയരായി പ്രഖ്യാപിച്ചത്. ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ഇന്ത്യ, ന്യൂസിലാന്റ്, ദക്ഷിണാഫ്രിക്ക, ശ്രീലങ്ക എന്നീ 6 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റ് അടുത്ത വർഷം February 14 മുതൽ 28 വരെയാണ്. ദേശാഭിമാനി തിരൂർ ലേഖകനും എഡിറ്റർ ലൈവ് ചാനൽ എഡിറ്ററുമായിരുന്ന വിനോദ് തലപ്പള്ളി അന്തരിച്ചു. 55 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് തിരൂർ മുത്തൂരിലെ വീട്ടുവളപ്പിൽ നടത്തും. ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി കൊച്ചി നഗരത്തിൽ നിന്ന് 5 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശിയെ പിടികൂടി. റായ്ഗഡ സ്വദേശി ഗന്ധർപ്പ ഖുറയെയാണ് അറസ്റ്റ് ചെയ്തത്. KSRTC ബസ്സുകളിൽ ഭൌതിക ഭിന്നശേഷിക്കാർക്ക് ദൂരപരിധിയില്ലാതെ യാത്രാ സൌജന്യം അനുവദിക്കണമെന്ന് കോഴിക്കോട് ജില്ലാ പരിവാർ വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. പരിവാർ അംഗങ്ങൾക്കും അവരുടെ ഭൌതിക ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും പരിവാർ ജില്ലാ കമ്മിറ്റി നടപ്പാക്കുന്ന ചികിത്സാ സഹായനിധി സ്നേഹ കൈത്താങ് K ജയന്ത് MLA ഉദ്ഘാടനം ചെയ്തു. ശബരിമലയിൽ കന്നിമാസ പൂജയോടനുബന്ധിച്ച് ദർശനം നടത്തുന്നതിന് ഓൺലൈൻ വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. ശബരിമല online.org എന്ന വെബ്സൈറ്റ് വഴിയാണ് ബുക്കിംഗ്. ഈ മാസം 16 നട തുറക്കുന്നത്. കണ്ണൂർ പേരാവൂർ പാമ്പാളിയിൽ 3 പേർക്ക് വെട്ടേറ്റു. കൂരിയാടൻ അൻസർ, പട്ടനാടൻ അരുൺ, അഭിജിത് മേൽ മൂരിയങ്ങാടി എന്നിവർക്കാണ് വെട്ടേറ്റത്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. പരിക്കേറ്റ 2 പേരെ പരിയാരം മെഡിക്കൽ കോളേജിലും ഒരാളെ ചാലയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കണ്ണൂർ ചാലയിലെ +1 വിദ്യാർത്ഥിനി ശ്രീദേവനയുടെ വൃക്കരോഗ ചികിത്സയ്ക്ക് ഓണക്കാലത്ത് പൂക്കച്ചവടത്തിലൂടെയും പായസ വിതരണത്തിലൂടെയും സ്വരൂപിച്ച തുക കുടുംബത്തിന് കൈമാറി. 16,32,014 രൂപയാണ് നാട്ടുകാരുടെ കൂട്ടായ്മയായ ചങ്സ് ചാലയുടെ നേതൃത്വത്തിൽ സ്വരൂപിച്ചത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
1: എവിടുന്ന് വാങ്ങിക്കണം?
0: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
1: പക്ഷെ കിട്ടാൻ സമയം എടുക്കൂലേ?
0: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
1: എന്നാ മൈ തന്നെ പോവാം.
0: മൈ ജിയോണം, മാസോണം, സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: യുവൻ ശങ്കർ രാജയും ആൻഡ്രിയ ജെറമിയയും ചേർന്ന് പാടിയ ഗാനം ചിത്രം അൻപുള്ള കിള്ളി

0: വാഷിംഗ് മെഷീൻ വാങ്ങണോ? വിലയുടെ കാര്യത്തിൽ മൈജി ചലഞ്ച് ഏറ്റെടുത്തിരിക്കുന്നു.
1: 6,499 രൂപയിൽ വാങ്ങാം വാഷിംഗ് മെഷീൻ.
0: ടോപ്പ് ലോഡ് 15,490 രൂപ മാത്രം. 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ ഇപ്പോഴും തുടരുന്നു.
1: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ജി വി പ്രകാശ് കുമാർ, സുചിത്ര എന്നിവർ പാടിയ ഗാനം ചിത്രം ബഗീരാ.

0: ഇൻഡോർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം
0: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: കോസ്മോ കാതൽ, ഈ പടത്തിനു വേണ്ടി ജോഷ് വിവിയൻ പാടിയ ഗാനം.

ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം. എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മുതൽ 2 വരെ. അനിരുദ്ധ് രവിചന്ദർ, ജോനിറ്റ ഗാന്ധി എന്നിവർ പാടിയത്. ചിത്രം ഡോക്ടർ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: നരേഷ് അയ്യർ പാടിയ ഗാനമാണ് ഇനി ചിത്രം എന്നോട് വിളയാട്.

ഇന്ന് 12:40 ആരോഗ്യദീപ്തി ദേശീയ പോഷകാഹാര വാരാചരണത്തോടനുബന്ധിച്ച് നീലേശ്വരം താലൂക്ക് ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ ടി രഞ്ജിത് കുമാറുമായുള്ള അഭിമുഖം 3-ാം ഭാഗം. ഇന്ന് ഉച്ചയ്ക്ക് 1:00-ക്കും തുടർന്ന് 2:30-നും വാട്സ്ആപ്പ് പ്രിയഗീതങ്ങൾ. ഇഷ്ടഗാനങ്ങൾക്കായി ശ്രോതാക്കൾക്ക് വാട്സ്ആപ്പ് സന്ദേശം അയയ്ക്കാം. അയക്കേണ്ട നമ്പർ 85 47 02 70 54.

ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. 2024 ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരങ്ങൾ യുവജന കായിക മന്ത്രാലയം പ്രഖ്യാപിച്ചു. ഭൌമ ജലവ്യോമ മേഖലകളിലെ സാഹസികത, സമഗ്ര സംഭാവന എന്നിങ്ങനെ 4 വിഭാഗങ്ങളിലായാണ് പുരസ്കാരങ്ങൾ. നേപ്പാളിലെ ദുരന്തവും കാലാവസ്ഥാ വ്യതിയാനവും തമ്മിലെ ബന്ധം അന്താരാഷ്ട്ര സമൂഹത്തിനു മുന്നിൽ ശക്തമായി ഉന്നയിക്കുമെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതം കൈകാര്യം ചെയ്യുന്നതിനും ലഘൂകരിക്കുന്നതിനും ആഗോള സമൂഹത്തിന് ഉത്തരവാദിത്തം ഉണ്ടെന്ന് അദ്ദേഹം നേപ്പാൾ പാർലമെന്റിൽ പറഞ്ഞു. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ രാജ്യം 7.8% സാമ്പത്തിക വളർച്ചയും മെച്ചപ്പെട്ട നിക്ഷേപ അന്തരീക്ഷവും കൈവരിച്ചെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ന്യൂയോർക്കിൽ ഉന്നതതല ബിസിനസ് വട്ടമേശ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ധനമന്ത്രി. കേരള ലക്ഷദ്വീപ് NCC ഡയറക്ടറേറ്റിന് കീഴിലെ നാവിക NCC കേഡറ്റുകളുടെ ജലസാഹസിക യാത്രയ്ക്ക് ഇന്ന് കൊല്ലത്ത് തുടക്കം. കേരളത്തിലെയും ലക്ഷദ്വീപിലെയും സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും തിരഞ്ഞെടുത്ത കേഡറ്റുകൾ പരിപാടിയിൽ പങ്കെടുക്കും. സ്വർണവില വർദ്ധിച്ചു. പവന് 2,440 രൂപ കൂടി 1,13,920 രൂപയായി. ഗ്രാമിന് 14,240 രൂപ. ഓപ്പറേഷൻ തണ്ടർ പരിശോധനയുടെ ഭാഗമായി അടിമാലിയിലെ വാടക വീട്ടിലെ റെയ്ഡിൽ 5 കിലോയിലേറെ ഉണക്ക കഞ്ചാവുമായി ഒരാൾ അറസ്റ്റിൽ. കോതമംഗലം കുട്ടമ്പുഴ സ്വദേശിനി ഡയാന ബിജുവിനെയാണ് എക്സൈസ് എൻഫോഴ്സ്മെന്റും ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡും അറസ്റ്റ് ചെയ്തത്. US ഓപ്പൺ വനിതാ സിംഗിൾസിൽ 1-ആം സീഡായ ആരിയാന സബലേങ്ക കൊലീന ലാറ്റ്സേങ്കയെ തോൽപ്പിച്ച് 3-ആം റൌണ്ടിലേക്ക് കടന്നു. ന്യൂയോർക്കിൽ ആദർ ആഷേ സ്റ്റേഡിയത്തിലെ മത്സരത്തിൽ 2 സെറ്റ് നീണ്ട പോരാട്ടത്തിലാണ് സബലേങ്കയുടെ ജയം. FM പ്രധാന വാർത്തകളാണ് കേട്ടത്. ആകാശവാണി കണ്ണൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം.

0: ആകാശവാണി. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഈ പരിപാടിയിൽ മയക്കുമരുന്നിന്റെ വർദ്ധിച്ചുവരുന്ന ഉപയോഗവും അനുബന്ധ നിയമങ്ങളും, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഭിഭാഷകനും നോട്ടറിയുമായ ഡോ എ ജഹാംഗീർ മറുപടി നൽകുന്നു. അദ്ദേഹത്തോടൊപ്പം സ്റ്റുഡിയോയിൽ ജി സന്തോഷ് കുമാർ. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 9495964321 അല്ലെങ്കിൽ 9496556321. ഇനി ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഇനി പരിപാടിയിലേക്ക്.
1: ഹലോ ആകാശവാണി തത്സമയ ഫോൺ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം മയക്കുമരുന്നിൻ്റെ വർദ്ധിച്ചു വരുന്ന ഉപയോഗവും അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ചിട്ടാണ്. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്ന അഭിഭാഷകനും നോട്ടറി പബ്ലിക്കുമായ ഡോക്ടർ എ ജഹാംഗീർ ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുണ്ട്. അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
2: യെസ്,
1: നമുക്കറിയാം നമ്മുടെ തന്നെ എക്സൈസ് വകുപ്പിൻ്റെ തന്നെ കണക്കനുസരിച്ച് കഴിഞ്ഞ 8 വർഷമായിട്ട് ഈ എക്സൈസ് വകുപ്പിൻ്റെ വിമുക്തി എന്ന മിഷൻ, ആ വിമുക്തി മിഷൻ വഴി ലഹരിക്ക് അടിമയായിട്ടുള്ള ആൾക്കാരുടെ ചികിത്സ തേടിയെത്തിയ ചെറുപ്പക്കാർ അല്ലെങ്കിൽ ആൾക്കാർ 200,000 ആണെന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പം തന്നെ അതിൻ്റെ ഒരു ഭീകരാവസ്ഥ നമുക്കിതിൽ നിന്ന് മനസ്സിലാവും. എത്രത്തോളം ഭീകരമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഈ മയക്കുമരുന്നിൻ്റെ ഒരു പിടി എത്രത്തോളം മുറുകിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കണക്കാണ് അത് സൂചിപ്പിക്കുന്നത്.
2: തീർച്ചയായിട്ടും
1: പുതുതായിട്ട് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ഗവൺമെൻറ് ഈ വിഷയത്തിൽ ഇതിനെ ശക്തമായി നേരിടാൻ വേണ്ടി വളരെ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. അത് ഓപ്പറേഷൻ തൂഫാൻ പോലെയുള്ള കാര്യങ്ങൾ അത് വളരെ ശക്തമായി ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കി വരികയാണ്. എങ്കിലും ഈ ഇത് ഇത്രയൊക്കെ മതിയോ, അല്ലെങ്കിൽ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇനി ഏതൊക്കെ രീതിയിലാണ് ഇതിന് നമുക്ക് തടയാൻ കഴിയുന്നത്, സമൂഹത്തിൻ്റെ ഒരു ഇതിനോടുള്ള ഒരു താല്പര്യം, സമൂഹത്തിലെ നമ്മളെല്ലാവരും ഇതിനെ ഒരുപക്ഷെ ഗവൺമെൻറ് നടപടി കൊണ്ട് മാത്രം തടയാൻ കഴിയുന്ന ഒരു കാര്യമാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. നമ്മളെല്ലാം ഇതിനെക്കുറിച്ച് അവെയറായിരിക്കണം. ഇതിനെ അല്ലെങ്കിൽ ഏതിനെ സപ്പോർട്ട് ചെയ്യണം ഒക്കെ ഒരു ആവശ്യം വളരെ ശക്തമായ ഒരു കാര്യമാണിത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, നിയമങ്ങളുടെ ഒരു അഭാവം അല്ല എന്ന് തോന്നുന്നു. നമ്മൾ 1985 തന്നെ NDPS ആക്ട് നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. അപ്പോൾ അതേക്കുറിച്ചൊക്കെ ഈ നിയമങ്ങളുടെ ഒരു അത് നടപ്പിലാക്കുന്ന രീതി ഏതൊക്കെയാണ്, നിയമങ്ങൾ എങ്ങനെയൊക്കെയാണ്, അതേക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാം.
2: തീർച്ചയായിട്ടും ഇപ്പോൾ സന്തോഷ് സാർ പറഞ്ഞതുപോലെ NDPS ആക്ട് 1985 വന്നതാണ് ഇതിനകത്തൊരു സ്പെഷ്യൽ നിയമം എന്ന് പറയുന്നത്. ഇതിനകത്ത് അനുബന്ധമായിട്ട് പഴയ നമ്മുടെ IPC ഉണ്ട്, അതിപ്പോൾ 2023 നമ്മുടെ BNS ആയിട്ട് വന്നതും, പിന്നെ CRPC BNSS, അങ്ങനെ അതെല്ലാം കൂടെ ലിങ്ക് ചെയ്ത് തന്നെയാണ് ഇതിനകത്ത് പോകുന്നത്. പ്രധാനമായിട്ടും ഇതിനകത്ത് പോലീസിൻ്റെ ഒരു ഭാഗം, എക്സൈസിൻ്റെ ഭാഗം, അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗം. അപ്പോൾ സംസ്ഥാനത്ത് ഈ 3 വകുപ്പുകളും കൂടിയാണ് ഇതിനകത്ത് നടപടിയെടുക്കാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പ്രധാനമായിട്ടും ഇതിനകത്ത് NDPS ആക്ട് തന്നെയാണ് അതിനകത്തുള്ളത്. അത് 1985 ശേഷം 88 അല്ല 98, അതുപോലെ തന്നെ 2001, 2012, 14, 22 അങ്ങനെ ഒത്തിരി ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതായി ബന്ധപ്പെട്ടൊരു 10 നിയമങ്ങൾ NDPSമായി ലിങ്ക് ചെയ്ത് തന്നെ കിടപ്പുണ്ട്. അതായത് ആദ്യത്തത് NDPS ആക്ട് 1985 തന്നെ, അത് ഒരു 1 മുതൽ 6 വരെയുള്ള ചാപ്റ്ററുകളിലായിട്ട്, 1 മുതൽ 83 വരെ സെക്ഷൻസ് കൊടുത്തുകൊണ്ടാണ് ഇതിനകത്ത് കുറേ കാര്യങ്ങൾ വളരെ ഫലപ്രദമായിട്ട് നേരിടാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് അതിൻ്റെ ശിക്ഷ മറ്റു കാര്യങ്ങളെല്ലാം. ഇതിൻ്റെ ഗ്രാവിറ്റി എന്ന് പറയുന്നത്, ശിക്ഷയുടെ ഇതെന്ന് പറയുന്നത് ഈ ക്വാണ്ടിറ്റി ഓഫ് സബ്സ്റ്റൻസസ് ആണ്,
1: പിടിച്ചെടുക്കുന്ന
2: ക്വാണ്ടിറ്റി. അത് ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റി മുതൽ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി, കൊമേഴ്ഷ്യൽ ബിസിനസ്സിന് വേണ്ടി എടുക്കുന്ന തരത്തിലുള്ള, അപ്പോൾ അതനുസരിച്ചാണ് ഇതിൻ്റെ കാര്യങ്ങൾ പോകുന്നത്. അപ്പം 3 കൊല്ലം വരെ ശിക്ഷിക്കാവുന്ന കേസുകൾ, 10,000 രൂപ മുതൽ 50,000 രൂപ മുതൽ അങ്ങോട്ട് 500,000 രൂപ വരെ, 1,000,000 രൂപ വരെ ഫൈൻ അടിക്കുന്ന ഒരു ഇടപാടുകളുണ്ട്. പിന്നെ ഈ നിയമത്തിൻ്റെ ഏറ്റവും ഫലപ്രദ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, മറ്റു നിയമങ്ങളെ അപേക്ഷിച്ചുള്ള പ്രത്യേകത, ഇത് മായി ബന്ധപ്പെട്ട് വ്യാപാരം നടത്തി നമ്മൾ സ്വന്തമാക്കിയിട്ടുള്ള ആസ്തികൾ പിടിച്ചെടുക്കുവാൻ ഈ നിയമം മൂലം സർക്കാരിന് കഴിയും. അതാണ് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. മറ്റു നിയമങ്ങളെ അപേക്ഷിച്ച് അത് ഈ അടുത്ത കാലത്ത് 2022 വന്ന ഒരു ഭേദഗതിയിലൂടെ കൂടുതൽ ഫലപ്രദമായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇപ്പോൾ ഇപ്പോഴത്തെ UDF ഗവൺമെൻറ് വന്നപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ നേരിട്ടുള്ള ഒരു ഇതിൽ ഓപ്പറേഷൻ തൂഫാൻ, അത് അവരുടെ തന്നെ ഒരു പ്രകടന പത്രികയുടെ ഒരു ഭാഗം പോലെ അതാക്കിയെടുത്തപ്പോൾ വൻപിച്ച ഒരു ഇത് ജനബംഗാളിത്തമുണ്ടായി. ഉദ്യോഗസ്ഥരുടെ ആ ഒരു ഇത് എല്ലാം മികവെല്ലാം കൊണ്ട് നമുക്ക് വളരെ ഫലപ്രദമായി അത് പോകുന്നുണ്ട്. മന്ത്രിയുടെ നേരിട്ടുള്ള ഇത് വരുന്നുണ്ട്. തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ അതാണ് ഏറ്റവും പ്രധാനം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, അവിടെ നിന്നാണല്ലോ തൊട്ടടുത്ത് പെട്ടെന്ന് ഇങ്ങനെ വരുന്നത്. പിന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കടൽ മാർഗവും അതുപോലെ വിമാനമാർഗവും ഒക്കെ സാധനങ്ങൾ വരുന്നുണ്ട്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് 18 വയസ്സിനു താഴെയുള്ള കുട്ടികളെയാണ്.
1: അതാ നിയമത്തിന്റെ ഒരു ഒരു ചില ക്ലോസ് അത് ദുരുപയോഗം ചെയ്യുന്നു.
2: ചില ഗ്രൂപ്പ് ഹോൾസ് ഉണ്ട്, അതായത് 18 വയസ്സിന് താഴെയുള്ള. അപ്പൊ ഇതിനകത്ത് വേറെ ബാലനീതി നിയമം കൂടി ഇതിനകത്ത് ആപ്ലിക്കബിൾ ആവും ഈ കുട്ടികൾ ഇതിനകത്ത് വരുമ്പോഴത്തേക്ക്. അതുപോലെ തന്നെ 60 വയസ്സ് കഴിഞ്ഞ, അതായത് സീനിയർ സിറ്റിസൺസ് ഉണ്ടല്ലോ, അവരെയും ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് അവരെ പരിശോധിക്കുന്നതിനും അറസ്റ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ തടവിൽ പാർപ്പിക്കുന്നതിനുമൊക്കെ കുറേ നിബന്ധനകളുണ്ട്. 18 വയസ്സിന് മുമ്പുള്ള കുട്ടികളെ പോലും പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം പോലീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വെച്ചാണ് നമ്മുടെ ഒരു SHO സർക്കിൾ ഇൻസ്പെക്ടർ മുതൽ ഇപ്പം നമ്മൾ വീണ്ടും അത് തിരിച്ച് സബ് ഇൻസ്പെക്ടറുടെ ഇതിലേക്ക് വന്നിട്ടുണ്ട് പല സ്റ്റേഷനുകളും. അപ്പം അവർക്ക് മുതൽ എല്ലാ ഉദ്യോഗസ്ഥന്മാരും മേളിലോട്ടുണ്ട്. പക്ഷേ എക്സൈസിനെ സംബന്ധിച്ചിടത്തോളം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ അവർക്കും അതിനു മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കുമാണ് ഇതിനകത്ത് പദവികൾ കൊടുത്തിരിക്കുന്നത്, അധികാരം കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡെപ്യൂട്ടി റേഞ്ചർ, ഫോറസ്റ്റ് റേഞ്ചർ. അപ്പം ഇതേപോലെ SHO പോലെ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് കൂടി നേരിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരിത് ഇപ്പം അത് മാറി വരുന്നുണ്ട്. അപ്പം അതിനകത്ത് ഡെപ്യൂട്ടി സൂപ്രണ്ട് അതുപോലുള്ള മറ്റുള്ളവർ നിർദ്ദേശം കൊടുത്ത് അവരുടെ നിർദ്ദേശാനുസരണം മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം. ഒരു ഗസറ്റഡ് ഓഫീസറുടെ സാന്നിധ്യത്തിലാണ് ദേഹപരിശോധന പോലും നടത്തേണ്ടത് എന്നുള്ള രീതിയിൽ ഒത്തിരി എന്താ പറയുക,
1: നിയമം
2: കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസിന്റെ ലൂപ്പ് ഹോൾസിൽ പലരുമൊക്കെ രക്ഷപ്പെട്ടു പോകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ ഇതിനെ ഇത് വേപ്പറൈസ് ചെയ്തു പോകുന്ന ചില സാധനങ്ങളുണ്ട്. ഇതെല്ലാം ഈ സിന്തറ്റിക്കായിട്ട് ഉണ്ടാക്കുന്ന സാധനം. നമുക്കിപ്പം പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നത് കുറെ ചെടികളാണ്, ഈ OPM ചെടി, അതുപോലെ തന്നെ കഞ്ചാവ് ചെടികൾ, അതുപോലുള്ള കുറേ ചെടി. അതിൽ നിന്ന് സംസ്കരിച്ചാണ് പലതരത്തിൽ ഇപ്പം നമുക്കിപ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഡിസ്ട്രക്റ്റീവ് ഡിസ്റ്റിലേഷൻ ഓഫ് ഫുഡ്സ് കൊണ്ട് എടുക്കുന്നുണ്ട്, പല തിളനില അനുസരിച്ചെടുക്കുന്നത്. ഇതും അതുപോലെ തന്നെ പല അതിനകത്ത് കഞ്ചാവ്, മരിജുവാന, അതുപോലെ ഇപ്പം നമ്മുടെ ഇപ്പം ഈ സ്റ്റാമ്പ് എന്നൊക്കെ പറഞ്ഞ MDMA പോലുള്ള പദാർത്ഥങ്ങൾ ഇത്. അപ്പം അതിൻ്റെ 0.005% മുതൽ, അതായത് 0.005 gram. ഇപ്പം നമ്മൾ സാധാരണ ഇപ്പോൾ സ്വർണമാണ് ഏറ്റവും കൂടുതലായിട്ട് ഗ്രാമിൽ 8 gram ഒരു പവനെന്ന് പറയുന്ന പോലെ, ഇത് 0.005 gram വരെ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ഒരു വളരെ കുറ്റകരമായ ഒരു ഇതിലേക്ക് വരുന്നതാണ്. അപ്പം ഇത് കിലോ കണക്കിനാണ് ഇപ്പം പിടിക്കുന്നത്. ഇപ്പം ഈ അടുത്ത കാലത്ത് ഒരു കോളേജ് അധ്യാപിക ഇതിനകത്ത് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ദിനംപ്രതി ഓരോ ജില്ലകളിലും ഗവൺമെൻറ്

0: ഉദ്യോഗസ്ഥന്മാര്, എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അതിനകത്ത് ലിങ്ക് ചെയ്താണ് പോകുന്നത്. കരിച്ച ഈ വനാന്തരം കാട്ടിൽ ഇത്തരം ചെടികൾ വളർത്തി രഹസ്യമായി പോയി കൊണ്ടുവന്ന് സംസ്കരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അതിനകത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇടപെട്ടാലേ അത് കാര്യം നടക്കും. പിന്നെ ഇതിനകത്ത് വാറ്റിയെടുക്കുന്ന ഇത്, അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായും പണ്ടത്തെ പോലെ ഇപ്പം ചാരായമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പം ഇതൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന് തീർച്ചയായിട്ടും അവിടെ റോളുണ്ട്. പിന്നെ പോലീസുണ്ട്. പിന്നെ ഇതിനകത്തുള്ള കുറ്റകരമായ ഒരു അനാസ്ഥ എന്ന് പറയുന്നത് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനും അതുപോലെ തന്നെ നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനുമൊക്കെ ആവശ്യത്തിന് വാഹനങ്ങൾ കിട്ടാത്തത്. പിന്നെ അവർക്കെന്ന് പറഞ്ഞാൽ 30 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആരെങ്കിലും പിടിച്ചാലോ, ഇൻഫർമേഷൻ അനുസരിച്ചാണല്ലോ പിടിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോയി അവരെ ദേഹപരിശോധന നടത്തി അവരെ കസ്റ്റഡിയിലെടുത്ത് പാർപ്പിക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ഒത്തിരി നടപടികൾ അതിനകത്തുണ്ട്, പേപ്പർ വർക്കുകൾ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്ക് പ്രതികൾക്ക് ചാടിപ്പോകാനുള്ള ലൂപ്പ് ഹോൾസ് വളരെ ഇതുണ്ട്. പിന്നെ അവർക്ക് 72 മണിക്കൂർ വരെ കസ്റ്റഡിയിൽ വയ്ക്കാമെന്നുള്ളൊരിതുമുണ്ട്. നമുക്കിവിടെ സാധാരണ നമ്മുടെ പഴയ ഐ പി സി ഇപ്പം ബി എൻ എസ് വഴിയാണെങ്കിൽ 24 മണിക്കൂറിനകത്ത് ബന്ധപ്പെട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കണമെന്നുള്ള, പക്ഷെ അവർക്ക് അതിനകത്ത് ചില ഇതൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഒരു ലൂപ്പ് ഹോളാക്കി എടുത്തുകൊണ്ട് പെട്ട, അപ്പം കൂടുതൽ ഉദ്യോഗസ്ഥന്മാരും കൂടുതൽ വാഹന സൗകര്യവും അതിനുവേണ്ടി പ്രത്യേകം ഈ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ കീഴിൽ ചെറിയ ചെറിയ യൂണിറ്റുകൾ അതാത് സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാക്കി ആവശ്യത്തിന് സ്റ്റാഫുകളെ വിട്ടുകൊടുത്താൽ ഇത് ഒരു പരിധി വരെ ഒരു കാര്യം. ഇനി എത്ര ചെയ്താലും ശരി, ഈ കുട്ടികളും അതുപോലുള്ള മറ്റുള്ളവരും ഇതിനകത്ത് ഉൾപ്പെടുമ്പോൾ രക്ഷകർത്താക്കൾക്കൂടെ പങ്കുണ്ട്. ഇപ്പം ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യുന്നത് ഈ ബാംഗ്ലൂർ പോലുള്ള മറ്റു സ്ഥലങ്ങളിൽ പഠിക്കാൻ പോകുന്ന പെൺകുട്ടികളെയും മറ്റുമൊക്കെ ഇതിൻ്റെ കരിയറായിട്ട് ഇതിൻ്റെ ആൾക്കാർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അവർക്കൊക്കെ സൽക്കാരങ്ങളിൽ പങ്കെടുക്കാനുള്ള ഇത് കൊടുത്തിട്ട് ആവശ്യത്തിനനുസരണമായിട്ടും അതിനേക്കാൾ കൂടുതലും ക്യാഷ് ഓഫർ ചെയ്യുന്നു, വിദേശത്ത് ടൂർ പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നു. പക്ഷെ അവരറിയുന്നില്ല തിരിച്ചു വരുമ്പോൾ അവരുടെ ബാഗേജുകളിൽ ഇത്തരം സാധനങ്ങൾ അതിനകത്ത് പാക്കേജായി വരുന്നു, പിടിച്ചാൽ അവർ അനുഭവിക്കണം. ഇതൊക്കെയാണ്. അതുപോലെ
1: നമുക്കൊരു കോൾ ഉണ്ട്.
0: യെസ്,
1: ഹലോ. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഹലോ, ഞാനിത് കൊല്ലം കുടിക്കോടും സദാശിവന.
1: ചോദിച്ചോളൂ, എന്താണ് അറിയേണ്ടത്? അഡ്വക്കേറ്റ് ജഹാംഗീർ ഉണ്ട്, അദ്ദേഹത്തോട് സംസാരിക്കാം.
0: യെസ്, സദാശിവൻ ചോദിക്കൂ.
2: ഇത് ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരാളെ നമ്മളൊക്കെ സംശയം തോന്നി കഴിഞ്ഞാൽ അത് ആരോടാണ് അറിയിക്കേണ്ടത്? ഞാൻ
0: അത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഓരോ സ്ഥലത്തും അതിനകത്ത് ഇതുണ്ട്. നിങ്ങൾക്ക് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ തന്നെ അത് പറയാം. ലോക്കൽ നിങ്ങളുടെ പേരൊക്കെ അവിടെ വളരെ ഇതായിട്ട് സൂക്ഷിക്കും, ഒരിക്കലും അത് പുറത്തൊന്നും വിടത്തില്ല. നിങ്ങൾക്ക് തൊട്ടടുത്ത് എക്സൈസ് റേഞ്ച് ഓഫീസ് ഉണ്ടെങ്കിൽ, എക്സൈസ് ഓഫീസ് ഉണ്ടെങ്കിൽ ബന്ധപ്പെടാം, ഫോറസ്റ്റ് ഓഫീസ് ഉണ്ടെങ്കിൽ ബന്ധപ്പെടാം, ലോക്കൽ പോലീസ് സ്റ്റേഷനിലും ബന്ധപ്പെടാം.
2: ആയിരത്തിനും പുറത്ത് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ മയക്കുമരുന്ന് കേസിന്.
0: അതിപ്പം ആർക്കെങ്കിലും ഇപ്പം പിടിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കോ അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന സർക്കാരിനോ മറ്റാർക്കെങ്കിലും ഇതിനകത്ത് ഒന്നും വല്ലതും പറയാൻ പറ്റുമോ? അവർ തന്നെ സ്വയം മനസ്സിലാക്കുക, അവരുടെ ആശ്രിതരായ രക്ഷിതാക്കൾ മറ്റുള്ളവരൊക്കെ അവർ ഇന്ന മയക്കുമരുന്നിന് അടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ബന്ധപ്പെട്ട് ചികിത്സ കൊടുക്കുക, അവരെ തിരിച്ച് വീണ്ടും പഴയ ജീവിത രീതിയിലേക്ക് കൊണ്ടുവരിക, കുറേ കാലത്തേക്ക് അവരൊന്ന് ബന്ധുക്കൾ തന്നെ നിരീക്ഷിക്കുക. അല്ലാതെ പോലീസിനും വേറെ കാര്യമുണ്ട്, അവർ വീണ്ടും അതിനകത്ത് മറ്റൊരു കുറ്റത്തിലേക്ക് സമാനമായിട്ട് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഇരട്ടി ശിക്ഷ കൊടുത്തുകൊണ്ടും ഇരട്ടി ഫൈനടിപ്പിച്ചുകൊണ്ടും വീണ്ടും ഇതിലേക്ക് വരാതിരിക്കാനുള്ള മാർഗങ്ങൾ അവർ ചെയ്യും.
2: അപ്പം വ്യാപാരികളെ
0: അത് പക്ഷെ വേറൊരു കാര്യമുണ്ട്, മറ്റു നിയമങ്ങളിൽ ഇല്ലാത്തൊരു പ്രത്യേകത ഇതിനകത്തുണ്ട്. ഇതുകൊണ്ട് വ്യാപാരം ചെയ്ത് ആർജിച്ച സ്വത്തുക്കൾ എന്ത് തന്നെയായിരുന്നാലും അത് സർക്കാരിന് പിടിച്ചെടുക്കാൻ പറ്റും, പിന്നെ തീർച്ചയായിട്ടും കണ്ടുകെട്ടാം.
2: എനിക്ക് ഇവിടെ പരിചയമുള്ള ഒരാളുണ്ടായിരുന്നു, മയക്കുമരുന്ന് കേസില് പിടിച്ചു ജയിലിട്ടതായിരുന്നു. കൊറോണ സമയത്ത് അത് വെളിയിൽ വിട്ടയച്ച്. അയാളിപ്പം നല്ല നല്ല സാമ്പത്തിക ശേഷി, അതിന് വലിയ വീടുകൾക്ക് വെച്ച് നല്ല സുഖമായിട്ട് കഴിയാണ്.
0: ആ നമുക്കൊരു നമ്മുടെ നാട്ടിലെ നമ്മളിപ്പം റൂൾ ഓഫ് ലോ അല്ലേ, നാച്ചുറൽ ജസ്റ്റിസ് ഒക്കെ ഇല്ലേ, എല്ലാവർക്കും അവരവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു നിശ്ചിത പരിധിവരെ മാത്രമേ ഏതൊരു എത്ര തീവ്രമായ കേസിൽ ഉൾപ്പെട്ടാലും അവർക്ക് അവരുടെ

0: ായ ഒരു സമയം കഴിയുമ്പോൾ ജാമ്യം ലഭിക്കും. ഇപ്പൊ 90 ദിവസത്തിനകത്ത് ബന്ധപ്പെട്ട് നമുക്ക് ചാർജ് ഷീറ്റ് കൊടുത്ത് മറ്റു കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അവർക്ക് സ്വാഭാവികമായ നീതി ലഭിക്കും. ആ അതാണ്, അതുപോലെ തന്നെയാണ് ഇതും. പക്ഷെ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇതിന്റെ തീവ്രത അളക്കുന്നത് ഇതിനകത്ത് കയ്യിൽ വച്ചിരിക്കുന്ന സാധനങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന ഈ സാധനങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ്. ഈ ക്വാണ്ടിറ്റിയും വേണം, ഈ സാധനങ്ങളുടെ ക്വാളിറ്റിയും വേണം. ചില ഇതെല്ലാം രാസപദാർത്ഥങ്ങളായിട്ടാണ് പരിണമിക്കുന്നത്. നമ്മളിപ്പം ഇപ്പം കെമിസ്ട്രി പഠിച്ച് അവർക്കറിയാൻ പറ്റും, ഇത് ഈഥേന്റെയും മീഥേന്റെയും ഡെറിവേറ്റുകളായിട്ടാണ് ഇത് വരുന്നത്. പല ബോയിലിംഗ് പോയിന്റിൽ ഇതിനകത്ത് സംസ്കരിച്ചെടുക്കുന്നു. പിന്നെ അതിനകത്ത് ഇതിനകത്ത് വീര്യം കൂട്ടുന്നതിന് വേണ്ടി മറ്റു ചില കാര്യങ്ങൾ, അസംസ്കൃത സാധനങ്ങളും കൂടി ചേർക്കുന്നു. അതാണ് മാരകമാകുന്നത്. പിന്നെ ഇതിനകത്ത് മെഡിസിൻ, നമുക്കിപ്പോൾ ഇതിനകത്ത് ഈ ഓസ്ട്രേലിയ ഒഴികെയുള്ള മറ്റ് ലോകരാജ്യങ്ങൾ ഇതെല്ലാം മയക്കുമരുന്നുകൾ നിരോധിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ മാത്രം ചെറിയ ഒരു ഇത്, അവിടെ മരുന്ന് സംസ്കരണത്തിനും അതുപോലെ മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ഇത് ലീഗലായി, മറ്റിടത്തെല്ലാം ഇല്ലീഗലാണ്. അപ്പോൾ അങ്ങനെ വരുന്നതെന്ന് പറഞ്ഞാലും ഇതിനകത്ത് ചെറുതായിട്ടെങ്കിലും ചെറിയ ക്വാണ്ടിറ്റിയിലെങ്കിലും ഈ വേദന സംഹാരികളായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്, നമ്മുടെ ഈ അസുഖങ്ങൾ ഹെൽത്ത് കെയറിന് വേണ്ടി ഉപയോഗിക്കും. അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ദുരുപയോഗം ചെയ്യുന്നത്. ഈവൻ ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് മുതൽ ബി ഫാം പഠിച്ച കുട്ടികൾക്ക്, അതുപോലെ തന്നെ MSc കെമിസ്ട്രി പഠിച്ച ആൾക്കാർക്ക്, റിസർച്ച് ചെയ്യുന്നവർക്ക്, ഇവർക്കൊക്കെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. ഏതൊക്കെ തരത്തിലുള്ള സാധനങ്ങളാണ് ഇതിനകത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് തന്നെ ഈ ആക്റ്റിൽ തന്നെ അതിനകത്ത് പ്രത്യേകം ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അത് ചാർട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാക്കുന്നത് എല്ലാം ഈ ബെൻസീൻ്റെയും മീഥൈൽ ഈഥൈൻ തുടങ്ങിയ സാധനങ്ങളുടെ ഡെറിവേറ്റീവ് ആയിട്ടാണ് വരുന്നത്. എല്ലാത്തിനും കെമിക്കൽ നെയിം ഉണ്ടെന്നുള്ളതാണ്. പക്ഷെ അത് സിന്തറ്റിക്കായിട്ട് നമ്മൾ ദുരുപയോഗം, മയക്കുമരുന്ന് നമ്മൾ ദുരുപയോഗം ചെയ്യുന്നു എന്ന് പറയുന്നത്, മയക്കുമരുന്നിന്റെ ഉപയോഗം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് ദുരുപയോഗമാണ്.
1: അതാണ് നമുക്ക് വേറൊരു കോളുണ്ട്, കട്ടായി എന്ന് തോന്നുന്നു. അപ്പം ഇപ്പം താങ്കൾ സൂചിപ്പിച്ചതുപോലെ പല കേസുകളും പിടിക്കപ്പെട്ടിട്ട് അത് 90 ദിവസം കഴിയും, അതിനകത്ത് തന്നെ കുറ്റപത്രം സമർപ്പിക്കാതെ വരുമ്പോൾ സ്റ്റേഷൻ ജാമ്യത്തിൽ വീണ്ടും ഇതേ തൊഴിലിൽ തന്നെ ഏർപ്പെടുന്നതിനുള്ള ഒരു അങ്ങനൊരു ടെൻഡൻസിയും കൂടെ ഉണ്ടാവും. കാരണം ഇതിനകത്തു നിന്നുള്ളൊരു പ്രോഫിറ്റും അല്ലെങ്കിൽ അതിനകത്ത് അവർക്ക് കൂടുതലൊരു വരുമാന മാർഗം അല്ലെങ്കിൽ വേറൊരു മാർഗത്തിലേക്ക് പോകാനുള്ളൊരു മടിയും ഒക്കെ കാരണം അതിന് പല കാരണങ്ങളും ഉണ്ടായേക്കാം. അപ്പോൾ ഈ 90 ദിവസത്തിനകത്ത് അല്ലെങ്കിൽ നിയമം നിഷ്കർഷിക്കുന്ന അതനുസരിച്ച് ഇതിന് ശക്തമായിട്ടുള്ള നടപടികൾ പിന്നീട് ഉണ്ടാവാതിരിക്കാനും പല കാരണങ്ങളും ഉണ്ടാവും. അതൊക്കെ എങ്ങനെയാണ് അതിനെ നമുക്ക് നിയന്ത്രിക്കാൻ
0: കഴിയും? ഇപ്പം നമുക്ക് തന്നെ അറിയാമല്ലോ, കഴിഞ്ഞ ഒരു ഇപ്പം ഈ ഗവൺമെൻറ് വരുന്നതിന് തൊട്ടു മുമ്പുള്ള ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇത്തരത്തിലുള്ള കേസുകൾ പിടിച്ചതും മറ്റു കാര്യങ്ങളും ഒക്കെ കുറവാണ് എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇത് ഇത്തരം കേസുകൾ ഇല്ലാതിരുന്നത് അല്ല. അപ്പം ഫലപ്രദമായി അത് നേരിടാനായിട്ട് അന്ന് പറ്റിയിട്ടില്ല. അപ്പോൾ അത് പലരും എന്ത് ചെയ്തു, അതൊരു മറയാക്കിക്കൊണ്ട് അത് ദുരുപയോഗം ചെയ്ത് ഈ ക്യാഷ് ഉണ്ടാക്കുന്ന, പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അപ്പോൾ സ്വാഭാവികമായും ഇതിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള, കോളേജ് കുട്ടികൾ ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഇതിൻ്റെ വാഹകരായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതിന് തന്നെ പല, ഇപ്പം ഞങ്ങൾ പോലീസ് സ്റ്റേഷനുമായി ചില കാര്യങ്ങളിലൊക്കെ വക്കീല നിലയിലൊക്കെ ബന്ധപ്പെടുമ്പോഴത്തേക്ക് പോലീസുകാർ പറയാറുണ്ട്, ചിലയിടത്ത് ചില വാഹനങ്ങൾ കൊണ്ടുവച്ചിരിക്കും, 2-വീലർ മുതലുള്ള സാധനങ്ങൾ. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ആരാണോ അത് അതിനകത്ത് സാധനം കൊണ്ടുവന്ന് ചെറുതായിട്ട് വെച്ചിട്ട് അവരങ്ങ് പോകും, മറ്റേ ആൾ ആരും അറിയാത്തവണക്ക് എടുത്തുണ്ടങ്ങ് പോകും, അത് കൊണ്ടുവന്ന് വേറൊരു സ്ഥലത്ത് വെക്കുമ്പോൾ അത് എടുക്കേണ്ടവർ അവിടെ നിന്ന് എടുത്തുണ്ട്. അപ്പം നോക്കണം, അപ്പം അതിൻ്റെ ആ ഒരു
1: വാഹനത്തിൻ്റെ നമ്പർ പറഞ്ഞു കൊടുത്താൽ മതിയല്ലോ.
0: ആ അപ്പം അങ്ങനെ ഓരോരോ അപ്പം ഇത് ഇതൊക്കെ ചില സ്ഥിരമായിട്ടൊരു വാഹനം ഒരിടത്ത് കൊണ്ട് വെക്കുകയും അതിനകത്ത് വേറൊരാൾ അവിടെ വരികയും എന്തോ അവിടെ വെക്കുകയും പിന്നെ എടുത്തുകൊണ്ട് പോകുകയും കാണുമ്പോഴത്തേക്കാണ് ചിലരിങ്ങനെ ഇത് കൊടുക്കുന്നത്. അപ്പം അതിനനുസരിച്ച് ഇവർ വന്ന് വാഹനം എടുത്തുകൊണ്ട് പോകും, പിന്നെ അത് കഴിഞ്ഞ് മറ്റു കാര്യങ്ങൾ ചെയ്യാനാണ്. അപ്പം അങ്ങനെ ഒരു മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടൊരു വാഹനം പിടിച്ചാൽ അത് പിടിക്കുന്ന ഉദ്യോഗസ്ഥന് ഒത്തിരി കടമ്പകൾ ഉണ്ട്. ബന്ധപ്പെട്ട മേലധികാരി അറിയിക്കണം, അത് കഴിഞ്ഞിട്ടുടനെ മറ്റു നോട്ടിഫിക്കേഷൻ കൊടുക്കണം, ഈ വാഹനം ആർടിഒയായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ RC ഓണർഷിപ്പ് ആരാണ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. ഇതിനിടക്ക് ആ നടപടിക്രമങ്ങളുടെ ആ ടൈമിനകത്ത് പല രാഷ്ട്രീയക്കാരോ വേറെ വല്ലവരോ സ്വാധീനമുള്ളവർ വന്ന് അതിൽ നിന്ന് രക്ഷപ്പെടുത്തി.

0: അപ്പോൾ ഒരു FIR പോലും ചിലപ്പോൾ ഇടാൻ, ഇതിനകത്ത് NDPS ആക്ട് അനുസരിച്ച് വളരെ കുറ്റകരമായ ഒരു ഇതാണെന്ന് പോലീസിന് തോന്നിയാൽ FIR പോലും ഇടാതെ തന്നെ അവർക്ക് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ പറഞ്ഞിട്ട് പോയി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും.
1: സമയം കിട്ടുന്നുണ്ട്
0: മനസ്സിലല്ലേ. മറ്റതുപോലെ FIR ഇട്ട് ഇന്ന ഇന്ന ആൾക്കാരുടെ നിർദ്ദേശാനുസരണം കാത്തിരിക്കണമെന്നൊന്നുമില്ല. പക്ഷേ എങ്കിലും ഫലപ്രദമായി കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ ഇപ്പോൾ ഈ ഓപ്പറേഷൻ തൂഫാൻ വളരെ സക്സസ് ആയിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും അതിൻ്റെ പിന്നിലുള്ള ഈ ലാഭേച്ഛ, അത് തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ. ഇപ്പം നേരത്തെ ഒരു ശ്രോതാവ് ചോദിച്ചതുപോലെ ഇറങ്ങിയിട്ട് വീണ്ടും അത് അവരാവർത്തിക്കുന്നത് ഈ പ്രതിഫലം ലഭിക്കുന്നത് കൊണ്ടാണ്.
1: ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ബാംഗ്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത്. നമസ്കാരം സാർ, ഞാനൊരു സംശയം അറിയാൻ വേണ്ടി ചോദിക്കുന്നതാണ്. ഈ അടുത്ത കാലത്തായിട്ട് ഈ പത്രമാധ്യമങ്ങളിലും TVയിലും ഒക്കെ പല കൊലപാതകങ്ങളും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് കേട്ടു. ഇതില് പിടിക്കപ്പെടുന്ന പ്രതികൾക്ക് മയക്കുമരുന്ന് ശീലമുണ്ട് എന്ന് സംശയിക്കപ്പെടുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. എനിക്കുള്ള സംശയം, ഇയാൾക്ക് മയക്കുമരുന്ന് ശീലം ഉണ്ടെങ്കിൽ ഇയാളുടെ ശിക്ഷയിൽ എന്തെങ്കിലും കുറവുണ്ടാവുമോ, ഇല്ല സാധാരണ ശിക്ഷയായിരിക്കുമോ കിട്ടുന്നത്? ഇതാണ് എന്റെ സംശയം.
0: അതങ്ങനെ മയക്കുമരുന്ന് ഉപയോഗിച്ച് ഒരാളിനെ കൊലപ്പെടുത്തുകയോ മറ്റെന്തെങ്കിലും കുറ്റം ചെയ്യുകയോ ചെയ്താൽ സാധാരണ രീതിയിൽ നമ്മൾ നേരത്തെ പറയുന്നതെന്ന് പറഞ്ഞാൽ അയാൾ സ്വാഭാവിക മനസ്സിൻ്റെ ഉടമയായി ചെയ്തതല്ല, ഒരു ഹാലൂസിനേഷൻ കൊണ്ട് ചെയ്തതാണ് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും NDPS ആക്ട് അനുസരിച്ച് അപ്പോൾ അതിന് പ്രത്യേക നിയമമാണല്ലോ. നമ്മൾ പഴയ IPC പോലെ അല്ല, BNS പോലെ അല്ല NDPSൻ്റെ ഇത് വരുന്നത്. മയക്കുമരുന്ന് ഉപയോഗം തന്നെ കുറ്റകരമല്ലേ? അപ്പൊ പിന്നെ അതിനകത്ത് ആനുകൂല്യം കൊടുക്കാൻ പറ്റുമോ? സ്വാഭാവികമായി ഒന്ന് ചിന്തിച്ചു നോക്കിയേ.
2: ശരിയാണ്, പക്ഷെ പലപ്പോഴും ഈ ഇയാൾക്ക് സുബോധമില്ലാതെ ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ നിന്നും ഇയാൾക്ക് ഉണ്ടോ?
0: ഞാനും വക്കീലല്ലേ, ഞങ്ങള് സാധാരണ പ്രതികൾക്ക് വേണ്ടി കയറുമ്പോൾ ഡിഫൻസ് ഒരു മെക്കാനിസം ഉണ്ടല്ലോ. എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടട്ടെ എന്ന് വിചാരിച്ച് പറയും, പക്ഷെ അത് കിട്ടണമെന്നില്ല. കാരണം വെച്ചാൽ ഇന്ന് അത് വ്യാപകമായ കുറ്റകരമായ ഒരിതായിട്ട് വന്നിരിക്കുന്നത് കൊണ്ട് അതിൽ നിന്ന് കിട്ടത്തില്ല. പക്ഷേ അതേപോലെ ഈ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, അവർ ആരുടെയെങ്കിലും പ്രേരണയാൽ ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കും. കാര്യം സ്വന്തം മനസ്സോടുകൂടി ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ ആരാണോ ആ ചാർജ് ഫ്രെയിം ചെയ്യുന്നത്, അവരുടെ നിരീക്ഷണത്തിൽ അതിനകത്ത് എന്തെങ്കിലും ബന്ധപ്പെടുത്തി വന്നാൽ അത് കോടതിയിൽ ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ ചിലപ്പോൾ ഉപയോഗപ്പെടും. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? അതുപോലെ 60 വയസ്സ് കഴിഞ്ഞ സീനിയർ സിറ്റിസൺസിനും ഇതുപോലുള്ള ചില ആനുകൂല്യങ്ങളുണ്ട്. കാരിച്ച ഇപ്പം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഈ ലൈഫ് സ്പാൻ അല്പം കൂടുതലാണ്. എങ്കിലും ഇപ്പം 60 വയസ്സ് കഴിഞ്ഞവർക്കും ചിലപ്പോൾ ഈ സ്വബോധം നഷ്ടപ്പെട്ട് ഈ മറവിയൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പം അത് മുതലെടുത്തുകൊണ്ടാണ് ചില ആൾക്കാർ ഇദ്ദേഹത്തിനെ കരിയറാക്കുകയോ വേറെ ഏതെങ്കിലും തരത്തിൽ ഇതിനകത്ത് ഉൾപ്പെടുത്തിയാൽ അദ്ദേഹത്തിന്റെ മെഡിക്കൽ റിപ്പോർട്ടുകൾ, പൂർവ്വകാല മെഡിക്കൽ റിപ്പോർട്ടുകൾ ബന്ധുക്കൾ ഹാജരാക്കി ചിലപ്പോൾ ജാമ്യം എടുക്കാറുണ്ട്. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ?
2: ഉണ്ട്.
0: പക്ഷെ അതിന് ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കണം. ഇദ്ദേഹം നേരത്തെ ഒരു എന്താണ്, ഇദ്ദേഹം ഒരു ഒരു സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു ആളല്ല. അദ്ദേഹത്തിനെ ആരോ ഉപയോഗപ്പെടുത്തിയതാണ്, അദ്ദേഹത്തിന് മറവി രോഗമുണ്ട്, അതിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് പോകുന്നു എന്നൊക്കെ കാണിച്ചാൽ അതിനകത്ത് ചെറിയ ഒരു എക്സെപ്ഷൻ കിട്ടും. അത്രേ ഉള്ളൂ കേട്ടോ. ഇല്ല, അദ്ദേഹത്തിന് പിന്നെ നിയമം കൊടുക്കുന്നത് മറ്റു കാര്യങ്ങൾ പറഞ്ഞാൽ അദ്ദേഹം അടിമയാണെങ്കിൽ അതിൽ നിന്ന്, ആ അടിമത്വത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹത്തിന് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ ഒരു ഇത് പറഞ്ഞല്ലോ, വിമുക്തി മിഷൻ ഉണ്ടല്ലോ, ആ വിമുക്തി മിഷൻ അതുപോലുള്ള മറ്റ് ഹോസ്പിറ്റലൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കിയെടുക്കും. പിന്നെ മാത്രമല്ല അദ്ദേഹം വളരെ ഇതിനകത്ത് അടിമയാണെങ്കിൽ, ഇതിനകത്ത് അടിമപ്പെട്ടു പോവുകയാണെങ്കിൽ സ്വാഭാവികമായ ഒരു മനസ്ഥിതി ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ കേസ് നടത്താനും പറ്റൂല. അപ്പൊ അദ്ദേഹത്തിനെ ഒരു അസൈലത്തിൽ കൊണ്ടുപോയി പാർപ്പിച്ച് പഴയ നിലപാടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷമാണ് അദ്ദേഹത്തിനോട് കാര്യങ്ങൾ ചോദിക്കാനും പറ്റുക. അതാണ് തീർച്ചയായിട്ടും.
1: ഓക്കെ ആന്റോ, താങ്കൾ ബാംഗ്ലൂർ സ്ഥിരതാമസമാണോ?
0: ബാംഗ്ലൂർ ഒരു ഹബ്ബാണ് ഇതിന്റെ.
1: ഈ പ്രോഗ്രാം
2: തെറ്റാണ് സാർ. അത് പറഞ്ഞിട്ട് ഞാൻ അതിൽ പ്രതിഷേധിക്കുകയാണ്.

0: ബാംഗ്ലൂരിന്റെ അബ്ബല്ലതിനേക്കാൾ കൂടുതൽ വാർത്തകൾ ഞാൻ നാട്ടിൽ നിന്ന് കേട്ടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കച്ചവടം നാട്ടിൽ തന്നെയാണ്. അത് ബാംഗ്ലൂരിന്നുള്ള തെറ്റിദ്ധാരണയാണ്.
1: അല്ല, ഇല്ലെന്നല്ല പറയുന്നത്. ഇപ്പം തന്നെ നമ്മുടെ കേരള സർക്കാർ തന്നെ കർണാടകത്തിന്റെയും ആന്ധ്രയുടെയും തമിഴ്നാടിന്റെയും സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്.
0: അത് ശരിയാണ് സാർ, പക്ഷെ നമ്മൾ ഈ കാണുന്ന വാർത്തകൾ മുഴുവൻ നമ്മുടെ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ.
1: കേരളത്തിൽ പൊതുവേ ഇത് കൂടുതലാണെന്ന് നമ്മളും പറയുന്നുണ്ടല്ലോ.
0: ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിലാണ് ഇത് കൂടുതലുള്ളത്. ഇപ്പൊ ഈ തൂഫാൻ തുടങ്ങിയതിനു ശേഷം 10,700 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആകെ ജയിലുകളിൽ എണ്ണം 7,000 പേര് നമുക്ക് ജയിലിൽ പറയാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം ബാക്കിയുള്ളവരൊക്കെ?
1: അല്ല, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇപ്രാവശ്യം കേരളത്തിൽ ഞാനൊരു പൊതുപ്രവർത്തനം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് നേരിട്ട് ബോധ്യമുണ്ട്. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ കേരളത്തിലെ ഗവൺമെന്റിന്റെ ഈ ഓപ്പറേഷൻ തൂഫാന് ശേഷം പശ്ചിമബംഗാളിലും ഒറീസയിലും ആസാമിൽ നിന്നും ഇവിടെ വന്ന തൊഴിലാളികൾ തിരിച്ചു പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല. മനസ്സിലായില്ലേ? കാരണം ഇവിടെ പഴയതുപോലെ നിന്ന് ജീവിച്ചു പോകാൻ പറ്റത്തില്ല, ഇത്തരം വിപണനങ്ങൾ നടത്തി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒത്തിരി
0: ഞാൻ ബാംഗ്ലൂർ ഏതാണ്ട് 35 വർഷമായി ജീവിക്കുന്ന ആളാണ്.
1: ആയിക്കോട്ടെ,
0: എനിക്കറിയാം. ഞാൻ എല്ലാ വാർത്തകളും നോക്കുന്നതാണ്. നാട്ടിലാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്.
1: അല്ല, വേറൊരു കാര്യമുണ്ട്. ഇന്നത്തെ നമ്മുടെ തിരുവനന്തപുരത്ത് ഇറങ്ങിയ മലയാള മനോരമയുടെ ഒരു പേജ് മുഴുവനും അതിന്റെ വാർത്തയാണ്. അതായത് കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളെ ദുരുപയോഗപ്പെടുത്തി വൻ ഓഫർ കൊടുത്ത് വിദേശത്ത് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരുമ്പോൾ അവരുടെ ബാഗേജുകളിൽ ഈ സാധനം ഒളിപ്പിച്ചു കൊണ്ടുവരികയാണ്, അവർ പോലും അറിയാതെ. പൊതുവേ പറഞ്ഞേ ഉള്ളു. ഓക്കെ,
2: എന്തോ താങ്കൾ ഈ പ്രോഗ്രാമിനെ കുറിച്ച് എങ്ങനെയാണ് അറിഞ്ഞത്? റേഡിയോയുടെ സ്ഥിരം ശ്രോതാവാണോ?
0: ഞാനൊരു റേഡിയോ അമച്ചർ റേഡിയോ ഓപ്പറേറ്റർ ആണ്.
2: ഓക്കെ,
0: ഞാൻ എല്ലാ സ്റ്റേഷനുകളും കേൾക്കാറുണ്ട്. ഞാൻ അമച്ചർ റേഡിയോ ഓപ്പറേറ്റർ ആണ്. ഞാൻ ലോകത്തുള്ള എല്ലാ റേഡിയോ സ്റ്റേഷനും കേൾക്കാറുണ്ട്.
2: ഓക്കെ,
0: തിരുവനന്തപുരം റേഡിയോ ഞാൻ 6 മണി തുടങ്ങി എന്റെ ഓൺലൈൻ ഓപ്പൺ ആണ്. ഞാൻ എപ്പോഴും
1: കേൾക്കാറുള്ളതാണ്.
2: ഇപ്പൊ ഈ പരിപാടിയിലേക്ക് വിളിച്ചതിലും ഇത്രയും കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിലും വളരെ സന്തോഷം അറിയിക്കുകയാണ്.
0: വളരെ സന്തോഷം, വളരെ സന്തോഷം.
1: ഓക്കെ, ഓക്കെ, താങ്ക് യു.
2: ഈ നിയമങ്ങൾ ഇപ്പം സാറ് അദ്ദേഹം തന്നെ സൂചിപ്പിക്കുന്നുണ്ടായി. 10,000 ചില്ലോനം ആൾക്കാരെ നമ്മൾ ഇതിനകം തന്നെ തൂക്കാൻ വഴി അറസ്റ്റ് ചെയ്യപ്പെട്ടു. പക്ഷെ അവരെയൊക്കെ ഈ പാർപ്പിക്കാനുള്ള സൗകര്യം, അല്ലെങ്കിൽ ഈ കൃത്യസമയത്ത് ഇത് കേസ് ചാർജ് ചെയ്ത് കുറ്റപത്രം സമർപ്പിക്കാനുള്ള ആ സൗകര്യങ്ങളൊക്കെ ഇന്ന് നമുക്ക് നമ്മുടെ നിയമ സംവിധാനത്തിലുണ്ടോ?
1: ഉണ്ട്, തീർച്ചയായിട്ടും. അപ്പം ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ നിയമത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള പ്രതികൾ ഉണ്ടാക്കിയ ആഡംബര ജീവിതം, അതുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ സ്വത്തുവകകൾ,
2: ഒരുപക്ഷെ ഒരു പുതിയ കൂടുതലായ ആൾക്കാർ ഈ മേഖലയിലേക്ക് വരാൻ തന്നെ ഒരു അതിനൊരു ടെൻഡൻസി
1: ഉണ്ട്. അതുകൊണ്ടാണ് 2022 ഈ അമെൻമെന്റ് വന്നതിന് ശേഷം ഇത് തിരിച്ചുപിടിക്കാനുള്ള ഒരു ഇതുണ്ടാക്കിയതിന് ശേഷം ഈ തിരിച്ചുപിടിച്ച വസ്തുക്കൾ എപ്പോഴെങ്കിലും ഇതിനകത്ത് കേസ് നിലനിൽക്കുകയാണ്. അപ്പോൾ ആ കേസ് അങ്ങനെയല്ല, ഇതെന്റെ ബന്ധുക്കൾ ഉണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ എന്റെ വീട്ടുകാരുണ്ടാക്കിയതാണ്, ഞാൻ അതിനകത്ത് പെട്ടുപോയതാണ് എന്ന് പറഞ്ഞ് അത് തിരിച്ചു കൊടുക്കേണ്ടുന്ന ഒരവസ്ഥ വരും. അങ്ങനെ വരുമ്പോൾ ഈ എടുക്കുന്ന സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ പ്രത്യേകമായ സംവിധാനം വേണം. അപ്പോൾ അതിന് നിയമം പ്രത്യേകമായ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ തിരുവനന്തപുരത്ത് നെടുമങ്ങാടേൻ്റെ ഒരു എക്സൈസ് സർക്കിൾ ഓഫീസ് അതിനുവേണ്ടി ചുമതല കൊടുത്തിട്ടുണ്ട്. അത് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ നെടുമങ്ങാട്. അതുപോലെ കൊല്ലത്ത് തന്നെ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ. അതുപോലെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, കണ്ണൂർ, കാസർഗോഡ് വരെയുള്ള ഏകദേശം 10 ജില്ലകളിൽ ബന്ധപ്പെട്ട സർക്കിൾ ഇൻസ്പെക്ടർ എക്സൈസ് ഓഫീസിന്റെ നേതൃത്വത്തിൽ ഇതൊക്കെ പിടിച്ചു വെക്കുക, സീസ് ചെയ്ത് സൂക്ഷിക്കാനുള്ള സംവിധാനം. അപ്പം അത് പക്ഷെ അത് കഴിഞ്ഞ കാലങ്ങളിൽ അത് കൂടുതൽ പ്രവർത്തനക്ഷമമായിട്ടില്ല,
2: ആയിരുന്നില്ല.
1: പക്ഷെ ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ വന്നതിന് ശേഷം ഇതൊക്കെ സജീവമാക്കുകയും അവിടെ ഈ പറയുന്നത് പോലെ സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ആ കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇതായിപ്പോൾ പാലക്കാടും അതുപോലെ തൃശ്ശൂരും മഞ്ചേരിയിലും പുതുതായിട്ട് 3 കോടതികൾ കൂടി ഉണ്ടാക്കാനായിട്ടും. അപ്പം അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം. ഇപ്പം നമ്മൾ നേരത്തെ പോക്സോ കോടതികൾ ഇപ്പം എല്ലായിടത്തും ഏറെക്കുറെ വ്യാപകമായതുപോലെ, ഫാമിലി കോടതികൾ വ്യാപകമായതുപോലെ, ഈ NDPS സ്പെഷ്യൽ കോടതികളും അതിന്. അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കുക എന്താണ്, അത്രത്തോളം കേസുകൾ നിലവിലുള്ള കോടതികളിൽ നിന്ന് വിഭിന്നമായി വീണ്ടും കോടതികൾ സമാനമായി ഉണ്ടാകുന്നത് അത്തരം കേസുകളുടെ ബാഹുല്യം കൊണ്ടാണ്. അതാണ് പിന്നെ

0: നമുക്കൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ആ
1: നമസ്കാരം, ഞാൻ മോഹൻകുമാറാണ്, ട്രിവാൻഡ്രത്തിന് തന്നെ വിളിക്കുന്നത്.
0: ട്രിവാൻഡ്രത്തിന്ന്. ഓക്കെ, ചോദിച്ചോളൂ.
1: സാറേ, ഇത് നമ്മുടെ പേപ്പറിലൊക്കെ പലരും പിടിക്കുന്നതായി കാണുന്നുണ്ട്, ഒരുപാട് മയക്കുമരുന്ന് കേസൊക്കെ. പക്ഷെ അവർക്ക് കിട്ടുന്ന ശിക്ഷയെ കുറിച്ചിട്ടൊന്നും കാണാറിയാം. അവർക്ക് കിട്ടുന്ന ശിക്ഷ കിട്ടുന്നുണ്ടോ എന്നുള്ള അറിയില്ല. അത് ശരിക്ക് പബ്ലിക്കിനോട് പത്രങ്ങൾ ചെയ്യുന്നൊരു അനീതിയാണെന്ന് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും.
2: പക്ഷെ അത് സ്വാഭാവികമായും നിങ്ങൾ കാണുന്നില്ലെന്ന് തോന്നുന്നു. ഇപ്പം നമുക്കറിയാം, ഒരു പോക്സോ കേസിൽ ഒരു പ്രതിയെ ശിക്ഷിച്ചാൽ അത് അപ്പോൾ തന്നെ പത്രത്തിൽ വരും. നമുക്കറിയാം 20 കൊല്ലം, 40 കൊല്ലം, 60 കൊല്ലമൊക്കെയാണ് ശിക്ഷ വരുന്നത്. പക്ഷെ ഇവിടെയും നമ്മുടെ ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്ന് പറയുന്നത് ഒരു 3 കൊല്ലത്തിനകത്തുള്ള ശിക്ഷകളാണെങ്കിൽ സ്വാഭാവികമായും പത്രക്കാരത് കൊടുക്കാറില്ല. അതിന് അങ്ങനെയല്ല, ഇതിനകത്ത് ക്വാണ്ടിറ്റിയും ഞാൻ പറഞ്ഞല്ലോ, ക്വാളിറ്റിയും, കൈ പിടിക്കുന്ന സാധനങ്ങളുടെ ക്വാണ്ടിറ്റിയും അതിന്റെ ക്വാളിറ്റിയും അനുസരിച്ചാണ് ഇതിനകത്ത് ശിക്ഷ വരുന്നത്. ഇപ്പം 0.2 ഗ്രാം സാധനം പിടിച്ചാൽ അതിന്, അപ്പൊ ഇത് മെഷർ ചെയ്യാനുള്ള ഒരിതുണ്ട്. അപ്പൊ അത് മെഷർ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് ചാർജ് ഷീറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് അത്, അപ്പൊ അത് അതിനനുസരിച്ചാകുമ്പം 3 കൊല്ലവും ചിലപ്പോൾ 1000 രൂപ പിഴയായിരിക്കും ചിലപ്പോൾ. അപ്പം അങ്ങനെ വന്നാൽ പോലും അതിനകത്ത് എന്ത് കിട്ടും? ഇപ്പം നമുക്ക് തന്നെ അറിയാം, സ്വാഭാവികമായും 3 കൊല്ലത്തിന് താഴെയാണെങ്കിൽ അപ്പോൾ തന്നെ വീണ്ടും ജാമ്യത്തിൽ വിടുകയാണ്, പിടിച്ച ഉടനെ ജയിലിൽ ഇടുന്നില്ല. കാര്യം അവർക്ക് അപ്പീൽ പോകാനുള്ളൊരു പ്രൊവിഷനുണ്ട്. എന്നാൽ 10 കൊല്ലം 20 കൊല്ലമൊക്കെ ഉണ്ട് ശിക്ഷ. അതുപോലെ തന്നെ 5 ലക്ഷം 10 ലക്ഷം രൂപ ഉണ്ട് സാധനങ്ങൾ, അവർ കിട്ടിയ സാധനങ്ങളും അത് കൊണ്ടുണ്ടാക്കി കഴിഞ്ഞ 8 കൊല്ലമായി അല്ലെങ്കിൽ 6 കൊല്ലമായി, അതായത് അറസ്റ്റ് ചെയ്തതിന് തൊട്ട് മുന്നിൽ 6 കൊല്ലമായി ഇവരുടെ കാര്യങ്ങൾ നിരീക്ഷിക്കും. ആ 6 കൊല്ലത്തിനകത്ത് അവരുടെ വീടിൽ പുതിയ ആഡംബര വീട് നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ, പുതിയ വാഹനം മേടിച്ചിട്ടുണ്ടെങ്കിൽ, മറ്റെന്തെങ്കിലും നിർമ്മിതികളുണ്ടെങ്കിൽ, അത് ഇയാൾ ഇതിൽ നിന്നുണ്ടാക്കിയതാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ഉടനടി അത് സീസ് ചെയ്യാം. പിന്നീട് അവർക്ക്
1: അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടോന്നാണ് എനിക്കറിയാം. പലപ്പോഴും രഹസ്യ വിവരത്തെ തുടർന്ന് പിടിക്കുന്ന കാണുന്നത്, ഈ രഹസ്യ വിവരം എന്ന് പറയുന്നത് ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ തന്നെ പിടിപ്പിക്കുന്ന പോലെ തോന്നി എനിക്ക്.
2: അപ്പൊ ഇത് നിയമം പറയുന്നത് അങ്ങനെയാണ്, മനസ്സിലായില്ലേ? നമ്മളിപ്പോ ഇല്ല, സിനിമയിൽ മോഹൻലാൽ പറയുന്നത് ദി ലോ സേസ് സോ. തീർച്ചയായിട്ടും അത് നല്ലത് തന്നെയാണ്. പക്ഷെ നമ്മുടെ ഭാഗത്ത് ഇപ്പൊ നിയമം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണല്ലോ. അപ്പൊ ഈ പലർക്കും പലതും നിങ്ങൾ പറയുന്ന റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് കാരണം ഇതാണ്: ആ പിടിച്ച സാധനങ്ങളുടെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരുന്നു, അതുപോലെ പിടിച്ച സാധനങ്ങളുടെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരുന്നു. അങ്ങനെ വരുമ്പോൾ അവരെന്ത് ചെയ്യും? അതിനകത്ത് ബെയിലബിൾ ഒഫൻസിനകത്ത് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. പിന്നെ ഇതിൻ്റെ ട്രയൽ സാധാരണ രീതിയിൽ 6 മാസം മുതൽ 6 കൊല്ലം വരെയും ട്രയൽ നടക്കും. സ്വാഭാവികമായിട്ടും പെട്ടെന്നിപ്പോൾ ഒരു സാധനം എടുത്തു, ആ സാധനം ഇത് ചെയ്തു, പിന്നെ അതിനകത്ത് കോടതിയിലൊക്കെ വരുമ്പം ചിലത് വേപ്പറൈസ് ചെയ്തു പോകും. അപ്പോൾ അതിനകത്ത് ഒരു തുള്ളി പോലും അതിനകത്ത് ഇതേതിൽ നിന്ന് പിടിച്ചതാണെന്ന് കണ്ടെടുക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ ചില കുഴപ്പങ്ങളുണ്ടല്ലോ, നമ്മളിപ്പോൾ ഈ എടുക്കുന്ന സാധനം അവസാനം കൂവമാവെന്നോ അല്ലെങ്കിൽ വേറെ ഗോതമ്പ് ആവെന്നോ പറഞ്ഞ് അവസാനം കോടതികളിൽ എത്തുമ്പോഴത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇതൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇപ്പം ഇതിനകത്ത് പോലീസ് മാത്രമല്ല, എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനും അതുപോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനും ഒരേപോലെ റോളുണ്ട്.
1: ഞാൻ സന്തോഷം സാറേതായാലും ഇക്കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു നിലപാട് പറഞ്ഞതിൽ വളരെ സന്തോഷം.
2: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഓക്കെ
0: ഓക്കെ, വിളിച്ചത് സന്തോഷം. മോഹൻകുമാർ, ഇപ്പൊ അദ്ദേഹം സൂചിപ്പിക്കാൻ അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത്, പല കേസുകളും നമ്മൾ അറസ്റ്റ് ചെയ്യുന്നതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ശിക്ഷ എത്രത്തോളം എത്ര പേരെ ശിക്ഷിക്കപ്പെടുന്നു എന്നുള്ളതിന് ഒരു കണക്കോ അല്ലെങ്കിൽ അതിനൊരു ഫോളോ അപ്പ് ആക്ഷൻ ഒന്നുമില്ല എന്നുള്ളതാണ്.
2: അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവരിത് സോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി പോകും. ഒരു കുറ്റകൃത്യം വന്നാൽ അതിനകത്ത് സ്വാഭാവികമായിട്ടും പോലീസിന്റെ ഒരു റോൾ അതാണല്ലോ. അപ്പോൾ ഇതിന്റെ സോഴ്സ് കണ്ടെത്തുന്നതിന് വേണ്ടി പോകുമ്പോഴാണ് ഇതിനകത്ത് പ്രതി ചിലപ്പോൾ അബ്സ്കോണ്ടിങ് ആയിരിക്കും. ആരുടെയെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടിയാണ് ഈ നേരത്തെ പറഞ്ഞതുപോലെ ബൈക്ക് എടുത്തു, മറ്റെന്തെങ്കിലുമൊക്കെ എടുത്തു. പക്ഷേ അതിൻ്റെ RC ഓണറെ തേടി പോകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അത് ഉപയോഗിച്ച ആളിനെ കിട്ടുന്നില്ല. അവനിത് എവിടെ നിന്ന് കിട്ടി എന്നുള്ളതിൻ്റെ സോഴ്സ് തേടി പോകുമ്പോഴാണ് നാഷണലും ഇന്റർനാഷണൽ ലെവലിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ പോലീസിനും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനും അതുപോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനും പരിമിതികളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഗവൺമെന്റാണ് ഒരു തീരുമാനം എടുക്കേണ്ടത്.
0: അതെ അതെ, അതാ ഈ നിയമം ഇപ്പം കൂടുതൽ ശക്തി

0: ശക്തിപ്പെടുത്താൻ അല്ലെങ്കിൽ ഇതിന്റെ എൻഫോഴ്സ്മെന്റ് കൂടുതൽ ശക്തിപ്പെടുത്താൻ എന്തെല്ലാം, ഒരുപക്ഷെ താങ്കൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് ഒരുപക്ഷെ
1: ഈ ലഹരി മാഫിയെ കൂടുതൽ ഫലപ്രദമായി ചെറുക്കാൻ ഇതിനകത്ത് പ്രവർത്തിച്ചിരുന്ന ഉദ്യോഗസ്ഥന്മാർ തലത്തിൽ, ഉന്നത ഉദ്യോഗസ്ഥന്മാർ തന്നെ, ഇപ്പം നേരത്തെ അജിത് കുമാർ സാറ് ഇതിൻ്റെ ഒരു ഇതായിരുന്നു, അദ്ദേഹം തന്നെ ചില നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ വേറെയും പലരും. അപ്പം അതിൽ പ്രധാനമായിട്ടും എന്ന് പറയുന്നത്, സംസ്ഥാനത്ത് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ പ്രവർത്തനക്ഷമമാകണം. തമിഴ്നാട്ടിൽ അത് വളരെ ഫലപ്രദമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം അതുപോലെ കേരളത്തിലും. അപ്പം ഇപ്പം ഈ ഓപ്പറേഷൻ
0: സംസ്ഥാനത്ത് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ പ്രവർത്തനം നടക്കുന്നില്ല,
1: നടക്കുന്നുണ്ട്. അത് ഇപ്പം ഇപ്പോഴാണ് അത് കൂടുതൽ ഇതായത്. നേരത്തെ അതിനകത്ത് നാമം മാത്രമായേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഈ ഓപ്പറേഷൻ തൂഫാൻ വന്നപ്പോൾ നടപടികൾ എടുക്കണമല്ലോ, അതിനുവേണ്ടിയുള്ള ഇതുമായിട്ട് വന്നു. പിന്നെ അതിനകത്ത് പറ്റുന്നത്, നിലവിൽ ലഹരി മരുന്ന് കേസുകൾ പിടികൂടുന്ന എക്സൈസ് പോലീസ് വിഭാഗങ്ങൾക്ക് മറ്റ് ജോലികളുടെ തിരക്ക് കാരണം സമയത്ത് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഫലപ്രദമായി ഇത് നേരിടുന്നതിനുള്ള വാഹനത്തിൻ്റെ ഒരു ഇതുണ്ട്, കുറവുണ്ട്. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ കുറവുണ്ട്.
0: ഒരു പ്രത്യേക വിങ്ങായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു സൗകര്യമുണ്ട്,
1: കൊടുക്കണം അഡീഷണലായിട്ട് ഇത്തരം കാര്യങ്ങളിൽ. എങ്കിൽ മാത്രമേ ഫലപ്രദമായിട്ട് നമുക്ക് കാര്യം ചെയ്യാൻ പറ്റും. പിടിച്ച് 24 മണിക്കൂറിനകത്ത് കോടതിയിൽ ഹാജരാക്കാൻ പറ്റും. ഇപ്പോൾ അവർക്ക് 72 മണിക്കൂർ വരെ കസ്റ്റഡിയിൽ വയ്ക്കാനുള്ളതുണ്ട്. ആ സമയത്ത് തന്നെ പല തിരിമറികളും നടക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനകത്തൊരു സംവിധാനം പുതുതായിട്ടുണ്ടാവണം. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത്, ഈ ഡിസ്ട്രിക്ട് ആൻറ്റി നർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ്, അതായത് നമ്മൾ നേരത്തെ നമ്മൾ പറയുമല്ലോ ഈ ഡാൻസ് ഓഫ്, ലഹരി മരുന്ന് അന്വേഷണം മാത്രമായി ചുമതല നൽകണം. ഇപ്പം അതല്ല, അവർക്ക് വേറെയും പരിപാടികളുണ്ട്. ഇപ്പോൾ ഒരു മിനിസ്റ്റർ പെട്ടെന്ന് പോകുന്നു, വേറെ ആൾക്കാരില്ലെങ്കിൽ എവരെയാണ് അങ്ങോട്ട് വിടുന്നത്? മറ്റേ അപ്പം അവർക്ക് പ്രത്യേകം അവരുടേതായ ആ രീതിയിലുള്ള ചുമതല നൽകിയാൽ ഫലപ്രദമായി കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ മറ്റൊരു നിർദ്ദേശമുണ്ട്, റേഞ്ച് തലത്തിലുള്ള ലഹരി കേസുകളുടെ അവലോകനത്തിന് ഈ റാൻസാഫ് ഉണ്ടെങ്കിലും ആളുകൾ തീരെ കുറവായതിനാൽ അത് ഫലപ്രദമായി നടക്കുന്നില്ല. അത് ഉദ്യോഗസ്ഥന്മാരെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്, മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഒരു ജില്ലയിൽ തന്നെ ഇപ്പം തന്നെ ഇപ്പം പലരുമൊക്കെ, ഇപ്പം നമ്മുടെ 14 ജില്ലകളുണ്ട്, ഇനി അത് 17ഉം 18ഉം ജില്ലകളാക്കി മാറ്റണമെന്ന് പലരുമൊക്കെ മറവിളി കൂട്ടുന്നുണ്ട്, മുഖ്യമന്ത്രി തന്നെ അത് പ്രതികരിച്ചിട്ടുമുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നിലവിലുള്ള ജില്ലകളിൽ തന്നെ ചില ജില്ലകളിലൊക്കെ രണ്ട് RDO മാരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരൊക്കെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാരും ആണല്ലോ, അപ്പോൾ അവർക്കും കൂടിയൊക്കെ ഇത് ചുമതല കൊടുത്തുകൊണ്ട് ഫലപ്രദമായി അതാത് സ്ഥലങ്ങളിൽ തന്നെ നേരിടുന്നതിനുള്ള പ്രത്യേക സംവിധാനം ഉണ്ടായാൽ നമുക്ക് ഏറെക്കുറെ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ബാലനീതി നിയമവും അതുപോലെ ഈ സീനിയർ സിറ്റിസൺസിനെ കൈകാര്യം ചെയ്യുന്നതും, അതിനും പ്രത്യേകമായ ചില ഇത് കൊടുക്കണം. അല്ലെങ്കിൽ ഈ കുട്ടികളുടെ ആ ഒരു ഇത്, പിന്നെ ഈ സൂര്യോദയത്തിന് ശേഷവും സൂര്യാസ്തമയത്തിന് മുമ്പും ഒരു രീതിയും ഈ മയക്കുമരുന്ന് കേസുകളുടെ കൈകാര്യം ചെയ്യുന്നത് സൂര്യാസ്തമയത്തിന് ശേഷം അടുത്ത സൂര്യോദയത്തിനകത്ത് രാത്രിയിൽ പിടിക്കുന്ന കേസുകൾ, അതിനും പല വിഭിന്നമായിട്ടാണ് നടപടിക്രമങ്ങൾ.
0: അതെന്താണ് അതിന്റെ പ്രധാന വ്യത്യാസം? എന്തുവാണ്
1: പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്? അങ്ങനെ രാത്രികാലങ്ങളിൽ ഒരു വീട്ടിൽ പോയി പെട്ടെന്ന് സെർച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ അനുമതി വേണം. പെട്ടെന്നൊരു ഇൻഫർമേഷൻ കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നെ അറിയാമല്ലോ, ഇപ്പം രാത്രി സന്ധ്യയ്ക്ക് 6 മണി കഴിഞ്ഞും വെളുപ്പാൻ രാവിലെ 4 മണിക്ക് മുമ്പും ഒക്കെ ഉറങ്ങിക്കിടക്കുന്ന ആൾക്കാരെ വിളിച്ചുണർത്തി അവിടെ അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനകത്ത് വാറണ്ടോട് കൂടിയേ പോകാൻ പറ്റത്തുള്ളൂ. അതൊന്നുണ്ട്. അപ്പം അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ സാധനം പെട്ടെന്ന് പിടിച്ചെടുക്കണം. ആള് പ്രതി ഒളിവിലിരിക്കുകയാണെങ്കിൽ അയാളെ പോയി തപ്പണം. അപ്പം ഈ കാര്യങ്ങളിൽ പോലീസിന് വ്യക്തമായ നിർദ്ദേശത്തോടുകൂടി എക്സൈസ് ഓഫീസർമാർക്ക് പോലീസിൻ്റെ സാന്നിധ്യത്തിൽ, ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർക്ക് പോലീസിൻ്റെ സാന്നിധ്യത്തിൽ, അപ്പോൾ ഒരു സംയുക്തമായ ഒരു ഓപ്പറേഷനിലൂടെ അത്തരം ആൾക്കാരെ ഏത് സമയത്തും പിടിക്കാനും കൈകാര്യം ചെയ്യാനുമുള്ള അനുമതി കൊടുക്കണം. എങ്കിൽ മാത്രമേ അത് ഫലപ്രദമായി നേരിടാൻ പറ്റൂ. ചിലപ്പോൾ ഈ ബന്ധപ്പെട്ട ഒരു കീഴുദ്യോഗസ്ഥന് മേലുദ്യോഗസ്ഥൻ്റെ അനുമതിയില്ലാതെ പോകാൻ പറ്റാത്തത് കൊണ്ട് സമയം താമസിക്കും. അപ്പോൾ അവിടെ പ്രതി രക്ഷപ്പെടും. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ അതാണ് ഏറ്റവും ഫലപ്രദമായി ചെയ്യേണ്ടത്.
0: ഈ ഇപ്പം ഈ കുട്ടികളെ ഒക്കെ ഈ കേസിൽ പെട്ടുകഴിഞ്ഞാൽ അവർക്കുള്ള ചില റിലാക്സേഷൻ ഇപ്പം താങ്കൾ സൂചിപ്പിക്കുന്നുണ്ട്, ബാലനീതി നിയമം പോലെയുള്ള കാര്യങ്ങൾ, അതൊക്കെ ഏത് രീതിയിലാണ് ഇതിനകത്ത് ബാധകമാവുന്നത്?
1: ഇപ്പം നമുക്ക് ബാലനീതി നിയമത്തിൽ കുട്ടികളെ നമുക്ക് നിയമം

0: ഒരു പ്രത്യേക പരിരക്ഷയിലാണ് കാണുന്നത്. കുട്ടികളെ ഇതിനകത്ത് പ്രതിയായി കഴിഞ്ഞാൽ ഉടനടി അവരുടെ രക്ഷിതാവിനെ അറിയിക്കണം. എന്നിട്ട് അവരുടെ കസ്റ്റഡിയിൽ നിന്ന് കുട്ടിയെ ഈ ബാലനീതി നിയമം പറയുന്ന ബാലഭവനിലേക്കോ മറ്റ് സ്ഥലങ്ങളിലേക്കോ കൊണ്ടുപോകണം. ഉദ്യോഗസ്ഥന്മാർ ഒരിക്കലും അവരുടെ വേഷം, ഔദ്യോഗിക വേഷത്തിൽ അവരെ നേരിടരുത്. അതും പറയുന്ന എന്താണ്, കുട്ടികൾ അത് കണ്ട് പേടിക്കും.
1: അവരുടെ കയ്യിൽ എത്ര ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നാലും ഇത് തന്നെയാണ്
0: ബാധകമാകുന്നത്. പിന്നെ അതിനകത്ത് വേറെ കാര്യങ്ങൾ, പിന്നെ അവർ പോലീസ് ഇപ്പോൾ സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു നിശ്ചിത ക്വാണ്ടിറ്റിയിൽ കൂടുതലായതുകൊണ്ട് അത് മറ്റു രീതിയിൽ വരുന്നത് കൊണ്ട് ഞങ്ങൾ അതങ്ങനെ ചെയ്യുന്നുവെന്ന് പറയുന്നു. അതിനകത്തൊരു എക്സെപ്ഷൻ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ കുട്ടികളുടെ കയ്യിലൊന്നും ഇത്രയും കൂടുതലായിട്ടുള്ള ക്വാണ്ടിറ്റി അവർ കൊടുക്കൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കുട്ടികളുടെ ഒരു ഇതുണ്ട്. പിന്നെ പെൺകുട്ടികളാണെങ്കിൽ വനിതാ പോലീസ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ മാത്രമേ അവരെ കസ്റ്റഡി എടുക്കാവുന്നുണ്ട്. അതുപോലെ പിന്നെ അവരെ ഈ അസമയത്ത്, അതായത് സൂര്യാസ്തമയത്തിന് ശേഷം അവരെ കസ്റ്റഡി എടുക്കാൻ പാടില്ല. ഇങ്ങനെ കുറേ നിബന്ധനകൾ നമ്മുടെ സാധാരണ പഴയ ഐ പി എസിയിലും ബി എൻ എസിലും ഉള്ളതുപോലെ തന്നെ ഇതിനകത്തുമുണ്ട്. അപ്പം അതൊക്കെ ഈ ഈ കുട്ടിയെ ഇതിന് ഉപയോഗപ്പെടുത്തുന്നവർക്ക് ഒരു മറയായി നിൽക്കുക.
1: അതുപോലെ തന്നെയാണെങ്കിലും സീനിയർ സിറ്റിസൺ,
0: അതെ,
1: ഈ ഇത് കൂടാതെ ഈ ഒരു ജനകീയ പങ്കാളിത്തം, ഇപ്പോൾ ഒരുപക്ഷെ താങ്കൾ നമ്മൾ തന്നെ ഇപ്പം സംസാരിച്ച കൂട്ടത്തിൽ മനസ്സിലാവുന്നത് പോലീസിന് അവരുടേതായിട്ടുള്ള ജോലികൾ വളരെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്, അതിൻ്റെ കൂട്ടത്തിലാണ് ഇത്തരത്തിലുള്ള കേസുകളും കൂടി അവർ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു ഡിലേയും കാര്യങ്ങളും അതിനകത്ത് അവർക്ക് സമയം ചെലവഴിക്കാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു ഇതൊരു ജനകീയ പങ്കാളിത്തത്തോട്
0: ഈ
1: നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിൽ
0: അതിനെന്തെങ്കിലും നടക്കുന്നത്. ഇപ്പം നമ്മുടെ ഇതിൽ നേരത്തെ എസ് എച്ച് ഒമാരുടെ നേതൃത്വത്തിലായിരുന്നു പോലീസ് സ്റ്റേഷന്റെ, ഇപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടറുടെ, ഇപ്പം അത് മാറി സബ് ഇൻസ്പെക്ടറുടെ പഴയ നിലപാടിലേക്ക് വന്നിട്ടുണ്ട്. അവരിപ്പോൾ താഴേക്കിറങ്ങിയിട്ട് അവരുടെ പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തിയിലുള്ള റെസിഡൻസ് അസോസിയേഷനുകൾ, അതുപോലെ രാഷ്ട്രീയ പാർട്ടികൾ, അതുപോലുള്ള മറ്റു സന്നദ്ധ സംഘടനകൾ, അവരുടെ മീറ്റിംഗ്, ഇപ്പം മുഖ്യ ആഭ്യന്തരമന്ത്രിയുടെ സ്ട്രിക്ട് നിർദ്ദേശം തന്നെയുണ്ട്. അതായത് ഈ വെളിയിൽ നിന്ന് വന്ന് പാർക്കുന്ന തൊഴിലാളികൾ, അവർ കൂടുതലായി താമസിക്കുന്ന സ്ഥലങ്ങൾ, അതൊക്കെ ഇതിൻ്റെ ഒരു ഹബ്ബാകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ സംവിധാനവും ഈ അവിടുത്തെ കൗൺസിലർമാരുണ്ടെങ്കിൽ, പഞ്ചായത്ത് മെമ്പർമാരുണ്ടെങ്കിൽ, അവർ അവരുടെയൊക്കെ നേതൃത്വത്തിൽ ഈ ജനകീയ പോലീസ് കൂട്ടായ്മ 15 ദിവസത്തിലൊരിക്കൽ അതാത് സ്റ്റേഷനുകൾ വിളിച്ചുകൂട്ടി ഏതൊക്കെ തരത്തിലാണ് എന്നുള്ള ഒരു ശ്രദ്ധ ഉണ്ടാവണം. എപ്പോഴും പെട്രോളിംഗ് ഉണ്ടാവണം. അവർ ആര് ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞാലും ഉടനടി സ്പോട്ടിൽ പോയി അത് അന്വേഷിക്കണം. ഇതൊക്കെ പ്രത്യേക നിർദ്ദേശം ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അതനുസരിച്ച് ഇപ്പം ഞങ്ങൾ തന്നെ ഞങ്ങളുടെ പ്രാദേശിക സ്ഥലങ്ങളിലൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് വണ്ടികൾ വരാറുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട് ഈ അസമയത്ത് ആരെങ്കിലും ഇതിനകത്ത് യാത്ര ചെയ്ത് പോവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിൻ്റെ പരിസരത്ത് വണ്ടി അനാഥമായി ഇരിക്കുന്നത് ശ്രദ്ധിച്ചാലോ ഒക്കെ ഞങ്ങളെ ഒന്ന് അറിയിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ ചെറുകിട കച്ചവടക്കാരുണ്ടല്ലോ, ഈ അവർ ഈ പാൻ പരാഗ് പോലുള്ള സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കാർ, അപ്പോൾ അങ്ങനെ വിൽക്കുന്ന കടകളുണ്ടെങ്കിൽ, സ്കൂളിൻ്റെ ഫ്രണ്ടിൽ അങ്ങനെ ചെറിയ കടകളുണ്ട് എങ്കിൽ അതൊക്കെ ഒന്ന് പറയണം എന്നൊക്കെ പറഞ്ഞ് പോലീസുകാർ തന്നെ നേരിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ പോലീസ് സംവിധാനം വളരെ
1: ശക്തമായിട്ട് നിൽക്കുന്നുണ്ട്. ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സാർ. നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
2: ശശിധരൻ.
1: ചോദിച്ചോളൂ, എന്താണ് സംസാരിക്കാനുള്ളത്?
2: ആദ്യമേ നന്ദി പറയുന്നു ഈ ഒരു പ്രോഗ്രാം അനന്തപുരി കൈകാര്യം ചെയ്യാൻ എടുത്തതിൽ. ആദ്യമേ സന്തോഷം പകരുന്നു. അപ്പോ ഇപ്പൊ ഇപ്പോ വളരെ ആൾക്കാരെ ഈ കാര്യത്തില് ജനങ്ങളെ പോലീസ് അത് സെർച്ച് ചെയ്യുകയും പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിന് വളരെയധികം സന്തോഷമുണ്ട്. പക്ഷെ മറ്റു ഒരു കാര്യം കൊണ്ട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് സാർ,
0: ചോദിക്കൂ
2: സാർ, കേൾക്കാമോ? നമ്മുടെ ഈ നമ്മളെ മയക്കുമരുന്നിനേക്കാളും പുകയില ഉൽപ്പന്നങ്ങളിൽ എല്ലായിടത്തും നിരന്ന് കഴിഞ്ഞു. അവർക്ക് അതിലൂടെയാണ് ഈ ജനങ്ങൾ ഈ നാർക്കോട്ടിക്കിലോട്ട് മാറുന്നത്. ആദ്യം പുകയില ഉൽപ്പന്നം ഒന്ന് ബാൻ ചെയ്യാനുള്ള സംവിധാന സർക്കാർ നടപടിയിൽ ഉണ്ടായാൽ വളരെയേറെ ഗുണകരമായിരിക്കും. ആദ്യം സിഗരറ്റ് ആയാലും പാൻ പരായാലും പാൻ മസാലയിലൂടെയാണ് ഈ പുകയില പുകയിലുൾപ്പെടെ അതാണ് ജനങ്ങൾ ആദ്യമായി കൈകാര്യം ചെയ്ത് തുടങ്ങുന്നത്. കുട്ടികളായാലും സിഗരറ്റുകളിലോ മേടിച്ചതൊക്കെ തുടക്കം. അതൊന്ന് ഒഴിവാക്കി കിട്ടുവാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സാറിന്റെ ഒരു നിർദ്ദേശം കൊടുത്താൽ അതാണ് ഏറ്റവും നല്ല ഫലപ്രദമാകുന്നത്. ഇത്രയേറെ ലക്ഷക്കണക്കിന് ജനങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന ഒരു ഏർപ്പാടാണ്.
0: എന്തായാലും താങ്കളുടെ ഈ ചോദ്യം സർക്കാർ ഉൾപ്പെടെയുള്ള പ്രതിനിധികളും ഒക്കെ ഇത് കേൾക്കുന്നുണ്ട്. കാര്യം നമുക്കറിയാമല്ലോ, സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് എന്നുള്ള ലേബലിലൂടെയാണ് ആ സാധനം വിൽക്കുന്നത്. അതുപോലെ തന്നെ ചാരായ നിരോധനം വന്ന നമ്മുടെ സ്റ്റേറ്റാണ്. പിന്നീട് ഇവിടെ ആൾക്കഹോളുണ്ട്. ഇപ്പോൾ ദിനം പ്രതി ഇതിനകത്ത് ലക്ഷക്കണക്കിന്, ഇപ്പോൾ ഈ ഓണത്തിന് തന്നെ എത്ര കോടി രൂപയുടെ വരുമാനമാണ് ഇതുവഴി കിട്ടിയത്. അപ്പോൾ അതൊക്കെ ഉള്ളപ്പോൾ ഗവൺമെൻറ്റാണ്, ഇതൊരു പോളിസി മാറ്ററാണ്. അതിനകത്ത് ഇപ്പം നമ്മൾ ആകാശവാണിയിലൂടെ നിങ്ങളൊരു ചോദ്യം ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അതിനകത്ത് അനുസരിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഉത്തരം പറയാം. പോളിസി ഗവൺമെൻറ്റിൻ്റെ പോളിസി മാറ്റേഴ്സിനെ കുറിച്ച് നമുക്കെന്തെങ്കിലും പറയാൻ പറ്റുമോ?
2: കേൾക്കുന്നത് നമ്മളെ വളരെയധികം, ഞാൻ ഈ വളരെ ലളിതമായ കാര്യമാണ് അത്, ആ കാര്യമാണ് ഈ കുറ്റങ്ങൾ വരെ അതിലാണ് തുടക്കം തുടങ്ങുന്നത്.
0: അത് തന്നെ ഈ നിങ്ങൾ ഈ പറയുന്ന പുകയിലയും ഇതിനകത്ത് നർക്കോട്ടിക് ഈ ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് എന്ന് പറയുന്നതിനകത്ത് വരുന്ന സാധനമാണ്, മനസ്സിലായില്ലേ?
2: അതെ.
0: ആ ഇപ്പൊ നമ്മള് ഈ വെറ്റില മുറുക്കിന് ഉപയോഗിക്കുന്ന വേറൊരു സാധനം ഉണ്ടല്ലോ, പുകയില. ആ സാധനം ഉൾപ്പെടെ എല്ലാം അതിനകത്ത്, അത് അത് വാറ്റിയാണല്ലോ ഇതിനകത്ത് വേറൊരു തരത്തിലുള്ള കഞ്ചാവ് ഉണ്ടാക്കുന്നത്. അത് തന്നെ. അപ്പൊ അതിന്റെ മൂല വസ്തു എന്ന് പറയുന്നത് പുകയിലയാണ്. അപ്പൊ പുകയിലയും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ NDPS പരിധിക്കകത്തു വരുന്നതാണ്. അത് വിൽപ്പന നടത്തുന്നതും തെറ്റാണ്.
2: അതിനൊന്ന് വാണിംഗ് കൊടുത്താൽ മതി. തൽക്കാലം വാണിംഗ് കൊടുത്തെങ്കിൽ അവരെ നിരോധിക്കാം. ചെറിയ കൊച്ചു കച്ചവടക്കാരുണ്ട്, വലിയ പേരും ഉണ്ട്. അവർ രഹസ്യമായിട്ട് വെച്ച് പാൻപരാകൊക്കെ വിൽക്കുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ നാട്ടിൽ.
0: അല്ല, ഇതിനകത്ത് ഞാനൊരു ഇതിനകത്ത് മറ്റൊരു ഉദാഹരണം, സൗദി അറേബ്യയിൽ ഒരു കുറ്റം ചെയ്താൽ തലവെട്ടിക്കളയുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ കുറ്റം നടക്കാതിരിക്കുന്നുണ്ടോ? ഞാൻ ചോദിക്കുന്നു, മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ എത്രത്തോളം നിയമം കൊണ്ട് നമുക്ക് കാർക്കശ്യമാകുമോ അത്രത്തോളം തന്നെ അത് വീണ്ടും വരാനുള്ള സാധ്യതയും കൂടുകയാണ്. അപ്പൊ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞാൽ നമ്മൾ ബോധവാന്മാരാകുക, മറ്റുള്ളവരെ ബോധവാന്മാരാക്കുക, അതാണ് ഏറ്റവും നല്ലത്. ഉപയോഗിക്കാതിരുന്നാ പോരെ?
1: ഉപയോഗിക്കാതിരുന്നാൽ സാഹചര്യങ്ങളും ഒഴിവാക്കുക,
2: ഉപയോഗിച്ചേ പറ്റുമെന്നുള്ള ചിന്തയിലുള്ള അവരാണ് ഇവർ. ആരെങ്കിലും തടസ്സപ്പെടുത്തി അവരെ അവർക്കെതിരെ അവര് പ്രകോപനം അടിച്ചുപിടിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷെ അത്ര പേടിയാണ് ജനങ്ങൾക്ക്, കാരണം അവർക്ക് എന്തും ഉണ്ടായിട്ടും പോലെയാണ് ചെയ്യുന്നത്. അത് ഒരു ഗ്യാങ് ആൾക്കുണ്ടായാലും.
0: അതെ അതെ, തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ചോദ്യം വളരെ ഇതാണ്, സുവ്യക്തമാണ്. അത് കേൾക്കുന്ന അധികാരികൾ തീർച്ചയായിട്ടും നടപടികൾ എടുക്കട്ടെ. നമുക്ക്
1: ശശിധരഞ്ജയെ വിളിച്ചതിൽ വളരെ സന്തോഷം. നമുക്ക് ഇപ്പം അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഈ ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നമ്മുടെ സ്കൂളുകൾ അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയൊക്കെ സമീപത്തായിട്ട് വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്.
0: ഇപ്പൊ ഒരു പുകയില ഉൽപ്പന്നങ്ങളോ അതുമായി ബന്ധപ്പെട്ട സാധനങ്ങളോ ഈ കടയിൽ വിൽപ്പനക്കില്ല എന്ന ബോർഡ് വരെ പോലീസ് പ്രവർത്തിക്കുന്നുണ്ട്
1: ഈ സ്കൂളുകളുടെയൊക്കെ പരിസരത്ത്.
0: അതെ, പുകയില ഉൽപ്പന്നങ്ങളോ അതുപോലുള്ള എന്ന് വിചാരിച്ചിട്ട് അവിടെ വിൽപ്പന ഇല്ലേ എന്ന് ചോദിച്ചാൽ അതിന്റെ മറവിൽ നടക്കുന്നുണ്ട്. അപ്പൊ അത് മേടിക്കാൻ വരുന്ന ആൾക്കാർ ആ പരിസരത്ത് അല്ലെങ്കിൽ ആ കടയിൽ വേറെ എന്തെങ്കിലും സാധനം മേടിക്കാൻ വരുന്നവരാണെങ്കിൽ അതൊക്കെ കൊടുത്ത് വിട്ടതിന് ശേഷമാണ് ഈ സാധനം രഹസ്യമായിട്ട് എടുത്തു കൊടുക്കുന്നത്.
1: അതിലെ ഒരു നമുക്ക് അവിടെ പരിസരത്ത് താമസിക്കുന്ന ആൾക്കാരെ അതുപോലെ തന്നെ അവിടെ അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇതിനകത്തൊരു വലിയ റോളുണ്ട് ഇത് നിയന്ത്രിക്കാൻ. അവര് കറക്റ്റായിട്ട് ഈ കാര്യങ്ങൾ ബന്ധപ്പെട്ട ആൾക്കാരെ അറിയിപ്പിച്ചു കഴിഞ്ഞാൽ നടപടി ഉണ്ടാകും.
0: അതിനകത്ത് ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾ ചോദിച്ചല്ലോ, ഞാൻ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ എന്റെ പേര് പറയുകയും എനിക്കത് ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് ആദ്യത്തെ ശ്രദ്ധാവ്. അതുപോലെ തന്നെയാണ് ഇവിടെയും. കരിച്ച ഇത്തരം കാര്യങ്ങൾ വിൽക്കുകയും അത് പ്രചാരത്തിൽ ഏർപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ഏജൻസിക്ക് ഒരു ഗുണ്ടായിസമുണ്ട്. അപ്പോൾ അത് എങ്ങനെയെങ്കിലും അറിഞ്ഞാൽ അവർ മറ്റ് രീതികളിൽ ഇതിനകത്ത് ഉപദ്രവിക്കുമെന്നുള്ളത് കൊണ്ട് ആരും എന്ത് ചെയ്യാറില്ല. പ്രതിഷേധിക്കാറില്ല, പ്രതികരിക്കാറില്ല. ആ പ്രതികരണ ശേഷി കുറയുന്ന ഒരു സമൂഹത്തിലാണ്
1: ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വ്യാപകമായിട്ട്
0: നടക്കുന്നത്.

0: നമുക്കൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
1: ഹലോ, നമസ്കാരം സാർ.
0: നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
1: ആറ്റിങ്ങലിൽ നിന്നും ശാന്ത ശ്രീകുമാറാണ്.
0: ചോദിച്ചോളൂ, എന്താണ് പറയാനുള്ളത്?
1: ഞാനിത് ആദ്യം മുതലേ കേട്ടോണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സാറിപ്പോ സൗദി അറേബ്യയിലെ കാര്യം, ദുബായിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ സാറിനെ ഒന്ന് വിളിക്കാൻ വിചാരിച്ചതാണ്.
2: തീർച്ചയായിട്ടും,
1: നമ്മളെ നാട്ടില് മയക്കുമരുന്നിന്റെ കേന്ദ്രമായി ഇപ്പൊ കേരളം എന്ന് പറഞ്ഞപ്പം മയക്കുമരുന്നാണ്. നമുക്ക് എങ്ങോട്ട് തിരിഞ്ഞാലും കൈയും കാലും വെക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഗൾഫിലൊക്കെ പിടിച്ചു കഴിഞ്ഞാല് അവരതിനുള്ള ശിക്ഷ അപ്പോഴേ കൊടുക്കും. സാറ് ചോദിക്കും അവിടെ ഇതൊന്നും ചെയ്യുന്നില്ലേ ഇല്ലേ എന്ന് ചോദിക്കും. ഉണ്ട്, ഞാൻ മറ്റാളുടെ പേര് പറയുന്നില്ല, സാറ് അത് ഊഹിച്ചിട്ടുണ്ടാകാം. അത് അവര് വരെ ഇപ്പൊ പഠിച്ച് പാറ്റാനും കുടിക്കാനും എല്ലാം പഠിച്ചിട്ടുള്ളവരുണ്ട് അവിടെ ഉള്ളവർ. ഞാൻ ഇത് പറയുന്നില്ല, മതം പറയുന്നില്ല കേട്ടോ. പക്ഷേ ഞാൻ ഇപ്പൊ സാറിന്റെ അടുത്ത് ഒരു ചോദ്യം, ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാനിത് ഫ്രീ എന്നുള്ള നിലയ്ക്ക് ചോദിക്കുന്നതാണ്. എനിക്ക് 60 വയസ്സ് കഴിഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, നമ്മളെ നാട്ടില് എന്ത് കൃത്യങ്ങൾ ചെയ്തിരുന്നാലും അവർ പിടിക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഒരാളെ കണ്ടുപിടിച്ചു, അവര് അറസ്റ്റ് ചെയ്തു, ഓ ഇത്ര മില്യൺ പിടിച്ചു, അല്ലെങ്കിൽ ഇത്ര 20 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചു, അല്ലെങ്കിൽ കഞ്ചാവ് പിടിച്ചു, അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ പിടിച്ചു, ഇതെല്ലാം പിടിച്ചെന്ന് മാത്രമേ നമുക്ക് റിപ്പോർട്ട് വരുന്നുള്ളൂ. പക്ഷെ ഈ സാധനങ്ങൾ പിടിച്ചിട്ട് ഇവർ എന്താണ് ചെയ്യുന്നെന്നുള്ളത് ജനങ്ങളെ കാണിക്കാത്തെന്താ? എന്തുകൊണ്ട് കാണിക്കുന്നില്ല? നമ്മളെ ഈ മേലധികാരികള് എല്ലാം പിടിക്കുന്നുണ്ട്, ഇന്ന സാധനം പിടിക്കുന്നുണ്ട്, ഇന്നർജന പിടിക്കുന്നുണ്ട്, ഇത്ര പേരെ അറസ്റ്റ് ചെയ്തു, ഇത്ര പേരെ ജയിലിൽ വിട്ടു, അത് ചെയ്തത്. പക്ഷെ ഈ കൊണ്ടുപോകുന്ന സാധനങ്ങൾ ഇവര് പിടിച്ചു. സ്വർണം തൊട്ട് ഞാൻ അങ്ങോട്ട് പറയാം, സ്വർണമായാലും കള്ളനോട്ടായാലും മയക്കുമരുന്നായാലും എല്ലാം ഇവര് ജനങ്ങൾക്ക് ബോധ്യം കൊടുത്ത് ഞങ്ങൾ ഇത്ര പിടിച്ചു. പക്ഷെ ഈ പിടിച്ച സാധനം പിന്നീട് അവർ എന്താണ് ചെയ്യുന്നുള്ളതും കൂടെ ജനങ്ങൾക്ക് ബോധ്യപ്പെടും.
2: ഓക്കെ മാഡം, നിങ്ങളുടെ ചോദ്യത്തിന്റെ ആ ഒരു ഉദ്ദേശശുദ്ധി മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് അതിന് പറയാം. കാര്യം എന്ന് പറഞ്ഞാല് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ മറ്റു നിയമങ്ങൾക്കില്ലാത്ത ഒരു സവിശേഷത ഈ NDPS ആക്ടിലുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് മറ്റ് നിയമങ്ങളിൽ നിന്നും വിഭിന്നമായി കുറ്റകൃത്യത്തിൽ നിന്നും ആർജിച്ച വസ്തുവകകൾ കണ്ടുകെട്ടാനുള്ള സമഗ്രമായ നടപടിക്രമങ്ങൾ ഉണ്ടെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ആ സെക്ഷൻ 68A മുതൽ 68Z വരെ അതാണ് പറയുന്നത്. അപ്പൊ അതെന്താണ് ഇതിനകത്ത് നിന്ന് പിന്തിരിയാനുള്ള ഒരിതാണ്. കാര്യം അതിനകത്ത് ഒരു വീട്ടിൽ 5 കുട്ടികളുണ്ട്, അതിലൊരു ഒരു കുട്ടി ചിലപ്പോൾ ഇത്തിരി കുഴപ്പക്കാരനാണ്. അവൻ വഴി ചിലപ്പോൾ അവൻ ഒരു പെറ്റിക്കേസിലായിരിക്കും ഇതുമായി മയക്കുമരുന്നിൽപ്പെട്ടത്. പക്ഷെ അവൻ വഴി ആഡംബരമായി അവിടെ മറ്റു വരുമാനമുള്ള ആൾക്കാരുണ്ട്, മാന്യമായി ജീവിക്കുന്നവരായിരിക്കും. പക്ഷേ അതുപോലും കണ്ടുകെട്ടാനുള്ള അവസരമുണ്ടെങ്കിൽ കുട്ടികളോ അതുപോലുള്ളവരോ ഇതിനകത്ത് ഉൾപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ, അതാണ് ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു വസ്തുത. പിന്നെ മാഡം നേരത്തെ പറഞ്ഞതുപോലെ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും. ഇപ്പൊ തന്നെ നോക്കണം, ഇപ്പൊ ജയിലെന്ന് പറയുന്നത് ഇനി ഉപയോഗിക്കാൻ പാടില്ല. കറക്ഷൻ സെന്റർ എന്ന് ഉപയോഗിക്കുന്നുണ്ട്, ബോർഡ് മാറ്റി ജയിലിന്റെയൊക്കെ. അതുപോലെ മാനസികാരോഗ്യ കേന്ദ്രത്തിന് പോലും എന്താണ്, വെൽനസ് സെന്റർ എന്ന് പേരിട്ട് ബോർഡ് മാറ്റുകയാണ്. അപ്പൊ നിയമം എന്ന് പറഞ്ഞ സർക്കാർ എന്ന് പറയുന്നത് നിയമം പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണ്. ഞാൻ മാഡത്തിന് പറഞ്ഞ മനസ്സിലാവുന്നുണ്ടല്ലോ.
1: അപ്പൊ
2: ഞാൻ പറയട്ടെ. അപ്പൊ അതുകൊണ്ട് ഇവരെ ഒരു നിയമത്തിൽ ഒരാൾ പെട്ടുപോയാൽ ഇന്നത്തെ കാലത്ത് അത് നിരപരാധിയുമാകാം. അപ്പൊ അത് കണ്ടെത്തി അവനെ കറക്റ്റ് ചെയ്ത് പഴയ നിലപാടിലേക്ക് കൊണ്ടുവരാനുള്ള ബാധ്യതയും ഉത്തരവാദിത്തപ്പെട്ട ഒരു ഗവൺമെന്റിനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാളിനെ പിടിച്ചാൽ അവൻ എന്നേക്കും കുറ്റവാളിയാണ്. അതായത് ഓൺസ് എ കോൺവിക്ട് ഈസ് ആൾവൈസ് എ കോൺവിക്ട് എന്ന് പറയാതെ അവനെ അതിൽ നിന്ന് തിരിച്ച് അവൻ ഒരു മനുഷ്യജീവി എന്ന നിലയ്ക്ക് അവനെ പഴയ നിലപാടിലേക്ക് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കുമ്പോഴാണ് ഇപ്പോ ഭവതിയെ പോലുള്ള ആൾക്കാരുടെ ആ ചോദ്യത്തിന്റെ പ്രസക്തി മനസ്സിലാകുന്നത്. മനസ്സിലായില്ലേ?
1: മനസ്സിലായി.
2: ആ അതാണ്,
1: അതല്ല സാർ ഞാൻ ചോദിച്ചത്. ശരിയാണ്, സാർ പറഞ്ഞതെല്ലാം കറക്റ്റാണ്. ആൾക്കാരെ നേരെ കൊണ്ടുവരാനും ഇതിൽ നിന്നും പിൻവലിക്കാനും നമ്മളെ കുടുംബങ്ങൾക്ക് സമാധാനം കിട്ടാനാണ് നമ്മളെ ഗവൺമെന്റിന്റെ നടപടി ഇറങ്ങുന്നത്. അത് അവിടെ ഇരിക്കട്ടെ. ഞാൻ ചോദിക്കുന്ന ഈ സാധനങ്ങൾ പിടിച്ചിട്ട് കഞ്ചാവൊക്കെ പിടിക്കുന്നത് പിടിച്ചെന്ന് മാത്രമേ കാണിച്ചുള്ളൂ. എന്തുകൊണ്ട് ജനങ്ങളുടെ മുമ്പായിട്ട് അത് നശിപ്പിക്കുന്നില്ല? എവര് പിടിച്ച്
0: എവിടെയാണ് പാലിച്ചുകൊണ്ടല്ല ചെയ്യാൻ കഴിയും?
2: അത് പിടിച്ച സാധനം അവിടെയിട്ട് നശിപ്പിച്ചാൽ അതോടുകൂടി തെളിവ് നശിച്ചില്ലേ? ആ കേസ് കോടതിയിൽ
1: നശിപ്പിക്കണ്ട. അതല്ല സാർ, ഇതെല്ലാം കേസ് ആയതിനു ശേഷം ഇതെല്ലാം അവർ വട്ടിക്കണക്കിന് ആ വണ്ടി കണക്കിന് പിടിക്കുന്നുണ്ട്, അവർ ഇത്തരത്തിൽ നിന്ന് അവർ എടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് പിന്നീട് എവിടെ എന്ത് ചെയ്തെന്നും ആരുടെ കയ്യിലേക്ക് മറിഞ്ഞു പോയെന്നും എവിടെ പോയെന്നും ജനങ്ങൾക്ക് ഒരു ഇത് കിട്ടുന്ന റിപ്ലൈ കിട്ടുന്നില്ലല്ലോ. അവർ പിടിച്ചു, അറസ്റ്റ് ചെയ്തു, ജയിലിലിട്ടു, അതിന് വേണമെന്ന് ശിക്ഷ കൊടുത്തു, കോടതി കൊണ്ടുപോയി.

0: എന്നൊക്കെ മാത്രമേ നമ്മളെ ന്യൂസിൽ വരുന്നുള്ളൂ. പക്ഷെ ഞാൻ പറയുന്നത് നമ്മളെ വെളിരാജ്യത്ത് അപ്പത്തേക്ക് വെളിരാജ്യത്ത് നടക്കുന്നില്ലെന്ന്, വെളിരാജ്യത്ത് ഒരുപാട് നടക്കുന്നുണ്ട്, കിട്ടിക്കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷ
1: ഓക്കെ ഓക്കെ മനസ്സിലായിട്ടുണ്ട് തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് ഈ പിടിക്കപ്പെടുന്ന സാധനങ്ങൾ സൂക്ഷിച്ചു വെച്ച് അത് കോടതിയിൽ വിചാരണ വരുമ്പോഴത്തേക്ക് കൊണ്ടുവന്ന്

0: വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് കേട്ടോ.
1: ഓക്കെ, ഇപ്പം നമ്മുടെ സമയം ഏകദേശം തീരാറാവുകയാണ്. അപ്പം ഇതിനകത്ത് നമ്മുടെ പൊതുജനങ്ങൾ അവരുടെ ഒരു റോള്, ജനപങ്കാളിത്തം അല്ലെങ്കിൽ ജനങ്ങൾ ഇതുമായിട്ടുള്ളൊരു ബോധം, ഇതുമായി സർക്കാരിൻ്റെ നടപടിക്രമങ്ങളുമായി സഹകരിക്കുക, ഈ കാര്യങ്ങൾ അവർ എന്താണ് ചെയ്യേണ്ടത് ശരിക്കും?
0: തീർച്ചയായിട്ടും അവർ നമ്മൾ ലോക്കൽ പോലീസുമായിട്ടും ഈ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട, പ്രത്യേകിച്ച് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഒരു ഫോറസ്റ്റ് ഓഫീസർ വന്ന് ഒരു കാര്യം ചോദിച്ചാൽ അവർക്കറിയാവുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കണം. പലരും ചിലർ ചോദിക്കണം, നിങ്ങൾ ഫോറസ്റ്റ് കാര്യം, നിങ്ങൾ വനത്തിൻ്റെ കാര്യങ്ങൾ നോക്കിയാൽ മതി, ഇവിടെ വന്ന് മറ്റ് കാര്യങ്ങൾ ഞങ്ങളോട് ചോദിക്കണ്ട എന്ന് പറഞ്ഞ് അവരോട് തട്ടിക്കയറാതെ, അവർ ആ ഒരു ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ് എന്ന നിലയ്ക്ക് അവരോട്, അതുപോലെ എക്സൈസ് ഓഫീസർമാർ വന്നാൽ അവരോട്, അതുപോലെ നേരത്തെ ഒരാൾ ചോദിച്ചല്ലോ ഒരു ഇങ്ങനൊരു ഇൻഫർമേഷൻ കിട്ടിയാൽ എവിടെ പറയണം, അത് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ തന്നെ പറഞ്ഞാൽ മതി. അവിടെ തീർച്ചയായിട്ടും പറഞ്ഞിട്ട് നമ്മൾക്കൊരു ഫോളോ അപ്പ് കൂടെ വേണം. ഞാൻ ഇങ്ങനെ ഒരു പറഞ്ഞിട്ട് പോലും അവിടെ ഒരു വണ്ടി വിട്ടത് അന്വേഷിക്കുകയോ മറ്റു കാര്യങ്ങളോ ചെയ്തില്ലല്ലോ സാറേ എന്ന് ചോദിക്കാനുള്ള ഒരു മനോഭാവം കൂടെ കാണിച്ചാൽ അപ്പോൾ പൊതുജനങ്ങൾ അതിനകത്ത് വളരെ വിജിലന്റ് ആണെന്ന് മനസ്സിലാകും, തീർച്ചയായിട്ടും പ്രതികരണം ഉണ്ടാകും. അപ്പോൾ എപ്പോഴും നമ്മൾ കുറച്ച് ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഇത്തരം ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നില്ല എന്നും അതിൻ്റെ കരിയറായിട്ടുള്ള ആൾക്കാരെ ബന്ധപ്പെട്ട പോലീസുകാർക്ക് പിടിച്ചു കൊടുക്കുമെന്നും ഒരു ധാരണ വന്നാൽ അവരതിൽ നിന്ന് പിന്തിരിയും. അങ്ങനെ തൊട്ടടുത്തും വന്നാൽ നമ്മുടെ കേരളം സമ്പൂർണമായ ഈ മയക്കുമരുന്ന് നിർമാർജ്ജനത്തിന്റെ യജ്ഞത്തിൽ നമുക്കും പങ്കാളികളാകാൻ പറ്റും.
1: അതുപോലെ നമ്മുടെ വീട്ടിനകത്ത് നമ്മുടെ കുട്ടികളെ അവരെ നമ്മൾ ഒബ്സർവ് ചെയ്യുകയും അവരുടെ നടപടി കാര്യങ്ങൾ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യേണ്ടതുണ്ട്.
0: ഒരു കുട്ടി തന്നെ അതിനകത്ത് പെട്ടുപോയാൽ അതിൽ നിന്നുണ്ടാകുന്ന സാധനങ്ങൾ വഴിയാണ് ഈ സമ്പത്തെല്ലാം ഉണ്ടായത് എന്ന് വരികയും അത് പിടിച്ചെടുക്കപ്പെടുകയും ചെയ്യുന്ന നിയമമുള്ളത് കൊണ്ട് അവരും അത് ശ്രദ്ധിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് പറയാനുള്ളത്.
1: അപ്പൊ ഇങ്ങനെ ഈ ഇൻഫർമേഷൻ കൊടുക്കുന്നവരുടെ വിവരങ്ങളൊക്കെ
0: വളരെ രഹസ്യമായിട്ട് സൂക്ഷിക്കും, അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. അതായത് ഇപ്പം ഓരോ പോലീസ് സ്റ്റേഷനിലും പ്രത്യേക നമ്പർ വരെ കൊടുക്കുന്നുണ്ട്, അവർ നിങ്ങൾ ആ നമ്പറിൽ മാത്രം ഒന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു.
1: ഓക്കെ, ഏതായാലും നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പല ചോദ്യങ്ങൾ ഉയർന്നു വരികയും അതിനൊക്കെ വിശദമായ മറുപടി നൽകുകയും ചെയ്തു. ഈ പരിപാടിയിൽ പങ്കെടുത്ത് ശ്രോതാക്കൾക്ക് വേണ്ടി ഇത്രയും കാര്യം ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിക്കുകയും ചെയ്തതിന് അഡ്വക്കേറ്റ് ഡോക്ടർ എ ജഹാംഗീറിന് ആകാശവാണിയുടെ അതുപോലെ ശ്രോതാക്കളുടെയും നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.
2: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് മയക്കുമരുന്നിന്റെ വർദ്ധിച്ചു വരുന്ന ഉപയോഗവും അനുബന്ധ നിയമങ്ങളും. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞത് അഭിഭാഷകനും നോട്ടറിയുമായ ഡോക്ടർ എ ജഹാംഗീർ. അദ്ദേഹത്തോടൊപ്പം സ്റ്റുഡിയോയിലുണ്ടായിരുന്നത് ജി സന്തോഷ് കുമാർ, സാങ്കേതിക സഹായം ബിജു നെയ്യാറ്റിങ്കര, വർഗീസ് ജോർജ്, ഒപ്പം സ്റ്റുഡിയോയിൽ ഗായത്രി ദേവി, സോഹ്ര മാമു.
3: ആകാശവാണി കണ്ണൂർ. പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: ഒരു വിഷമം,
6: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
5: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
6: അത് എവിടുന്ന്?
5: ഇവിടെ മൈജിന്ന് ഈസിയായി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
7: മൈജി ഓണം മാസോണം സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
8: അടുക്കളയിലേക്ക് വേണ്ടതെല്ലാം വാങ്ങാൻ മൈജി പ്രൈസ് ചലഞ്ച്.
9: ഇലക്ട്രിക് കെറ്റിൽ 249 രൂപ, അയൺ ബോക്സ് വെറും 299 രൂപ, ബർണർ, ഗ്യാസ് സ്റ്റൗ, മിക്സർ ഗ്രൈൻഡർ തുടങ്ങിയവ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
10: ക്രോക്കറി ആൻഡ് കിച്ചൺ അപ്ലയൻസസിന് 70% വരെ ഓഫർ. മൈജി പ്രൈസ് ചലഞ്ച്, എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.
11: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
12: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
13: 20 കാറുകൾ,
12: 25 സ്കൂട്ടറുകൾ,
13: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
12: 1 ലക്ഷം രൂപ വീതം 100 പേർക്ക്
13: ബമ്പർ സമ്മാനമായി BMW കാർ,
12: അങ്ങനെ 30 കോടി രൂപയുടെ
13: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
2: എവിടുന്ന് വാങ്ങിക്കണം?
1: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
2: പക്ഷെ കിട്ടാൻ സമയമെടുക്കൂലേ?
1: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
2: എന്നാ മൈ ജി തന്നെ പോവാം.
1: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലെ ട്രാൻസ്പെറൻസി.
0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
4: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
5: Accessories വാങ്ങാൻ ഇറങ്ങും മുമ്പ് മൈജിയിലെ പ്രൈസ് അറിഞ്ഞു നോക്കിയാലോ.
6: സെംബ്രോണിക് സൗണ്ട് ബാറിന് 76% ഓഫ്.
5: നോയ്സ് സ്മാർട്ട് വാച്ചിന് 79% ഓഫ്.
6: ബോട്ട് പാർട്ടി സ്പീക്കർ 72% ഓഫ്.
5: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി മാസ് ഓണം ഓഫർ തുടരുന്നു.
6: മൈജി പ്രൈസ് ചലഞ്ച്, കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചലഞ്ച്. 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
5: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

പ്രിയ ശ്രോതാക്കളെ, ഇന്നുച്ചയ്ക്ക് 1:30 to 2:30 വാട്സാപ്പ് പ്രിയഗീതങ്ങൾ. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെടുന്ന ചലച്ചിത്ര ഗാനങ്ങൾ തത്സമയം. നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടിനായി ഈ പരിപാടിയിലേക്ക് സന്ദേശങ്ങൾ അയയ്ക്കാം. 8547027054 എന്ന നമ്പറിലേക്ക്. നിങ്ങളുടെ പേര്, സ്ഥലം, ഇഷ്ടഗാനം, ചിത്രം, ഗായകൻ അല്ലെങ്കിൽ ഗായിക, ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ അതുകൂടി ടൈപ്പ് ചെയ്ത് വേണം അയയ്ക്കാൻ. നമ്പർ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, 8547027054.

0: considerable potential for expanding our bilateral defense cooperation, and we welcome greater cooperation among Belgian and Indian defense companies.
1: The Belgian defense minister called India a high technology country and emphasized on the need for Belgium to collaborate on future projects. He also underlined on taking India-Belgium friendship forward. Finance Minister Nirmala Sitharaman has pitched India's reform-led growth story to investors at a high-level business roundtable in New York, highlighting India's 7.8% economic growth in the first quarter of 2026-27 and the improved investment climate. Ms. Sitharaman said India continues to be the world's fastest-growing major economy despite global disruptions and challenges. The finance minister said reforms, including the insolvency and bankruptcy code, have provided greater regulatory certainty, eased compliance and reduced paperwork under the guidance of Prime Minister Narendra Modi. Ms. Sitharaman reiterated India's commitment to fiscal prudence and discipline amid continuing global economic challenges since the onset of the COVID-19 pandemic. India and France have strengthened cooperation in the textile and fashion sectors, with new agreements signed in Paris to promote Indian textiles and craftsmanship in global markets. The Bharat Text Trade Federation and Premier Vision Societe Anonyme exchanged an MOU in the presence of Secretary in the Ministry of Textiles, Neelam Shami Rao. In a social media post, the Textiles Ministry said the MOU will strengthen cooperation in exhibitions, market linkages, sustainable sourcing and knowledge exchange. Back home, Union Minister for Education Prahlad Joshi held a meeting with the Secretary, Department of School Education and Literacy in New Delhi to discuss the next phase of school education reforms. In a social media post yesterday, Mr. Joshi said the discussions focused on strengthening the foundations of learning, promoting innovation in classrooms, and ensuring that the education system keeps pace with the aspirations of a young and dynamic India. The Union Minister also held a meeting with the Secretary, Department of Higher Education, to review the preparedness for the future examinations scheduled in the upcoming months. The Enforcement Directorate, ED, is conducting search operations at 11 premises in Kolkata, West Bengal, in connection with a 290 crore rupee bank fraud involving Kohinoor Power Private Limited. According to ED officials, the company had availed loans from banks for setting up a 66-megawatt power plant in Jharkhand, which siphoned off to other group entities and diverted for personal purposes. In badminton, Kidambi Srikanth stunned world number 9 Victor Lai of Canada in straight games to enter the men's singles quarterfinals of the China Masters. And with that, we end this news bulletin.
2: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. തീരസംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ അനുവദിച്ച തളങ്കര തീരദേശ പോലീസ് സ്റ്റേഷനിലെ ബോട്ടിൽ വിവിധ തസ്തികകളിലേക്ക് താൽക്കാലികമായി ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള പുതുക്കിയ സെലക്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് ഈ മാസം 9 രാവിലെ 11 കൂടിക്കാഴ്ച നടക്കും. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയുന്നു: 9746723266. പൈവളികെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കെമിസ്ട്രി വിഷയത്തിൽ ജൂനിയർ അധ്യാപകന്റെ ഒഴിവിലേക്ക് താൽക്കാലികാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. താൽപര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ മാസം 8 രാവിലെ 10 സ്കൂൾ ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. ഫോൺ 9847517120. കാസർഗോഡ് ജില്ലയിൽ നിലവിലുള്ള ഡോക്ടർമാരുടെ ഒഴിവുകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. MBBS യോഗ്യതയും TCMC രജിസ്ട്രേഷനുമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 5 രാവിലെ 11 കാഞ്ഞങ്ങാട് ചെമ്മട്ടം വയലിലുള്ള ജില്ലാ മെഡിക്കൽ ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്കായി 0467220311 എന്ന നമ്പരിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള സർക്കാർ സ്ഥാപനമായ കെൽട്രോണിന്റെ കണ്ണൂർ തളിപ്പറമ്പ് നോളജ് സെന്ററിൽ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ്, പ്രീ സ്കൂൾ ടീച്ചർ ട്രെയിനിംഗ്, അക്കൌണ്ട്സ് ആന്റ് ഫിനാൻസ്, ഓഫീസ് അക്കൌണ്ടന്റ് തുടങ്ങിയ വിവിധ തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SSLC, +2 ബിരുദം യോഗ്യതയുള്ള താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളുമായി തളിപ്പറമ്പിലുള്ള കെൽട്രോൺ നോളജ് സെന്ററുമായി ബന്ധപ്പെടേണ്ടതാണ്. ഫോൺ 9072592458. ചെറുവത്തൂർ ഗവൺമെന്റ്

നിക്കൽ ഹൈസ്കൂളിൽ മലയാളം വിഭാഗത്തിൽ പാർട്ട് ടൈം വ്യവസ്ഥയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നു. ഈ മാസം 5 രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ കൂടിക്കാഴ്ച നടക്കും. വിശദവിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ ഇനി പറയുന്നു: 9400006497. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിൽ രാത്രികാല ഒ പി പ്രവർത്തനങ്ങൾക്കായി താൽക്കാലികാടിസ്ഥാനത്തിൽ ഡോക്ടറെ നിയമിക്കുന്നു. കൂടിക്കാഴ്ച ഈ മാസം 8 രാവിലെ 10 മണിക്ക് ആശുപത്രി ഓഫീസിൽ നടക്കും. വിശദവിവരങ്ങൾക്കായി 0467221552 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഉപ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ താൽക്കാലിക ഇംഗ്ലീഷ് അധ്യാപകന്റെ ഒഴിവിലേക്കുള്ള കൂടിക്കാഴ്ച ഈ മാസം 8 രാവിലെ 10 മണിക്ക് നടക്കും. ഫോൺ 9447522079. വളപട്ടണം ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ വനിതകൾക്ക് യോഗ പരിശീലന പദ്ധതി നടപ്പിലാക്കുന്നതിന് യോഗ പരിശീലകയെ നിയമിക്കുന്നതിനുള്ള വാക്ക് ഇൻ ഇന്റർവ്യൂ ഈ മാസം 7 രാവിലെ 11 മണിക്ക് വളപട്ടണം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടക്കും. നിശ്ചിത യോഗ്യതയുള്ള വനിതകൾ രേഖകൾ സഹിതം അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്കായി 9495262009 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കണ്ണൂർ ജില്ലാ ശുചിത്വ മിഷന്റെ സ്വച്ഛ സർവേക്ഷൻ സെല്ലിൽ സ്റ്റൈപ്പൻഡോടുകൂടിയുള്ള ഇന്റേണായി പ്രവർത്തിക്കുന്നതിന് അവസരം. ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുകളും സഹിതം ഈ മാസം 5 ഉച്ചയ്ക്ക് 2 മണിക്ക് ജില്ലാ ശുചിത്വ മിഷൻ ഓഫീസിൽ വാക്ക് ഇൻ ഇന്റർവ്യൂവിന് ഹാജരാകേണ്ടതാണ്. ഐഎച്ച്ആർഡിയുടെ കീഴിൽ ചീമേനി പള്ളിപ്പാറയിൽ പ്രവർത്തിക്കുന്ന അപ്ലൈഡ് സയൻസ് കോളേജിൽ ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ബികോം കോഓപ്പറേഷൻ, BBA, BCA, BSc കമ്പ്യൂട്ടർ സയൻസ് ബിരുദ കോഴ്സുകളിൽ അഡ്മിഷൻ ആരംഭിച്ചു. ഫോൺ 9961416202. കണ്ണൂർ ഗവൺമെന്റ് ഐടിഐയിൽ IMC ആഭിമുഖ്യത്തിൽ 100% പ്ലേസ്മെന്റോടുകൂടി 6 AC മെക്കാനിക് കോഴ്സിലേക്ക് പ്രവേശനം തുടങ്ങി. കൂടുതൽ വിവരങ്ങൾക്കായി 8921514 59 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ നാടൻ പാട്ട് കേൾക്കാം. ശ്രീമതി ലീല ആനന്ദനും സംഘവും പാടിയത്.

ಆಕಾಶವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെബറുമായി ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച തുടങ്ങി. രാജ്യം മെച്ചപ്പെട്ട സാമ്പത്തിക വളർച്ചയും നിക്ഷേപ അന്തരീക്ഷവും കൈവരിച്ചെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ശബരിമല സ്വർണ്ണാപഹരണ കേസിൽ SIT അന്വേഷണ പുരോഗതി ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കും. ഗവൺമെന്റിനെതിരായ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താനാണ് നീക്കമെങ്കിൽ ശക്തമായി പ്രതികരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബെൽജിയൻ പ്രധാനമന്ത്രി ബാർട്ട് ഡി വെബറും തമ്മിലെ ഉഭയകക്ഷി ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. പ്രാദേശിക ആഗോള വിഷയങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇരുവരുടെയും ചർച്ച. ഇരു നേതാക്കളും നിരവധി കരാറുകളിലും ഒപ്പുവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. രാവിലെ ബെൽജിയൻ പ്രധാനമന്ത്രി രാജ്ഘട്ട് സന്ദർശിച്ച് മഹാത്മാഗാന്ധിക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിന് ബെൽജിയം പ്രധാനമന്ത്രി ഇന്നലെയാണ് ന്യൂഡൽഹിയിലെത്തിയത്. ബെൽജിയം പ്രതിരോധമന്ത്രി തിയോ ഫ്രാങ്കനും അദ്ദേഹത്തോടൊപ്പമുണ്ട്. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ രാജ്യം 7.8% സാമ്പത്തിക വളർച്ചയും മെച്ചപ്പെട്ട നിക്ഷേപ അന്തരീക്ഷവും കൈവരിച്ചെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അറിയിച്ചു. ന്യൂയോർക്കിൽ ഉന്നതതല ബിസിനസ് വട്ടമേശ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ധനമന്ത്രി. ആഗോളതലത്തിൽ പ്രതിസന്ധികളും വെല്ലുവിളികളും നിലനിൽക്കുന്നുണ്ടെങ്കിലും ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യ തുടരുകയാണെന്നും ബാങ്ക് ഓഫ് അമേരിക്കയുമായി സഹകരിച്ച് ഇന്ത്യൻ കൌൺസിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. വ്യോമയാന മേഖലയിൽ പ്രത്യേകിച്ച് അടിസ്ഥാന സൌകര്യ വികസനത്തിലൂടെ മൂലധന ആസ്തികൾ സൃഷ്ടിക്കുന്നതിലും വ്യവസായങ്ങളെ പിന്തുണയ്ക്കുന്നതിലും കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധ കേന്ദ്രീകരിച്ചതായും നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി.

പരസ്പര ബഹുമാനം, ജനാധിപത്യ മൂല്യങ്ങൾ എന്നിവയിൽ ഉറച്ച ബന്ധമാണ് ഇന്ത്യയും ബെൽജിയവും തമ്മിലെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ന്യൂഡൽഹിയിൽ ബെൽജിയൻ പ്രതിരോധ മന്ത്രി തിയോ ഫ്രാങ്കലുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഭൌമ രാഷ്ട്രീയ സാമ്പത്തിക അസ്ഥിരതകൾക്ക് ലോകം സാക്ഷ്യം വഹിക്കുന്ന ഘട്ടത്തിൽ അത്തരം വെല്ലുവിളികളെ നേരിടേണ്ടതിന്റെ പ്രാധാന്യവും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. സ്കൂൾ വിദ്യാഭ്യാസ പരിഷ്കരണങ്ങളുടെ അടുത്ത ഘട്ടത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി ന്യൂഡൽഹിയിൽ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തി. പഠന അടിസ്ഥാനം ശക്തിപ്പെടുത്തുക, ക്ലാസ് മുറികളിൽ നൂതന ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നിങ്ങനെ വിഷയങ്ങൾ ചർച്ച ചെയ്തതായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ലഹരിമരുന്നുമായി ബന്ധപ്പെട്ട വിവിധ കേസുകളിൽ തെക്കേ ഇന്ത്യയിലെ 30 സ്ഥലങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന തുടങ്ങി. നശാമുക്ത് ഭാരത് പദ്ധതിയുടെ ഭാഗമായാണ് പരിശോധനകളെന്ന് ഇഡി അറിയിച്ചു. കേരളം, കർണാടക, തമിഴ്നാട്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലാണ് പരിശോധന. ശബരിമല സ്വർണ്ണ അപഹരണ കേസ് സംബന്ധിച്ച അന്വേഷണ പുരോഗതി ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയെ അറിയിക്കും. ജസ്റ്റിസുമാരായ രാജ വിജയരാഘവൻ, കെ വി ജയകുമാർ എന്നിവരടങ്ങുന്ന ദേവസ്വം ബെഞ്ചാണ് ഇന്ന് കേസ് വീണ്ടും പരിഗണിക്കുന്നത്. അന്തിമ അന്വേഷണ റിപ്പോർട്ട് നൽകുന്നത് സംബന്ധിച്ച തീരുമാനം SIT എന്ന് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയേക്കും. കഴിഞ്ഞ തവണ ഹൈക്കോടതി കേസ് പരിഗണിച്ചപ്പോൾ അന്തിമ റിപ്പോർട്ട് അതിവേഗം സമർപ്പിക്കണമെന്ന് SIT നിർദ്ദേശിച്ചിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന് ജാമ്യം ലഭിച്ചു. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി വീണ്ടും സമർപ്പിച്ച ഹർജിയിലാണ് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. ഗൂഢാലോചനയ്ക്ക് തെളിവുകളില്ലെന്ന് കാട്ടി പ്രശാന്ത് ആദ്യം സമർപ്പിച്ച ജാമ്യഹർജി കോടതി തള്ളിയിരുന്നു. ദ്വാരപാലക ശില്പപാളി സ്വർണ്ണ കവർച്ച കേസിൽ 17-ാം പ്രതിയാണ് പ്രശാന്ത്. സംസ്ഥാന ഗവൺമെന്റിനെതിരായ പ്രക്ഷോഭങ്ങളെ പോലീസ് രാജിലൂടെ അടിച്ചമർത്താനാണ് നീക്കമെങ്കിൽ ശക്തമായ പ്രതികരണം നേടേണ്ടിവരുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് SFI മാർച്ചിനിടെ പോലീസ് മർദ്ദനമേറ്റ പ്രവർത്തകരെ ആശുപത്രിയിൽ സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. UDF ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ രീതിയിലാണ് നീങ്ങുന്നതെന്നും ഈ ശൈലി മാറ്റിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭമുണ്ടാകുമെന്നും പിണറായി വിജയൻ മുന്നറിയിപ്പ് നൽകി. ഭരണഘടനാ മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നതാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സ്ത്രീകളെ സംബന്ധിച്ച് നടത്തിയ പ്രസ്താവനയെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. ഭരണഘടന ഉറപ്പു നൽകുന്ന സ്ത്രീ പുരുഷ സമത്വത്തിന് എതിരാകരുത് മതവ്യാഖ്യാനങ്ങളെന്നും ബേബി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം സംബന്ധിച്ച് CPI നിലപാട് ഉറച്ചതാണെന്നും അതിൽ യാതൊരു മാറ്റവുമില്ലെന്നും പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. പദവി ഒഴിച്ചിടുന്നതിനെക്കുറിച്ച് അറിയില്ലെന്നും CPIM CPI ഉഭയകക്ഷി ചർച്ച എന്നത് പാർട്ടി സംസ്ഥാന ദേശീയ സെക്രട്ടറിമാർ തമ്മിലായിരിക്കുമോ എന്നത് ഇപ്പോൾ പറയാനാകില്ലെന്നും ബിനോയ് വിശ്വം ഡൽഹിയിൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. കേന്ദ്ര കമ്മിറ്റി പുറത്തിറക്കിയ റിവ്യൂ രേഖയുടെ അടിസ്ഥാനത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പാർട്ടി യോഗത്തിൽ സംസാരിച്ചതെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോ തോമസ് ഐസക് പറഞ്ഞു. പറഞ്ഞ കാര്യങ്ങൾ വിവാദമാക്കേണ്ടതില്ലെന്നും കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മുല്ലപ്പെരിയാറിലെ സുരക്ഷാ പരിശോധനയ്ക്ക് ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന കാര്യം പരിഗണിക്കാമെന്ന് സംസ്ഥാന ഗവൺമെന്റിന്റെ നദീജലകാര്യ ഉപദേഷ്ടാവ് ജെയിംസ് വിൽസൺ പറഞ്ഞു. ഇക്കാര്യത്തിൽ കേരളത്തിന്റെ ആവർത്തിച്ച ആവശ്യത്തെ തുടർന്നാണ് വിയോജിപ്പ് അറിയിച്ചതെന്നും അല്ലെങ്കിൽ സുപ്രീംകോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. അണക്കെട്ടിന്റെ പ്രളയ സുരക്ഷ, ഘടനാപരമായ സ്ഥിതി, ഭൂകമ്പ സാധ്യത എന്നീ പരിശോധനകളാണ് കേരളം ആവശ്യപ്പെട്ടത്. സംസ്ഥാനത്തിന്റെ ദീർഘകാല വികസന സാധ്യതകളും ഭാവി വെല്ലുവിളികളും ചർച്ച ചെയ്യുന്നതിന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോട് സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ റീ ഇമാജിനിങ് കേരളം ശില്പശാല നാളെയും മറ്റന്നാളും IIM ക്യാമ്പസിൽ ചേരും. മുഖ്യമന്ത്രി VD സതീശനും എല്ലാ മന്ത്രിമാരും പരിപാടിയിൽ പങ്കെടുക്കും. കേരളത്തിന്റെ ഭാവി വികസനത്തിന് പുതിയ ആശയങ്ങളും തന്ത്രപരമായ സമീപനങ്ങളും രൂപപ്പെടുത്തുന്നതിന് സംവാദവേദിയായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കോഴിക്കോട് IIMലെ അധ്യാപകരോടൊപ്പം ജപ്പാനിലെ കിയോ സർവകലാശാല, കിംഗ്സ് കോളേജ് ലണ്ടൻ എന്നിവിടങ്ങളിലെ വിദഗ്ധരും സെഷനുകൾ നയിക്കും. ഇന്ത്യ EOS-05 ഭൌമ നിരീക്ഷണ ഉപഗ്രഹം നാളെ വിക്ഷേപിക്കുമെന്ന് ISRO ചെയർമാൻ വി നാരായണൻ അറിയിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ 2:55 GSLV-F17 റോക്കറ്റിലാണ് ഉപഗ്രഹം വിക്ഷേപിക്കുന്നത്. EOS-05 ജിയോ സിംക്രണസ് ഭ്രമണപഥത്തിൽ സ്ഥാപിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഇമേജിംഗ് ഉപഗ്രഹമാണിതെന്നും ഈ ദൌത്യം ഇന്ത്യയുടെ ഭൌമ നിരീക്ഷണ ശേഷികളെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരള ലക്ഷദ്വീപ് NCC ഡയറക്ടറേറ്റിന് കീഴിലെ നാവിക NCC കേഡറ്റുകളുടെ ജലസാഹസിക യാത്രയ്ക്ക് കൊല്ലം തേവള്ളിയിൽ തുടക്കമായി. കൊല്ലം NCC ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ കെ ലോകനാഥൻ തേവള്ളിയിലെ NCC ജെട്ടിയിൽ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. കേരളത്തിലെയും ലക്ഷദ്വീപിലെയും വിവിധ സ്കൂളുകളിൽ നിന്നും

0: കോളേജുകളിൽ നിന്നും തിരഞ്ഞെടുത്ത കേഡറ്റുകളാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അടുത്ത വ്യാഴാഴ്ച തേവള്ളി ജെട്ടിയിൽ പായ്വഞ്ചി പര്യടനം അവസാനിക്കും. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ രണ്ടാമത്തെ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8 യുഎഇയിലെ ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഞായറാഴ്ച ദുബായിൽ ഇന്ത്യ തായ്ലന്റിനെ 94 റൺസിന് പരാജയപ്പെടുത്തി മികച്ച വിജയം നേടിയിരുന്നു. പ്രഥമ വനിതാ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ വേദി ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മാറ്റി. ശ്രീലങ്കൻ ക്രിക്കറ്റ് ഭരണസമിതിയിലെ ആഭ്യന്തര തർക്കങ്ങളെ തുടർന്നാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിൽ ഇന്ത്യയെ ആതിഥേയരായി പ്രഖ്യാപിച്ചത്. യുഎസ് ഓപ്പൺ വനിതാ സിംഗിൾസിൽ ഒന്നാം സീഡായ ആര്യാന സബലേങ്ക കൊളീന ലങ്സെങ്കയെ തോൽപ്പിച്ച് മൂന്നാം റൌണ്ടിലേക്ക് കടന്നു. ന്യൂയോർക്കിൽ ആർതർ ആഷി സ്റ്റേഡിയത്തിലെ മത്സരത്തിൽ 2 സെറ്റ് നീണ്ട പോരാട്ടത്തിലാണ് സബലേങ്കയുടെ ജയം. ഹ്യുണ്ടായ് വേൾഡ് ആർച്ചറി പാരാ സീരീസിന് മറ്റന്നാൾ ഇന്ത്യ ആദ്യമായി ആതിഥേയത്വം വഹിക്കും. അഹമ്മദാബാദിലെ സബർമതി നദീതീരത്താണ് 5 ദിവസത്തെ മത്സരം. 20 രാജ്യങ്ങളിൽ നിന്ന് 100-ലധികം അത്ലറ്റുകൾ പങ്കെടുക്കും. നാളെയാണ് ടൂർണമെന്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം. ആലപ്പുഴ കൈചൂണ്ടിമുക്കിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് 2 യുവാക്കൾ മരിച്ചു. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. മണ്ണഞ്ചേരി സ്വദേശികളായ സബീർ, റിൻഷാദ് എന്നിവരാണ് മരിച്ചത്. മണ്ണഞ്ചേരി ഷിജാസിനാണ് ഗുരുതര പരിക്ക്. പുലർച്ചെയായിരുന്നു അപകടം. കണ്ണൂർ പേരാവൂരിൽ 3 യുവാക്കൾക്ക് വെട്ടേറ്റ സംഭവത്തിൽ 7 പേർക്കെതിരെ കേസെടുത്തു. ഇന്നലെ രാത്രിയാണ് കൂരിയാടൻ അൻസർ, പട്ടനാടൻ അരുൺ, അഭിജിത് മേൽമുരിങ്ങോടി എന്നിവർക്ക് വെട്ടേറ്റത്. പരിക്കേറ്റവർ ചികിത്സയിലാണ്. വ്യക്തിവൈരാഗ്യമാണ് അക്രമത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് അറിയിച്ചു. കണ്ണൂർ സെൻട്രൽ ജയിൽ വെച്ച് തടവുകാരനെ മർദ്ദിച്ചെന്ന പരാതിയിൽ പ്രിസൺ ഓഫീസർക്കെതിരെ പോലീസ് കേസെടുത്തു. ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറഞ്ഞതിന് മർദ്ദിച്ചെന്ന് തടവുകാരനായ ജലാലുദ്ദീൻ ഉൾപ്പെടെ 5 പേരാണ് പരാതി നൽകിയത്. കോടതി നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തത്. ഓപ്പറേഷൻ തണ്ടർ പരിശോധനയുടെ ഭാഗമായി അടിമാലിയിലെ വാടക വീട്ടിലെ റെയ്ഡിൽ 5 കിലോയിലേറെ ഉണക്ക കഞ്ചാവുമായി ഒരാളെ അറസ്റ്റ് ചെയ്തു. കോതമംഗലം കുട്ടമ്പുഴ സ്വദേശിനി ഡയാന ബിജുവിനെയാണ് എക്സൈസ് എൻഫോഴ്സ്മെന്റും ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡും അറസ്റ്റ് ചെയ്തത്. സ്വർണവില വർദ്ധിച്ചു. പവന് 2,440 രൂപ കൂടി 1,13,920 രൂപയായി. ഗ്രാമിന് 14,240 രൂപയാണ് വില. ശബരിമലയിൽ കന്നിമാസ പൂജയോടനുബന്ധിച്ച് ദർശനം നടത്തുന്നതിന് ഓൺലൈൻ വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. ശബരിമല online.org എന്ന വെബ്സൈറ്റ് വഴിയാണ് ബുക്കിംഗ്. ഈ മാസം 16 നട തുറക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെബറുമായി ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച തുടങ്ങി. രാജ്യം മെച്ചപ്പെട്ട സാമ്പത്തിക വളർച്ചയും നിക്ഷേപ അന്തരീക്ഷവും കൈവരിച്ചെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ SIT അന്വേഷണ പുരോഗതി ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കും. ഗവൺമെന്റിനെതിരായ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താനാണ് നീക്കമെങ്കിൽ ശക്തമായി പ്രതികരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
1: ആകാശവാണി കണ്ണൂർ.
2: ആരോഗ്യദീപ്തി.
3: നമ്മുടെ ഭക്ഷണത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം? കുട്ടികളുടെ വളർച്ചയ്ക്കാവശ്യമായ പോഷകങ്ങൾ ഏതൊക്കെയാണ്? അമിതവണ്ണം, പ്രമേഹം തുടങ്ങിയ ജീവിതശൈലീ രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിൽ ഭക്ഷണത്തിനുള്ള പങ്ക്. ഈ ദേശീയ പോഷകാഹാര വാരത്തിൽ നീലേശ്വരം താലൂക്ക് ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ ടി രഞ്ജിത്കുമാറുമായുള്ള അഭിമുഖം തുടരുന്നു.
4: നമ്മള് ഭക്ഷണം കഴിക്കുമ്പോൾ, അതായത് രാവിലെയും ഉച്ചക്കും വൈകുന്നേരമാണ് മെയിനായിട്ട് നമ്മൾ കഴിക്കുന്നത്, ഇടനേരത്തും കഴിക്കുന്നവരുണ്ട്. എന്നിരുന്നാലും അത് ഇപ്പൊ ആ ഓരോ സമയത്തും എത്ര കഴിക്കണം, അങ്ങനെ നമ്മൾ ഈ 3 നേരവും ഒരേ അളവിലാണോ നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്, ഓരോ നേരത്തും എങ്ങനെയുള്ള ഭക്ഷണം എത്ര അളവിലും നമ്മൾ കഴിക്കണം?
5: അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളുടെ കാര്യം എടുത്തു, അപ്പോഴത്തെ സ്കൂളിൽ പോകുന്ന കുട്ടികളിൽ നമുക്ക് പ്രത്യേകിച്ച് പല കുട്ടികളും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാറുണ്ട്. അറിയാം നമുക്ക് എല്ലാ കുട്ടികൾക്കും ട്യൂഷനും എല്ലാം ആയതുകൊണ്ട് കുട്ടികൾ 7 മണിയൊക്കെ എഴുന്നേക്കുന്ന 8 മണിയാ സമയത്ത് എന്താണ് വീട്ടിന് മുന്നിൽ ഓട്ടോ അല്ലെങ്കിൽ വണ്ടി വരും. അപ്പൊ എന്താണ് അമ്മ വേഗം ഒരു ഗ്ലാസ് പാല്, ഏതോ ഒരു സിനിമയിൽ ജഗതിനോട് പറഞ്ഞ നല്ലോണം കലക്കിയിട്ട് ഒരു ഗ്ലാസ് പാലും കൂടെ തരട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കും, ഒരു ബിസ്ക്കറ്റും കൂടെ കൊടുക്കും. അങ്ങനെ പോകുന്ന പല കുട്ടികളുണ്ട്. തീർച്ചയായിട്ടും അത് മാറ്റണം. ബ്രേക്ക്ഫാസ്റ്റ് ഫോർ ബ്രെയിൻ എന്നാ പറയാം. കാരണം ബ്രെയിനിന്റെ ആരോഗ്യത്തിന് നമുക്കറിയാം പഠിക്കുന്ന കുട്ടികൾ വളരെ കോൺസെൻട്രേഷനോടെ വേണം ക്ലാസ്സിലിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം തലേന്ന് നമ്മളൊന്നും കഴിക്കുന്നില്ല, കുറെ നേരം ഫാസ്റ്റിംഗ് ആണ്. അപ്പൊ രാവിലെ കഴിക്കും കൂടെ ചെയ്തിരുന്നു കഴിഞ്ഞാൽ ബ്രെയിനിനുള്ള എനർജി കിട്ടില്ല.

0: ബ്രേക്ക്ഫാസ്റ്റ് ഫോർ ബി ഫോർ ബി എന്നാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഫോർ ബ്രെയിൻ. അപ്പം എനർജി കിട്ടാൻ വേണ്ടി എളുപ്പം ദഹിക്കുന്നുള്ള ഫുഡ് കഴിക്കും, പ്രത്യേകിച്ച് അരി കൊണ്ടുള്ള സാധനങ്ങൾ. ഗോതമ്പ് കഴിയുന്ന രാവിലെ ഒഴിവാക്കുന്നത് നല്ലതാണ്. കാരണം വെച്ചാൽ അത് ദഹിക്കാൻ കുറച്ച് സമയമെടുക്കണം. പെട്ടെന്ന് ദഹിച്ചിട്ട് നമുക്ക് നമ്മുടെ കേരളത്തിന്റെ ഭക്ഷണരീതികളായ പുട്ട്, അത് നമുക്ക് സമീകൃത ആഹാരം വരണമെങ്കിൽ പുട്ടിന്റെ കൂടെ എന്താണ്, കടലക്കറി വേണം, അല്ലെങ്കിൽ ഒരു മീനിന്റെ കഷ്ണം വേണം, അല്ലെങ്കിൽ ഒരു മുട്ട കഴിക്കണം. പിന്നെ അതിൽ എണ്ണ വരുന്നതെന്ന് നമ്മൾ തേങ്ങ ഇടുന്ന സമയത്ത് എന്തായി ഫാറ്റായി അതിനകത്ത്. അതുപോലെ ഇഡലി, സ്റ്റീമിൽ നമുക്ക് ഉപയോഗിക്കുന്ന ഇഡലി വളരെ നല്ലതാണ്. ദോശ, ഉപ്മാവ് അങ്ങനെയുള്ളൊക്കെ രാവിലെ കൊടുക്കുക. അപ്പൊ രാവിലെ രാജാവിനെ പോലെ കഴിക്കാൻ പറ്റും. അവിടെയും പ്രാസമുണ്ട് രാരാ എന്ന് പറയുന്ന പോലെ വയറ് നിറച്ച് നമുക്ക് കഴിക്കാം. വയറ് നിറച്ച് അങ്ങനെ രീതിയിലല്ല, എപ്പോഴും കഴിക്കുന്ന സമയത്ത് വയറിന്റെ ഒരു മൂന്നിലൊന്ന് ഭാഗം ഒഴിച്ചു വിടണമെന്ന് പറയാം. എന്നാലും നമുക്ക് സാധാരണ കഴിക്കുന്നതിൽ ഏറ്റവും നല്ല രീതിയിൽ പെട്ടെന്ന് ദഹിക്കുന്ന തരത്തിലുള്ള ഫുഡ് കഴിക്കാം, പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളിൽ പോകുന്ന മക്കൾക്ക്. എന്നാലും മാത്രമേ അവരുടെ ബ്രെയിൻ നല്ല രീതിയിൽ ഉണർന്ന് പ്രവർത്തിച്ചിട്ട് അവർക്ക് സ്കൂളിൽ നല്ലോണം കോൺസെൻട്രേഷൻ കിട്ടുള്ളൂ, നല്ല മാർക്ക് നേടാൻ വേണ്ടി പറ്റുള്ളൂ. ഉച്ചക്ക് ഒരു രാജകുമാരനെ അല്ലെങ്കിൽ രാജകുമാരിനെ പോലെ. അപ്പൊ അതിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. നമ്മൾ കുറേ ചോറെടുക്കുക, കുറച്ച് വറവെടുക്കുക, അങ്ങനത്തെ പരിപാടി അതല്ല. ഇപ്പോഴും നമുക്ക് എന്താണ് വറവ് കൂടുതലായിട്ട് കഴിക്കുക, അല്ലെങ്കിൽ തോരൻ നമുക്ക് കൂടുതലായിട്ട്, കാരണം ഫൈബർ കൂടുതലുണ്ട്, പച്ചക്കറി കൂടുതലുണ്ട്. അതുപോലെ നമുക്ക് അതിന്റെ കൂടെ ചോറ് മിനിമം എടുക്കുക. അതായത് രാത്രി നമുക്ക് എന്താണ് പോപ്പർ അല്ലെങ്കിൽ ഒരു യാചകനെ പോലെ കഴിക്കണം എന്നാ പറയാം. നമുക്ക് രാത്രി പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, നമുക്ക് വെറുതെ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങാൻ വേണ്ടി മാത്രം ഏറ്റവും മിനിമം ആയിട്ട് കഴിക്കുക. പക്ഷെ ഇപ്പോഴും നമുക്ക് എവിടെ പോയി കഴിഞ്ഞാലും രാത്രിയാണ് തിരക്ക്. അൽഫാം, ഷവായി, പറക്കുന്ന കോഴി, കറങ്ങുന്ന കോഴി, അങ്ങനെയൊക്കെ സാധനങ്ങളുണ്ട്, അതിന്റെ മുന്നിൽ ക്യൂ ആണ്. അപ്പം രാത്രി വളരെ മിനിമം കഴിക്കുക, അല്ലെങ്കിൽ പിന്നെ നമ്മൾ വല്ല കള്ളനാവണം, നമ്മൾ കട്ടിന് നമ്മുടെ ഒരു പോലീസ് പുറകെ ഓടണം, ആ എനർജി മുഴുവൻ കളണം. പക്ഷെ നമ്മളൊന്നുമില്ല, നമ്മൾ വെറുതെ ഭക്ഷണം കഴിച്ച് കിടന്നു. അപ്പൊ ആ മുഴുവൻ അത് വീണ്ടും കൊഴുപ്പായിട്ട് മാറിയിട്ട് നമ്മൾ പൊണ്ണത്തടിയന്മാരും നമ്മുടെ പൊണ്ണത്തടിച്ചുകളൊക്കെ ആയിട്ട് മാറാൻ വേണ്ടി സാധ്യതയുണ്ട്. അപ്പൊ രാത്രി വളരെ മിനിമം കഴിക്കുക, നമുക്ക് മെറ്റബോളിസം ഭയങ്കര കുറവാണ്. അപ്പം രാത്രി നമുക്ക് ചപ്പാത്തി നല്ലതാണ്. ചപ്പാത്തി എന്ന് വെച്ചാൽ അത് വളരെ പതുക്കെ ദഹിക്കുകയുള്ളൂ, അത് മെല്ലെ നമുക്ക് റിലീസ് ആയാൽ മതി, എനർജി കൂടുതലായിട്ട് വേണ്ട. മറ്റേ രാവിലെയും ഉച്ചക്കൊക്കെ നമുക്ക് കൂടുതൽ എനർജി വേണം. അപ്പൊ രാവിലെ രാജാവിനെ പോലെ കഴിക്കുക, ഉച്ചക്ക് രാജകുമാരനെ പോലെ കഴിക്കുക, രാത്രി യാചകനെ പോലെ. ഏറ്റവും മിനിമം അത് നമ്മൾ നേരത്തെ കഴിക്കാൻ വേണ്ടി നോക്കണം. ഒരു 8 മണിക്ക് മുന്നേ തന്നെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 1 to 2 hours കഴിഞ്ഞിട്ട് നമുക്ക് ഉറങ്ങണം. അപ്പൊ ഇപ്പോഴും നമ്മുടെ കുട്ടികൾ നമ്മളൊക്കെ തന്നെ രാത്രി 11 മണിക്കും 12 മണിക്കാണ് കഴിക്കുക. അതും ഹെവി ആയിട്ട് കഴിക്കുക. നമ്മുടെ ബുഫേ സംസ്കാരമൊക്കെ വന്നതുകൊണ്ട് തന്നെ കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ സകലമാന സാധനങ്ങളും രാത്രിയാണ് കഴിക്കുക. അത് മുഴുവൻ എന്താണ് പൊണ്ണത്തടിയന്മാരും പൊണ്ണത്തടിച്ചും ലാസ്റ്റ് ജിമ്മ് പോയിട്ട് ആ എനർജി കളയാൻ വേണ്ടി വീണ്ടും നോക്കും. അതാണ് നമ്മൾ രാത്രി ഏറ്റവും മിനിമം. നമുക്ക് തടി കുറക്കണ ആഗ്രഹം ഉണ്ടോ, രാത്രി നേരത്തെ കഴിക്കുക, ഏറ്റവും മിനിമം കഴിക്കാം.
1: ഇപ്പൊ നമ്മൾ പുറത്തുള്ള ഭക്ഷണമാണ് ഡോക്ടർ പറഞ്ഞത്, വീട്ടിലാണെങ്കിലും അങ്ങനെ തന്നെ. കാരണം രാവിലെ തിരക്കിന് എല്ലാരും ഇപ്പം പാരന്റ്സ് വർക്കിംഗ് ആണ്, കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ട് അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നുണ്ട്, ഉച്ചയ്ക്കും തിരക്കണം. അവരെല്ലാരും ഒരുമിച്ചുണ്ടാവുക ഈ രാത്രി സമയത്താണ്. അപ്പോഴത്തേക്കും ഒരുപാട് വിഭവങ്ങൾ മീന് കൊണ്ടുവന്നിട്ടുണ്ടാകും, അതും ചോറും വേണമെങ്കിൽ ചപ്പാത്തിയും എടുത്ത് കഴിക്കും. ഇങ്ങനെയൊക്കെ ഭക്ഷണമാണ്, അതൊക്കെ മാറ്റണം അല്ലേ?
0: തീർച്ചയായിട്ടും, തീർച്ചയായും നമ്മുടെ ഭക്ഷണ രീതികൾ മാറേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ന്യൂട്രീഷൻ വീക്കിന്റെ പ്രാധാന്യം. ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇതൊക്കെ നമ്മൾ ഉൾക്കൊണ്ട് നമ്മുടെ കുട്ടികൾ ആരോഗ്യമുള്ള നല്ല ഹെൽത്തി ഉള്ള അധികം പൊണ്ണത്തടിയൊന്നും ഇല്ലാത്ത കുട്ടികളായിട്ട് വളരെ നമ്മളും തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ.
1: അതുപോലെ കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലം, അത് എത്രത്തോളം പ്രധാനമാണ്
0: ഈ ഒരു കാലത്ത്? ഏറ്റവും പ്രധാനമുള്ള കാരണം പ്രത്യേകിച്ച് നമുക്ക് നമ്മൾ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ടിവിയും മൊബൈലിന്റെ ഒക്കെ ഈ സംസ്കാരത്തിന്റെ സമയത്ത് ആരും ഇല്ല, വീട്ടിലെ സംസാരങ്ങളൊന്നുമില്ല, എല്ലാവരും മൊബൈലിന്റെ മുന്നിലും ടിവിയുടെ മുന്നിലാണ്. അപ്പൊ ഒരു നേരം നമ്മൾ ടിവിയും മൊബൈലും ഒക്കെ മാറ്റി നമ്മൾ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ചെറിയ കുട്ടികൾ, നമ്മൾ പറഞ്ഞ 1 വയസ്സ് മുതൽ തന്നെ കുട്ടികളെ സ്വന്തമായിട്ട് നമ്മൾ ഒന്നിച്ചിരുത്തിട്ട് അവരെ പല കളറിലുള്ള പാത്രത്തിൽ ഫുഡ് ഇട്ട് കൊടുത്ത് അവരെ തന്നെ സ്വന്തം തിന്നാൻ ശീലിപ്പിക്കണം എന്നാ പറയാം. ഫാമിലി ഡൈനിങ് പറഞ്ഞ പോലെ. അപ്പം കുട്ടികൾ എല്ലാ രുചികളും കുട്ടികൾ ശീലിക്കുകയും ചെയ്യും, മറിച്ച് കുട്ടികളെ സെലക്റ്റീവ് ആയിട്ട് കഴിക്കുന്ന രീതികളുണ്ട്. അപ്പൊ അതൊക്കെ മാറ്റാൻ നമ്മൾ എല്ലാവരും ഒന്നിച്ചിരിക്കുക, ഒരു പ്ലേറ്റിൽ വെക്കുക, കുട്ടി കുറച്ച് ടേബിളിൽ ഇടും, അവിടുന്ന് വാരത്തൊന്നും കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ ഈ ഫാമിലി ബോണ്ടിങ് കൂട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഫാമിലി ഡൈനിങ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ നടക്കുന്നുണ്ടല്ലേ, എവിടെ തിരിഞ്ഞു കഴിഞ്ഞാലും എന്താണ് ഈ കൗമാരപ്രായക്കുള്ള കുട്ടികളൊക്കെയാണ് ഈ ഡ്രഗിന്റെ പുറകെ പോകുന്നതും അതിന്റെ പിന്നെ അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഇവരൊക്കെ ഈ സാധനങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാനും വേണ്ടി പറ്റും. പ്രത്യേകിച്ച് നമ്മുടെ മുന്നിൽ നമ്മുടെ മക്കളൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ കുട്ടിയുടെ കണ്ണ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും കുട്ടിയുടെ കണ്ണിലിങ്ങനെയുള്ള ഒരു ചോപ്പുണ്ട്, അല്ലെങ്കിൽ മൂക്കുന്ന് വെറുതെ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു മോശം സ്മെല്ല് കുട്ടിയുടെ ശരീരം, അതും കൂടെ നമുക്ക് ഈ കാലത്ത് കുട്ടികൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കൂടി പറ്റും. അപ്പൊ ഫാമിലി ഡൈനിങ് മെയിൻ ആയിട്ട് നമ്മുടെ ഫാമിലി ബോണ്ടിങ് തന്നെയാണ്. നമ്മുടെ ആരും എല്ലാവരും കൂടിയുള്ള ആ ഒരു ബോണ്ടിങ് ഒത്തൊരുമ ഒന്നിച്ച് നിൽക്കാൻ വേണ്ടി ഫാമിലി ഡൈനിങ് തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും ഉൾക്കൊള്ളണം. നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ രുചികളും നമ്മൾ ശീലിപ്പിക്കണം കുട്ടികളെ, എല്ലാം ഉത്തമം തന്നെയാണ്. അതുപോലെ തന്നെ കൂടുതലായിട്ട് കഴിക്കുന്നത് ഒഴിവാക്കണം, അമിതാഹാരം നമുക്ക് ഒഴിവാക്കുക. ഒരുപാട്

0: നേരം ഭക്ഷണം കഴിക്കാണ്ടിരിക്കുകയും ചെയ്യരുത്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു മിനിമം ഗ്യാപ്പിൽ നമ്മൾ കഴിക്കാം. രാവിലെ കഴിക്കാം, ഇടക്ക് ചെറിയ രീതിയിൽ കഴിക്കാം, ഉച്ചക്ക് കഴിക്കുക. അപ്പം പ്രത്യേകിച്ച് നമ്മൾ ഡയബറ്റീസ് ഒക്കെ ഉള്ള ആൾക്കാർ, ഷുഗറൊക്കെ ഉള്ള ആൾക്കാരൊക്കെ വേണം നല്ലോണം കൂടുതൽ കഴിക്കരുത്. കുറച്ച് കഴിച്ചിട്ട് രാവിലെ കഴിക്കുന്ന ഒരു 4 ദോശ യൂഷ്വലി കഴിക്കുന്നുണ്ടെങ്കിൽ 2 ദോശ രാവിലെ കഴിക്കുക, ഒരു 11 മണി 2 ദോശ
1: കുറച്ച്.
0: അപ്പം തന്നെ 2 ഗുണമുണ്ട്. എന്താണ്, ഷുഗറുള്ള ആൾക്കാർ ചിലപ്പം തന്നെ ഗുളിക കഴിക്കുമ്പോൾ ഹൈപ്പോഗ്ലൈസീമിയ ഷുഗർ കുറയാനുള്ള സാധ്യത ഉണ്ട്. അപ്പം അവരിങ്ങനെ ഇടവേളകളിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് ഷുഗർ ഡൗൺ ആവുന്ന പ്രശ്നം ഉണ്ടാവില്ല. അതാണ് അതിന്റെ രീതി. നല്ലോണം വയറ് നിറയെ കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. വയറിന്റെ ഒരു 1/3 ഭാഗം ഒഴിച്ചിടണം എന്ന് നമുക്ക് പറയാം എപ്പോഴും സാധാരണ.
1: പോഷകാഹാരത്തിന്റെ കാര്യത്തില് റെയിൻബോ റെവല്യൂഷൻ എന്ന ആശയം ഇപ്പൊ ഏറെ ശ്രദ്ധ നേടുന്നുണ്ട്. അപ്പൊ ഈ പല നിറങ്ങളിലുള്ള പഴങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്?
0: അത് നമ്മൾ പറഞ്ഞ പോലെ ഓരോ കളറിനും അതിന്റേതായ പ്രത്യേകത. പ്രത്യേകിച്ചിട്ട് റെയിൻബോ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്ലേറ്റ് തന്നെ ഉണ്ട്, റെയിൻബോ പ്ലേറ്റ് തന്നെ ഉണ്ട്. ആ പ്ലേറ്റിൽ ആ ഒരു സൈഡിൽ കുറച്ച് ഭാഗം, ഒരു പ്ലേറ്റിന്റെ ഒരു കാൽ ഭാഗത്തിൽ കുറച്ച് ഭാഗം എന്താണ്, പിന്നെ ഗ്രെയിൻസ് ഉപയോഗിക്കാം. നമ്മൾ അരി, ഗോതമ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ വയലറ്റ് കളറിൽ നമുക്ക് പ്രോട്ടീനാണ് നമ്മൾ സാധാരണ, പ്രോട്ടീൻ കുറച്ചെടുക്കുക. ഗ്രീൻ കളറിൽ വരികയാണെങ്കിൽ വെജിറ്റബിൾസ്, അതിൽ പകുതിയിൽ കൂടുതൽ നമ്മൾ എടുക്കണം. പിന്നെ റെഡ് അല്ലെങ്കിൽ പിങ്ക് കളറിലൊക്കെ വരികയാണെങ്കിൽ ഫ്രൂട്ട്സ് ആണ് നമ്മൾ സാധാരണ. അതുപോലെ വെള്ള നിറത്തിലുള്ള നമ്മുടെ പാല് അതിന്റെ കൂടെ കഴിക്കുക. ഇതാണ് നമുക്ക് വരുന്ന സാധനം. ഒരു പ്ലേറ്റ് തന്നെ ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ ചോറെടുക്കും, അങ്ങനെയെല്ലാം എടുക്കേണ്ടത്. വളരെ കുറച്ച് മാത്രമേ അന്നജം നമുക്ക് അതിൽ ഉപയോഗിക്കും. ബാക്കിയുള്ള സാധനങ്ങൾ കൂടുതൽ നമുക്ക് എന്താണ് പ്രോട്ടീന്, വെജിറ്റബിൾസ് കൂടുതൽ നമുക്ക് ഉൾപ്പെടുന്നത്. അതാണ് ഈ റെയിൻബോ റെവല്യൂഷൻ. ഗ്രീൻ നമുക്ക് പച്ചക്കറികളായി, പിന്നെ മൾട്ടി കളർ ഫ്രൂട്ട്സ് ഉണ്ട്. അപ്പൊ ഇതിലൊക്കെ നമുക്ക് ആന്റി ഓക്സിഡൻസ്, ഈ ഫ്രൂട്ട്സിൽ നമുക്ക് കൂടുതലായിട്ടുള്ളതാണ് ആന്റി ഓക്സിഡൻസ്. ആന്റി ഓക്സിഡൻസ് നേരത്തെ പറഞ്ഞ പോലെ വൈറ്റമിൻസ് പോലെ രോഗപ്രതിരോധം കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് ആന്റി ഓക്സിഡൻസ്. അപ്പൊ ഈ സാധനങ്ങൾ പച്ചക്ക് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങൾ പച്ചക്ക് തന്നെ നമ്മൾ കഴിക്കണം. സാലഡ്സ് ഒക്കെ നമ്മൾ എല്ലാ ഫുഡിലും ഉൾപ്പെടുത്തണം. നമ്മൾ കണ്ടില്ല ഫോറിനേഴ്സ്, നമ്മൾ സായിപ്പന്മാരൊക്കെ എന്താണ് പശു കഴിക്കുന്നവരല്ല, അല്ലെങ്കിൽ ആട് കഴിക്കുന്നവരാണെങ്കിൽ ഇലകൾ കഴിക്കുക. ബുഫേയിലൊക്കെ നമ്മളിപ്പം പോയി കഴിഞ്ഞാൽ കാണും കുറെ ഇലകളൊക്കെ കാണും നമുക്ക് അവിടെ. നമ്മൾ ആ ഭാഗത്ത് തിരിഞ്ഞു നോക്കില്ല. നമ്മൾ നേരെ മട്ടണും ചിക്കനൊക്കെ അത് കഴിച്ചാൽ വയറുള്ള അളവ് കുറയെന്ന് വെച്ചാൽ അത് ആ ഭാഗത്ത് തിരിഞ്ഞു നോക്കില്ല. അപ്പൊ നമ്മുടെ ഭക്ഷണത്തിനും അത്തരം കാര്യങ്ങളിൽ, അതിൽ ഫൈബറും കൂടുതലുണ്ട്. ഈ പറഞ്ഞതുപോലെ ആന്റി ഓക്സിഡൻസും നല്ലോണം കിട്ടും, രോഗപ്രതിരോധ ശേഷി കിട്ടാൻ വേണ്ടിയിട്ട്, വൈറ്റമിൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ വേവിച്ചു കഴിഞ്ഞാൽ അതിൽ ഈ പറഞ്ഞ ആന്റി ഓക്സിഡൻസിന്റെ അളവൊക്കെ കുറയാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അതാണ് മെയിൻ ആയിട്ട് ഈ റെയിൻബോ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്.
2: ദേശീയ പോഷകാഹാര വാരാചരണത്തോടനുബന്ധിച്ച് ഡോക്ടർ ടി രഞ്ജിത്തുകുമാറുമായുള്ള അഭിമുഖം തുടരും നാളെ ആരോഗ്യദീപ്തിയിൽ.
3: ആകാശവാണി കണ്ണൂർ. ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരത്ത് നിന്നും റിലീസ് ചെയ്യുന്നു
4: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവറും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. ജനാധിപത്യ മൂല്യങ്ങൾ, നിയമാനുസൃതമായ ആഗോളക്രമം എന്നിവയിൽ അധിഷ്ഠിതമായ സുദീർഘ ബന്ധമാണ് ഇന്ത്യയും ബെൽജിയവും തമ്മിലെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ തുടരുന്നതായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. ഉത്തരേന്ത്യയിൽ മഴ ശക്തം, ഒഡീഷയിൽ വീണ്ടും പ്രളയ ഭീഷണി. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവറും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്യും. വിവിധ ധാരണാപത്രങ്ങളിലും ഒപ്പുവച്ചേക്കും. രാവിലെ രാജ്ഘട്ടിൽ ബെൽജിയം പ്രധാനമന്ത്രി പുഷ്പാർച്ചന നടത്തി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ബെൽജിയം പ്രധാനമന്ത്രി മുഖ്യപ്രഭാഷണം നടത്തും. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ഇന്നലെയാണ് ബെൽജിയം പ്രധാനമന്ത്രി ഡൽഹിയിലെത്തിയത്. പരസ്പര ബഹുമാനം, ജനാധിപത്യ മൂല്യങ്ങൾ, നിയമങ്ങൾക്കനുസൃതമായ ആഗോളക്രമം എന്നിവയിൽ അധിഷ്ഠിതമായ ഊഷ്മളവും സുദീർഘവുമായ ബന്ധമാണ് ഇന്ത്യയും ബെൽജിയവും തമ്മിലുള്ളതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ബെൽജിയം പ്രതിരോധമന്ത്രി തിയോ ഫ്രാങ്കുമായി നടത്തിയ പ്രതിനിധിതല ചർച്ചയ്ക്കിടയിലാണ് ശ്രീ സിംഗ് ഇങ്ങനെ വ്യക്തമാക്കിയത്. ലോകം വലിയ ഭൌമരാഷ്ട്രീയ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോകുന്നതെന്നും ഈ വെല്ലുവിളികളെ കൃത്യമായി കൈകാര്യം ചെയ്യേണ്ടതുണ്ടെന്നും രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു.
5: FMC, India and Belgium share warm and long

0: long-standing relation founded on mutual respect, democratic values, and a shared commitment to rules-based global order. The recently held India-Belgium Strategic Dialogue in July 2026 has provided an institutional framework for taking up our bilateral partnership forward, including in defense and security. And we welcome greater cooperation among Belgian and Indian defense companies.
1: ഉയർന്ന ജനസംഖ്യയും അത്യാധുനിക സാങ്കേതിക വിദ്യയുമുള്ള ഇന്ത്യയുമായി ഭാവി പദ്ധതികളിൽ സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ടെന്ന് ബെൽജിയം പ്രതിരോധമന്ത്രി പറഞ്ഞു. ആഗോള പ്രതിസന്ധികൾക്കിടയിലും വെല്ലുവിളികൾക്കും ഇടയിൽ ലോകം ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യ തുടരുന്നതായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ. 2026-27 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഇന്ത്യ കൈവരിച്ച 7.8% സാമ്പത്തിക വളർച്ചയും മെച്ചപ്പെട്ട നിക്ഷേപ അന്തരീക്ഷവും ന്യൂയോർക്കിൽ നടന്ന ഉന്നതതല ബിസിനസ് റൌണ്ട് ടേബിളിൽ കേന്ദ്ര ധനമന്ത്രി ചൂണ്ടിക്കാട്ടി. വ്യോമയാന മേഖലയിലടക്കം അടിസ്ഥാന സൌകര്യ വികസനത്തിലൂടെ മൂലധന ആസ്തികൾ സൃഷ്ടിക്കുന്നതിനും വ്യവസായങ്ങളെ പിന്തുണയ്ക്കുന്നതിനുമാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്നും ധനമന്ത്രി വ്യക്തമാക്കി. സ്കൂൾ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളുടെ അടുത്ത ഘട്ടത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറിയുമായി ചർച്ച നടത്തി. പഠനത്തിന്റെ അടിത്തറ ശക്തിപ്പെടുത്തുക, നവീകരണം പ്രോത്സാഹിപ്പിക്കുക, വിദ്യാഭ്യാസ സമ്പ്രദായം മെച്ചപ്പെടുത്തുക എന്നിവയിലാണ് ചർച്ച ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്ന് ശ്രീ ജോഷി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. നടക്കാനിരിക്കുന്ന പരീക്ഷകളുടെ മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി കേന്ദ്രമന്ത്രി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയുമായും യോഗം ചേർന്നു. ലീഗൽ മെട്രോളജി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം റൂൾസ് 2026 കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തു. രാജ്യത്ത് പൊതുവായതും നിയമപരമായി അംഗീകരിക്കപ്പെട്ടതുമായ സമയക്രമമായി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഉപയോഗിക്കുന്നതിന് ഈ നീക്കം സഹായകമാകും. ഒരൊറ്റ രാജ്യം ഒരൊറ്റ സമയം എന്ന കാഴ്ചപ്പാടിനെ പിന്തുണയ്ക്കുന്നതാണ് പുതിയ വിജ്ഞാപനം. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. ഈ മാസം 28-നാണ് ഉപതെരഞ്ഞെടുപ്പ്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പ്. 29-നാണ് വോട്ടെണ്ണൽ. നാമനിർദ്ദേശ പത്രിക ഇന്നു മുതൽ ഈ മാസം 10 വരെ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ സമഗ്ര സുരക്ഷാ പരിശോധനയ്ക്ക് ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി നിയോഗിച്ച വിദഗ്ദ്ധ സമിതി. കേരളത്തിന്റെ ആവർത്തിച്ചുള്ള ആവശ്യത്തെ തുടർന്നാണ് യോജിപ്പ് അറിയിച്ചത്. അണക്കെട്ടിന്റെ പ്രളയ സുരക്ഷ, ഘടനാപരമായ സ്ഥിതി, ഭൂകമ്പ സാധ്യത, സീപേജ് സംബന്ധിച്ച വിഷയങ്ങൾ എന്നീ പരിശോധനകളാണ് കേരളം ആവശ്യപ്പെട്ടത്. ആഗോള വിപണികളിൽ ഇന്ത്യൻ തുണിത്തരങ്ങളും കരകൌശല വസ്തുക്കളും പ്രോത്സാഹിപ്പിക്കുന്നതിനായി പുതിയ കരാറുകളിൽ ഒപ്പുവച്ച് ഇന്ത്യയും ഫ്രാൻസും. ടെക്സ്റ്റൈൽ, ഫാഷൻ മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്താൻ പാരീസിൽ വെച്ച് ഒപ്പുവച്ച കരാറിലൂടെ സാധിക്കുമെന്ന് ടെക്സ്റ്റൈൽസ് മന്ത്രാലയം വ്യക്തമാക്കി. ഭാരത് ടെക്സ് ട്രേഡ് ഫെഡറേഷനും പ്രീമിയർ വിഷൻ സൊസൈറ്റി അനോണിമും ഇതു സംബന്ധിച്ച ധാരണാപത്രം കൈമാറി. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 നാളെ വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ 2:55 GSLV-F17 റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപണം. ഭൂസ്ഥിരത ഭ്രമണപഥത്തിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന ആദ്യത്തെ ഇമേജിംഗ് ഉപഗ്രഹമാണിത്. രാജ്യത്തിന്റെ ഭൌമ നിരീക്ഷണ ശേഷി ശക്തിപ്പെടുത്താനും സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനും ഈ ദൌത്യത്തിലൂടെ സാധിക്കുമെന്ന് ISRO ചെയർമാൻ വി നാരായണൻ പറഞ്ഞു.
3: We in ISRO is proud to inform that we are going to have a launch of Earth Observation Satellite 05 using our GSLV vehicle, GSLV F-17, on 4th September, early morning, 2:55 a.m. This is the first Earth Observation Satellite which is going to be placed in the GEO platform for advanced Earth Observation purpose.
1: ഉത്തരേന്ത്യയിൽ മഴ ശക്തം. ഇന്ന് കിഴക്കൻ മധ്യപ്രദേശിലെ ചില സ്ഥലങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അടുത്ത 3 ദിവസം പശ്ചിമബംഗാളിലെ ഹിമാലയൻ മേഖല, സിക്കിം, വിദർഭ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ചണ്ഡീഗഡ്, ബീഹാർ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഒഡീഷയിലെ ബാലസോർ ജില്ലയിൽ സുബർണരേഖ നദി കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് വടക്കൻ ഒഡീഷയിൽ വീണ്ടും പ്രളയഭീഷണി. രാജ്ഘട്ടിൽ നദി അപകടനിലയ്ക്ക് മുകളിലാണ് ഒഴുകുന്നത്. ഝാർഖണ്ഡിലെ ഗലൂദിഹ് ബാരേജിൽ നിന്ന് വെള്ളം തുറന്നുവിട്ടതാണ് ജലനിരപ്പ് ഉയരാൻ കാരണം. നിരവധി ഗ്രാമങ്ങളിൽ വെള്ളം കയറിയത് റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തുകയും ജനജീവിതത്തെ സാരമായി ബാധിക്കുകയും ചെയ്തു. പ്രളയക്കെടുതികൾ നേരിടുന്ന നേപ്പാളിന് രക്ഷാ ദുരിതാശ്വാസ സഹായം തുടർന്ന് ഇന്ത്യ. വ്യോമസേനയുടെ 5th

വിമാനം കാഠ്മണ്ഡുവിലെത്തി. ഇതുവരെ 74 ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ നേപ്പാളിൽ എത്തിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1250. DNA സാമ്പിളുകൾ പരിശോധിക്കുന്നതിന് ഇന്ത്യയിൽ നിന്നുള്ള ഫോറൻസിക് സംഘം കാഠ്മണ്ഡുവിലെ 2 ലബോറട്ടറികളിൽ പ്രവർത്തിക്കുന്നുണ്ട്. വനിതാ

0: കളിക്കാരനായ കാനഡയുടെ വിക്ടർ ലായിയെയാണ് ശ്രീകാന്ത് പരാജയപ്പെടുത്തിയത്. ക്വാർട്ടറിൽ ഹോങ്കോങ്ങിന്റെ ലീ ചുക് യു ആണ് എതിരാളി. വനിതാ സിംഗിൾസ് രണ്ടാം റൌണ്ടിൽ ഇന്ത്യയുടെ യുവതാരം തൻവി ശർമ്മ ജപ്പാൻ താരത്തോട് പരാജയപ്പെട്ടു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേരിയ നേട്ടം. സെൻസെക്സ് 171 പോയിന്റ് ഉയർന്ന് 76741, നിഫ്റ്റി 44 പോയിന്റ് നേട്ടത്തിൽ 23958 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില ഉയർന്നു. പവന് 2440 രൂപ വർദ്ധിച്ച് 113920 രൂപയും ഗ്രാമിന് 14240 രൂപയുമാണ് ഇന്നത്തെ വില. കൊഹിനൂർ പവർ പ്രൈവറ്റ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട 290 കോടി രൂപയുടെ ബാങ്ക് തട്ടിപ്പ് കേസിൽ കൊൽക്കത്തയിലുള്ള 11 ഇടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തുന്നു. ഝാർഖണ്ഡിൽ 66 മെഗാവാട്ട് പവർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനായി ബാങ്കുകളിൽ നിന്ന് വായ്പയെടുത്ത് കൊഹിനൂർ ഗ്രൂപ്പിന്റെ വ്യക്തിഗത ആവശ്യങ്ങൾക്കായി വകമാറ്റി ഉപയോഗിച്ചതായാണ് ആരോപണം. അമേരിക്കയിൽ ജന്മാവകാശ പൌരത്വം നിയന്ത്രിക്കാനുള്ള പ്രസിഡന്റ് ട്രംപിന്റെ നീക്കം ഭരണഘടനാ ലംഘനമാണെന്ന കുടിയേറ്റാവകാശ പ്രവർത്തകരുടെ വാദത്തെ അനുകൂലിച്ച US ഡിസ്ട്രിക്ട് കോടതി. മാതാപിതാക്കളുടെ കുടിയേറ്റ പദവി പരിഗണിക്കാതെ അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്ന കുട്ടികൾക്ക് പൌരത്വം ഉറപ്പു നൽകുന്ന 14 ഭരണഘടനാ ഭേദഗതിയെ ലംഘിക്കുന്ന ട്രംപിന്റെ ആദ്യ എക്സിക്യൂട്ടീവ് ഉത്തരവിനെതിരെ US പരമോന്നത കോടതി സ്റ്റേ നൽകിയിരുന്നു. ഇതിന് തൊട്ടുപിന്നാലെയാണ് പ്രസിഡന്റ് ട്രംപ് August 6 പുതുക്കിയ എക്സിക്യൂട്ടീവ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ചലച്ചിത്ര നടനും നിർമ്മാതാവുമായ ഉത്തം കുമാറിന്റെ ജന്മശതാബ്ദിയിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാലാതീതമായ പ്രകടനത്തിലൂടെ തലമുറകളെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന പ്രതിഭയായിരുന്നു മഹാനായക് ഉത്തം കുമാറെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവറും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. ജനാധിപത്യ മൂല്യങ്ങൾ, നിയമാനുസൃതമായ ആഗോളക്രമം എന്നിവയിൽ അധിഷ്ഠിതമായ സുദീർഘ ബന്ധമാണ് ഇന്ത്യയും ബെൽജിയവും തമ്മിലെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യ തുടരുന്നതായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. ഉത്തരേന്ത്യയിൽ മഴ ശക്തം. ഒഡീഷയിൽ വീണ്ടും പ്രളയ ഭീഷണി. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി കണ്ണൂർ. വാട്സ്ആപ്പ് പ്രിയഗീതങ്ങൾ ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെടുന്ന ചലച്ചിത്ര ഗാനങ്ങൾ തൽസമയം

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഓർമ്മകളുടെ താളുകളിൽ ഹൃദയം മായാതെ സൂക്ഷിച്ച നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ തന്നെ സന്ദേശങ്ങൾ അയച്ചോളൂ. നിങ്ങളുടെ പേര്, സ്ഥലം, ഇഷ്ടഗാനം, ചിത്രം, ഗായകൻ അല്ലെങ്കിൽ ഗായിക, ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ അതുകൂടി ടൈപ്പ് ചെയ്ത് 8547027054 എന്ന നമ്പറിലേക്കാണ് സന്ദേശങ്ങൾ അയക്കേണ്ടത്. നമ്പർ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, 8547027054. ഹൃദയം ചേർത്ത് വെച്ച പ്രിയഗാനം കേൾക്കാനായി ഇന്നത്തെ ആദ്യ സന്ദേശം അയച്ചിരിക്കുന്നു രസിത് വേങ്ങാട്. 14th വിവാഹ വാർഷിക ദിനത്തിൽ വന്ദനം എന്ന ചിത്രത്തിലെ തീരം തേടുവോളം പ്രേമഗീതങ്ങൾ തന്നു എന്ന പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. എം ജി ശ്രീകുമാറും സുജാതയും ചേർന്നാണ് ഈ ഗാനം പാടിയിരിക്കുന്നത്. പാട്ടെഴുതിയത് ഷിബു ചക്രവർത്തിയാണ്. ഈണം പകർന്നത് ഔസിപ്പച്ചനും. 14th വിവാഹ വാർഷിക ദിനത്തിൽ രസിത്തിനും ഭാര്യയ്ക്കും വിവാഹ വാർഷിക ആശംസകൾ നേർന്നുകൊണ്ടിത് ആ ഗാനം കേൾപ്പിക്കുന്നു വിവാഹ വാർഷിക സമ്മാനമായി.

നാളെ നാടെങ്ങും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്ന വേളയിൽ എല്ലാ ശ്രോതാക്കൾക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ നേർന്നുകൊണ്ട് നന്ദനം എന്ന ചിത്രത്തിൽ ചിത്രയും സംഘവും പാടിയ മൌലിയിൽ മയിൽപീലി ചാർത്തി എന്ന ഗാനം ആവശ്യപ്പെട്ടുകൊണ്ടാണ് അടുത്ത സന്ദേശം. സന്ദേശം അയച്ചിരിക്കുന്നത് പാപ്പിനിശ്ശേരിയിൽ നിന്നും കൊമ്പൻ ദിനേശനാണ്. ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ.

0: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ.
1: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
0: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
1: മൈജി ആണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്.
2: മൈജി ഓണം, മാസ് ഓണം സീസൺ 4.

0: പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
4: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
5: വാട്സ്ആപ്പ് രേഖീതങ്ങൾ തത്സമയ പ്രക്ഷേപണം തുടരുന്നു. ബാലേട്ടൻ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ തന്റെ ഇഷ്ടഗാനം കേൾക്കാനായി അടുത്ത സന്ദേശം അയച്ചു കാത്തിരിക്കുന്നു പ്രശാന്ത് പി മണിയറ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ. ഇനി കേൾക്കാം ബാലേട്ടൻ എന്ന ചിത്രത്തിലെ പ്രശാന്തിന്റെ ഇഷ്ടഗാനം.

0: ഇത്രയും കുറഞ്ഞ വിലയിൽ ഇതെങ്ങനെ കിട്ടുന്നു?
1: അതാണ് മൈ ജി പ്രൈസ് ചലഞ്ച്. മൊബൈൽ മുതൽ ഹോം അപ്ലയൻസസ് വരെ ഒറിജിനൽ ബ്രാൻഡുകൾക്ക് ചലഞ്ചിങ് വില.
2: കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചലഞ്ച് മൈ ജി പ്രൈസ് ചലഞ്ച്.
1: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈ ജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
2: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
1: ടി എൻ സി അപ്ലൈ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുക വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
5: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
6: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
7: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
8: വാട്സ്ആപ്പ് പ്രഗീതങ്ങൾ തത്സമയ പ്രക്ഷേപണം തുടരുന്നു. രജനി ചെറുകുന്നാണ് തന്റെ ഹൃദയം തൊട്ട പാട്ടിനായി അടുത്ത സന്ദേശം അയച്ചു കാത്തിരിക്കുന്നത്. വെങ്കലം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ പാട്ടാണ് രജനി ചോദിച്ചിരിക്കുന്നത്. പി ഭാസ്കരന്റേതാണ് രചന, സംഗീതം രവീന്ദ്രൻ. കേൾക്കാം നമുക്കിനി ആ ഗാനം.

0: 100,000-ൽപരം അതിനൂതന തിമിര ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ഹോസ്പിറ്റൽ ഇപ്പോൾ തലശ്ശേരിയിലും റെറ്റിന ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി. ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ,

0: നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
1: ലാപ്ടോപ്പുകൾക്ക് ഇത്രയും കുറഞ്ഞ വിലയോ?
2: അതെ, മൈജിയുടെ പ്രൈസ് ചാലഞ്ച് ഏറ്റെടുത്തോളൂ, ഒപ്പം സമ്മാനങ്ങളും.
3: ലാപ്ടോപ്പുകൾ 29,990 രൂപ മുതൽ.
2: ലാപ്ടോപ്പുകൾക്കൊപ്പം 12,500 രൂപ വരെ വിലയുള്ള ലാപ്ടോപ്പ് കിറ്റ് സമ്മാനം.
3: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
2: ടിഎൻസി അപ്ലൈ.
4: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
5: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
6: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
5: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
6: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
5: ഏറ്റവും പുതിയ റിലീസുകൾ,
6: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
3: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
4: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
5: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
7: വാട്സ്ആപ്പ് പ്രിയഗീതങ്ങൾ തത്സമയ പ്രക്ഷേപണം തുടരുന്നു. തന്റെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ടായ നായിക എന്ന ചിത്രത്തിലെ ജയചന്ദ്രനും സുജാതയും ചേർന്ന് പാടിയ നനയും നിൻമിഴിയോരും എന്ന പാട്ടിനായി കാതോർത്തുകൊണ്ട് പ്രതാപൻ അഴീക്കോടാണ് അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത്. ശ്രീകുമാരൻ തമ്പിയുടെ മനോഹരമായ വരികൾക്ക് ഹൃദ്യമായ ഈണം പകർന്നത് എം കെ അർജുനൻ. വാട്സ്ആപ്പ് പ്രിയഗീതങ്ങളിൽ ഇനിയിത നായിക എന്ന ചിത്രത്തിലെ ആഗാനം.

0: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
2: ടിവിയുടെ വിലയിൽ ഒരു ചലഞ്ച്, കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചലഞ്ചുമായി മൈജി.
3: ഏത് വലിപ്പത്തിലുമുള്ള ടിവിയും വാങ്ങാം മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ.
2: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ ഇപ്പോഴും തുടരുന്നു.
3: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
2: ടിഎൻസി അപ്ലൈ.
4: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
5: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
6: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
7: വാട്സ്ആപ്പ് രേഖീതങ്ങൾ തത്സമയ പ്രക്ഷേപണം തുടരുന്നു. ആകാശദൂത് എന്ന ചിത്രത്തിനായി ONV കുറിപ്പെഴുതി ഔസേപ്പച്ചൻ ഈണമിട്ട് യേശുദാസ് പാടിയ പാട്ട് ചോദിച്ചുകൊണ്ടാണ് അടുത്ത സന്ദേശം എത്തിയിരിക്കുന്നത്. പിലിക്കോട് നിന്നും സുമയാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. കേൾക്കാം നമുക്കിനി ആകാശദൂത് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ആ പാട്ട്.

ദിനേഷ് ആനക്കല്ലാണ് ഈ പരിപാടിയിലേക്ക് അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത്. മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു എന്ന ചിത്രത്തിലെ ഓർമ്മകൾ ഓടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ എന്ന ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസിപ്പച്ചൻ, എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന് പാടിയ ഗാനം ദിനേഷ് ഭാര്യ രഞ്ജനിക്കായി സമർപ്പിക്കുന്നു.

അഞ്ചരക്കണ്ടി മൈലാടിയിൽ നിന്നും സുനിത, ശ്രീജിത്ത്, ഋതുരാജ്, അനുഗ്രഹ്, അനവദ്യ എന്നിവരാണ് അടുത്ത സന്ദേശം അയച്ച് തങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടിനായി കാതോർക്കുന്നത്. മഴയത്ത് മുൻപ് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ പാട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഗാനത്തിന്റെ രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്, സംഗീതം രവീന്ദ്രൻ. കേൾക്കാം നമുക്കിനി ആ ഗാനം.

നരസിംഹം എന്ന സിനിമയിലെ തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ചോദിച്ചുകൊണ്ടുള്ള അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് നിമിഷ മാച്ചേരിയാണ്. യേശുദാസും സംഘവും പാടി പാട്ട് എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരിയാണ്. ഈണം നൽകിയത് എം ജി രാധാകൃഷ്ണനും.

പ്രിയ ശ്രോതാക്കളെ, വാട്സ്ആപ്പ് പ്രിയ ഗീതങ്ങൾ തത്സമയ പ്രക്ഷേപണം 2:30 തുടർന്ന് കേൾക്കാം. പ്രിയപ്പെട്ട പാട്ട് കേൾക്കാനായി ഇതുവരെ ഈ പരിപാടിയിലേക്ക് സന്ദേശങ്ങൾ അയച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി പറയുന്നു. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളുമായി ഇന്ന് ഈ പരിപാടിയുടെ അവതരണം രേഷ്മ ഷെല്ലി. പരിപാടിക്കുന്ന സാങ്കേതിക സഹായമൊരുക്കിയത് സജിത് കുമാർ തലശ്ശേരി.

0: മാറാൻ ശേഷി ഇന്ത്യയ്ക്കുണ്ടെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ന്യൂഡൽഹിയിൽ സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സിന്റെ 66-ാമത് വാർഷിക സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സന്നിധാനത്തെ ഓണസദ്യയിൽ കീഴ്വഴക്കം ലംഘിച്ചെന്ന് മന്ത്രി കെ മുരളീധരൻ. മഞ്ഞച്ചോറ് അഥവാ പുലാവാണ് നൽകിയതെന്ന ഫോട്ടോ അടക്കം പരാതി കിട്ടിയിട്ടാണ് ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡിനോട് അന്വേഷണം ആവശ്യപ്പെട്ടതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. നാമനിർദ്ദേശ പത്രിക ഇന്ന് മുതൽ ഈ മാസം 10 വരെ സമർപ്പിക്കാം. ഈ മാസം 28-നാണ് ഉപതെരഞ്ഞെടുപ്പ്. അഷ്ടമി രോഹിണി മഹോത്സവം നാളെ. ജന്മാഷ്ടമിയോടനുബന്ധിച്ച് വിവിധ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ ശോഭായാത്രകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. യുജിസി നെറ്റ്, ഇംഗ്ലീഷ്, കോമേഴ്സ്, സോഷ്യോളജി വിഷയങ്ങളുടെ പുനഃപരീക്ഷയുടെ ആദ്യഘട്ട പരീക്ഷാ നഗരങ്ങളുടെ പട്ടിക NTA വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ഈ മാസം 9-10 തീയതികളിലാണ് പരീക്ഷ. കോട്ടയം നാഗമ്പടത്തെ റിലയൻസ് ഡിജിറ്റൽ ഷോപ്പിൽ നിന്നും 60 ലക്ഷം രൂപയുടെ ഇലക്ട്രോണിക് സാധനങ്ങൾ മോഷ്ടിച്ച സംഭവത്തിൽ 2 ജീവനക്കാർ പോലീസ് പിടിയിൽ. മോഷണം നടന്ന് 73 ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രതികൾ പിടിയിലാകുന്നത്. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്ത് പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ. ക്വാർട്ടറിൽ ഹോങ്കോങ്ങിന്റെ ലീ ച്യുക് യു ആണ് എതിരാളി. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ഇനി 2 മണിക്ക് മിഡ് ഡേ ന്യൂസ്. ഡൽഹിയിലെ
1: ഗുഡ് ആഫ്റ്റർനൂൺ, ദിസ് ഇസ് ആകാശവാണി ആൻഡ് ഐ ആം വത്സ വില്യംസ് വിത്ത് ദ മിഡ് ഡേ ന്യൂസ്. ദ ഹെഡ്ലൈൻസ്. India and Belgium agree to double bilateral trade in the next 5 years. Prime Minister Narendra Modi holds talks with his Belgian counterpart Bart De Wever in New Delhi. Agreement signed in areas of renewable energy, cyber crime and diplomatic training. Defence Minister Rajnath Singh and his Belgian counterpart Theo Franken commit to expanding bilateral defence ties through dialogue, high-level visits and capacity building. Finance Minister Nirmala Sitharaman meets investors at high-level business roundtable in New York, highlights government's focus on artificial intelligence, data centers and global capability centers. In Bihar, water level in Ganga River rises, increasing flood threat in new areas. And in badminton, Kidambi Srikanth beat Victor Lai of Canada to enter men's singles quarterfinals of China Masters in Shenzhen. India and Belgium today exchanged several agreements, including letter of intent on defence cooperation and MOUs in the fields of renewable energy, cyber crime and diplomatic training. Prime Minister Narendra Modi held bilateral talks with his Belgian counterpart Bart De Wever in New Delhi this afternoon. Both leaders discussed the entire spectrum of bilateral relations as well as regional and global issues of mutual interest. In his press statement, Prime Minister Modi stated that shared democratic values, market economy and people-to-people ties make India and Belgium natural partners. Mr. Modi recalled that he visited Belgium 10 years ago and expressed pleasure that the partnership has made remarkable progress over the past decade. The Prime Minister said both countries will achieve doubling of trade in the next 5 years.
2: हम अगले 5 वर्षों में द्विपक्षीय व्यापार को डबल करने का लक्ष्य साकार कर लेंगे. फ्रेंड, रक्षा और सुरक्षा सहयोग हमारे संबंधों का एक प्रमुख स्तंभ है. आज हमने दोनों देशों के बीच मिलिट्री एक्सचेंज और ट्रेनिंग सहयोग बढ़ाने पर सहमति बनाई है. हमारी सरकारों और डिफेंस इंडस्ट्रीज के बीच हुए एग्रीमेंट से डिफेंस को डेवलप और को प्रोडक्शन के नए अवसर खुलेंगे.
1: Prime Minister Modi said a clean energy future and reliable supply chain are shared priorities for both nations. He went on to add that the MOUs signed today on renewable energy will give new momentum to sustainability cooperation. The Prime Minister said in critical minerals, both nations have decided to increase cooperation in processing and recycling. Mr. Modi said in semiconductors, Belgium's expertise and India's scale are complementary to each other. In this direction, both countries will work together to connect Belgium's IMEC Institute with India's semiconductor ecosystem.
2: इस वर्ष की शुरुआत में हमने ऐतिहासिक भारत यूरोपियन यूनियन फ्री

0: ആ സമയം കരുണ അങ്ങോട്ടേക്ക് കടന്നു വന്നു. കയ്യിലെ സിറിഞ്ച് കണ്ടപ്പോൾ തന്നെ അവൾക്ക് കാര്യം മനസ്സിലായി. അയാളെ തന്നെ കുറച്ചുനേരം തുറിച്ചു നോക്കി നിന്നു. എന്നിട്ടെന്തോ അടക്കത്തിൽ പറഞ്ഞുകൊണ്ട് അവൾ തന്റെ മുറിയിലേക്ക് തിരികെ പോയി. ഒരൽപസമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം തോളിലൊരു ബാഗും കയ്യിൽ കുഞ്ഞുമായി അവൾ പുറത്തേക്ക് വന്നു. എങ്ങോട്ടോ പോകാനുള്ള പുറപ്പാടാണ്. നമ്പ്യാരുടെ അടുത്തേക്കായിരിക്കും. അങ്ങോട്ടാണല്ലോ ഇടയ്ക്കിടയ്ക്കുള്ള ഒളിച്ചോട്ടം മുൻപും. ദേവനാകെ കലികയറി. എങ്ങോട്ടാടി പോകുന്നത്? അയാൾ അലറി.
1: നിങ്ങളെപ്പോലെ ഒരു ഡ്രഗ് അഡിക്റ്റിന്റെ കൂടെ താമസിക്കാൻ ഇനി വയ്യ. ഇനിയും തുടർന്നാൽ എന്റെ മോളുടെ ഭാവിയും നശിക്കും. എനിക്കിഷ്ടമുള്ളിടത്തേക്ക് ഞാൻ പോകുന്നു.
2: എന്നാ പൊക്കോടി, എങ്ങോട്ടേക്കാണെന്ന് വെച്ചാ പൊക്കോ. ഐ ഡോണ്ട് കെയർ, പക്ഷേ പോകുന്നത് ഒറ്റയ്ക്ക് മതി. കുഞ്ഞിനെ ഇവിടെ വിട്ടിട്ട് പോണം. എന്റെ കുഞ്ഞിനെ എനിക്ക് വേണം. നീ പോ, നിന്നെ ഞാൻ പണ്ടേ ഉപേക്ഷിച്ചതാ. എങ്ങോട്ട് വേണോ പൊയ്ക്കോ, പക്ഷേ എന്റെ മോളെ ഇങ്ങ് തരണം.
1: എന്താ പറഞ്ഞത്? നിങ്ങളുടെ മോളോ? ഹേ മനുഷ്യ, ഇതെന്റെ കുഞ്ഞ. എന്റെയും നിങ്ങളെപ്പോലെ അധമനല്ലാത്ത ഒരു നല്ല മനുഷ്യന്റെ. ഇത് നിങ്ങളുടെ മകളല്ല. എന്നെ സ്നേഹിക്കുന്ന നീച സ്വഭാവങ്ങൾ ഇല്ലാത്ത ഒരാളിൽ നിന്ന് ഞാൻ സ്വീകരിച്ചതാണ് ഇവളെ. അങ്ങനെയും ഒരാളുണ്ടടോ. ഞാനിപ്പോ എന്റെ മോളെയും കൊണ്ട് പോകുന്നത് എങ്ങോട്ടെങ്കിലും അല്ല, ആ മനുഷ്യന്റെ അടുത്തേക്കാണ്. ഞങ്ങളെ സ്നേഹിക്കുന്ന ആ മനുഷ്യന്റെ അടുത്തേക്ക്. നിങ്ങൾ ഒരിക്കലും എന്താ എന്നോട് പറഞ്ഞത്? ഡ്രഗ്സ് ആണ് നിങ്ങളുടെ യഥാർത്ഥ ഭാര്യ എന്ന്.
2: അതേടി,
1: ഞാൻ വെറും വെപ്പാട്ടിയാണെന്ന്. നിങ്ങളുടെ ശരീരത്തിന്റെ വിശപ്പ് മാറ്റാനുള്ള യന്ത്രമെന്ന് അല്ലേ?
2: അതെ.
1: അങ്ങനെയല്ലേ നിങ്ങൾ പറഞ്ഞത്?
2: അതെ.
1: അന്നെന്നെ എത്രമാത്രം തല്ലിയെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അന്നും അതിന് മുൻപും പിൻപും

0: എനിക്ക് പറ്റിയ തെറ്റ് ഞാനൊന്നും എന്റെ അച്ഛനെ അറിയിച്ചില്ല എന്നുള്ളതാണ്.
1: ഓ,
0: പറ്റിപ്പോയി. നിങ്ങൾ എന്നെ വെപ്പാട്ടി എന്ന് വിളിച്ച ആ നിമിഷം തീരുമാനിച്ചതാണോ? നിങ്ങൾ എന്ത് കരുതി? അതിനുശേഷവും നിങ്ങളെപ്പോലെ ഒരുത്തന്റെ കുഞ്ഞിനെ ഞാൻ എന്റെ വയറ്റിൽ ചുമക്കുമെന്നോ? ലഹരിക്കടിമപ്പെട്ട നിങ്ങൾ ചെയ്യാത്ത വൃത്തികേടുകളുണ്ടോ? അങ്ങനെ ഒരാളിൽ നിന്നും ഗർഭം ധരിക്കാൻ ഏത് സ്ത്രീയും അറയ്ക്കും. എനിക്കത് സംഭവിക്കില്ല എന്ന് ഞാൻ അന്നേ മനസ്സിൽ ഉറപ്പിച്ചതാ. അതിനു വേണ്ട മുൻകരുതലുകളും ഞാൻ അന്നേ എടുത്തിരുന്നു, നിങ്ങൾ അറിയാതെ. ഇതേ, ഇതെന്റെ കുഞ്ഞാ, സ്നേഹത്തിന്റെ, തമ്മിൽ സ്നേഹിക്കുന്നവരുടെ കുഞ്ഞ്. ഒരവകാശവും ഇല്ല നിങ്ങൾക്ക് ഇവളുടെ മേൽ. നിങ്ങളുടെ നിഴല് പോലും ഇനി ഇവളുടെ പുറത്ത് വീഴാൻ പാടില്ല. നോവുന്നുണ്ടല്ലേ ഇത് കേട്ട്? എനിക്ക് വേണ്ടതും അത് തന്നെയായിരുന്നു. ഈ സത്യം തുറന്നു പറഞ്ഞിട്ട് നിങ്ങളുടെ ആണത്വത്തിന് മേൽ ക്ഷതമേൽക്കുന്നത് കാണാൻ ഒരവസരത്തിനായി കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ഈ നിമിഷത്തിനു വേണ്ടി, ഈ നിമിഷം വരെ എന്റെ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ കഴിഞ്ഞത് ഇവളുടെ അച്ഛനെ ഞങ്ങളെ സ്വീകരിക്കാനുള്ള പ്രാപ്തി ഉണ്ടാക്കാൻ വേണ്ടിയാ. ഞാൻ പോകുന്നു.
2: അഗ്രം കൂർത്ത ഇരുമ്പ് കമ്പികൾ ചുട്ടുപഴിപ്പിച്ച് കാതുകളിലേക്ക് കുത്തി ഇറക്കിയതുപോലെ തോന്നി ദേവൻ മേനോന്. ആ ചൂടിൽ ഹൃദയം പോലും ഉരുകുന്നതായി അനുഭവപ്പെട്ടു. വെടിമരുന്ന് ശാലയ്ക്ക് തീപിടിച്ചത് കണക്കെ മസ്തിഷ്കത്തിൽ എന്തൊക്കെയോ പൊട്ടിച്ചിതറി. ഈ ചതി, തന്നോട് പകപോക്കാൻ ഇവൾ കണ്ട മാർഗം.
3: മുറിവേറ്റ വ്യാകൃത പോലെ എന്റെ മനസ്സു വന്യമായി പാഞ്ഞു. അന്യരുടെ പാപം എന്റെ ജീവിതത്തിൽ കറവീഴ്ത്തിയിരിക്കുന്നു. എന്റേതെന്ന് കരുതി ഞാൻ സ്നേഹിക്കാൻ തുടങ്ങിയ എന്റെ മകൾ, അവള് വേറെ ഏതോ ഒരുത്തന്റെയാണെന്ന്.
2: ലഹരി പൂർണമായും അയാളുടെ ബോധമണ്ഡലത്തെ കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു.
3: ഈ കറ തുടച്ചു നീക്കണം. അവൾ എന്റേതല്ല. തീർക്കണം, എല്ലാം തീർക്കണം. ഇപ്പോ ഇവിടെ വച്ച്
2: അയാളിലെ മൃഗമുണർന്നു. അന്നും അടുത്തുള്ള ക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നു.

0: स्वामी जी, स्वामी जी।
1: अवळ एत्तियो?
0: स्वामी जी, इत ഞാനാ പൂജ।
1: ഓ, അവളുടെ നൃത്തപരിപാടി കഴിഞ്ഞു കാണും, നേരം അത്രയുമായോ? ഭൂതകാലത്തെ പറ്റി ഓർത്തിരുന്ന സമയം പോയതറിഞ്ഞില്ല.
2: വരുന്നു മോളെ, പൂജ ദാ വരുന്നു.
3: മേശപ്പുറത്ത് ഒരു തട്ടത്തിൽ വെച്ചിരുന്ന ലഡുവിലേക്ക് അയാളുടെ ദൃഷ്ടി പാഞ്ഞു. ഒരു തുണി കൊണ്ട് തട്ടം മൂടിയിട്ട് അയാൾ ക്ലോക്കിലേക്ക് നോക്കി. സമയമാകുന്നു. തുറന്നിട്ടിരിക്കുന്ന ജനാലയിലൂടെ സ്വാമി അഥവാ ദേവൻ മേനോൻ പുറത്തേക്ക് നോക്കി. കുറച്ചു മുൻപ് മുറ്റത്താരോ സംസാരിക്കുന്ന ശബ്ദം കേട്ടിരുന്നു. ഇപ്പൊ പക്ഷെ ആരുമില്ല. അമ്പലപ്പറമ്പിന്റെ അങ്ങേ വശത്ത് ഉയർത്തിയിരിക്കുന്ന സ്റ്റേജിനടുത്ത് വെളിച്ചവും ആൾക്കൂട്ടവുമുണ്ട്.

0: ഇനി അടുത്തത് ഒരു നാടകമാണ്, കലാപരിപാടികളിലെ അവസാന ഇനം. അത് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ നേരം കമ്പക്കെട്ടാണ്. എല്ലാം ചോദിച്ചറിഞ്ഞു വെച്ചിരുന്നുവല്ലോ. ഇനിയുള്ള കുറച്ചു നേരം എല്ലാവരുടെയും ശ്രദ്ധ നാടകത്തിലായിരിക്കും. നമ്പ്യാറാണ് നാടകത്തിന്റെ പ്രോംപ്റ്റർ. അതുകൊണ്ട് നാടകം തീരുന്നതുവരെ അയാളും അവിടെ തന്നെയായിരിക്കും. അയാൾ ചെന്ന് വാതിൽ തുറന്നു. പുറത്ത് നൃത്തവേഷത്തിൽ പൂജ, മറ്റാരുമില്ല.
1: നമസ്തേ സ്വാമിജി.
2: വരൂ കുട്ടിയെ, വരൂ.
1: സ്വാമിജി, എനിക്ക് പെട്ടെന്ന് പോണം. സ്വാമിജി പറഞ്ഞതുപോലെ ഡാൻസ് കഴിഞ്ഞതും ഞാൻ ആരോടും പറയാതെ ഇങ്ങോട്ട് പോന്നു.
2: മിടുക്കി
1: മുത്തശ്ശൻ തിരക്കും.
2: തിരക്കും, അതിന് മുൻപ് പോകണം. നീ കസേരയിലേക്ക് ഇരിക്ക, എന്നിട്ട് ഇതാ ഈ ലഡു കഴിക്ക്, പ്രസാദമാണ് നിനക്കായി. നിന്റെ നന്മയ്ക്കായി ഞാനൊരു പൂജ കഴിച്ചിരുന്നു, അതിൻ്റെയാ. നിനക്ക് സർവമംഗളങ്ങളും ഭവിക്കും.
3: മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി 8 സമാപിക്കുന്നു. രചന അരുൺ നായർ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: സൂത്രധാരൻ ശോഭി തിലകൻ, കരുണ ഇന്ദുലേഖ, ദേവൻ മേനോൻ അഡ്വക്കേറ്റ് എ ഇസ്മായിൽ സേഠ്, ദേവൻ മേനോന്റെ ചെറുപ്പം മൃദുൽ ജേക്കബ്, പൂജ മിന്ന രഞ്ജിത്ത്. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർ നാടകത്തിന്റെ 9 നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 2:30 വാട്സ്ആപ്പ് പ്രിയഗീതങ്ങൾ. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെടുന്ന ചലച്ചിത്ര ഗാനങ്ങൾ തത്സമയം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാനായി ഈ പരിപാടിയിലേക്ക് സന്ദേശങ്ങൾ അയയ്ക്കാം. 8547027054 എന്ന നമ്പറിലേക്ക്. നിങ്ങളുടെ പേര്, സ്ഥലം, ഇഷ്ടഗാനം, ചിത്രം, ഗായകൻ അല്ലെങ്കിൽ ഗായിക, ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ അതുകൂടി ടൈപ്പ് ചെയ്ത് വേണം സന്ദേശങ്ങൾ അയയ്ക്കാൻ. അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. 8547027054. ഇന്ന് വൈകിട്ട് 5:00 6:40 ചലച്ചിത്ര ഗാനങ്ങളാണ്. 5:15 ഇടയ്ക്ക KV കൃഷ്ണമണി അവതരിപ്പിച്ചത്. 5:30 ലളിത ഗാനങ്ങൾ. 5:43 കേൾക്കാം പ്രായോജക പരിപാടി ഞാറ്റുവേല. 5:58 FM പ്രധാന വാർത്തകൾ. 6:10 കൊല്ലം ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:50 കിസാൻ വാണി. 7:20 കമ്പോള വില നിലവാര ബുള്ളറ്റിൻ. 7:35 റേഡിയോ ഗൈഡ്. ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴികാട്ടി. ലളിതം, ഗണിതം, മത്സര പരീക്ഷകളെ അടിസ്ഥാനമാക്കിയുള്ള ഗണിതശാസ്ത്രം പ്രായോഗിക പരിശീലനം. റിട്ടയേർഡ് പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടറും മത്സര പരീക്ഷാ പരിശീലകനുമായ സി രാഘവൻ അവതരിപ്പിക്കുന്നു. തുടർന്ന് തൊഴിൽ വാർത്തകൾ. 8:00 അന്തരിച്ച ചലച്ചിത്ര പിന്നണി ഗായിക എസ് ജാനകിയെ അനുസ്മരിച്ചുകൊണ്ട് ആകാശവാണി കണ്ണൂർ നിലയവും കണ്ണൂർ ജവഹർലാൽ നെഹ്റു പബ്ലിക് ലൈബ്രറി ആന്റ് റിസർച്ച് സെന്ററും ചേർന്ന് ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച അവിടുന്നെൻ ഗാനം കേൾക്കാൻ എന്ന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ശ്രീ ഇ ജയകൃഷ്ണൻ നടത്തിയ പ്രഭാഷണത്തിൽ നിന്ന് ശബ്ദലേഖനം ചെയ്ത ഭാഗം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 കേൾക്കാം സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 10:00 ദേശീയ പരിപാടിയിൽ പ്രാദേശിക നാടോടി ലളിത സംഗീതം. ഇതിൽ സലീം അല്ലാവാലയുടെ ഗസൽ, ഗോപാൽ സിംഗ് കീച്ചിയുടെ രാജസ്ഥാനി നാടോടി സംഗീതം എന്നിവ കേൾക്കാം. 11:00 ചലച്ചിത്ര ഗാനങ്ങൾ.

0: ആകാശവാണി കണ്ണൂർ. എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ ഹലോ പ്രിയ ഗീതം.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: വാട്സ്ആപ്പ് പ്രിയഗീതങ്ങൾ തത്സമയ പ്രക്ഷേപണം തുടരുന്നു. നിങ്ങൾ കാതോർക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടിനായി ഇപ്പോൾ തന്നെ സന്ദേശം അയച്ചോളൂ. 8547027054 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, സ്ഥലം, ഇഷ്ടഗാനം, ചിത്രം, ഗായകൻ അല്ലെങ്കിൽ ഗായിക, ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ അതുകൂടി ടൈപ്പ് ചെയ്ത് വേണം സന്ദേശങ്ങൾ അയക്കാൻ. അയക്കേണ്ട നമ്പർ ഇതാ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. 8547027054. പ്രിയപ്പെട്ട പാട്ട് കേൾക്കാനായി ഈ പരിപാടിയിലേക്ക് സന്ദേശം അയച്ച് കാത്തിരിക്കുകയാണ് കാസർഗോഡ് നിന്നും ജിമ്മി ജോർജ് കോളിച്ചാൽ. സുജാത എന്ന ചിത്രത്തിനു വേണ്ടി മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എഴുതി, രവീന്ദ്ര ജെയിൻ ഈണമിട്ട് യേശുദാസ് സ്വരം പകർന്ന ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേൾക്കാം നമുക്ക് ആ ഗാനം, സുജാത എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്.

കനൽക്കട്ടകൾ എന്ന ചിത്രത്തിലെ മന്മഥകഥയുടെ ഗന്ധമറിയാതെ എന്ന മനോഹരമായ ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് ഹരിദാസ് കൊട്ടക്കാനം കോവേരിയാണ് അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത്. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം വി ദക്ഷിണാമൂർത്തി, ആലാപനം യേശുദാസ്.

പാപ്പിനിശ്ശേരിയിൽ നിന്നും രവി, സുജാത എന്നിവരാവശ്യപ്പെട്ട ഗാനമാണിനി. ഭാര്യ എന്ന ചിത്രത്തിനായി ശിബു ചക്രവർത്തി എഴുതി, എസ് പി വെങ്കടേഷ് സംഗീതം നൽകി, യേശുദാസ് പാടിയ പാട്ടാണ് ഇവരാവശ്യപ്പെട്ടിരിക്കുന്നത്. മകൾ ഡോക്ടർ ഹരിതയുടെ ജന്മദിനമായ സെപ്റ്റംബർ 6 പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ടാണ് ഇവർ ഈ ഗാനം ചോദിച്ചിരിക്കുന്നത്. ഹരിതയ്ക്ക് പിറന്നാൾ സമ്മാനമായത് ഭാര്യ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ആ പാട്ട്.

കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രചനയും സംഗീത സംവിധാനവും നിർവഹിച്ച തീർത്ഥാടനം എന്ന ചിത്രത്തിനായി ചിത്രപാഠ്യഗാനത്തിനായി കാതോർത്ത് മാഹി പള്ളൂരിൽ നിന്നും നളിനിയാണ് അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത്. കേൾക്കാം നമുക്കിനി തീർത്ഥാടനം എന്ന ചിത്രത്തിനായി ചിത്രപാഠ്യ ആഗാനം.

പള്ളം കാട്ടിപ്പൊയിലിൽ നിന്നും രാജിയാണ് പ്രിയപ്പെട്ട പാട്ടിനായി കാത്തുകൊണ്ട് അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത്. ഗോളാന്തര വാർത്ത എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഗാനത്തിന്റെ രചന ONV ആണ്, സംഗീതം ജോൺസൺ.

ഷിബോ ചക്രവർത്തിയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണമിട്ട് യേശുദാസും ചിത്രയും ചേർന്നു പാടിയ അന്ന എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് താളിക്കാവിൽ നിന്നും സിന്ധു ദിനേശാണ് അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത്. കേൾക്കാം അന്ന എന്ന ചിത്രത്തിലെ ആ ഗാനം.

കാവലമ്മ എന്ന ചിത്രത്തിനുവേണ്ടി ഒ എൻ വി കുറിപ്പ് എഴുതി, ജി ദേവരാജൻ സംഗീതം നൽകി, യേശുദാസ് സ്വരം പകർന്ന ഗാനമാണിനി. ഈ ഗാനത്തിനായി കാത്തുകൊണ്ട് ഈ പരിപാടിയിലേക്ക് സന്ദേശമയച്ചിരിക്കുന്നത് ഷെല്ലി പാത്തൻപാറയാണ്. ഇത് ആ ഗാനം.

വാട്സ്ആപ്പ് രേഖീതങ്ങൾ തത്സമയ പ്രക്ഷേപണം തുടരുന്നു. കൃഷ്ണൻ കരിപ്പാലാണ് ഈ പരിപാടിയിലേക്ക് അടുത്ത സന്ദേശം അയച്ചു കാത്തിരിക്കുന്നത്. തുലാവർഷം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ പാട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഗാനം എഴുതിയത് വയലാർ രാമവർമ്മയാണ്. സംഗീതം നൽകിയത് സലിൽ ചൌധരി.

നാളെ 26-ാം പിറന്നാൾ ആഘോഷിക്കുന്ന മകൻ നിഖിലിനു വേണ്ടി നന്ദനം എന്ന സിനിമയിലെ ചിത്രപാടിയ കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ എന്ന ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് അടുത്തലയിൽ നിന്നും അമ്മ ദുർഗയാണ് അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത്. അമ്മയ്ക്കൊപ്പം നിഖിലിന് ഞങ്ങളുടെയും പിറന്നാൾ ആശംസകൾ നേരുകയാണ്. കൂടെ ഇത് പിറന്നാൾ സമാനമായി ഈ ഗാനവും.

30 വിവാഹിതരായ ഐശ്വര്യയ്ക്കും നിതിനും ആശംസകൾ നേർന്നുകൊണ്ട് പൊന്മുടി പുഴയോരത്ത് എന്ന സിനിമയ്ക്ക് വേണ്ടി വിജയ് യേശുദാസും മഞ്ജരിയും ചേർന്നു പാടിയ ഒരു ചിരി കണ്ടാൽ എന്ന ഗാനം കേൾപ്പിക്കാമോ എന്ന് ചോദിച്ച മെസ്സേജ് അയച്ചിരിക്കുകയാണ് കൊറ്റാളിയിൽ നിന്നും വീണ. ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ ഈ പാട്ടിന് ഈണം പകർന്നത് ഇളയരാജയാണ്.

പാറകെട്ടിൽ നിന്നും ശ്രീജയാണ് അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത്. മനസ്സിൽ ഒരു മഞ്ഞുതുള്ളി എന്ന ചിത്രത്തിൽ സുജാത പാടിയ ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഗാനത്തിന്റെ രചന സുരേഷ് രാമന്തളിയാണ്, സംഗീതം നൽകിയത് രവി ബോംബെ. ഇനി കേൾക്കാം മനസ്സിൽ ഒരു മഞ്ഞുതുള്ളി എന്ന ചിത്രത്തിനു വേണ്ടി പാറകെട്ടിൽ നിന്നും ശ്രീജ ആവശ്യപ്പെട്ട സുജാത പാടിയ ഗാനം.

വാട്സ്ആപ്പ് രേഖീതങ്ങളിലിനി പാനൂർ പാലക്കൂൽ നിന്നും ദീക്ഷിത അർജുൻ ആവശ്യപ്പെട്ട ഗാനമാണ് വാത്സല്യം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന കൈതപ്രം, സംഗീതം എസ് പി വെങ്കിടേഷ്.

പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഈ തത്സമയ ചലച്ചിത്ര ഗാന പരിപാടി ഇന്നിവിടെ സമാപിക്കുന്നു. ഇഷ്ടഗാനങ്ങളുമായി ഇന്നീ പരിപാടിയുടെ അവതരണം രേഷ്മ ഷെല്ലി. പരിപാടിക്കുന്ന സാങ്കേതിക സഹായം നൽകിയത് സജിത് കുമാർ തലശ്ശേരി.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇതോടുകൂടി ഞങ്ങളുടെ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

ഈ ശ്രോതാക്കളെ നമസ്കാരം. എഫ് എം ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ആദ്യം സീതാരാമം എന്ന ചിത്രത്തിൽ സൂരജ് സന്തോഷ് പാടിയ ഗാനം, രചന വിനായക് ശശികുമാർ, സംഗീതം വിശാൽ ചന്ദ്രശേഖർ.

അടുത്ത ഗാനം കഠിന കഠോരമേ അണ്ടകടാഹം. ഈ ചിത്രത്തിൽ കപിൽ കപിലൻ, ആവണി മൽഹാർ, ദിവ്യ എസ് മേനോൻ, ശ്രീനന്ദ, ഭദ്ര രജൻ എന്നിവർ പാടിയ ഗാനം. ഗാനരചന ഷർഫു, സംഗീതം ഗോവിന്ദ് വസന്താ.

ക്ലൈമാക്സ് എന്ന ചിത്രത്തിലെ ഗാനമാണിനി പാടിയത്. സുബിൻ ഇഗ്നേഷ്യസ്, രചന സന്തോഷ് വർമ്മ, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

ഒരു ഗാനം കൂടി. അരവിന്ദന്റെ അതിഥികൾ എന്ന ചിത്രത്തിൽ ആനമേ പാടിയത് രചന ബി കെ ഹരിനാരായണൻ, സംഗീതം ഷാൻ റഹ്മാൻ.

0: കെ വി കൃഷ്ണമണി അവതരിപ്പിച്ച് ഇടയ്ക്കയാണ് ഇതുവരെ കേട്ടത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.

0: യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക. യാത്രയ്ക്കിടെ TC ടിക്കറ്റ് ചോദിച്ചാൽ കാണിച്ചു കൊടുക്കുക. എന്നാൽ ആരെങ്കിലും OTP, പിൻ അല്ലെങ്കിൽ പാസ്വേഡ് ചോദിച്ചാൽ അവരെ ഉടനെ ഓടിച്ചു വിടുക.
1: RBI പറയുന്നു, OTP അല്ലെങ്കിൽ പിന്നിനായി കോളോ മെസ്സേജോ വന്നാൽ അല്പം ശ്രദ്ധിക്കൂ.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
4: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
5: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYD BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
6: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
7: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
8: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
7: എങ്കിൽ തയ്യാറായിക്കൊള്ളു,
8: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
7: ഏറ്റവും പുതിയ റിലീസുകൾ,
8: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
7: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
6: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
7: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30. ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
9: സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
10: എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും September 6 വരെ.
11: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
12: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
13: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
14: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
13: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
14: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
15: മൈജി ഓണം മാസ് ഓണം സീസൺ 4, പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
16: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
17: എന്തേട്ടാ ഒരു വിഷമം?
18: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
17: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
18: അതെവിടുന്ന്?
17: ഇവിടെ മൈജിന്ന് ഈസിയായി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
19: മൈജി ഓണം മാസ് ഓണം സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
20: ഇത്രയും കുറഞ്ഞ വിലയില് ഇതെങ്ങനെ കിട്ടുന്നു?
21: അതാണ് മൈജി പ്രൈസ് ചലഞ്ച്. മൊബൈൽ മുതൽ ഹോം അപ്ലയൻസസ് വരെ ഒറിജിനൽ ബ്രാൻഡുകൾക്ക് ചലഞ്ചിങ് വില.
22: കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചലഞ്ച്, മൈജി പ്രൈസ് ചലഞ്ച്.
21: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
22: വേഗമാകട്ടെ, ഓഫർ September 6 വരെ മാത്രം.
21: TNC apply.
23: രുചികരമായ ഓണസദ്യനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
24: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
25: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.

0: उन नौजवानों के लिए है ताकि आप जब 60 साल के होंगे आपको कभी किसी के सहारे की जरूरत न पड़े, आप अपना बुढ़ापा भी गौरव के साथ बिता सको।
1: ഇതുവരെ 9,50,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
3: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
2: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
3: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
4: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1-800-425-1125.
5: ഒരു ലളിതഗാനം, പതേ പതേ ശ്രീ പത്മതലങ്ങൾ, യേശുദാസ് പാടിയത്. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ആലപ്പി രംഗനാഥ്.

ഇന്ന് 8 മണിക്ക് അന്തരിച്ച ചലച്ചിത്ര പിന്നണി ഗായിക എസ് ജാനകിയെ അനുസ്മരിച്ചുകൊണ്ട് ആകാശവാണി കണ്ണൂർ നിലയവും കണ്ണൂർ ജവഹർലാൽ നെഹ്റു പബ്ലിക് ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്ററും ചേർന്ന് ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച അവിടുന്ന് ഗാനം കേൾക്കാൻ എന്ന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ശ്രീ എ ജയകൃഷ്ണൻ നടത്തിയ പ്രഭാഷണത്തിൽ നിന്ന് ശബ്ദലേഖനം ചെയ്ത ഭാഗം.

0: ആകാശവാണി കണ്ണൂർ.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഞാറ്റുവേല
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
3: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. മട്ടുപാവ് കൃഷി എന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നത് പച്ചക്കറികളും ഫലവൃക്ഷങ്ങളും കൊണ്ട് സമൃദ്ധമായി നിൽക്കുന്ന മട്ടുപാവുകളാണ്. പക്ഷേ ഇതിൽ നിന്നും വ്യത്യസ്തമായി മട്ടുപാവ് നിറയെ 3000 BV380 കോഴികളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു മട്ടുപാവിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പച്ചക്കറി മാത്രമല്ല, കോഴി വളർത്തലും മട്ടുപാവിൽ സാധിക്കും എന്ന് തെളിയിച്ച കർഷകനാണ് പാറശാല പരശുവയ്ക്കൽ പെരുവിളയിലെ ഫാം കാർട്ടൽ എന്ന ഫാം നടത്തുന്ന ശ്രീ വിനോദ്. നമുക്ക് വിനോദിന്റെ ഈ ഫാമിലെ വിശേഷങ്ങളൊന്ന് ചോദിച്ചു മനസ്സിലാക്കാം.
4: താങ്കൾ എങ്ങനെയാണ് ഈ രംഗത്തേക്ക് എത്തിയത്?
5: ശരിക്കും പറഞ്ഞാൽ എല്ലാവരെയും പോലെ ലോക്ക്ഡൌണിൽ ആരംഭിച്ച ഒരു ബിസിനസ്സാണ്. ഇതിനു മുമ്പ് ഞാൻ പൗൾട്രി ചെയ്യുമായിരുന്നു, എക്സോട്ടിക് പൗൾട്രിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് ലോക്ക്ഡൌണിൽ എന്ത് ചെയ്യാമെന്ന് നോക്കുമ്പോഴാണ് മുട്ടക്കോഴി വളർത്തലോട്ട് വന്നത്. ആദ്യം മുട്ടക്കോഴിയാണ് ചെയ്തത്. പിന്നീട് അതിന്റെ കുഞ്ഞുങ്ങളെ പല കർഷകർക്കും കിട്ടാതെ ആയപ്പോഴാണ് നമ്മൾ ഈ കുഞ്ഞുങ്ങളെ വളർത്തി വിപണനം ചെയ്യാം എന്നുള്ള ഒരു രീതിയിലോട്ട് വന്നത്. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് BV380 എന്ന ബ്രീഡാണ്. ഏറ്റവും കൂടുതൽ ബ്രൗൺ എക്സിടുന്ന ബ്രീഡാണ് BV380.
4: ഇത് തന്നെയാണോ ഏക വരുമാന മാർഗം?
5: ബേസിക്കലി ഞാൻ ഇലക്ട്രീഷ്യനാണ്. അതിന്റെ സൈഡായിട്ട് തുടങ്ങിയതാണ് ഈ ഒരു ബിസിനസ്. പക്ഷെ ഇപ്പോ ഇലക്ട്രിക്കൽ ഒഴിവാക്കിയിട്ട് ഇതിലോട്ടാണ് ഫുൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്.
4: ഈ ഫാമിലേക്ക് ആവശ്യമായ കോഴിക്കുഞ്ഞുങ്ങളെ എവിടെ നിന്നാണ് ലഭിക്കുന്നത്?
5: ഇത് മെയിനായിട്ട് വരുന്നത് ഹൊസൂറിൽ നിന്നാണ്. പിന്നെ നമ്മുടെ കേരള ഗവൺമെന്റിന്റെ കെപ്കോയുടെ കുഞ്ഞുങ്ങളുണ്ട്.
4: എത്ര ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളെയാണ് എടുക്കുന്നത്?
5: 1 ദിവസം പ്രായമായ കുഞ്ഞുങ്ങൾ, അത് ഫാസ്റ്റിംഗിലാണ് കുഞ്ഞുങ്ങൾ വരുന്നത്. നമ്മൾ ഏകദേശം 3000 കുഞ്ഞുങ്ങളെ ഒറ്റ ലോട്ടിൽ എടുക്കാറുണ്ട്.
4: എത്ര വിലയ്ക്കാണ് വാങ്ങിക്കുന്നത്? അതോടൊപ്പം ഇത് വിൽക്കുമ്പോൾ നമുക്ക് ഒരു വരുമാന മാർഗം ലഭിക്കുമല്ലോ അല്ലേ?
5: തീർച്ചയായിട്ടും അതിൽ നിന്ന് ഒരു വരുമാന മാർഗം ലഭിക്കും. നമുക്ക് വാങ്ങുമ്പോൾ ഏകദേശം 50 രൂപയ്ക്ക് മുമ്പോട്ട് കുഞ്ഞിന്റെ വില എപ്പോഴും ആകാറുണ്ട്. നമ്മൾ 2 മാസത്തെ പരിപാലനമാണ് മെയിനായിട്ട് ഇവിടെ ചെയ്യുന്നത്. അതിനകത്ത് 4 വാക്സിനേഷനും 1 ഡിവാമിങ്ങും 1 ഡിബീക്കിങ്ങും എന്നുള്ള പ്രോസസ്സുകളെല്ലാം ഉണ്ട്. ഇത് വിൽക്കുമ്പോൾ 2 മാസമായത് 220 രൂപയ്ക്കാണ് നമ്മൾ വിൽക്കുന്നത്. ഇതിനൊരു കൃത്യമായൊരു ഫീഡ് ചാർട്ടുണ്ട്. കോഴിയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്, കമ്മൽ പറയുന്നത് 2 വർഷമാണ്. അതായത് മുട്ടയിട്ട് തുടങ്ങി കഴിഞ്ഞാൽ 18 മാസമാണ്. മൊത്തത്തിന് ഇവർക്കൊരു ഫീഡ് ചാർട്ടുണ്ട്. ആ ഫീഡ് ചാർട്ടനുസരിച്ച് കൃത്യമായിട്ട് ഫീഡ് കൊടുക്കണം. അതോടൊപ്പം തന്നെ കൃത്യമായ വാക്സിനേഷൻ, ബ്രൂഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അമ്മക്കോഴിയുടെ ചൂട് കൊടുക്കുന്നതിന് പകരം നമ്മൾ കൃത്രിമ ചൂട് കൊടുക്കാറുണ്ട്. ആ ചൂട് പ്രോപ്പറായിട്ട് കൊടുക്കണം. നമ്മളിപ്പോ 2 മാസം വളർത്തി കഴിയുമ്പോൾ വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യുന്ന കർഷകർക്കും വിൽക്കുന്നുണ്ട്, വീട്ടമ്മമാർക്കും വിൽക്കുന്നുണ്ട്. അപ്പൊ ഇവർ മുട്ട പർപ്പസിന് വേണ്ടിയാണ് ഇതിനെ ഉപയോഗിക്കുന്നത്. ഇവർക്ക് വേണ്ട ഗൈഡ് ലൈൻസ്, കാരണം ഈ വീട്ടമ്മമാർക്ക് ഇത് ഒന്നും അറിയത്തില്ല. കൃത്യമായി എത്ര ഗ്രാം ഫീഡ് കൊടുക്കണം, ഏതൊക്കെ സപ്ലിമെന്റ് ഏതൊക്കെ സമയത്ത് കൊടുക്കണം, വിരം മരുന്ന് എപ്പോൾ കൊടുക്കണം, ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് പറയും. പിന്നെ വാട്സപ്പിൽ എപ്പോൾ കോൺടാക്ട് ചെയ്താലും ഞാൻ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. മെഡിസിൻ സപ്പോർട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ കോഴിക്കുഞ്ഞ് കേരളം മൊത്തം ഡെലിവറി ചെയ്യുന്നുണ്ട്. കുറച്ചൊക്കെ ആണെങ്കിൽ പെയ്ഡ് ഡെലിവറിയാണ്, കൂടുതലുണ്ടെങ്കിൽ ഫ്രീ ഡെലിവറിയാണ്.
4: സാധാരണഗതിയിൽ മട്ടുപാവിൽ കൂടുതലായി പച്ചക്കറി കൃഷിയും ഗ്രോ ബാഗുകളുമാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ മട്ടുപാവിന്റെ മൊത്തം സ്ഥലമെടുത്തും ഇങ്ങനെ ഒരു കോഴി ഫാം തുടങ്ങാൻ കാര്യം എന്താണ്?
5: ഇത് മട്ടുപാവില് പൂർണ്ണമായിട്ട് ചെയ്യാൻ കാരണം എന്റെ സ്ഥലപരിമിതി തന്നെയാണ്. കാരണം എനിക്ക് 4% സ്ഥലം മാത്രമേ ഉള്ളൂ. കാരണം നമ്മുടെ ഏരിയ തന്നെ കഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ്, തൊട്ട് വീടുകളാണ്. അപ്പോ എല്ലാവർക്കും ഒരു ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴി ഫാം തുടങ്ങുമ്പോൾ സ്മെല്ലിന്റെ ഒരു വിഷയം എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ മെയിനായിട്ട് ഇവിടെ ചെയ്തത്. ഇവിടെ ചുറ്റും വീടുകളാണ്, ആർക്കും ഒരു പരാതികളില്ല. ഇതുവരെയും പരാതിക്കുള്ള സാഹചര്യം ഞാനായിട്ട് ഒരുക്കിയിട്ടില്ല. നമ്മൾ ഒരു സംരംഭം തുടങ്ങുമ്പോൾ വൃത്തിയായിട്ടും വെടുപ്പായിട്ടും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ആ സംരംഭം നിലനിർന്നു പോകും. സ്മെല്ല് ഒഴിവാക്കാൻ വേണ്ടി മെയിനായിട്ട് ഫാമിൽ വെള്ളം നനയാൻ പാടില്ല. കൂട് നിർമ്മാണം ഒരു പ്രധാന ഘടകമാണ്. നമ്മളെ കാലാവസ്ഥ അറിയാലോ, എപ്പോഴും മഴയുള്ള ഒരു ക്ലൈമറ്റാണ്, ഹ്യൂമിഡിറ്റി കൂടിയ പ്രദേശമാണ് കേരളം മൊത്തത്തിൽ. അപ്പം ഈ ഹ്യൂമിഡിറ്റിയും ഈ ജലാംശത്തിൻ്റെ ഈർപ്പവും ഒക്കെ സ്മെല്ലുണ്ടാക്കാനും ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉള്ളതാണ്. ഇത് നമ്മൾ അവോയ്ഡ് ചെയ്യണം. മാക്സിമം വെള്ളം എന്ന് പറയുന്നത് കോഴി ഫാമിൻ്റെ ശത്രുവാണ്. അതേപോലെ തന്നെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുക. എപ്പോഴാണോ ഇത് നമുക്കൊരു സ്മെല്ല് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പോകുന്നത് അതിനു മുമ്പ് ക്ലീൻ ചെയ്യുക. നമ്മളിവിടെ ലിറ്റർ സിസ്റ്റമാണ് വളർത്തുന്നത്. ഈ ലിറ്റർ സിസ്റ്റത്തിൽ നിന്ന് രണ്ടര മാസം കഴിഞ്ഞ് വാങ്ങുന്ന കോഴിയാണ് കേജ് സിസ്റ്റത്തിലോട്ട് പോകുന്നത്. നമ്മുടെ ഇവിടെ തന്നെ 1000 സ്ക്വയർ ഫീറ്റാണ്. ഞാനിവിടെ 3500 കോഴി ചെയ്യുന്നുണ്ട്. നമുക്ക് 1000 സ്ക്വയർ ഫീറ്റ് മട്ടപ്പാവിൽ നമുക്ക് 700 മുട്ടക്കോഴി വരെ ചെയ്യാൻ പറ്റും. 700 മുട്ടക്കോഴി ചെയ്യുകയാണെങ്കിൽ ഏകദേശം 600-650 മുട്ട വരെ നമുക്ക് കിട്ടും. അതായത് 100 കോഴി നിന്ന് പെർ ഡേ കിട്ടുന്ന മുട്ട 80 മുതൽ 90 മുട്ട വരെയാണ് കൃത്യമായിട്ട് പരിചരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത്.
4: ഫാം നടത്തുമ്പോൾ ഉള്ള ഒരു പ്രധാന പ്രശ്നമാണ് ഈ കോഴിയുടെ വേസ്റ്റ് കൈകാര്യം ചെയ്യുന്നത്. അതെങ്ങനെയാണ് ഇത്രയും ഒരു ചെറിയ ഏരിയയിൽ നിങ്ങൾ കൈകാര്യം ചെയ്തു വരുന്നത്?
5: നമുക്ക് ഇവിടെ 2 കിലോമീറ്റർ സറൗണ്ടിങ്ങിൽ കുറെ കർഷകരുടെ കോൺടാക്ട് നമ്പർ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ 2 ദിവസം മുമ്പ് തന്നെ കർഷകരടുത്ത് വിളിച്ച് ചോദിക്കുന്നത് കോഴികൾ ആവശ്യമുണ്ടോ എന്ന്. ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. ഒരേ ഒരു നിബന്ധനയേ ഉള്ളൂ, ഞാനിവിടെ ക്ലീൻ ചെയ്ത് വയ്ക്കുമ്പോൾ ആരാണ് ആദ്യം വരുന്നത് അവർക്കാണ് പ്രയോറിറ്റി. അല്ലാതെ ആർക്കും വേണ്ടി ഹോൾഡ് ചെയ്ത് വയ്ക്കുകയോ അല്ല പൈസയ്ക്ക് വേണ്ടി കൊടുക്കുകയോ കാരണം നമുക്ക് ഹോൾഡ് ചെയ്ത് വയ്ക്കാൻ പറ്റത്തില്ല, കാരണം ചുറ്റും വീടുകളാണ്. എത്രയും പെട്ടെന്ന് വന്ന് എടുക്കുന്നവർക്ക് സൗജന്യമായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സൗജന്യമായി കിട്ടുന്നത് കൊണ്ട് തന്നെ അവർക്കതൊരു ബെനിഫിറ്റാണ്. അപ്പം അതുകൊണ്ട് സ്ഥിരം എടുക്കുന്ന ഒരു 7-8 പേര് ഉണ്ട്. അത് നമ്മളൊരു കൃഷി എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു കൂട്ടായ ഒരു പരിശ്രമമാണ്.
4: BV380 എന്നുള്ള ഒരു ഇനം തിരഞ്ഞെടുക്കാൻ കാര്യം എന്താണ്, എന്താണ് അതിന്റെ ഗുണം, അതുപോലെ അതിൽ നിന്നും വരുമാനത്തിന് എന്തെങ്കിലും വർധനവ് ലഭിക്കുന്നുണ്ടോ?
5: BV380 എന്ന് പറയുന്ന എണ്ണം തിരഞ്ഞെടുക്കാൻ വേണ്ടി കാണുമെന്ന് പറഞ്ഞാൽ ഒരു കമ്പനി പ്രോഡക്റ്റ് എന്ന് പറയണമെങ്കിൽ പറയാം. നമ്മളിപ്പോൾ എല്ലാം ഒരു ബ്രാൻഡാണല്ലോ സെലക്ട് ചെയ്യുന്നത്. അതേപോലെ ഇതൊരു വെങ്കടേശ്വര ഹെച്ചിയുടെ ഒരു ബ്രാൻഡഡ് കോഴിയാണ്, കാരണം സ്വന്തമായി അവർക്ക് പേറ്റൻ്റ് ഉള്ളൊരു കോഴിയാണ്. അത് പോയിട്ട് അവർ പറയുന്ന അത്രയും യീൽഡ് നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ഇപ്പോൾ എല്ലാ ബേച്ചിൽ നിന്നും ഞാനിവിടെ കുറച്ച് കോഴികളെ എൻ്റെ ആവശ്യത്തിന് വേണ്ടി മുട്ടയ്ക്ക് വേണ്ടി വളർത്തുന്നുണ്ട്. എനിക്ക് ആ ഒരു യീൽഡ് കിട്ടുന്നുണ്ട്. ഇവരിത് ബ്രൗൺ എക്സാണ് എടുത്തത്. നമ്മളെ കേരളത്തിൽ അറിയാമല്ലോ, നമുക്ക് എല്ലാവർക്കും ബ്രൗൺ എക്സിനോട് ഒരു ചെറിയൊരു താല്പര്യം കൂടുതലുണ്ട്. ഇതിൻ്റെ മുട്ടയുടെ വെള്ളയുടെ അളവ് കൂടുതലാണ്, കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കേണ്ടത് വെള്ളയാണ്, മഞ്ഞയല്ല. അതുകൊണ്ടും മുട്ട കൃത്യമായിട്ട് ഇടുന്നതുകൊണ്ടാണ് ഈ ബ്രീഡ് നമ്മൾ സെലക്ട് ചെയ്യാൻ കാരണം.
4: ഇവിടെ നിന്നും കോഴിയാണല്ലോ വിൽക്കുന്നത്, ഡിമാൻഡിനനുസരിച്ച് ഇവിടെ നിന്നും നൽകാൻ സാധിക്കുന്നുണ്ടോ?
5: ശരിക്കും പറഞ്ഞാൽ ഡിമാൻഡിനനുസരിച്ച് നൽകാൻ സാധിക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം 5 വർഷം കൊണ്ട് സ്ഥിരമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ബുക്ക് ചെയ്ത് കുഞ്ഞെടുക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാ വർഷവും കൃത്യമായിട്ട് കുഞ്ഞെടുക്കുന്ന ഒരുപാട് ഫാമുകാരുണ്ട്. അത് 2000-3000 കോഴി വളർത്തുന്നവരാണ്. അപ്പം ഈ 2000 കോഴി വളർത്തുന്നവർ എല്ലാ വർഷവും ഏകദേശം 700 കോഴിയോളം നമ്മൾ വാങ്ങാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ചിലവർ 30-40 കോഴിയൊന്നും ചോദിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. കോഴി വളർത്തി തുടങ്ങുമ്പോൾ എല്ലാവരുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ മുട്ട എങ്ങനെ സെയിൽ ചെയ്യുന്നതാണ്. പക്ഷേ ഇപ്പോൾ കണ്ടുവരുന്നത് മുട്ട സെയിൽ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആ ഓർഡർ അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ഡിമാൻഡ് കൂടുതലും പ്രൊഡക്ഷൻ കുറവാണ്. നമ്മളെ വാങ്ങിയ എല്ലാവരും വീണ്ടും വീണ്ടും ഫാം വിപുലീകരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്.
4: അപ്പോൾ ഇപ്പോൾ ധാരാളം കർഷകർ ഇതിന്റെ ആവശ്യക്കാരായി വരുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇപ്പോൾ ആദ്യമായി ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന വീട്ടമ്മമാരെ പോലുള്ളവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലല്ലോ. അപ്പോൾ അവർക്ക് എങ്ങനെ ഇതൊരു നല്ല വരുമാന മാർഗ്ഗമാക്കി മാറ്റാൻ സാധിക്കും?
5: നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു 50 കോഴി നമ്മൾ വളരെ ലാർജ് സ്കെയിലോട്ട് പോവാതെ കോഴിയെക്കുറിച്ച് പഠിക്കണമെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരു 50 കോഴിയിൽ നിന്ന് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. 50 കോഴിയിൽ നിന്ന് പഠിച്ചിട്ട് ക്രമേണ അടുത്ത 50 കൂട്ടി അങ്ങനെ പോകുന്നതാണ് നല്ലത്. പിന്നെ 50 കോഴി എന്ന് പറയുമ്പോൾ ഏത് മെത്തേഡിൽ വേണമെങ്കിലും അവർക്ക് വളർത്താം. പക്ഷേ ഒരു 100 പുറത്തോട്ട് പോകുമ്പം ഇപ്പം നമ്മൾ ഹൈടെക് കൂടുക എന്ന് പറയുന്ന ആശയത്തിലോട്ട് തന്നെ പോകേണ്ടി വരും. ആദ്യമായിട്ട് വളർത്തുന്നവർക്ക് നമ്മുടെ ഫാമിൽ വിളിച്ച് നമ്മുടെ ഹൈടെക്കൂടിൻ്റെ ഡൊമോയും ബാക്കി കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുക്കാറുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഫാം ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ അവർക്കൊരു ഫാമിൽ എന്തൊക്കെ വേണം, എന്തൊക്കെ സജ്ജീകരണങ്ങൾ ചെയ്യണം എന്നുള്ള കൃത്യമായി നമ്മുടെ ഗൈഡ് ലൈൻ കൊടുക്കാറുണ്ട്.
4: അപ്പോൾ ഇപ്പോൾ കുറച്ച് വീട്ടമ്മമാർക്ക് ഇത് എങ്ങനെ ആരംഭിക്കാം എന്നുള്ള കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ അവർക്ക് ഒരു വരുമാനം ലഭിച്ചു തുടങ്ങുന്നത് ഇപ്പോൾ തൊട്ടാണ്?
5: 2.5 മാസമായ കോഴി വാങ്ങുകയാണെങ്കിൽ പിന്നെ 2 മാസം കൂടെ അവർ ഫീഡ് കൊടുക്കണം. ഇപ്പോൾ 2 മാസം കൂടെ ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മുട്ട സ്റ്റാർട്ട് ചെയ്യും. മുട്ട സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 20 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മുട്ട റണ്ണിങ് ആവും. റണ്ണിങ് ആവുമെന്ന് പറഞ്ഞാൽ ആദ്യം ഇടുന്ന മുട്ട വളരെ ചെറിയ മുട്ടയായിരിക്കും. അത് കഴിഞ്ഞ് കുന്നിട വിട്ടുള്ള ദിവസങ്ങളായിരിക്കും ഇടുന്നത്. ഒരു 20 ദിവസം കഴിയുമ്പോൾ നമുക്ക് 50 കോഴി ഉണ്ടെങ്കിൽ 40 മുട്ട കൃത്യമായിട്ട് കിട്ടി തുടങ്ങാം. അപ്പോൾ കുറച്ച് സപ്ലിമെൻറ്റ്സ് കൊടുക്കാറുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് വാട്സപ്പിൽ ഇട്ട് കൊടുക്കുക, പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഈ കോഴി എന്ന് പറയുന്നത് അടയിരിക്കുന്ന കോഴിയല്ല. ഒരു മുട്ട ഫോം ചെയ്യാൻ വേണ്ടി 25 മണിക്കൂറാണ് ആവശ്യം വരുന്നത്. ആ 1 മണിക്കൂറിൻ്റെ ലാഗാണ് നമുക്ക് മുട്ടയുടെ എണ്ണത്തിൽ അല്പം കുറവ് വരുന്നത്. അതായത് 320 മുട്ടയാണ് കമ്പനി പറയുന്നത്. ഈ ബേഡ് എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആണ്. അപ്പം നമ്മൾ അപരിചിതരെ ഫാമിലി കയറ്റരുത് എന്ന് പറയുന്നതിന്റെ ഒരു കാരണം ഇവർക്കെന്ന് പറയുന്ന റെഡ് കളർ ഇവർ പേടിക്കും, പിന്നെ ശബ്ദ കോലാഹലങ്ങൾ, അപ്പം ഇതൊക്കെ ഇവരെ മുട്ട ഉൽപാദനത്തിന് പ്രതികൂലമായിട്ട് ബാധിക്കും. പിന്നെ കാലാവസ്ഥ വ്യതിയാനങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 50 എടുത്ത് വളർത്തു തുടങ്ങാം. അപ്പോൾ ഈ കോഴിയെ കുറിച്ച് ഇവർ കൃത്യമായിട്ട് പഠിക്കും. പലരും ഇറച്ചിക്കോഴി വളർത്തൽ നിർത്തിയിട്ട് ഇതിലോട്ട് വരുന്നുണ്ട്. കാരണം ഇറച്ചിക്കോഴി വളർത്തൽ എന്ന് പറഞ്ഞാൽ നമുക്ക് 45 ദിവസം വളർത്തിയിട്ടാണ് വരുമാനം കിട്ടുന്നത്. ഇത് അങ്ങനെയല്ല. നമുക്ക് ഒന്ന് റണ്ണിംഗ് ആയി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 18 തുടർച്ചയായിട്ട് വരുമാനം കിട്ടുന്ന ഒരിതാണ്. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ഒരു മണിക്കൂർ ഇതിന് സ്പെൻഡ് ചെയ്താൽ മതി. സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്.
4: ഈ ഹൈടെക് കൂടുകൾ എന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഈ കൂട് നിർമ്മിക്കുമ്പോൾ നിർബന്ധമായും വേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ, അതെന്തൊക്കെയാണ്?
5: നിർബന്ധം വേണ്ടത് എയർ സർക്കുലേഷൻ. എയർ സർക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം 4 ഓപ്പൺ ആയിട്ട് തന്നെ കൂട് ചെയ്യണം. രണ്ടാമത് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലാംശം ഫാമിലോട്ട് വരരുത്. ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. എയർ പാസേജ് ഉണ്ടെങ്കിൽ കോഴി നല്ല ഹെൽത്തി ആയിരിക്കും. ജലാംശം ഫാമിലോട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ കോഴിക്ക് അസുഖം വരത്തില്ല. പിന്നെ ബാക്കി തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ കോഴി മുട്ടയിടും.
4: ഇവയെ വളർത്തുമ്പോൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കണമല്ലോ, അപ്പൊ ഇവയ്ക്ക് രോഗമോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്?
5: നോർമലി ഇവർക്ക് അസുഖം വരുന്നത് 2 മുമ്പ് വരെയാണ്. അതാണ് നമ്മൾ ഈ എഗ്നേസറി എന്ന് പറയുന്ന ഒരു ഇത് വെച്ചിരിക്കുന്നതന്നെ. അതിനെ അതിന് ആ രോഗം വരാനുള്ള ചാൻസുകളെല്ലാം ഒഴിവാക്കിയിട്ട്, കാരണം നമ്മൾ 4 വാക്സിനേഷൻ എടുക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് സ്പ്രെഡാവുന്ന അസുഖങ്ങൾക്ക് ഉള്ള വാക്സിനാണ് നമ്മൾ എടുക്കുന്നത്. 2 കഴിഞ്ഞാൽ പിന്നെ കൂട്ടത്തോടുള്ള മരണങ്ങളൊന്നും നമ്മുടെ ഇതിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഈ പക്ഷിപ്പനി ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നാൽ മാത്രമേ, അപ്പം അതൊക്കെ വളരെ വിരളമായിട്ട് മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ.
4: ഇപ്പൊ ഈ കോഴിക്ക് കൊടുക്കേണ്ട വാക്സിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, അപ്പൊ ഈ ഒരു അറിവ് എവിടെ നിന്നാണ് ലഭിച്ചത്?
5: ഇത് നമ്മളെ കേരള ഗവൺമെന്റിന്റെ തന്നെ ലൈവ് സ്റ്റോക്കിന്റെ കീഴിൽ ഒരു ക്ലാസ് വരുന്നുണ്ട്. നമ്മളെ ട്രിവാൻഡ്രം ജില്ലയിലെ കുടപ്പനക്കുന്നാണ്. 3 ക്ലാസ് ആണ്. 3 നമ്മൾ പോകണം. അപ്പൊ അവിടെ ഡോക്ടേഴ്സ് ഇതിനെ കുറിച്ച് ക്ലാസ്സുകളെടുക്കും, എങ്ങനെ വാക്സിൻ എടുക്കണം, ഏതൊക്കെ പരിചരണം കൊടുക്കണം എന്നുള്ളൊരു ബേസിക് നോളജ് അവിടെ നിന്ന് കൊടുക്കും. ബാക്കി നമ്മൾ ചെയ്ത് പഠിക്കേണ്ടതാണ്.
4: കോഴി വലുതായി മുട്ടയിടുന്ന ഒരു പീരീഡിന്റെ കാര്യം പറഞ്ഞല്ലോ, മുട്ടയിട്ട് കഴിയുമ്പോൾ ഉള്ള പീരീഡിൽ പിന്നെ എന്താണ് ചെയ്യാൻ പറ്റുന്നത്?
5: സാധാരണ നമ്മൾ ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്ന കോഴിയാണെങ്കിൽ നമ്മൾ തന്നെ റിട്ടേൺ എടുക്കും. അതിന് മീറ്റിന്റെ വില ഇട്ടിട്ടാണ് എടുക്കുന്നത്. ഒരു കോഴിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് മുട്ടയിട്ട് തീരുമ്പോൾ 1400 ഐഡിയൽ വെയിറ്റ്. അതായത് ആ ഫാമിൽ 1400 ശരാശരി വെയിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഫാം നല്ല രീതിയിലാണ് അവർ മാനേജ് ചെയ്തിട്ടുള്ളതെന്നാണ് അതിന്റെ അർത്ഥം. ഓവർ വെയിറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഓവർ ഫീഡിംഗ് ആണ്, അവരുടെ പരിചരണം മോശമാണ്. അതുപോലെ അണ്ടർ വെയിറ്റ് ആണെങ്കിലും പരിചരണം മോശമാണെന്നാണ്. അപ്പൊ ഈ കോഴിയെ മീറ്റിനായിട്ട് നമ്മൾ എടുക്കും, എന്നിട്ട് പുതിയ കുഞ്ഞുങ്ങളെ നമ്മളവിടെ സപ്ലൈ ചെയ്യും.
4: അപ്പോ ഈ മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹമുള്ളവർക്ക് എന്താണ് ഒരു സന്ദേശം കൊടുക്കാൻ സാധിക്കുക?
5: നമ്മൾ വില കുറഞ്ഞിടത്ത് പോയി കുഞ്ഞെടുക്കരുത്. ജെന്യൂൻ ആയിട്ടുള്ള ഫാം വിസിറ്റ് ചെയ്ത് കോഴി കുഞ്ഞുങ്ങൾ ഹെൽത്തി ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് എടുക്കുക. പിന്നെ നമ്മൾ ഒരു 500 ഒന്നും എടുത്തു ചാടി ചെയ്യാതെ ഒരു 100 കുറെ ചെറിയൊരു എണ്ണത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇതാണ് പുതുതായിട്ട് വരുന്നവർക്ക് കൊടുക്കാനുള്ള ഒരു മോട്ടിവേഷൻ.
4: അപ്പൊ താങ്കളെ ബന്ധപ്പെടാനുള്ള ഒരു ഫോൺ നമ്പർ ഒന്ന് പറയാമോ?
5: ഫാമിന്റെ പേര് ഫാം കാർട്ടൽ എന്നാണ്. ഗൂഗിളില് ഫാം FARM കാർട്ടൽ CARTEL പരശുവയ്ക്കൽ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിൽ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. യൂട്യൂബിൽ നമ്മുടെ വീഡിയോസ് ഉണ്ട്. പിന്നെ ബന്ധപ്പെടേണ്ട നമ്പർ 8921340404. ഫോൺ നമ്പർ ഒരിക്കൽ കൂടെ പറയാം, 8921340404.
3: കോഴി വളർത്തൽ എന്നും ഒരു ആദായകരമായ സംരംഭം തന്നെയാണ്. പാറശാല പരശുവയ്ക്കൽ പെരുവിളയിലെ ശ്രീ വിനോദിന്റെ ഫാമിലെ വിശേഷങ്ങളാണ് ഇതുവരെ കേട്ടത്. ഒപ്പം പങ്കെടുത്തത് ഡോക്ടർ അഞ്ജു VS.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
1: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെബറുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഭീകരവാദത്തെ നേരിടുന്നതിൽ സമഗ്ര സമീപനം സ്വീകരിക്കാൻ ഇന്ത്യയും ബെൽജിയവും പ്രതിജ്ഞാബദ്ധമാണെന്ന് നേതാക്കൾ. റെയിൽവേ സിഗ്നലിംഗ് സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനും ഓട്ടോമാറ്റിക് ഡോർ സൌകര്യമുള്ള പുതിയ തലമുറ സബർബൻ ട്രെയിനുകൾ അവതരിപ്പിക്കുന്നതിനുമുള്ള ശ്രമത്തിലാണ് ഇന്ത്യൻ റെയിൽവേ എന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളത്തിൽ സവോള വില ക്രമാതീതമായി വർദ്ധിച്ചുവരുന്ന പശ്ചാത്തലത്തിൽ 100 ടൺ സവോള ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചതായി കൃഷിമന്ത്രി ടി സിദ്ദിഖ്. ഓണത്തിന് ശേഷവും പച്ചക്കറി വില ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ആവശ്യമായ പച്ചക്കറി എത്തിക്കാൻ ഇടപെടൽ ഉണ്ടാകുമെന്നും മന്ത്രി. പ്രശസ്ത ഫുട്ബോൾ താരം മെസ്സിയെ കേരളത്തിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ. അന്വേഷണത്തിന് ADGP പി വിജയൻ നേതൃത്വം നൽകും. വിവിധ കാരണങ്ങളാൽ 2025 ജനുവരി 1 മുതൽ 2026 ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ കൃത്യസമയത്ത് പുതുക്കാൻ കഴിയാതിരുന്നവർക്ക് സീനിയോറിറ്റി നിലനിർത്തിക്കൊണ്ട് രജിസ്ട്രേഷൻ പുതുക്കി നൽകാൻ തീരുമാനിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് ഇന്ന് വൈകിട്ട് 6:30 മുതൽ രാത്രി 12 വരെ ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. വൈദ്യുതി ലഭ്യതയിൽ 700 MW കുറവുണ്ടാകാൻ സാധ്യതയുള്ളതിനാലാണ് നിയന്ത്രണം. ശബരിമല സ്വർണ അപഹരണ കേസിൽ ഈ മാസം 25 അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയെ അറിയിച്ചു. അന്വേഷണ പുരോഗതിയിൽ ഹൈക്കോടതി തൃപ്തി രേഖപ്പെടുത്തി.

നടത്തി. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹം EOS-05 നാളെ വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ 2:55 വിക്ഷേപണം. സീബ്ര ക്രോസിംഗുകളിൽ കാൽനട യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി കേരള പോലീസിന്റെ ട്രാഫിക്

ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം. എസ് ജാനകി പാടിയത് ചിത്രം പൊൻതൂവൽ. രചന പൂഷൽ ഖാദർ, സംഗീതം രഘുകുമാർ.

0: പൊൻതൂവലെന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനമാണ് കേട്ടത്. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.
1: Good evening. This is Akashvani, the news read by Saira Mujtaba. India and Belgium today reaffirmed their commitment to deepening trade, investment and economic cooperation. Prime Minister Narendra Modi and his Belgium counterpart Bart De Wever welcomed the growing diversification of sectors in bilateral trade in the India-Belgium joint statement released after the talks between the two leaders in New Delhi.

0: യാത്രയുടെ ഭാഗമാണ്. ഗ്രൂപ്പ് കമാൻഡർ കെ ലോകനാഥൻ തേവള്ളിയിൽ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. 8 ദിവസത്തെ യാത്രയിൽ സെയിലിംഗ് അഭ്യാസങ്ങൾ, സേവന പ്രവർത്തനങ്ങൾ, ലഹരിക്കെതിരായ ബോധവത്കരണം എന്നിവ നടത്തും. 10 സംഘം തേവള്ളിയിൽ തിരികെയെത്തും. 86th ശ്രീനാരായണ ട്രോഫി കന്നേറ്റി ജലോത്സവം ചതയ ദിനത്തിൽ കന്നേറ്റി കായലിൽ നടന്നു. സൗഹൃദം 87 ബോട്ട് ക്ലബിന്റെ പുണ്യാളൻ നിരണം ചുണ്ടൻ ശ്രീനാരായണ ട്രോഫിയും 1.5 ലക്ഷം രൂപ സമ്മാനത്തുകയും നേടി. അത്യന്തം വാശിയേറിയ മത്സരത്തിൽ നടുവിലപ്പറമ്പൻ ചുണ്ടൻ രണ്ടാമനായി. സെന്റ് പയസ് 10th ചുണ്ടനാണ് മൂന്നാമതെത്തിയത്. വെപ്പുവള്ളങ്ങളുടെ മത്സരത്തിൽ മണലി 1st സ്ഥാനവും നവജ്യോതി 2nd സ്ഥാനവും നേടി. തെക്കനോടി വിഭാഗത്തിൽ പടിഞ്ഞാറെപ്പറമ്പൻ ജേതാവായി. ചെല്ലിക്കാടനാണ് 2nd ഫിനിഷ് ചെയ്തത്. ഓണാഘോഷങ്ങളുടെ ഭാഗമായി ക്ലബ്ബുകളും കൂട്ടായ്മകളും കലാ കായിക പരിപാടികളും സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിച്ചു. പരമ്പരാഗത കൌതുക മത്സരങ്ങളും കരടികളിയുൾപ്പെടെയുള്ള നാടൻ കലാരൂപങ്ങളും ഓണക്കാലത്തെ സജീവമാക്കി. വന്ദേഭാരതും റെയിൽ ട്രാക്കും പൂക്കളത്തിൽ ഇടം നേടിയത് കൌതുകമായി. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് ചെക്കിംഗ് ആന്റ് പാഴ്സൽ ജീവനക്കാർ ഒരുക്കിയ അത്തപ്പൂക്കളത്തിലാണ് വന്ദേഭാരത് ട്രെയിനും റെയിൽപാളവും ഇടം നേടിയത്. സംസ്ഥാനത്തെ ജനറൽ ആശുപത്രികളിലും ജില്ലാ ആശുപത്രികളിലും സ്പെഷ്യാലിറ്റി വിഭാഗം സേവനങ്ങൾ 24 മണിക്കൂറും ലഭ്യമാക്കുന്ന പദ്ധതി പരീക്ഷണാടിസ്ഥാനത്തിൽ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ആരംഭിച്ചു. അനസ്തെറ്റിസ്റ്റ്, ഗൈനക്കോളജിസ്റ്റ്, ശിശുരോഗ വിദഗ്ധൻ, ജനറൽ മെഡിസിൻ ഫിസിഷ്യൻ എന്നിവരുടെ സേവനം 1st മുതൽ 24 മണിക്കൂറും ലഭ്യമാണ്. രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലെ എല്ലാ ഡോക്ടർമാരും ആശുപത്രിയിലുണ്ടാകും. രാത്രി 8 രാവിലെ 8 ഇടയിൽ ഡോക്ടർമാർ ഫോണിലൂടെ ചികിത്സ നിർദ്ദേശിക്കുന്ന രീതിയിലാണ് ക്രമീകരണം. സേവനം ആരംഭിച്ച ആദ്യ ദിവസം വലത് കണ്ണിന് താഴെ മുറിവേറ്റെത്തിയ വിദ്യാർത്ഥിക്ക് രാത്രി 8 മണിയോടെ അത്യാഹിത വിഭാഗത്തിൽ വിദഗ്ധ ചികിത്സ നൽകാൻ സാധിച്ചു. റൂറൽ പോലീസ് സേനയുടെ ഭാഗമായ പോലീസ് നായ അർജുന്റെ 10th ജന്മദിനം റൂറൽ പോലീസ് ആസ്ഥാനത്ത് ആഘോഷിച്ചു. മണം പിടിച്ച് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുന്നതിലൊക്കെ മിടുക്കനായ അർജുൻ 100 സ്ഫോടക വസ്തു കേസുകൾക്ക് തുമ്പുണ്ടാക്കിയിട്ടുണ്ട്. 1 മുതൽ 9 വരെയുള്ള അക്കങ്ങളുടെ കൂട്ടിയും ഗുണിച്ചും കിഴിച്ചുമുള്ള ചോദ്യങ്ങൾക്ക് കുരയിലൂടെ കൃത്യമായ ഉത്തരം നൽകാനും അർജുന് സാധിക്കും. ഉത്തരം എത്രയാണോ അത്രയും തവണ കുറച്ചാണ് അർജുൻ ഉത്തരം നൽകുന്നത്. റൂറൽ SP ഷാജി സുഗുണന്റെ നേതൃത്വത്തിൽ കേക്ക് മുറിച്ചാണ് അർജുന്റെ പിറന്നാൾ ആഘോഷിച്ചത്. ദേശീയ കായിക ദിനം ആചരിച്ചു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ, ഖേലോ ഇന്ത്യ, കൊല്ലം ഹോക്കി എന്നിവ സംയുക്തമായാണ് കായിക ദിനാചരണം സംഘടിപ്പിച്ചത്. ദിനാചരണത്തിന്റെ ഭാഗമായി ഹോക്കി താരം ധ്യാൻചന്ദിന്റെ ചിത്രത്തിൽ ഹാരാർപ്പണം നടത്തി. പരിശീലനം നേടുന്ന വിദ്യാർത്ഥികളും ഭാരവാഹികളും പങ്കെടുത്തു. ഓണക്കാല വിപണിയിൽ ജില്ലയിലെ കുടുംബശ്രീ യൂണിറ്റുകൾ മികച്ച നേട്ടമുണ്ടാക്കി. ഓണം കുടുംബശ്രീയോടൊപ്പം എന്ന ആഹ്വാനത്തോടെ ജില്ലയിലൊട്ടാകെ സംഘടിപ്പിച്ച 146 ഓണം വിപണന മേളയിലൂടെയാണ് നേട്ടം കൈവരിച്ചത്. 2.88 കോടി രൂപയുടെ വിറ്റുവരവ് നേടാൻ സാധിച്ചു. CDS തലത്തിൽ തയ്യാറാക്കിയ 8214 ഓണക്കിറ്റുകൾ വിറ്റു. കുടുംബശ്രീയുടെ 42 കഫേ യൂണിറ്റുകൾ ചേർന്ന് 5740 ഓണസദ്യകൾ തയ്യാറാക്കി വിപണനം ചെയ്തു. രാജ്യാന്തര നിലവാരത്തിൽ വികസിപ്പിക്കുന്ന കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. 3 ഘട്ടങ്ങളിലായി നിർമ്മിക്കുന്ന 1st ടെർമിനലിന്റെ ആദ്യഘട്ടത്തിന്റെ ഘടനാപരമായ നിർമ്മാണം പൂർത്തിയായി. 5 നിലകളുള്ള ടെർമിനലിന്റെ 2 നിലകളുടെ നിർമ്മാണം പൂർത്തിയായി. 2 ടെർമിനലുകളെയും ബന്ധിപ്പിക്കുന്ന എയർ കോൺകോഴ്സിന്റെ നിർമ്മാണം ആരംഭിച്ചു. 1st പ്ലാറ്റ്ഫോം മുതൽ 5th പ്ലാറ്റ്ഫോം വരെ എയർ കോൺകോഴ്സിന് ഗർഡറുകൾ സ്ഥാപിച്ചു. 126 മീറ്റർ നീളവും 36 മീറ്റർ വീതിയുമുള്ള ആകാശ ഇടനാഴിക്കായി 6 ഗർഡറുകൾ വീതമാണ് സ്ഥാപിക്കുന്നത്.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ആകാശവാണി കണ്ണൂർ ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കിസാൻ വാണി, 7:20 കമ്പോളവില നിലവാരം, 7:35 റേഡിയോ ഗൈഡ് ഉദ്യോഗാർത്ഥികൾക്കൊരു വഴികാട്ടി.

0: ലളിതം ഗണിതം മത്സര പരീക്ഷകളെ അടിസ്ഥാനമാക്കിയുള്ള ഗണിതശാസ്ത്ര പ്രായോഗിക പരിശീലനം റിട്ടയേർഡ് പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടറും മത്സര പരീക്ഷാ പരിശീലകനുമായ സി രാഘവൻ അവതരിപ്പിക്കുന്നു. തുടർന്ന് തൊഴിൽ വാർത്തകൾ. 8 മണിക്ക് അന്തരിച്ച ഗായിക എസ് ജാനകിയെ അനുസ്മരിച്ചുകൊണ്ട് ആകാശവാണി കണ്ണൂർ നിലയവും കണ്ണൂർ ജവഹർലാൽ നെഹ്റു പബ്ലിക് ലൈബ്രറി ആന്റ് റിസോഴ്സ് സെന്ററും ചേർന്ന് ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച അവിടുന്നൻ ഗാനം കേൾക്കാൻ എന്ന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ശ്രീ ഇ ജയകൃഷ്ണൻ നടത്തിയ പ്രഭാഷണത്തിൽ നിന്ന് ശബ്ദലേഖനം ചെയ്ത ഭാഗം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 10 മണിക്ക് ദേശീയ പരിപാടിയിൽ പ്രാദേശിക നാടോടി ലളിത സംഗീതം. ഇതിൽ സലീം അല്ലാവാലെ അവതരിപ്പിക്കുന്ന ഗസൽ, തുടർന്ന് ഗോപാൽ സിംഗ് കീച്ചി അവതരിപ്പിക്കുന്ന രാജസ്ഥാനി നാടോടി സംഗീതം. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുകുമാരൻ പെരിയച്ചൂർ. 6 മണിക്ക് FM പ്രധാന വാർത്തകൾ, അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി, കുമാരൻ ആശാന്റെ പ്രരോദനം എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലപിക്കുന്നത് അനുപമ മോഹൻ. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ. 7 മണിക്ക് ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ ഗാന്ധി ദർശനം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 FM ഡയറി തുടരുന്നു. ഇതിൽ ശ്രീതിലകം, പെൺമയുടെ തിലക്കം. കനലുകൾ കത്തുന്ന ചൂളയിൽ കനവുകൾ പൊന്നാക്കി മാറ്റാൻ ശ്രമിക്കുന്നവർ. കാസർഗോഡ് ജില്ലയിലെ എരിക്കുളം ഗ്രാമത്തിൽ മൺപാത്ര നിർമ്മാണത്തിലേർപ്പെട്ട സ്ത്രീകൾ സംസാരിക്കുന്നു. തുടർന്ന് ഗുഡ് ഇംഗ്ലീഷ്. 7:55 റീഗൽ ജുവലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സുധാ രഘുനാഥൻ പാടിയ ശ്രീകൃഷ്ണ കീർത്തനങ്ങൾ. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9 മണിക്ക് ഗാനാമൃതം ചലച്ചിത്ര ഗാനങ്ങൾ. 10 മണിക്ക് NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 11 മണിക്ക് പുതുവസന്തം, പുതിയ ചിത്രങ്ങളിലെ ഗാനങ്ങൾ. 12:10 സേവന വാർത്തകൾ. 12:15 മാപ്പിളപ്പാട്ടുകൾ, അഫ്സൽ, മാർക്കോസ്, കണ്ണൂർ ഷെരീഫ് എന്നിവർ പാടിയത്. 12:40 ആരോഗ്യ ദീപ്തിയിൽ ദേശീയ പോഷകാഹാര വാരാചരണത്തോടനുബന്ധിച്ച് നീലേശ്വരം താലൂക്ക് ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ ടി രഞ്ജിത് കുമാറുമായുള്ള അഭിമുഖം അവസാന ഭാഗം. 1 മണിക്ക് മില്ലനിയം മെലഡീസ് ചലച്ചിത്ര ഗാനങ്ങൾ. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർ നാടകം മിന്നാമിനികൾ വെളിച്ചം കാട്ടിയ വഴി 9 ഭാഗം. രചന അരുൺ നായർ, സംവിധാനം റൂബി ബാബു. 2:30 കണ്ണൂർ ടാക്കേസ് പുനഃപ്രക്ഷേപണം. വൈകിട്ട് 5 മണിക്കും 6 മണിക്കും രാത്രി 7:35 9:30 11 മണിക്കും ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ഒപ്പന, റിഫയ്യ ഒപ്പന സംഘം അവതരിപ്പിച്ചത്. 5:45 ലളിതഗാനം. 5:58 FM പ്രധാന വാർത്തകൾ. 6:10 വയനാട് ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 ഹരിതവീഥിയിൽ സെപ്റ്റംബർ 1 ലോക പശുദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം സംഘടിപ്പിച്ച ധേനുക 2026 പരിപാടിയിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് കണ്ണപുരം വെറ്റേനറി ഡിസ്പെൻസറിയിലെ വെറ്റേനറി സർജൻ ഡോക്ടർ KP ശ്രീലേഖ സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ. 7:20 കമ്പോള വില നിലവാര ബുള്ളറ്റിൻ. 8 മണിക്ക് സാഹിത്യരംഗം. ഇതിൽ തികച്ചും വ്യത്യസ്തമായൊരു രാത്രി, ഇർഷാദ് പെരുമ്പടവ് അവതരിപ്പിക്കുന്ന ചെറുകഥ. തുടർന്ന് CM വിനയചന്ദ്രന്റെ കവിതകൾ. തുടർന്ന് ആത്മാവിന്റെ അയലത്ത് നിന്ന് PK ശ്രീവത്സൻ അവതരിപ്പിക്കുന്ന ചെറുകഥ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. 10 മണിക്ക്
1: ആകാശവാണി. സംപ്രതി വാർത്താഃ ശ്രൂയത്താം. പ്രവാചിക നിധിഃ ഝാഃ. आदौ मुख्याः वार्ताः. भारत बेल्जियम देशयोः व्यापारो द्विगुणी भविष्यति. प्रधानमन्त्रिणा मोदिना बेल्जियम मन्त्रिणा बार्ट डी वेबर इत्यनेन सह नवदेहल्यां विहिता शिखर वार्ता. रक्षाक्षेत्र

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പ്രതിരോധ സഹകരണം, പുനരുപയോഗ ഊർജ്ജം, സൈബർ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ മേഖലകളിലെ സഹകരണം മെച്ചപ്പെടുത്താൻ ധാരണാപത്രങ്ങൾ കൈമാറി ഇന്ത്യയും ബെൽജിയവും. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 നാളെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിക്കും. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ശബരിമല സ്വർണ അപഹരണ കേസിൽ ഈ മാസം 25-നകം അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതി. കേരളത്തിൽ സവാള വില ക്രമാതീതമായി വർദ്ധിച്ചുവരുന്ന പശ്ചാത്തലത്തിൽ 100 ടൺ സവാള ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചതായി കൃഷിമന്ത്രി ടി സിദ്ദിഖ്. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ഹോങ്കോങ് പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവറുമായി ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. പ്രതിരോധ സഹകരണം, പുനരുപയോഗ ഊർജ്ജം, സൈബർ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ഇരുരാജ്യങ്ങളും നിരവധി കരാറുകൾ കൈമാറി. പരസ്പര താൽപര്യമുള്ള ആഗോള പ്രാദേശിക വിഷയങ്ങളിൽ ഇരുവരും ചർച്ച നടത്തി. വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിലും ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ വളർച്ചാ വേഗത നിലനിർത്തിയിട്ടുണ്ടെന്നും ഇത് ലോകത്തിന് മുഴുവൻ ആത്മവിശ്വാസം പകരുന്നതാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
1: दुनिया के कई हिस्सों में संघर्ष की स्थिति बनी हुई है. हर क्षेत्र में अनिश्चितता का प्रभाव पड़ रहा है. इस चुनौतीपूर्ण माहौल में भी भारत की इकोनॉमी ने अपनी गति बनाए रखी है. पिछले क्वार्टर में हमने 7.8% की ग्रोथ दर्ज की है. आज भारत की ग्रोथ स्टोरी दुनिया के लिए विश्वास और नए अवसरों का स्रोत बन रही है.
0: 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ഇന്നലെയാണ് ബെൽജിയം പ്രധാനമന്ത്രി ഡൽഹിയിലെത്തിയത്. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 നാളെ വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ 2:55 GSLV-F-17 റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപണം. ഭൂസ്ഥിരത പ്രമണപഥത്തിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന ആദ്യത്തെ ഇമേജിംഗ് ഉപഗ്രഹമാണ് ഇത്. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിച്ചു. ഈ മാസം 28-നാണ് ഉപതിരഞ്ഞെടുപ്പ്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പ്. 29-നാണ് വോട്ടെണ്ണൽ. നാമനിർദ്ദേശ പത്രിക ഇന്ന് മുതൽ ഈ മാസം 10 വരെ സമർപ്പിക്കാം. കേരളത്തിൽ സവാള വില ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ 100 ടൺ സവാള ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചതായി കൃഷിമന്ത്രി ടി സിദ്ദിഖ്. 35 രൂപയായിരിക്കും കിലോയ്ക്ക് വില ഈടാക്കുകയെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഓണത്തിനുശേഷവും പച്ചക്കറി വില ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ആവശ്യമായ പച്ചക്കറി എത്തിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകും. ബോധപൂർവം വില വർദ്ധിപ്പിക്കാനുള്ള ശ്രമം അനുവദിക്കില്ല എന്നും മന്ത്രി വ്യക്തമാക്കി. മെസ്സി വിവാദത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാർ. അന്വേഷണത്തിന് ADGP പി വിജയൻ നേതൃത്വം നൽകുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇടുക്കിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
2: ADGP ലോ ആൻഡ് ഓർഡർ GP വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹവും ADGP, ഒരു SP, DYSP അടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും അത് അന്വേഷിക്കുന്നത്. വളരെ വിശദമായ അന്വേഷണം നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ അന്വേഷണ സംഘം അതിന്റെ മേൽ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകും. എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടു.
0: കുന്നംകുളം പോലീസ് മർദ്ദന പരാതിയിൽ VS സുജിത്തിന്റെ പരാതി DGP കൈമാറിയെന്നും റിപ്പോർട്ട് കിട്ടിയാൽ കൂടുതൽ നടപടി ഉണ്ടാകുമെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. ശബരിമല സ്വർണ അപഹരണ കേസിൽ ഈ മാസം 25-നകം കൊല്ലം വിജിലൻസ് കോടതിയിൽ അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയെ അറിയിച്ചു. SIT അന്വേഷണ പുരോഗതിയിൽ കേസ് പരിഗണിച്ച ദേവസ്വം ബെഞ്ച് തൃപ്തി രേഖപ്പെടുത്തി. അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ജംഷഡ്പൂരിലെ ശാസ്ത്രീയ പരിശോധനാ ലാബിൽ നിന്നുള്ള റിപ്പോർട്ട് ലഭിക്കാൻ കാലതാമസം നേരിട്ടതാണ് കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിയതെന്ന് SIT വ്യക്തമാക്കി. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധനയ്ക്ക് ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി നിയോഗിച്ച വിദഗ്ധ സമിതി. കേരളത്തിന്റെ ആവർത്തിച്ചുള്ള ആവശ്യത്തെ തുടർന്നാണ് യോജിപ്പ് അറിയിച്ചത്. അണക്കെട്ടിന്റെ പ്രളയ സുരക്ഷ, ഘടനാപരമായ സ്ഥിതി, ഭൂകമ്പ സാധ്യത, സീപേജ് സംബന്ധിച്ച വിഷയങ്ങൾ എന്നീ പരിശോധനകളാണ് കേരളം ആവശ്യപ്പെട്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അഷ്ടമിരോഹിണി മഹോത്സവം നാളെ. സംസ്ഥാനത്തെ പ്രധാന ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലെത്തി. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തുന്ന എല്ലാ ഭക്തർക്കും വിശേഷാൽ പ്രസാദഊട്ട് ഉണ്ടായിരിക്കും. പ്രത്യേക ദർശനങ്ങൾക്ക് നാളെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജന്മാഷ്ടമിയോടനുബന്ധിച്ച് വിവിധ സാംസ്കാരിക

0: സംഘടനകളുടെ നേതൃത്വത്തിൽ ശോഭായാത്രകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 7 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. പാളയം മുതൽ കിഴക്കേക്കോട്ട വരെയാണ് നിയന്ത്രണം. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ അഷ്ടമിരോഹിണി വള്ളസദ്യ നാളെ നടക്കും. ഇതോടനുബന്ധിച്ച് കോട്ടയം ജില്ലയിലെ ചേനപ്പാടി കരക്കാർ ആറന്മുളയിലെത്തി പാളത്തൈര് സമർപ്പണം നടത്തി. വിപുലമായ ഒരുക്കങ്ങളാണ് ആറന്മുള പാർത്ഥസാരഥിയുടെ പിറന്നാൾ സദ്യയ്ക്കായി നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
1: 52 പള്ളിയോടക്കരക്കാരും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങളും ഉൾപ്പെടെ 600,000 പേർക്ക് സദ്യ നൽകുന്നതിനുള്ള ഒരുക്കങ്ങളാണ് ക്ഷേത്രവളപ്പിൽ നടക്കുന്നത്. വള്ളക്കാർ പാടിച്ചോദിക്കുന്ന ചേനപ്പാടി കേളിച്ചാരുടെ പാളത്തൈരിന് അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ പ്രാധാന്യമുണ്ട്. അഷ്ടമിരോഹിണി ദിനമായ നാളെ ഉച്ചയ്ക്ക് 12 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ആനക്കൊട്ടിലിൽ ഭദ്രദീപം കൊളുത്തി ഭഗവാന് സദ്യ സമർപ്പിക്കുന്നതോടെ ചടങ്ങുകൾ ആരംഭിക്കും. തുടർന്ന് ക്ഷേത്രത്തിന്റെ മുറ്റത്ത് 52 കരക്കാർക്കും സദ്യ വിളമ്പും. 501 പറാരിയുടെ സദ്യയാണ് ഒരുക്കുന്നത്.
0: സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തും. വൈകിട്ട് 6:30 മുതൽ രാത്രി 12 മണി വരെയായിരിക്കും നിയന്ത്രണം. ഇന്നലെ വൈകിട്ടും സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. വിവിധ കാരണങ്ങളാൽ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ കൃത്യസമയത്ത് പുതുക്കാൻ കഴിയാതിരുന്നവർക്ക് സീനിയോറിറ്റി നിലനിർത്തിക്കൊണ്ട് രജിസ്ട്രേഷൻ പുതുക്കി നൽകാൻ സർക്കാർ തീരുമാനിച്ചു. 2025 ജനുവരി 1 മുതൽ 2026 ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ രജിസ്ട്രേഷൻ പുതുക്കാൻ സാധിക്കാത്തവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് ഒക്ടോബർ 31 വരെ രജിസ്ട്രേഷൻ പുതുക്കാവുന്നതാണ്. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ 2 ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ആദ്യ മത്സരത്തിൽ തായ്ലന്റിനെ 94 റൺസിന് തകർത്ത ഇന്ത്യയ്ക്ക് ഇന്ന് വിജയിച്ചാൽ സെമിഫൈനൽ ഉറപ്പാക്കാം. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്ത് പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ലോക 9 റാങ്കുകാരനായ കാനഡയുടെ വിക്ടർ ലായിയെയാണ് ശ്രീകാന്ത് പരാജയപ്പെടുത്തിയത്. ക്വാർട്ടറിൽ ഹോങ്കോങ്ങിന്റെ ലീ ചുക് യു ആണ് എതിരാളി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 417 പോയിന്റ് നഷ്ടത്തിൽ 76,153, നിഫ്റ്റി 41 പോയിന്റ് നഷ്ടത്തിൽ 23,873 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില ഉയർന്നു. പവന് 2,440 രൂപ വർദ്ധിച്ച് 113,920 രൂപയും ഗ്രാമിന് 14,240 രൂപയുമാണ് ഇന്നത്തെ വില. ഓരോ കുടുംബവും ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമാകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇടുക്കി ജില്ലാതല തൂഫാൻ ജാഗരൺ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 10,748 പേരെ അറസ്റ്റ് ചെയ്യുകയും 9,000-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 170 കോടിയോളം രൂപയുടെ മയക്കുമരുന്ന് പിടികൂടുകയും ചെയ്തതായി മന്ത്രി വ്യക്തമാക്കി. ശബരിമല കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന് ജാമ്യം. ആരോഗ്യസ്ഥിതി പരിഗണിച്ചാണ് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. കേസിൽ അറസ്റ്റിലായ PS പ്രശാന്ത് 43 ദിവസമായി ജയിലിലാണ്. സംസ്ഥാന യുവജനോത്സവ വിജയികൾക്ക് ITI പ്രവേശനത്തിൽ പ്രത്യേക ബോണസ് മാർക്ക് അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചു. മുൻപ് നിലവിലുണ്ടായിരുന്ന പെർസെന്റേജ് ഗ്രേസ് മാർക്ക് രീതി ഒഴിവാക്കിക്കൊണ്ടാണ് തൊഴിലും നൈപുണ്യവും വ്യാവസായിക പരിശീലന വകുപ്പ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. കോട്ടയം നാഗമ്പടത്തുള്ള റിലയൻസ് ഡിജിറ്റൽ ഷോപ്പിൽ നിന്നും ഏകദേശം 60 ലക്ഷം രൂപ വിലമതിക്കുന്ന ഇലക്ട്രോണിക് സാധനങ്ങൾ മോഷ്ടിച്ച സംഭവത്തിൽ 2 ജീവനക്കാർ പിടിയിലായി. മോഷണം നടന്ന് 73 ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രതികൾ പോലീസിന്റെ പിടിയിലാകുന്നത്. 73 ലാപ്ടോപ്പും ഐഫോണുകളും ഐപാഡുകളുമാണ് കാണാതായത്. പ്രതിരോധ സഹകരണം, പുനരുപയോഗ ഊർജ്ജം, സൈബർ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ മേഖലകളിലെ സഹകരണം മെച്ചപ്പെടുത്താൻ ധാരണാപത്രങ്ങൾ കൈമാറി ഇന്ത്യയും ബെൽജിയവും. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 നാളെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും വിക്ഷേപിക്കും. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ശബരിമല സ്വർണ അപഹരണ കേസിൽ ഈ മാസം 25 അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതി. കേരളത്തിൽ സവാള വില ക്രമാതീതമായി വർദ്ധിച്ചുവരുന്ന പശ്ചാത്തലത്തിൽ 100 ടൺ സവാള ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചതായി കൃഷിമന്ത്രി T. Siddiq. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ഹോങ്കോങ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി കണ്ണൂർ.
3: ആക്സസറീസ് വാങ്ങാൻ ഇറങ്ങും മുമ്പ് മൈദിയുടെ പ്രൈസ് ചലഞ്ച് ഒന്ന് നോക്കിയാലോ.
4: സെംബ്രോണിക് സൗണ്ട് ബാറിന് 76% ഓഫ്.
3: നോയ്സ് സ്മാർട്ട് വാച്ചിന് 79% ഓഫ്.
4: ബോട്ട് പാർട്ടി സ്പീക്കർ 72% ഓഫ്.
3: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി മാസ് ഓണം ഓഫർ തുടരുന്നു.
4: മൈജി പ്രൈസ് ചലഞ്ച്, കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചലഞ്ച്.
2: ഒരു ലക്ഷത്തിൽ പരം അതിനൂതന തിമിര ശസ്ത്രക്രിയ ചെയ്ത

0: ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ഹോസ്പിറ്റൽ ഇപ്പോൾ തലശ്ശേരിയിലും റെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം. ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി. ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി.
1: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
2: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.

0: by my side. I can dream any dream I want.
1: LIC Amritbal policy ലൂടെ നിങ്ങളുടെ കുട്ടികളുടെ എല്ലാ സ്വപ്നങ്ങളും സത്യമാക്കും. 18-നും 25-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് അനുയോജ്യമായ ഒരു ഇൻഷുറൻസ് പ്ലാൻ. പോളിസി കാലയളവിലൂടെ നീളം നിങ്ങൾക്ക് നൽകുന്നു ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷൻ ഒപ്പം സിംഗിൾ അല്ലെങ്കിൽ ലിമിറ്റഡ് പ്രീമിയം പേയ്മെന്റ് തിരഞ്ഞെടുക്കാനുള്ള അവസരം. പോളിസി വാങ്ങുന്നതിനായി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏജന്റുമായോ LIC ബ്രാഞ്ചുമായോ ബന്ധപ്പെടുക. അപകട സാധ്യത ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിൽപ്പന ബ്രോഷർ ശ്രദ്ധാപൂർവ്വം വായിക്കുക. LIC ഹർപ്പൽ ആപ്കെ സാത്ത്.
2: 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
4: വാഷിംഗ് മെഷീൻ വാങ്ങണം. വിലയുടെ കാര്യത്തിൽ മൈജി ചലഞ്ച് ഏറ്റെടുത്തിരിക്കുന്നു.
5: 6,499 രൂപയിൽ വാങ്ങാം വാഷിംഗ് മെഷീൻ.
4: ടോപ്പ് ലോഡ് 15,490 രൂപ മാത്രം. 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ ഇപ്പോഴും തുടരുന്നു.
5: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.
6: ഒരു ചലച്ചിത്രഗാനം സുഭദ്രം എന്ന ചിത്രത്തിൽ ചിത്രപാടിയത് രചന യൂസുഫിലേക്ക് ചേരി, സംഗീതം രഘുകുമാർ.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: കിസാൻ വാണി.

0: ചിലർ മഹാന്മാരായി ജനിക്കുന്നു, ചിലർ മഹത്വം കൈവരിക്കുന്നു, മറ്റു ചിലർക്ക് മഹത്വം വന്നു ചേരുന്നു. ഈ നല്ല വാക്കുകൾ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി ആരംഭിക്കുന്നു. ആദ്യമായി ലോക നാളികേര ദിനാഘോഷവുമായി ബന്ധപ്പെട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. അതിനു മുൻപായി ശ്രോതാക്കൾക്കായുള്ള ഇന്നത്തെ ചോദ്യം പറയാം. കോഴി വസന്ത രോഗത്തിനുള്ള പ്രതിരോധ കുത്തിവയ്പ് ഏത് പ്രായത്തിലാണ് കോഴികൾക്ക് നൽകേണ്ടത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും.
1: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
2: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
1: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
2: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
1: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
0: ലോക നാളികേര ദിനാഘോഷവും ദേശീയ പുരസ്കാര സമർപ്പണവും. തിരുവനന്തപുരത്ത് നടന്ന പരിപാടികളുടെ റിപ്പോർട്ട്.
3: സെപ്റ്റംബർ 2 ലോക നാളികേര ദിനം. ഉപജീവന മാർഗം, കൃഷി, ദൈനംദിന ജീവിതം എന്നിവയിൽ തെങ്ങിന്റെ പ്രാധാന്യത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാ വർഷവും ലോക നാളികേര ദിനം ആചരിക്കുന്നു. 2009 ഏഷ്യൻ പസഫിക് നാളികേര കമ്മ്യൂണിറ്റിയാണ് ഈ ദിനം ആദ്യമായി ആചരിച്ചു തുടങ്ങിയത്. നാളികേര കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും കർഷകരുടെ ഉന്നമനത്തെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം വളർത്തുക എന്നതാണ് ലോക നാളികേര ദിനത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം. ഈ വർഷത്തെ ലോക നാളികേര ദിനാഘോഷവും മികച്ച നാളികേര കർഷകർക്കുള്ള ദേശീയ അവാർഡുകളുടെ വിതരണവും ഇന്നലെ തിരുവനന്തപുരത്ത് വഴുതയ്ക്കാട് മൌണ്ട് കാർമൽ കൺവെൻഷൻ സെന്ററിൽ നടന്നു. കേന്ദ്ര നാളികേര വികസന ബോർഡും സംസ്ഥാന കൃഷിവകുപ്പും സംയുക്തമായാണ് നാളികേര ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. ഈ വർഷത്തെ നാളികേര ദിനത്തിന്റെ പ്രമേയം, അനിശ്ചിതത്വത്തിന്റെ കാലത്ത് നാളികേരം ഭക്ഷണം, ഊർജം, ഉപജീവന മാർഗങ്ങൾ എന്നിവയുടെ സുരക്ഷ ഉറപ്പാക്കുന്നു എന്നതാണ്. സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖിന്റെ അധ്യക്ഷതയിൽ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശനാണ് ലോക നാളികേര ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ:
4: നമ്മളെല്ലാം കേരളമായി മാറിയ കാലമാണ്. കേരളം എന്ന വാക്ക് തന്നെ എവിടെ നിന്നാണ് ഉണ്ടായതെന്ന് നമുക്കറിയാം. കേരം തിങ്ങും കേരള നാടെന്നാണ് നമ്മൾ പറഞ്ഞത്. മുഴുവൻ തെങ്ങുകളായിരുന്നു. ഇപ്പോഴും തെങ്ങൊക്കെ ഉണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തെങ്ങുകളൊക്കെ എല്ലായിടത്തും ഉണ്ട്. 50 വർഷം മുമ്പ് നമ്മുടെ രാജ്യത്തിന്റെ 65% തെങ്ങുകൾ ഉണ്ടായിരുന്നത് കേരളത്തിലാണ്, രാജ്യത്തിന്റെ. പക്ഷെ 5 പതിറ്റാണ്ടുകൾ കൊണ്ട് കേരളം അക്കാര്യത്തിൽ വളരെ പുറകിലേക്ക് പോയി. പ്രൊഡക്ഷന്റെ കാര്യത്തിലും പുറകിലേക്ക് പോയി, പ്രൊഡക്ടിവിറ്റിയുടെ കാര്യത്തിലും പുറകിലേക്ക് പോയി. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ രണ്ട് കാര്യങ്ങളിലും തമിഴ്നാടും കർണാടകവും കേരളത്തെ, ആന്ധ്രയും നന്നായി കവച്ചു വെച്ചിട്ടുണ്ട്. രണ്ട് കാര്യങ്ങളിലും തേങ്ങയ്ക്ക് വില കൂടുന്നുണ്ട് ഇടയ്ക്ക്, പക്ഷെ അപ്പൊ തേങ്ങയില്ല. ആ സ്ഥിതിയാണുള്ളത്. നമ്മളെയെല്ലാം ചെറുപ്പം നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാം, എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു, തെങ്ങുണ്ടായിരുന്നു, തേങ്ങ ഉണ്ടായിരുന്നു, എല്ലാ കാര്യവും ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പിന്നിലേക്ക് പോകേണ്ടി വന്നത് എന്നതൊരു ഗൗരവമായ പഠനത്തിന് നമ്മൾ വിധേയമാകും. ഇപ്പൊ നമുക്ക് വീട്ടിലാവശ്യമുള്ള തേങ്ങ പോലും മതിയാവാത്ത സ്ഥിതിയിലേക്ക് പല വീടുകളിലും മാറിയിരിക്കുകയാണ്. മറ്റു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപജീവന മാർഗം ഇടത്തരം കുടുംബങ്ങളിലൊക്കെ മാർഗം അതായിരുന്നു. എനിക്ക് തോന്നുന്നു മറ്റ് സംസ്ഥാനങ്ങൾ ആ കാര്യത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു കാര്യം, അവിടെയെല്ലാം തേങ്ങ പ്ലാന്റേഷൻ ക്രോപ്പാണ്. പല സംസ്ഥാനങ്ങളിലും പ്ലാന്റേഷൻ ക്രോപ്പാണ്. നമ്മളിവിടെ തേയിലയും കാപ്പിയും റബ്ബറും ഒക്കെ പ്ലാന്റേഷൻ ക്രോപ്പായ പോലെ കർണാടകത്തിലും തമിഴ്നാട്ടിലും ഒക്കെ പ്ലാന്റേഷൻ ക്രോപ്പാണ്. പ്ലാന്റേഷൻ ക്രോപ്പാവുമ്പോഴുള്ള വ്യത്യാസം, അത് തോട്ടവിളയാക്കി പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ തൈ തൊട്ടുള്ള കാര്യങ്ങൾ ഒരു കോമൺ ഇതായിട്ട് വരും, യൂണിഫോമിറ്റി വരും. അത് ഒരേപോലെ ശാസ്ത്രീയമായി കൃത്യമായ അകലത്തിൽ അത് നട്ടു വളർത്തി അതിനെ ഒരേ ഉയരത്തിലേക്ക് അത് വന്ന് അതിനാവശ്യമായ വളം നൽകി മണ്ണ് പരിശോധന നടത്തി മണ്ണിലെ കുറവ് നോക്കി. പണ്ട് നമ്മൾ നമ്മളൊക്കെ വീട്ടിലെ തോടിലെയും കുളത്തിലെയും ചെളി വെട്ടിയിട്ടിട്ടാണ് തെങ്ങ് വളർത്തിയിരുന്നത്. ഇപ്പോൾ അതിനാവശ്യമായ ആ മണ്ണിൽ എന്താണ്

0: കുറവ്. തെങ്ങിന് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കി അതിനാവശ്യമായ വളം നൽകും. ഇപ്പൊ മഞ്ഞളിപ്പ് രോഗം പോലെയുള്ള അസുഖം വന്നാൽ യൂണിഫോം ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ട്രീറ്റ് ചെയ്താൽ അങ്ങ് മാറും. ഇവിടെ എങ്ങനെയാണ് പ്രശ്നം? ഇവിടെ ഒരു അസുഖം വന്നാൽ 50 സെന്റിലുള്ള ആള് മരുന്നടിക്കും, ഒരേ ഏക്കറിലുള്ള ആള് മരുന്നടിക്കും, തൊട്ടപ്പുറത്തുള്ള 20 സെന്റുകാരും മരുന്നടിക്കില്ല. അപ്പൊ ഈ അസുഖം മാറില്ല. ഇത് പല സ്ഥലത്തായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്.
1: അധ്യക്ഷ പ്രസംഗത്തിൽ കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ്.
2: നമ്മുടെ പഴയ തലമുറ, നമ്മുടെ കാരണവന്മാർ, അവർ ജീവിച്ചതും അവർ വളർന്നതും നാളികേരത്തിന്റെ സമ്പൽ സമൃദ്ധമായിട്ടുള്ള പ്രവർത്തനത്തിലൂടെയാണ്. തെങ്ങിൻ തൈകൾ വിത്ത് തേങ്ങയുണ്ടാക്കി, തൈകൾ നട്ട് അത് വളർത്തി, അതിന്റെ ഇളനീരെടുത്ത് അതിൽ നിന്നുള്ള വിവിധ മേഖലകൾ മുഴുവൻ സ്വാംശീകരിച്ച് വെട്ടി കാശാക്കി എല്ലാ തലത്തിലും കേരളത്തിന്റെ ജീവിതത്തെ സമ്പന്നമാക്കാൻ പഴയ തലമുറ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചതായ ഒന്നാണ് കേരളത്തെ സംബന്ധിച്ച് വൈകാരികമായിട്ടുള്ള നാമധേയമാണ് നാളികേരം എന്നുള്ളത്. പഴയകാലത്തെ നമ്മുടെ വീടുകൾ മുഴുവൻ തെങ്ങിന്റെ ഓലകൾ കൊണ്ട് മനോഹരമായി നിർമ്മിച്ചതായിരുന്നു. ഇന്ന് 5-ാം സ്ഥാനത്തേക്ക് പിറകോട്ട് പോയിട്ടുണ്ട് കേരളം. ദേശീയ തലത്തിലുള്ള പരിപാടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഇവിടെ ഇന്ന് നിൽക്കുമ്പോഴും കേന്ദ്രമന്ത്രിയെ കണ്ട സന്ദർഭത്തിൽ കേരളത്തിലെ കോക്കനട്ട് റിജുവിനേഷൻ പ്ലാൻ ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികൾ ചർച്ച ചെയ്തതിന് ശേഷം കഴിഞ്ഞ 17-ാം തീയതി കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡുമായിട്ടുള്ള സമ്പൂർണ്ണ മീറ്റിംഗും നമ്മളത് കഴിഞ്ഞു. കേരളത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായും ഞങ്ങൾ സംസാരിച്ചു. അതിന്റെ തുടർ പദ്ധതികളും പരിപാടികളും എല്ലാമായി കടന്നു പോവുകയാണ്. തീർച്ചയായും മലയാളക്കരയ്ക്ക്, രാജ്യത്തിന്, അതിന്റെ സമ്പത്തിന്റെ ഏറ്റവും കൂടുതൽ സ്വാംശീകരിക്കാൻ, മൂല്യവർദ്ധിത മേഖലകളിലേക്ക് ഉൽപ്പന്നങ്ങളെ കൊണ്ടുപോകാൻ, എക്സ്പോർട്ട് ഓറിയന്റഡായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ, കോക്കനട്ട് ഡെവലപ്മെന്റ് പാർക്ക് ഉൾപ്പെടെയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ, അങ്ങനെ എല്ലാ കാര്യത്തിലും പദ്ധതിയും പരിപാടിയുമായി നമ്മൾ എല്ലാവരും മുന്നോട്ട് പോകും. കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ ആ കാര്യത്തിലൊക്കെ ഉണ്ടാകണം എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി ദേശീയ തലത്തിലുള്ള ഈ പരിപാടി ഇവിടെ വെച്ചുകൊണ്ട് നടത്താൻ സാധിച്ചതിലുള്ള അഭിമാനം ഏറെ പങ്കുവെച്ചുകൊണ്ട് ആദരണീയ കേരളത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ദിശാബോധം പകരുന്ന ഏറെ പ്രിയപ്പെട്ട, ഈ കഴിഞ്ഞ ഓണത്തോടനുബന്ധിച്ചതായ സമയത്ത് 2000 പച്ചക്കറി ചന്തകൾ നടത്തിയപ്പോൾ ഓരോ ഐറ്റത്തിന്റെയും വില കുറച്ച് നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സമഗ്ര ഇടപെടലുകൾക്ക് എല്ലാ പിൻബലവും നൽകിയ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ.
1: ചടങ്ങിൽ വിശിഷ്ടാതിഥിയായിരുന്ന കേന്ദ്ര കൃഷി കർഷകക്ഷേമ സഹമന്ത്രി ശ്രീ രാംനാഥ് ടാക്കൂർ.
3: मैंने देखा है प्रदर्शनी में कि नारियल के रिजेक्टेड चीज को भी कैसे हाथी के रूप में, कप के रूप में, टांगने वालों के रूप में विभिन्न प्रकार के जो उन्होंने दिखाया है, मैं उनको भी बहुत साधुवाद देता हूँ. साथियों, नारियल हम लोगों के प्रदेश में शुभ के अवसर पर जो बड़े लोग होते थे वो लगाते थे, और हम लोगों के यहाँ उत्तर भारत में जो छठ पर्व है उस अवसर पर नारियल का विशेष प्रयोजन होता था और नारियल की बहुत महत्व माना जाता था. मैं उस पवित्र शुभ नारियल की शुभकामना करता हूँ कि आपके प्रदेश से अन्य प्रदेशों में भी, 4 प्रदेशों को छोड़ के अन्य प्रदेशों में भी वो नारियल का उत्पादन आगे बढ़े और नारियल के उत्पादकों किसानों को उन्नति और प्रगति हो, यह मैं कामना करना चाहता हूँ. मुझे खुशी है कि लगभग 21.6 लाख हेक्टर में नारियल की खेती होती है और नारियल की खेती से जो बेरोजगार नौजवान है, जो किसान गरीब शोषित पीड़ित किसान हैं, उनके आय में वृद्धि की ये नारियल बोर्ड द्वारा, नारियल की खेती के द्वारा जो उत्पादक को उन्नति के शिखर पर, विकास के शिखर पर ले जाने की मुहिम चला है, उस मुहिम को मैं सलाम करता हूं और किसानों को बधाई देना चाहता हूं कि और आगे बढ़ें. कलाकार भाइयों को जो नारियल के वेस्टेड चीज को और आगे बढ़ाने में काम किया है, उसके लिए भी मैं उनको बधाई देना चाहता हूँ.
1: നാളികേരം കേവലം ഒരു തോട്ടവിള മാത്രമല്ല, അതിനേക്കാൾ വലുതാണ് അതിന്റെ പ്രാധാന്യമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു.

തുടർന്ന് നാളികേര മേഖലയിലെ മികച്ച സംഭാവനകൾക്കുള്ള ദേശീയ നാളികേര അവാർഡുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പി, ശ്രീ എം

0: ജലസേചനം, രോഗ കീട നിയന്ത്രണം തുടങ്ങിയ ഉൽപാദന ചെലവുകൾ ദൈനംദിനം വർദ്ധിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ലോക നാളികേര ദിനം നാം ഇന്ന് ആഘോഷിക്കുന്നത്. കർഷകന് ഉൽപാദ ചെലവിന് ആനുപാതികമായ വില, ന്യായമായ വില, അത് കർഷകന്റെ അവകാശമാണ്. ആ അവകാശം ശരിയായ അർത്ഥത്തിൽ അവൻ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നാളികേര കൃഷിയിൽ നാം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. നാളികേരത്തിൽ ലാഭകരമായ താങ്ങുവില നാം എപ്പോഴും ആവശ്യപ്പെടുന്ന ഒന്നാണ്. മാർക്കറ്റ് ഇന്റർവെൻഷനാണ് ഇന്ന് നാളികേര കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. കാലാവസ്ഥ വ്യതിയാനമുണ്ടാകുമ്പോൾ, കീടനാശിനികളുടെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, തെങ്ങിന്റെ മണ്ടകൊഴിച്ചിൽ ഉൾപ്പെടെയുള്ള നിരവധിയായ രോഗങ്ങൾ മൂലം തെങ്ങ് വെട്ടിനശിക്ക് മാറ്റേണ്ടി വരുന്ന സാഹചര്യം വരുമ്പോൾ കർഷകന് ലഭിക്കുന്ന നഷ്ടപരിഹാരം വളരെ പരിമിതമാണ്. ഇപ്പൊ വെള്ളപ്പൊക്കത്തിൽ ഒരു തെങ്ങ് നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ മണ്ടവീഴ്ച ഉണ്ടായാൽ അതിന് കർഷകന് കിട്ടുന്ന വില 25 രൂപ അല്ലെങ്കിൽ 30 രൂപയാണ് ഒരു തെങ്ങിന്. കൃഷിക്കാരന് കൊടുക്കുന്ന നഷ്ടപരിഹാരം, അത് കാലാനുസൃതമായി ആ നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് താങ്ങുവില മാത്രമല്ല, കൃഷി നാശമുണ്ടാകുമ്പോൾ അതിന് മാന്യമായ നഷ്ടപരിഹാരം കൂടി നൽകാൻ നമ്മൾ തയ്യാറാകണം. വിശാലമായ ഒരു നാളികേര പാർക്ക് ഈ കേരളത്തിൽ ആരംഭിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് സന്നദ്ധമാണ് എന്നറിയിച്ചത് നാളികേര കൃഷിയെ സമ്പുഷ്ടമാക്കാൻ സഹായിക്കും എന്നുള്ള സഹായകമാകും എന്നുള്ള വിശ്വാസമില്ല. കേന്ദ്ര ഗവൺമെന്റ് സഹായത്തോടുകൂടി കേരളത്തിൽ അത്യാവശ്യമായ ഒന്നാണ് നാളികേര പാർക്ക്. ഇവിടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധിയായ ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും, മാർക്കറ്റിൽ കൊണ്ടുവരാൻ കഴിയും, അതിലൂടെ നാളികേര കൃഷി നമുക്ക് സമ്പന്നമാക്കാൻ കഴിയും, കൃഷിക്കാർക്ക് ന്യായമായ വില ലഭിക്കും. അതുകൊണ്ട് ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് കാലാനുസൃതമായ മാറ്റങ്ങൾ നാളികേര കൃഷിയിലും നാളികേര ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലും ഉണ്ടാകണം എന്ന് ഈ അവസരം അഭ്യർത്ഥിക്കുന്നു.
1: ശ്രീ എം കെ രാഘവൻ എം പി.
2: 56 കേരളത്തിൽ നാളികേര കൃഷി ഉണ്ടായത് 4.50 ലക്ഷം ഹെക്ടർ സ്ഥലത്താണെങ്കിൽ 2005 9 ലക്ഷം ഹെക്ടർ സ്ഥലത്ത് അത് വ്യാപിപ്പിക്കുന്നുണ്ടായി. എന്നാൽ 2021 നമ്മൾ പിന്നെയും പിറകോട്ട് പോയി 7.69 ലക്ഷം ഹെക്ടറിലേക്ക് കുറയുകയുമുണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ കടത്തി വെട്ടുകയാണ് കർണാടകയും തമിഴ്നാടും അതുപോലെ തന്നെ ആന്ധ്രയും. തിരിച്ച് നമുക്കിതിലേക്ക് വരാൻ എന്താണ് മാർഗം, അതിനെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കാൻ നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റും കൃഷിവകുപ്പും അതുപോലെ കർഷകരും ആലോചിക്കണം എന്നാണ് വിനയപൂർവ്വം എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കേരളത്തിലെ നീര ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ആരംഭിച്ച പല സ്ഥാപനങ്ങളും ഇന്ന് പ്രതിസന്ധിയിൽപ്പെട്ട് കിടക്കുന്നു എന്ന വസ്തുത ഞാൻ അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടുത്തിയുമുണ്ടായി. കാരണം കേരളത്തിൽ വലിയ പ്രതീക്ഷയിലാണ് ആരംഭിച്ചത്. എന്നാൽ പിൽക്കാലത്ത് നീര ഉൽപാദനം ലക്ഷ്യം വെച്ച് ആരംഭിക്കപ്പെട്ട സ്ഥാപനങ്ങൾ പല സ്ഥാപനങ്ങളും ഇന്ന് പ്രവർത്തിക്കുന്നതെന്ന് മാത്രമല്ല, ബാങ്കിൽ നിന്ന് എടുത്തിട്ടുള്ള വായ്പകളെല്ലാം തിരിച്ചടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. മന്ത്രി പറഞ്ഞ് നിർബന്ധമായും ഈ വിഷയം പഠിക്കാൻ ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തും എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അവിടെ തീർച്ചയായും ഇന്ന് ഇവിടെ ഈ നാളികേര ദിനം ആഘോഷിക്കുമ്പോൾ തന്നെ കേരളത്തിന്റെ പൈതൃക സ്വത്താണ് നാളികേരം എന്നുള്ള ഒരു വസ്തുതയാണ്.
1: നാളികേര വികസന ബോർഡ് ചീഫ് കോക്കനട്ട് ഡെവലപ്മെന്റ് ഓഫീസർ ഡോക്ടർ ബി ഹനുമന്തഗൌഡ നേരത്തെ സ്വാഗതവും നാളികേര വികസന ബോർഡ് സെക്രട്ടറി ശ്രീ പ്രമോദ് പി കുര്യൻ കൃതജ്ഞതയും പറഞ്ഞു. നാളികേര വികസന ബോർഡ് ചീഫ് കോക്കനട്ട് ഡെവലപ്മെന്റ് ഓഫീസർ ഡോക്ടർ ബി ഹനുമന്തഗൌഡ.
3: ദിസ് ഇയർ വേൾഡ് കോക്കനട്ട് ഡേ തീം കോക്കനട്ട് ഇൻ ടൈംസ് ഓഫ് അൺസർട്ടനിറ്റി സെക്യൂരിംഗ് ഫുഡ് എനർജി ആൻഡ് ലൈവ്ലിഹുഡ്സ്. Let us celebrate World Coconut Day to thank our beloved farmers and their families whose livelihoods depend on this remarkable crop. As we celebrate World Coconut Day 2026, let us make a renewed commitment to make coconut cultivation more productive, coconut farming more profitable, coconut products more competitive, our value chain more efficient. And finally, we need to make our coconut farmer more resilient and prosperous. It is a matter of great privilege and honor for our Coconut Development Board to host this important national event here in Thiruvananthapuram, the capital of Kerala and the land where coconut is deeply woven into the agricultural, economic and cultural and social fabric of our society.
1: നാളികേര വികസന ബോർഡ് ചെയർമാൻ ശ്രീ സുബ നാഗരാജൻ.
4: The virgin coconut oil

0: சமீபத்தில் ஒரு இன்டர்நேஷனல் கான்பரன்ஸ் நடந்தது கோயம்புத்தூர்ல. அதுல கேன்சரை இந்த வெர்ஜின் கோகனட் ஆயில் எப்படி சரி பண்ணுது அதை மிக தெளிவாக விளக்கினாங்க. அந்த அளவுக்கு தென்னை மரத்துல ஏகப்பட்ட விஷயங்கள் இருக்கு. நாம தென்னையை வளர்த்தா போதும் பேசினாங்க, முன்னாடி பேசினவங்க பேசினாங்க. தென்னையை முதல்ல நடும்போது அதுக்கு தென்னை கன்று இல்லை, தென்னை பிள்ளை, அது பிள்ளையாத்தான் நினைச்சு வளர்க்குறாங்க. வளர்த்ததுக்கு பிறகு தென்னை நம்ம வளர்த்துட்டு இருக்கு. உலகத்துல நீங்க பார்த்தீங்கன்னா கேரளா வந்து ஃபர்ஸ்ட் இடத்துல தென்னை மர தென்னை உற்பத்தியில ஃபர்ஸ்ட்ல இருக்கு.
1: നൂതന സാങ്കേതിക വിദ്യകൾ, ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്ന മാർഗങ്ങൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, സംസ്കരണ സാങ്കേതിക വിദ്യകൾ, സംരംഭകത്വ വിപണി സാധ്യതകൾ എന്നിവ പരിചയപ്പെടുത്തുന്ന പ്രത്യേക പ്രദർശനവും ഇതോടനുബന്ധിച്ച് ഒരുക്കിയിരുന്നു. കർഷകർ, ഗവേഷകർ, ശാസ്ത്രജ്ഞർ, സംരംഭകർ, നാളികേര മേഖലയിലെ വിവിധ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ എന്നിവരുൾപ്പെട്ട പ്രൌഢഗംഭീരമായ സദസ്സാണ് ചടങ്ങിന് സാക്ഷ്യം വഹിക്കുവാനായി എത്തിച്ചേർന്നത്.
2: ലോക നാളികേര ദിനാഘോഷവും ദേശീയ പുരസ്കാര സമർപ്പണവും. തിരുവനന്തപുരത്ത് നടന്ന പരിപാടികളുടെ റിപ്പോർട്ട് സമാപിക്കുന്നു. നിർവഹണം ഷിബു ജോർജ്, ആഖ്യാനം നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
4: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
4: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിലുണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
5: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

അടുത്തതായി കമ്പോള വില നിലവാരം. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണയ്ക്ക് ക്വിന്റലിന് 25,600 മുതൽ 28,900 രൂപ വരെയും കൊപ്രയ്ക്ക് 16,400 മുതൽ 21,900 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരത്തിന് തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 22,000 മുതൽ 27,000 രൂപ വരെയാണ് വില. കുരുമുളകിന് അൺഗാർബിൾഡ് ക്വിന്റലിന് 66,000 മുതൽ 72,100 രൂപ വരെയും ഏലത്തിന് കിലോഗ്രാമിന് 3,000 മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടി പരിപ്പിന് ക്വിന്റലിന് 81,400 രൂപ വരെയും അടയ്ക്കയ്ക്ക് 1,000 എണ്ണത്തിന് 4,600 മുതൽ 4,800 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ക്വിന്റലിന് 23,000 മുതൽ 26,200 രൂപ വരെയും പൈനാപ്പിളിന് 6,300 മുതൽ 7,400 രൂപ വരെയും മഞ്ഞളിന് 18,000 മുതൽ 23,500 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പയ്ക്ക് 2,300 മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.

0: ഇനി കേരള കാർഷിക സർവകലാശാല നൽകുന്ന വിള പരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
1: നെല്ലിലെ ഓലചുരുട്ടിപ്പുഴുവിനെ നിയന്ത്രിക്കാൻ ട്രൈക്കോഗ്രമ ചിലോണിസ് കാർഡും തണ്ടുതുരപ്പിനെ നിയന്ത്രിക്കാൻ ട്രൈക്കോഗ്രമ ജപ്പോണിക്കം കാർഡും ഉപയോഗിക്കുക. ഒരു ഏക്കർ പാടശേഖരത്തിന് 2 cc ട്രൈക്കോഗ്രമ കാർഡ് വീതം ചെറു കഷണങ്ങളാക്കി മുറിച്ച് ഞാറ് പറിച്ചു നട്ട് 7 മുതൽ 10 ദിവസം കഴിഞ്ഞോ അല്ലെങ്കിൽ വിതച്ച് 25 ദിവസം കഴിഞ്ഞോ ഓരോ ആഴ്ച ഇടവിട്ട് വയലിന്റെ പല ഭാഗത്ത് പ്ലാസ്റ്റിക് കപ്പുകളിൽ കുത്തി മഴ കൊള്ളാതെ വയ്ക്കുക. വേനൽക്കാലത്ത് മുട്ടക്കാർഡുകൾ നെല്ലോലകളിൽ നേരിട്ട് സ്റ്റേപ്പിൾ ചെയ്യാവുന്നതാണ്. ആക്രമണം രൂക്ഷമാണെങ്കിൽ 3 മില്ലി കൊളാൻഡ്രോ നിലിപ്രോൾ 10 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ കാർട്ടബ് ഹൈഡ്രോക്ലോറൈഡ് 50% SP 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കുക. ഈ മാസം കുരുമുളകിന് 2ാം ഗഡു വളം ചേർക്കാം. പൊതുശുപാർശ അനുസരിച്ച് 1 കുടിക്ക് യൂറിയ, മസൂറിഫോസ്, മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ യഥാക്രമം 55, 125, 125 ഗ്രാം വീതം ചേർക്കാം. 3ാം വർഷം മുതലാണ് ഈ അളവ്. 1 വർഷം പ്രായമായ കുടിക്ക് ഇതിന്റെ 3/1, 2 വർഷം പ്രായമായതിന് 3/2 വളം ചേർക്കാം. നല്ല വളക്കൂറുള്ള മണ്ണിലും ധാരാളം ജൈവവളം ചേർക്കുന്ന കുരുമുളക് കുടിക്കും രാസവളം കുറച്ച് നൽകിയാൽ മതി. കൊടിയുടെ ചുറ്റും 2 അടി വ്യാസത്തിലെടുത്ത തടത്തിൽ വളം വിതറി മുപ്പലി കൊണ്ട് കുത്തിച്ചേർക്കാം. തടമെടുക്കുമ്പോൾ വേരുകൾക്ക് മുറിവേറ്റാൽ ദ്രുതവാട്ടത്തിനുള്ള സാധ്യത കൂടും. വളം ഒലിച്ച് നഷ്ടപ്പെടാതിരിക്കാനും മണ്ണിലെ ഈർപ്പം നിയന്ത്രിക്കുന്നതിനും താപനില ക്രമീകരിക്കുന്നതിനും കളനിയന്ത്രണത്തിനും പുതയിടിയിൽ സഹായിക്കും. മഴ ശമിക്കുന്നതോടെ സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുകയും ട്രൈക്കോഡെർമ കൾച്ചർ ചുവട്ടിൽ ചേർക്കുകയും ചെയ്യുകയാണെങ്കിൽ ദ്രുതവാട്ടം, പൊള്ളുരോഗം എന്നിവ നിയന്ത്രിക്കാൻ സാധിക്കും. നട്ട് 4 മാസം പ്രായമായ പാളയൻകോടൻ വാഴയ്ക്ക് യൂറിയ, മസൂറിഫോസ്, മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്നീ രാസവളങ്ങൾ യഥാക്രമം 110, 450, 335 ഗ്രാം വീതവും നിയന്ത്രണമല്ലാത്ത മറ്റിനങ്ങൾക്ക് 195, 450, 300 ഗ്രാം വീതവും നൽകുക. ഇലപ്പുള്ളി രോഗത്തിന്റെ ലക്ഷണം കണ്ടാലുടൻ രോഗം കൂടുതലുള്ള ഇലകൾ മുറിച്ചുമാറ്റി നശിപ്പിക്കുന്നത് രോഗം പടരാതിരിക്കാൻ സഹായിക്കും. പിന്നീട് സ്യൂഡോമോണാസ് 20 ഗ്രാം

0: ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളുടെ രണ്ടു ഭാഗത്തും വീഴത്തക്കവണ്ണം തളിക്കണം. രോഗം രൂക്ഷമാണെങ്കിൽ രോഗബാധയേറ്റ ഇലകൾ വെട്ടിമാറ്റിയ ശേഷം 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം അല്ലെങ്കിൽ ബാവിസ്റ്റിൻ എന്ന കുമിൾനാശിനി 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയത് ഇലയുടെ രണ്ടു വശത്തും വീഴത്തക്കവണ്ണം തളിച്ചു കൊടുക്കുക. 1% വീര്യമുള്ള മിനറൽ ഓയിൽ തളിക്കുന്നതും ഫലപ്രദമാണ്. വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
1: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
2: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
3: ഇന്നത്തെ പരിപാടിയുടെ സമയം ഏകദേശം കഴിയാറായിരിക്കുന്നു. പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, കോഴി വസന്ത രോഗത്തിനുള്ള പ്രതിരോധ കുത്തിവയ്പ് ഏതു പ്രായത്തിലാണ് കോഴികൾക്ക് നൽകേണ്ടത്? ഉത്തരം, വിരിഞ്ഞിറങ്ങുന്ന കോഴിക്കുഞ്ഞുങ്ങൾക്ക് 5 മുതൽ 7 ദിവസം വരെ പ്രായമെത്തുമ്പോൾ കോഴി വസന്ത തടയാനുള്ള RDF വാക്സിൻ 1 തുള്ളി കണ്ണിലോ മൂക്കിലോ നൽകണം. തുടർന്ന് 3 മുതൽ 4 ആഴ്ച വരെ പ്രായമെത്തുമ്പോൾ കോഴി വസന്തയ്ക്കെതിരെയുള്ള ബൂസ്റ്റർ വാക്സിനായ ലെസോട്ട വാക്സിൻ കുടിവെള്ളത്തിൽ ലയിപ്പിച്ച് നൽകണം. മുട്ടക്കോഴികൾക്ക് 56 ദിവസം അല്ലെങ്കിൽ 8 ആഴ്ചയും 16 മുതൽ 18 ആഴ്ചയും പ്രായമെത്തുമ്പോൾ കോഴി വസന്ത തടയാനുള്ള അടുത്ത പ്രതിരോധ കുത്തിവയ്പ് നൽകണം. ഇതിന് RDK, R2B തുടങ്ങിയ വാക്സിനുകൾ ഉപയോഗിക്കാം. ഇന്നത്തെ പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. അറിവും ആനന്ദവും പകരുന്ന മറ്റൊരു വിഷയത്തിനായി നമുക്ക് കാത്തിരിക്കാം. വീണ്ടും നാളെ വൈകുന്നേരം 6:50. അതുവരെ ആശംസകളോടെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.

0: വാണി.
1: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
0: കിസാൻ വാണി.

ആകാശവാണി കണ്ണൂർ. ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്യുന്റലിന് കണ്ണൂർ 28,670 രൂപ, കാഞ്ഞങ്ങാട് 29,000 രൂപ, കാസർഗോഡ് 32,000 രൂപ, തളിപ്പറമ്പ് 28,600 രൂപ. കൊപ്ര ക്യുന്റലിന് കണ്ണൂർ 17,000 രൂപ, തലശ്ശേരി 14,500 രൂപ, കാസർഗോഡ് 15,000 രൂപ, തളിപ്പറമ്പ് 14,500 രൂപ, കാഞ്ഞങ്ങാട് 14,000 രൂപ. തേങ്ങാ പിണ്ണാക്ക് ക്യുന്റലിന് കണ്ണൂർ 3,700 രൂപ, നാളികേരം തുണ്ടില്ലാത്തത് ക്യുന്റലിന് കണ്ണൂർ 5,900 രൂപ, തലശ്ശേരി 5,600 രൂപ, കാസർഗോഡ് 5,200 രൂപ, തളിപ്പറമ്പ് 5,700 രൂപ. കുരുമുളക് ക്യുന്റലിന് തലശ്ശേരി 67,000 രൂപ, തളിപ്പറമ്പ് 67,500 രൂപ, കാഞ്ഞങ്ങാട് 67,000 രൂപ, കാസർഗോഡ് 66,000 രൂപ. റബ്ബർ ക്യുന്റലിന് തളിപ്പറമ്പ് 24,500 രൂപ, കാഞ്ഞങ്ങാട് 24,000 രൂപ. കൊട്ടപ്പാക്ക് ക്യുന്റലിന് തളിപ്പറമ്പ് 37,500 രൂപ, കാഞ്ഞങ്ങാട് 45,000 രൂപ, കാസർഗോഡ് 52,000 രൂപ.

0: രൂപ, തലശ്ശേരി 37,000 രൂപ. നേന്ത്രക്കായ ക്വിന്റലിന് കണ്ണൂർ 6,200 രൂപ, തലശ്ശേരി 6,200 രൂപ, തളിപ്പറമ്പ് 5,400 രൂപ, കാഞ്ഞങ്ങാട് 5,000 രൂപ, കാസർഗോഡ് 6,300 രൂപ. പച്ചക്കപ്പ ക്വിന്റലിന് കണ്ണൂർ 3,000 രൂപ. കോഴിമുട്ട 100 എണ്ണത്തിന് കണ്ണൂർ 555 രൂപ, തളിപ്പറമ്പ് 580 രൂപ, തലശ്ശേരി 570 രൂപ. അടയ്ക്ക പഴുത്തത് 1,000 എണ്ണത്തിന് തലശ്ശേരി 3,600 രൂപ, കാസർഗോഡ് 4,300 രൂപ. ഇന്നത്തെ കമ്പോള വില നിലവാരമാണ് കേട്ടത്.
1: ലൈഫ് കവറിന്റെ സേഫ്റ്റി നെറ്റിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മാർക്കറ്റ് വരുമാനം വേഗത്തിലാക്കാൻ നിങ്ങൾ തയ്യാറാണോ? LIC ഇൻഡെക്സ് പ്ലസ് അവതരിപ്പിക്കുന്നു. വെറും 2,500 രൂപയുടെ പ്രതിമാസ പ്രീമിയത്തിൽ നിങ്ങളുടെ യാത്ര ആരംഭിക്കാം. ഇവിടെ 2 ഡൈനാമിക് ഫണ്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിഫ്റ്റി 50 തിരഞ്ഞെടുത്ത സ്റ്റോക്കുകളിൽ വളരുന്ന ഫ്ലെക്സി സ്മാർട്ട് ഗ്രോത്ത് ഫണ്ടോ, അല്ലെങ്കിൽ നിഫ്റ്റി 100 ഫോക്കസ് ചെയ്യുന്ന ഫ്ലെക്സി ഗ്രോത്ത് ഫണ്ടോ. ഉറപ്പായ അഡീഷനുകളുടെ സെക്യൂരിറ്റിയോടുകൂടി ഈ പ്ലാൻ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.LIC.in സന്ദർശിക്കുക. LIC ഹർ പൽ ആപ്കെ സാത്ത്. നിബന്ധനകൾ ബാധകം.
2: അടുക്കളയിലേക്ക് വേണ്ടതെല്ലാം വാങ്ങാൻ മൈ ജി പ്രൈസ് ചലഞ്ച്.
3: ഇലക്ട്രിക് കെറ്റിൽ 249 രൂപ, അയൺ ബോക്സ് വെറും 299 രൂപ, ബേണർ, ഗ്യാസ് സ്റ്റൗ, മിക്സർ ഗ്രൈൻഡർ തുടങ്ങിയവ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
2: ക്രോക്കറി ആൻഡ് കിച്ചൺ അപ്ലയൻസസിന് 70% വരെ ഓഫർ. മൈ ജി പ്രൈസ് ചലഞ്ച്, എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.
4: 30 കോടി രൂപയുടെ
5: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
6: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
7: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹേ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസികെ സഹാരേ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൌരവ കെ സാത്ത് ബിതാ സകോ.
6: ഇതുവരെ 9,50,000 ത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
8: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
9: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
0: ആകാശവാണി കണ്ണൂർ. ഇനി 7:25 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലീഫ്.

ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ബെൽജിയം പ്രധാനമന്ത്രിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്ക് പൂർണ്ണ പിന്തുണ അറിയിച്ച് ബെൽജിയം. രാജ്യത്തിന്റെ പ്രതിരോധ നയതന്ത്രവുമായി ബന്ധപ്പെട്ട രൂപരേഖ ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്ത് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹം EOS-05 നാളെ വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് പുലർച്ചെ 2:55 വിക്ഷേപണം. കേരളത്തിൽ സവാള വില കുതിച്ചുയരുന്ന പശ്ചാത്തലത്തിൽ 100 ടൺ സവാള ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചതായി മന്ത്രി ടി സിദ്ദിഖ്. നിയമ വിദ്യാർത്ഥികളുടെ പെരുമാറ്റം നിയന്ത്രിക്കാൻ ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യയ്ക്ക് നിയമപരമായ അധികാരമില്ലെന്ന് സുപ്രീംകോടതി. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെയ്വറുമായി ന്യൂഡൽഹിയിൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തി. ഭീകരവാദത്തെ നേരിടുന്നതിൽ സമഗ്ര സമീപനം സ്വീകരിക്കാൻ ഇന്ത്യയും ബെൽജിയവും പ്രതിജ്ഞാബദ്ധമാണെന്ന് ഇരു നേതാക്കളും വ്യക്തമാക്കി. ഒരുവിധ ഭീകരവാദത്തെയും ന്യായീകരിക്കാനാവില്ലെന്നും

0: ഇതിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ടെന്നും ഇരുവരും സംയുക്ത പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്ക് ബെൽജിയം പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിച്ചു. യുക്രൈനിലും പശ്ചിമേഷ്യയിലും സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവും നേതാക്കൾ മുന്നോട്ട് വെച്ചു.
1: आज हमने रीजनल और ग्लोबल डेवलपमेंट पर भी विस्तार से चर्चा की. भारत और बेल्जियम दोनों ही रूल ऑफ लॉ, डायलॉग और डिप्लोमेसी में विश्वास रखते हैं. यूक्रेन हो या वेस्ट एशिया, हम संघर्ष की शीघ्र समाप्ति और शांति के सभी प्रयासों का समर्थन करते हैं और आतंकवाद के हर रूप को जड़ से समाप्त करना हमारी साझी प्रतिबद्धता है.
0: അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയായ ഇന്ത്യ ലോകത്തെ പ്രധാന ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണെന്ന് ബെൽജിയം പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യങ്ങൾക്കിടയിലെ ബന്ധം ശക്തിപ്പെടുത്താനുള്ള താൽപര്യവും അദ്ദേഹം പങ്കുവച്ചു. ഉഭയകക്ഷി വ്യാപാരം അടുത്ത 5 വർഷത്തിനിടെ ഇരട്ടിയായി വർദ്ധിപ്പിക്കാനും ഇരുരാജ്യങ്ങൾക്കുമിടയിൽ ധാരണയായി. പ്രതിരോധ സഹകരണം, പുനരുപയോഗ ഊർജ്ജം, സൈബർ കുറ്റകൃത്യം തടയൽ തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയും ബെൽജിയവും ധാരണാപത്രവും കൈമാറി. രാജ്യത്തിന്റെ പ്രതിരോധ നയതന്ത്രവുമായി ബന്ധപ്പെട്ട രേഖയായ രക്ഷ ന്യൂഡൽഹിയിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പുറത്തിറക്കി. ആഗോള പ്രതിരോധ പങ്കാളിത്തങ്ങൾക്കായി അടുത്ത 10 വർഷത്തിനിടെ രാജ്യം സ്വീകരിക്കുന്ന തന്ത്രപരമായ രൂപരേഖയും കാഴ്ചപ്പാടും വിവരിക്കുന്നതാണ് സമഗ്രമായ ഈ രേഖ എന്ന് പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. സൌഹൃദ രാജ്യങ്ങളുമായി സംയുക്ത സൈനിക അഭ്യാസങ്ങൾ, പരിശീലന പരിപാടികൾ, തദ്ദേശീയ പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി തുടങ്ങിയവയെക്കുറിച്ച് രേഖയിൽ പ്രതിപാദിക്കുന്നു. നടപ്പു സാമ്പത്തിക വർഷത്തിലെ ആദ്യപാദത്തിൽ രാജ്യം 7.8% GDP വളർച്ച കൈവരിക്കുന്നതിൽ ചെറുകിട ഇടത്തരം വ്യവസായ മേഖല വഹിച്ച നിർണായക പങ്കിനെ പ്രശംസിച്ച് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. ആഗോള വിപണിയുടെ 3/2 കൈകാര്യം ചെയ്യുന്ന പ്രധാന കയറ്റുമതി രാജ്യമായി മാറാൻ അടുത്തിടെ ഒപ്പുവച്ച സ്വതന്ത്ര വ്യാപാര കരാറുകൾ ഇന്ത്യയെ സഹായിക്കുമെന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനത്തെ സ്വാഗതം ചെയ്ത് യുക്രൈൻ വിദേശകാര്യമന്ത്രി ആൻഡ്രി സിബിഹ. നയതന്ത്ര ചർച്ചകൾക്ക് യുക്രൈൻ സന്നദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. റഷ്യൻ ആക്രമണത്തെ തുടർന്ന് ഈ ആഴ്ച യുക്രൈനിൽ ഒരു ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടതിനിടെയാണ് ശ്രീ ജയശങ്കറിന്റെ കീവ് സന്ദർശനം. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 നാളെ വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ 2:55 GSLV-F17 റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപണം. ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന ആദ്യത്തെ ഇമേജിംഗ് ഉപഗ്രഹമാണിത്. സുപ്രീംകോടതിയുടെ ആഭിമുഖ്യത്തിൽ ബ്രിക്സ് ചീഫ് ജസ്റ്റിസസ് ഫോറം നാളെ ന്യൂഡൽഹിയിൽ ആരംഭിക്കും. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നുമുള്ള ചീഫ് ജസ്റ്റിസുമാർ ഫോറത്തിൽ പങ്കെടുക്കും. റഷ്യ, ചൈന, ഇറാൻ തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുമായി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ചർച്ച നടത്തും. നീതി നിർവഹണം, അന്താരാഷ്ട്ര തർക്ക പരിഹാരം എന്നിവയുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളാണ് പരിപാടിയിൽ ചർച്ച ചെയ്യുക.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ സവാള വില ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ 100 ടൺ സവാള ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചതായി കൃഷിമന്ത്രി ടി സിദ്ദിഖ്. 35 രൂപയായിരിക്കും കിലോയ്ക്ക് വില ഈടാക്കുക എന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഓണത്തിനു ശേഷവും പച്ചക്കറി വില ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ആവശ്യമായ പച്ചക്കറി എത്തിക്കാനുള്ള ഇടപെടലുണ്ടാകും. നാളികേര പുനരുജ്ജീവനത്തിനായി 500 കോടി രൂപയുടെ പദ്ധതി കേന്ദ്രത്തിൽ സമർപ്പിച്ചതായും കോഴിക്കോട് കുറ്റിയാടിയിൽ ആദ്യ നാളികേര വികസന പാർക്ക് ആരംഭിക്കുന്നതിനുള്ള നടപടി ആരംഭിച്ചെന്നും ശ്രീ ടി സിദ്ദിഖ് പറഞ്ഞു.
3: 100 ടൺ സവാള NCCF വഴി പ്രൊക്യൂർ ചെയ്ത് അടിയന്തരമായി മാർക്കറ്റിൽ ഇടപെടാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. 35 രൂപയ്ക്കായിരിക്കും ഈ സവാള വിൽക്കാനുള്ള നടപടി സ്വീകരിക്കുന്നത്. ആദ്യപടിയായി 30 ടൺ ലഭ്യമാക്കാനുള്ള ഓർഡർ ഇന്ന് തന്നെ പ്ലേസ് ചെയ്ത് സാധനം എത്തിക്കാനുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുത്തിരിക്കുകയാണ്.
0: കേരളത്തിൽ ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. വൈകിട്ട് 6:30 രാത്രി 12 ഇടയ്ക്കാണ് നിയന്ത്രണം. ഇന്നലെയും സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. നിയമ വിദ്യാർത്ഥികളുടെ പെരുമാറ്റം നിയന്ത്രിക്കാൻ ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യയ്ക്ക് നിയമപരമായ അധികാരമില്ലെന്ന് സുപ്രീംകോടതി. വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കേണ്ടത് അതത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ച് നിരീക്ഷിച്ചു. ഹൈദരാബാദിലെ നാൽസർ സർവകലാശാലയിലെ ബിരുദദാന ചടങ്ങിൽ ചീഫ് ജസ്റ്റിസ് പങ്കെടുക്കുന്നതിനെതിരെ വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധത്തിൽ

0: കൌൺസിൽ സ്വീകരിച്ച നടപടികളുമായി ബന്ധപ്പെട്ടാണ് കോടതി ഇടപെടൽ. വാരാണസിയിലെ പ്രളയ സാഹചര്യം വിലയിരുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജില്ലാ ഭരണകൂടവുമായി സ്ഥിതിഗതികൾ ചർച്ച ചെയ്ത പ്രധാനമന്ത്രി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കണമെന്ന് നിർദ്ദേശിച്ചു. യുപി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഫറൂഖാബാദ് ജില്ലയിലെ പ്രളയബാധിത മേഖലകളിൽ വ്യോമനിരീക്ഷണം നടത്തി. പറ്റ്ന ഉൾപ്പെടെ ബീഹാറിലെ വിവിധ മേഖലകളിൽ ഗംഗാനദിയിൽ ജലനിരപ്പ് ഉയർന്ന നിലയിൽ തുടരുകയാണ്. ജാർഖണ്ഡിലും കനത്ത മഴയെ തുടർന്ന് വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്നു. വനിതാ ടി ട്വന്റി ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ രണ്ടാം ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ രാത്രി 8 മണിക്കാണ് മത്സരം. ആദ്യ മത്സരത്തിൽ തായ്ലന്റിനെ തകർത്ത ഇന്ത്യയ്ക്ക് ഇന്ന് വിജയിച്ചാൽ സെമി ഫൈനൽ ഉറപ്പാക്കാനാകും. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്ത് കാനഡയുടെ വിക്ടർ ലായിയെ പരാജയപ്പെടുത്തി. നാളെ ഹോങ്കോങ്ങിന്റെ ലീ ചെയുക് യുവിനെ ശ്രീകാന്ത് നേരിടും. പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യം ഫ്രഞ്ച് സഖ്യത്തെ പരാജയപ്പെടുത്തി ക്വാർട്ടറിൽ കടന്നു. ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണയ്ക്ക് 6 ആഴ്ചയിലെ ഏറ്റവും ഉയർന്ന വില. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $97 മുകളിലായി. ഇറാൻ യുഎസ് സംഘർഷം എണ്ണ വിതരണത്തെ ബാധിച്ചേക്കുമെന്ന ആശങ്കയാണ് വില ഉയരാൻ കാരണം. രാജ്യത്തെ ഓഹരി വിപണികൾ തുടർച്ചയായ 4ാം ദിവസവും ഇടിഞ്ഞു. സെൻസെക്സ് 417 പോയിന്റും നിഫ്റ്റി 41 പോയിന്റും നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണവില വർദ്ധിച്ചു. പവന് 2,440 രൂപ വർദ്ധിച്ച് 113,920 രൂപയും ഗ്രാമിന് 14,240 രൂപയുമാണ് ഇന്നത്തെ വില. റെയിൽവേ സിഗ്നലിംഗ് സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനും ഓട്ടോമാറ്റിക് ഡോർ സൌകര്യമുള്ള പുതിയ തലമുറ സബ് അർബൻ ട്രെയിനുകൾ അവതരിപ്പിക്കുന്നതിനുമുള്ള ശ്രമത്തിലാണ് ഇന്ത്യൻ റെയിൽവേ എന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. മുംബൈ മുതൽ സിന്ധുദുർഗ് വരെയുള്ള എക്സ്പ്രസ് ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഭാരത് ഇന്നോവേറ്റ്സ് സംരംഭത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. ഡീപ് ടെക് ഇന്നോവേഷൻ സംവിധാനത്തെ ആഗോളതലത്തിൽ പ്രദർശിപ്പിക്കുന്നതിനും സഹകരണത്തിനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ സംരംഭമെന്ന് മന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ രാജ്യത്തെ ആഗോള ഇന്നോവേഷൻ ഹബ്ബായി ഉയർത്തുക എന്ന കാഴ്ചപ്പാടാണ് ഇതിനു പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന് ഇന്ന് വിജ്ഞാപനമായി. ഈ മാസം 28-ന് രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പ്. 29-നാണ് വോട്ടെണ്ണൽ. പ്രശസ്ത ഫുട്ബോൾ താരം മെസ്സിയെ കേരളത്തിൽ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ. അന്വേഷണത്തിന് എഡിജിപി പി വിജയൻ നേതൃത്വം നൽകും. ബെൽജിയം പ്രധാനമന്ത്രിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്ക് പൂർണ്ണ പിന്തുണ അറിയിച്ച് ബെൽജിയം. രാജ്യത്തിന്റെ പ്രതിരോധ നയതന്ത്രവുമായി ബന്ധപ്പെട്ട രൂപരേഖ ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്ത് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമനിരീക്ഷണ ഉപഗ്രഹം EOS-05 നാളെ വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് പുലർച്ചെ 2:55 വിക്ഷേപണം. കേരളത്തിൽ സവാള വില കുതിച്ചുയരുന്ന പശ്ചാത്തലത്തിൽ 100 ടൺ സവാള ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചതായി മന്ത്രി ടി സിദ്ദിഖ്. നിയമ വിദ്യാർത്ഥികളുടെ പെരുമാറ്റം നിയന്ത്രിക്കാൻ ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യയ്ക്ക് നിയമപരമായ അധികാരമില്ലെന്ന് സുപ്രീംകോടതി. വനിതാ ടി ട്വന്റി ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി കണ്ണൂർ. റേഡിയോ ഗൈഡ് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴികാട്ടി. റേഡിയോ ഗൈഡ് കോഴ്സുകൾ, പരീക്ഷകൾ, കരിയർ ഗൈഡൻസ്, മോട്ടിവേഷൻ.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, റേഡിയോ ഗൈഡിലേക്ക് സ്വാഗതം. ലളിതം ഗണിതം മത്സര പരീക്ഷകളെ അടിസ്ഥാനമാക്കിയുള്ള ഗണിതശാസ്ത്ര പ്രായോഗിക പരിശീലനം അവതരിപ്പിക്കുന്നത് റിട്ടയേർഡ് പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടറും മത്സര പരീക്ഷാ പരിശീലകനുമായ സി രാഘവൻ.
3: ഭിന്ന സംഖ്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്, 4 × 4/11 ഹരിക്കണം 16/11 അതിന്റെ വില എത്ര എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷനില് 2, 3, 4, 5. ഓക്കെ, ഈ ഒരു ചോദ്യത്തില് പലപ്പോഴും ഭിന്ന സംഖ്യകളില് ഉദ്യോഗാർത്ഥികള് അല്ലെങ്കിൽ കുട്ടികളായാലും അവർക്ക് പ്രശ്നം ഉണ്ടാക്കുന്നതാണ് ഈ മിശ്ര ഭിന്ന

ഗുണങ്ങൾ വന്നാളുള്ളത്. ഇപ്പൊ 4:4:11 ഉള്ളത്. മറ്റേതാണെങ്കിലോ ഹരിക്കണം 16:11. 16:11 കുഴപ്പമില്ല, ഓക്കെ, അംശമുണ്ട് ഛേദമുണ്ട്. 4:4:11 ഉണ്ട്. ഇതിനെ എന്താക്കണം? അംശം ബൈ ഛേദം എന്ന് പറയുന്ന രൂപത്തിലേക്ക് നമ്മൾ മാറ്റിയെടുക്കണം. അതിനെങ്ങനെയാണ് മാറ്റുക? ഒരു മിശ്ര ഭിന്നത്തില് ഒരു എണ്ണൽ സംഖ്യ ഉണ്ടാവും, അംശം ബൈ ഛേദം വരുന്ന ഒരു ഭിന്ന രൂപം ഉണ്ടാവും. അപ്പോഴ് ഈ എണ്ണൽ സംഖ്യയെ ഛേദം കൊണ്ട് ഗുണിച്ച് അംശം കൂട്ടിയിട്ട് പുതിയ അംശമാക്കണം. ഇപ്പൊ ഒരു ഉദാഹരണത്തിന്, 3:1:2. 3 എന്ന് പറയുന്നത് എണ്ണൽ സംഖ്യയാണ്, 1:2 എന്ന് പറയുന്നത് ഭിന്ന സംഖ്യയാണ്. 3:1:2 എന്ന് പറയുമ്പോ 3 ഛേദമായ 2 കൊണ്ട് ഗുണിച്ച് 1 കൂട്ടുക. അപ്പൊ 3 2 6, 6 1 7 ബൈ തന്നിട്ടുള്ള ചോദ്യത്തിലെ ഛേദം തന്നെ എഴുതുക. 3:1:2 എന്ന് പറയുമ്പോൾ അതിന്റെ ഛേദം എത്ര? 2. അപ്പൊ നമ്മൾക്ക് കിട്ടും 3 2 6 1 7, 7/2. ഇങ്ങനെയാണ് മിശ്ര ഭിന്നത്തെ വിഷമ ഭിന്നമാക്കി അല്ലെങ്കിൽ അംശം ബൈ ഛേദം രൂപമാക്കിയിട്ട് എഴുതുന്നത്. അപ്പൊ അങ്ങനെ ചെയ്താൽ ഈ ചോദ്യം ഈസിയായി. 4:4:11 4 എണ്ണൽ സംഖ്യ. അപ്പൊ എന്ത് ചെയ്യാ? 4 11 കൊണ്ട് ഗുണിച്ചാല് 44. അതിന്റെ കൂടെ അംശമായ 4 കൂട്ടുക. 4 11 44 4 48. അപ്പൊ 48/11. അപ്പൊ ഈ രൂപം എന്തായി മാറി? 48/11 എന്ന രൂപത്തിലെത്തി. അപ്പൊ ചോദ്യത്തിന്റെ ഘടന എങ്ങനെ മാറി? 48/11 ÷ 16/11. ഓക്കെ, ഇങ്ങനെ വരുമ്പോ രണ്ടിന്റെയും ഛേദം ഒരേപോലെയാണെങ്കിൽ നമുക്ക് ഛേദവും ഛേദവും കട്ട് ചെയ്യാം. ഓക്കെ, രണ്ടിന്റെയും ഛേദം ഒരേപോലെയാണെങ്കിൽ, ശ്രദ്ധിക്കണേ, ഒരേപോലെ അല്ലെങ്കിൽ പറ്റില്ല കേട്ടോ. അപ്പൊ 48/11 ÷ 16/11. ഇപ്പൊ 11 11 കട്ട് ചെയ്താല് 48 ആര കൊണ്ട് ഹരിച്ചാ മതി? 16 കൊണ്ട് ഹരിച്ചാ മതി. 48 16 കൊണ്ട് ഹരിച്ചാൽ 3 എന്ന ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഈ ഛേദവും ഛേദവും കട്ട് ചെയ്യാൻ അറിയില്ലെങ്കിൽ നമ്മൾ പഠിച്ചത് എന്താ? നമുക്ക് കിട്ടിയത് 48/11 ഹരിക്കണം 16/11. ഈ ഹരിക്കണം 16/11 വിൽക്രമത്തില് ഗുണിക്കണം 11/16 എന്ന് എഴുതാം. 4:4:11 ÷ 16/11 എന്ന് പറയുമ്പോ നമ്മൾ ചെയ്തിട്ടുള്ള ചിലർക്കുള്ള പരിചയം, 4:4:11 ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 48/11 എന്ന് എഴുതി, ഹരിക്കണം 16/11 എന്ന് പറയുമ്പോ ഗുണിക്കണം 11/16 എന്ന് എഴുതിയിട്ട് ചെയ്യുന്ന രീതിയുണ്ട്. ഓക്കെ, അപ്പൊ ആ തരത്തിലായാലും നമുക്ക് ആൻസർ കിട്ടുന്നത് എത്ര തന്നെയായിരിക്കും? 3 തന്നെയായിരിക്കും അതിന്റെ ആൻസർ വരിക. അപ്പൊ എത്ര മാത്രം എളുപ്പത്തിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ രീതിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇപ്പൊ ഈ പറഞ്ഞതിൽ എന്താണ് ഓർമ്മിക്കേണ്ടത്? മിശ്ര ഭിന്നത്തെ വിഷമ ഭിന്നമാക്കിയിട്ടായിരിക്കണം നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഛേദങ്ങളിൽ തുല്യം വന്നു കഴിഞ്ഞാല് ഹരിക്കുന്ന സന്ദർഭങ്ങളിൽ ഛേദങ്ങളെയും ഛേദങ്ങളെയും നമുക്ക് ഒഴിവാക്കി തരാൻ പറ്റും. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 5:3:4 ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 1 കിട്ടും? പി എസ് സിക്ക് വന്ന ചോദ്യമാണിത്. 5:3:4 ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 1 കിട്ടും? നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ചില കാര്യങ്ങൾ എന്താണ്? 3:4 ഏത് കൊണ്ട് ഗുണിച്ചാൽ 1 കിട്ടും? നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 3:4 വിൽക്രമം കൊണ്ട്, അതായത് 3:4 × 4:3 ആയിരിക്കും 1. അതേ 3:4 തിരിച്ചിട്ടതിനെ കൊണ്ട് നമ്മൾ 2 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 1 കിട്ടും. പക്ഷെ ഇവിടെ 5:3:4 ആണ്. നമ്മൾ നേരത്തെ പഠിച്ച മാതിരി മനസ്സിലാക്കിയാൽ മതി. 5:3:4 എന്ന് പറയുമ്പോ അംശം ബൈ ഛേദം എന്നുള്ള രൂപത്തിലേക്ക് നമ്മൾ എഴുതണം. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ എന്താ വരിക? 5 എണ്ണൽ സംഖ്യയാണ്, 3:4 ഭിന്ന സംഖ്യയാണ്. അപ്പൊ 5 ഛേദം കൊണ്ട് ഗുണിച്ച് അംശം കൂട്ടുക, 5 4 കൊണ്ട് ഗുണിച്ച് 3 കൂട്ടുക. 5 4 20 3 23. അപ്പൊ 23/4. 23/4 ഏത് കൊണ്ട് ഗുണിച്ചാൽ 1 കിട്ടും? നമുക്കറിയാം ഒരു ഭിന്ന സംഖ്യയുടെ വിൽക്രമം കൊണ്ട് ഗുണിച്ചാലാണ് 1 കിട്ടുക. അപ്പൊ 23/4 ÷ 4/23 കൊണ്ട് ഗുണിച്ചാൽ 1 കിട്ടും. അപ്പൊ ഓപ്ഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ 4-ാമത്തെ ഓപ്ഷനില് 4/23 എന്നുണ്ട്. അപ്പൊ അത് ആൻസർ ഈസി ആയിട്ട് മാറി.
അപ്പൊ ഈ രണ്ട്

0: ചോദ്യങ്ങളിലും മിശ്ര ഭിന്നത്തെ ഭിന്നസംഖ്യയായി, അതായത് അംശം ബൈ ഛേദം രൂപത്തിലാക്കി മാറ്റുന്നതിന് നമ്മൾ പഠിച്ചിരിക്കണം.
1: റേഡിയോ ഗൈഡ്.
0: ഇനി സ്ഥിരം വരുന്ന മറ്റൊരു മോഡൽ ചോദ്യമാണ്, 1/2 കൂട്ടണം 1/4 കൂട്ടണം 1/8 കൂട്ടണം 1/16 കൂട്ടണം 1/32 കൂട്ടണം 1/64 കൂട്ടണം 1/128 കൂട്ടണം എക്സ് സമം 1 എങ്കിൽ എക്സിന്റെ വില എത്ര? ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചിലപ്പോ ഇത്ര ദൈർഘ്യം ഉണ്ടാവില്ല. ഏതാ 1/128 വരെ കാണില്ല, 1/2 കൂട്ടണം, 1/4 കൂട്ടണം, 1/8 എത്ര എന്നുള്ള ചോദ്യം ഉണ്ടാവും. അപ്പൊ അതിന്റെ ദീർഘിപ്പിച്ച രൂപമാണ് ഇത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോ എങ്ങനെയുള്ളത് എന്ന് ശ്രദ്ധിക്കുക, അംശം 1 തന്നെ വരിക, എല്ലാത്തിന്റെയും അംശം 1. ഛേദമാണെങ്കിലോ 2, 4, 8, 16. അപ്പോ 2 തുടങ്ങുന്നു, അപ്പൊ 2 ഇരട്ടി ഇരട്ടി ഇരട്ടി ഇരട്ടി ഇരട്ടി ഇങ്ങനെ പോവുക. ഇങ്ങനെ വരുന്ന ശ്രേണിയില് ഈ കൂട്ടി എഴുതുന്ന ഈ ശ്രേണിക്ക് ഒരു പ്രത്യേക എളുപ്പ വഴിയുണ്ട് അവയുടെ തുക കണ്ടുപിടിക്കാൻ. നിങ്ങൾ ഒന്ന് എഴുതി വെക്കാൻ കഴിയുന്നവർ എഴുതി വെക്കുക. 1/2 1/4 കൂട്ടിയാല് നമുക്കറിയാം 3/4 അരയും കാലും കൂട്ടിയാൽ മുക്കാലാണ്, കറക്റ്റ് അല്ലേ? അപ്പൊ 1/2 1/4 കൂട്ടിയാൽ 3/4. ഈ 3/4 ശ്രദ്ധിക്കേണ്ട കാര്യം, അവസാനം 1/4 ഉള്ളത്, അപ്പൊ ആ 4 ഛേദം തന്നെ എഴുതി, പിന്നെ 4 നിന്ന് 1 കുറച്ചിട്ടുള്ള 3 എഴുതി, അപ്പൊ അതിന്റെ തുകയായി. അപ്പൊ 1/2 1/4 1/8 കൂട്ടിയാൽ എത്രയാണ്? ഉത്തരം എളുപ്പമാണ്. 8 എന്നുള്ള ഛേദം ആദ്യം എഴുതുക, 8 നിന്ന് 1 കുറച്ചിട്ട് 7 എന്ന് മുകളിൽ എഴുതിയാൽ അതിന്റെ ആൻസറായി. അപ്പൊ 1/2 1/4 1/8 1/16 ഇങ്ങനെ പോകുന്ന ശ്രേണികളുടെ തുകയുടെ പ്രത്യേകത, അവസാനത്തെ ഛേദം, നമുക്ക് തന്നിരിക്കുന്ന ശ്രേണിയിൽ അവസാനം വരുന്ന ഛേദം എഴുതുക, ഛേദത്തിനേക്കാളും 1 കുറച്ചിട്ട് മുകളിൽ എഴുതുക. അങ്ങനെയാണ് എങ്കില് ഇപ്പൊ 1/2 1/4 1/8 ഇങ്ങനെ തുടങ്ങി 1/128 വരെയുണ്ട്. അതെല്ലാം കൂട്ടിയാല് എത്ര കിട്ടും? 128 ഛേദം എഴുതുക, 128 1 കുറച്ചിട്ട് മുകളിൽ എഴുതുക, അപ്പൊ എന്താ ഉത്തരം കിട്ടുക? 127/128. അതിന്റെ കൂടെ എക്സ് കൂട്ടിയാല് 1 കിട്ടും എന്നാണ് പറയുന്നത്. അപ്പൊ 127/128 കൂടെ 1/128 കൂട്ടിയാലാണ് നമുക്ക് 1 കിട്ടുക. കാരണം 127/128 1/128 രണ്ടും കൂട്ടുമ്പോ 128/128 വരും. അപ്പോ ആൻസർ എത്ര വരും? എക്സിന്റെ സ്ഥാനത്ത് 1/128 വരും. ഇനി നിങ്ങൾക്കൊരു ഡൗട്ട് വരും, ഇങ്ങനെയൊക്കെ പറയാതെ തന്നെ ചെയ്യാൻ പറ്റുന്നു, ഇങ്ങനെ ഒന്നും എഴുതാതെ, ഈ 127/128 എഴുതാതെ തന്നെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അതെന്താന്ന് ചോദിച്ചാല്, 1/2 1/4 1/8 പോലെയുള്ള ശ്രേണികളില് അവസാനം ഉത്തരം 1 തന്നിട്ടുണ്ടെങ്കിൽ, സമം 1 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ, അവസാനം കൂട്ടുന്ന എക്സിന്റെ വില ഏറ്റവും അവസാനത്തെ നമ്പർ ആയിരിക്കും. ഏറ്റവും അവസാനത്തെ നമ്പർ എത്രയാണ്? ഇവിടെ 1/128 ആ 1/128 തന്നെ ആയിരിക്കും എക്സിനും വില കൊടുക്കുക. ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമാകും. ചെറിയൊരു എക്സാമ്പിള് ഞാൻ പറഞ്ഞുതരാം. 1/2 1/4 1/8 കൂട്ടിയാല് അതിന്റെ കൂടെ എത്ര കൂട്ടിയാ 1 കിട്ടും എന്നാണെങ്കിൽ അതിന്റെ ഉത്തരം 1/8. കാരണം എന്താ? 1/2 1/4 1/8 നമുക്ക് തന്നിരിക്കുന്നതിൽ ഏറ്റവും അവസാനമുള്ളത് ഏതാ? 1/8. അതിന്റെ കൂടെ വീണ്ടും ഒരു 1/8 കൂട്ടുമ്പോഴാണ് അതിന്റെ ഉത്തരം 1 ആയിട്ട് വരുന്നത്. അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം ആ രീതി അറിയുന്ന കുട്ടിക്ക് എളുപ്പത്തിൽ ഒന്നും നോക്കാതെ തന്നെ എഴുതാം, 1/128. അപ്പൊ ഈ ശ്രേണിയില് ഇപ്പൊ നിങ്ങൾ പഠിച്ചത് രണ്ട് കാര്യങ്ങളായിരിക്കണം. ഒന്നാമത്തെ കാര്യം, 1/2 1/4 1/8 1/16 ഇതെല്ലാം കൂട്ടിയാൽ എത്ര എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ അവസാനത്തെ ഛേദം എഴുതുക, 16. 16 എന്ന് 1 കുറക്കുക, 15. 15/16 തുക കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടത് അവസാനത്തെ ഛേദം, എന്നിട്ട് അതിൽ നിന്ന് 1 കുറച്ചിട്ട് അംശം. ഓക്കെ. ഇനിയോ 1/2 1/4 1/8 1/16 കൂട്ടണം എക്സ് സമം ഒന്ന് ആണെങ്കിൽ, ഒന്ന് എന്ന് ലാസ്റ്റിൽ ഉത്തരം തന്നിട്ടുണ്ടെങ്കിൽ,

0: ആ എക്സിന്റെ വില തന്നിരിക്കുന്ന ശ്രേണിയിലെ അവസാനത്തെ ഭിന്ന സംഖ്യ ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്.
1: ലളിതം ഗണിതം, റിട്ടയർഡ് പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടറും മത്സര പരീക്ഷാ പരിശീലകനുമായ സി രാഘവൻ അവതരിപ്പിക്കുന്ന ഗണിതശാസ്ത്ര പ്രായോഗിക പരിശീലനം തുടർന്ന് കേൾക്കാം അടുത്ത വ്യാഴാഴ്ച റേഡിയോ ഗേഡിൽ.

തൊഴിൽ വാർത്തകൾ. എയർപോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ മാനേജർ ജൂനിയർ എക്സിക്യൂട്ടീവ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 389 ഒഴിവുണ്ട്. ബന്ധപ്പെട്ട വിഷയത്തിലുള്ള ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ PG ഡിപ്ലോമയാണ് യോഗ്യത. തെരഞ്ഞെടുക്കപ്പെടുന്നവർ രാജ്യത്തെവിടെയും ജോലി ചെയ്യാൻ സന്നദ്ധരായിരിക്കണം. മാനേജർ തസ്തികയ്ക്ക് 60,000 മുതൽ 180,000 രൂപ വരെയാണ് ശമ്പള സ്കെയിൽ. 32 വയസ്സ് കവിയരുത്. ജൂനിയർ എക്സിക്യൂട്ടീവ് തസ്തികയ്ക്ക് 40,000 മുതൽ 140,000 രൂപ വരെയാണ് ശമ്പള സ്കെയിൽ. 27 വയസ്സ് കവിയരുത്. ഇരു തസ്തികയ്ക്കും SC/ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഭിന്നശേഷിക്കാർക്ക് 10 വർഷത്തെയും വയസ്സിളവ് ലഭിക്കും. 1,000 രൂപയാണ് അപേക്ഷ ഫീസ്. വനിതകൾക്കും SC/ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും എയർപോർട്സ് അതോറിറ്റിയിൽ ഒരു വർഷത്തെ അപ്രന്റീസ്ഷിപ്പ് വിജയകരമായി പൂർത്തിയാക്കിയവർക്കും ഫീസ് ബാധകമല്ല. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്ക് www.aai.aero എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 9 സെപ്റ്റംബർ ആണ്.

ഇന്ത്യൻ റെയിൽവേയിൽ ജൂനിയർ എഞ്ചിനീയർ ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ട് തസ്തികയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. രാജ്യത്തെ വിവിധ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകളിലായി 3993 ഒഴിവുണ്ട്. ഇതിൽ 101 ഒഴിവ് തിരുവനന്തപുരം RRBയിലാണ്. എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജി ബിരുദധാരികൾക്കും ഡിപ്ലോമക്കാർക്കുമാണ് അവസരം. വിവിധ വിഷയങ്ങളിലായാണ് ഒഴിവുകൾ. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, സിവിൽ എന്നിവയിലോ അനുബന്ധ വിഷയങ്ങളിലോ ഇവയുടെ കോമ്പിനേഷനുകളിലോ നേടിയ ത്രിവത്സര എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ ത്രിവത്സര BSc സിവിൽ എഞ്ചിനീയറിംഗ് എന്നിവയാണ് യോഗ്യത. 35,400 രൂപയാണ് അടിസ്ഥാന ശമ്പളം. പുറമെ മറ്റ് അലവൻസുകളും ലഭിക്കും. 18 മുതൽ 33 വയസ്സുവരെയാണ് പ്രായപരിധി. ഉയർന്ന പ്രായപരിധിയിൽ SC/ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഭിന്നശേഷിക്കാരിൽ ജനറൽ വിഭാഗത്തിന് 10 വർഷവും SC/ST വിഭാഗത്തിന് 15 വർഷവും OBC വിഭാഗത്തിന് 13 വർഷവും വിമുക്തഭടന്മാർക്ക് നിയമാനുസൃതവുമായ വയസ്സിളവ് ലഭിക്കും. വനിതകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്കും SC/ST വിഭാഗക്കാർക്കും മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ടവർക്കും വിമുക്തഭടന്മാർക്കും കുടുംബത്തിന്റെ വാർഷിക വരുമാനം 50,000 രൂപയിൽ താഴെയായവർക്കും 250 രൂപയാണ് അപേക്ഷാ ഫീസ്. ഇവർ ഒന്നാംഘട്ട പരീക്ഷ എഴുതിയാൽ മുഴുവൻ തുകയും തിരികെ നൽകും. ഈ വിഭാഗങ്ങളിലൊന്നും ഉൾപ്പെടാത്തവർക്ക് 500 രൂപയാണ് അപേക്ഷാ ഫീസ്. ഇവർ ഒന്നാംഘട്ട പരീക്ഷ എഴുതിയാൽ 400 രൂപ തിരികെ ലഭിക്കും. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങളടങ്ങിയ വിജ്ഞാപനം 04/2026 എന്ന നമ്പറിൽ വെബ്സൈറ്റിൽ ലഭിക്കും. വിശദവിവരങ്ങൾക്ക് https://rrb.indianrailways.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 13. ബാങ്ക് ഓഫ് ബറോഡയിൽ ലോക്കൽ ബാങ്ക് ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 2482 ഒഴിവുണ്ട്. ഇതിൽ 49 ഒഴിവ് കേരളത്തിലാണ്. ഷെഡ്യൂൾഡ് ബാങ്കിൽ ഓഫീസറായി 1 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് അവസരം. ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമാണ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത. കൂടാതെ അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷയിൽ എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിഞ്ഞിരിക്കണം. 48,480 മുതൽ 85,920 രൂപ വരെയാണ്

ശമ്പള സ്കെയിൽ. 21 മുതൽ 30 വയസ്സ് വരെയാണ് പ്രായപരിധി. ഉയർന്ന പ്രായപരിധിയിൽ SC/ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഭിന്നശേഷി വിഭാഗത്തിൽ ജനറൽ വിഭാഗത്തിന് 10 വർഷത്തെയും OBC വിഭാഗത്തിന് 13 വർഷത്തെയും SC/ST വിഭാഗത്തിന് 15 വർഷത്തെയും വിമുക്ത ഭടന്മാർക്ക് നിയമാനുസൃതവുമായ വയസ്സിളവ് ലഭിക്കും. ഓൺലൈൻ പരീക്ഷ, സൈക്കോമെട്രിക് ടെസ്റ്റ്, ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ലെങ്കിൽ അഭിമുഖം എന്നിവ നടത്തിയാവും തെരഞ്ഞെടുപ്പ്. വനിതകൾക്കും വിമുക്ത ഭടന്മാർക്കും SC/ST വിഭാഗക്കാർക്കും 175 രൂപയും മറ്റുള്ളവർക്ക് 850 രൂപയുമാണ് അപേക്ഷ ഫീസ്. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.bankofbaroda.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 7 ആണ്. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ അസിസ്റ്റന്റ് പ്രൊവിഡന്റ് ഫണ്ട് ഓഫീസർമാരുടെ തെരഞ്ഞെടുപ്പിന് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അപേക്ഷ ക്ഷണിച്ചു. 80 ഒഴിവുണ്ട്. തെരഞ്ഞെടുക്കപ്പെടുന്നവർ രാജ്യത്തെവിടെയും ജോലി ചെയ്യാൻ സന്നദ്ധരായിരിക്കണം. അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ നേടിയ ബിരുദമാണ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത. എഴുത്തുപരീക്ഷയും അഭിമുഖവും നടത്തിയായിരിക്കും തെരഞ്ഞെടുപ്പ്. എഴുത്തുപരീക്ഷ December 12 നടക്കും. വെബ്സൈറ്റിൽ 52/2026 എന്ന വിജ്ഞാപന നമ്പറിൽ സിലബസ് ലഭ്യമാണ്. അപേക്ഷകർക്ക് 35 വയസ്സ് കവിയരുത്. ഉയർന്ന പ്രായപരിധിയിൽ SC/ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഭിന്നശേഷിക്കാർക്ക് 10 വർഷത്തെയും വിമുക്ത ഭടന്മാർക്ക് നിയമാനുസൃതവുമായ വയസ്സിളവ് ലഭിക്കും. 25 രൂപയാണ് അപേക്ഷ ഫീസ്. വനിതകൾക്കും ഭിന്നശേഷിക്കാർക്കും SC/ST വിഭാഗക്കാർക്കും ഫീസ് ബാധകമല്ല. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.upscionline.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി September 11 ആണ്. ഉത്തരാഖണ്ഡിലെ നൈനിറ്റാൽ ആസ്ഥാനമായുള്ള ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കായ നൈനിറ്റാൽ ബാങ്കിൽ സ്പെഷ്യലിസ്റ്റ് ഓഫീസർമാരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. റിസ്ക് ഓഫീസർ, HR ഓഫീസർ, IT ഓഫീസർ, ഡാറ്റ സയന്റിസ്റ്റ്, സിവിൽ എഞ്ചിനീയർ, മാനേജർ, സീനിയർ മാനേജർ തുടങ്ങിയ തസ്തികകളിലാണ് ഒഴിവുകൾ. 41 ഒഴിവുണ്ട്. എഞ്ചിനീയറിംഗ് ഉൾപ്പെടെയുള്ള ബ്രാഞ്ചുകളിൽ ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം, MBA അല്ലെങ്കിൽ CA അല്ലെങ്കിൽ CMA തുടങ്ങിയവയാണ് യോഗ്യതകൾ. ഓഫീസർ തസ്തികകളിൽ 48,480 മുതൽ 85,920 രൂപ വരെയും മാനേജർ തസ്തികകളിൽ 64,820 മുതൽ 93,960 രൂപ വരെയും സീനിയർ മാനേജർ തസ്തികകളിൽ 85,920 മുതൽ 105,280 രൂപ വരെയുമാണ് ശമ്പള സ്കെയിൽ. 1,500 രൂപയാണ് അപേക്ഷ ഫീസ്. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.nainitalbank.bank.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 7 ആണ്.

ഇതോടെ ഇന്നത്തെ റേഡിയോ ഗൈഡ് സമാപിക്കുന്നു. വീണ്ടും അടുത്ത വ്യാഴാഴ്ച രാത്രി 7:35 ആശയം ആവിഷ്കാരം വിനോദ് ബാബു എച്ച്, നിർവഹണ സഹായം എ കെ രതീഷ്, കവിതാനാഥ്.

ഒരു ചലച്ചിത്രഗാനം. വെള്ളം എന്ന ചിത്രത്തിനു വേണ്ടി വിശ്വനാഥൻ പാടിയത്. രചന ബി കെ ഹരിനാരായണൻ, സംഗീതം ബിജി പാൽ.

0: ആകാശവാണി കണ്ണൂർ.
1: അന്തരിച്ച ചലച്ചിത്ര പിന്നണി ഗായിക എസ് ജാനകിയെ അനുസ്മരിച്ചുകൊണ്ട് ആകാശവാണി കണ്ണൂർ നിലയവും കണ്ണൂർ ജവഹർലാൽ നെഹ്റു പബ്ലിക് ലൈബ്രറി ആന്റ് റിസർച്ച് സെന്ററും ചേർന്ന് ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച അവിടുന്നെൻ ഗാനം കേൾക്കാൻ എന്ന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ശ്രീ ഇ ജയകൃഷ്ണൻ നടത്തിയ പ്രഭാഷണത്തിൽ നിന്ന് ശബ്ദലേഖനം ചെയ്ത ഭാഗം ഇപ്പോൾ കേൾക്കാം.

ഞങ്ങൾ അയാളുടെ വെയർ അബൌട്ട്സ് ഒരിക്കലും നമ്മൾ കാര്യമായി പറയേണ്ട ആവശ്യമില്ല. കാരണം ഇന്ന് മാധ്യമങ്ങൾ ഇത്രയും വലുതായ സ്ഥിതിക്ക് എല്ലാവർക്കും എല്ലാം അറിയാം. അത് ഗുണം പോലെ തന്നെ ദോഷവുമുണ്ട്. അതാണ് അതിന്റെ വേറൊരു പ്രശ്നം. അപ്പൊ അതുകൊണ്ട് അവരുടെ ചരിത്രമോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ കുറിച്ച് മറ്റു കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഞാനിവിടെ പറയാൻ പോകുന്നത് എസ് ജാനകി എന്ന് പറയുന്ന ഗായിക എന്താണ് തന്റെ പാട്ടിലൂടെ കോൺട്രിബ്യൂട്ട് ചെയ്തതെന്നാണ്. അത് എന്റേതായ ഒരു ഭാഷയിൽ ഞാൻ പറയുന്നു. ജാനകി അമ്മയുടെ ഒരു പ്രധാന പ്രത്യേകത, അവര് എല്ലാ കമ്പോസേഴ്സിനും പ്രിയപ്പെട്ട പാട്ടുകാരിയായിരുന്നു. പ്രധാന പോയിന്റ് അതാണ്. അവര് പാടിയിട്ടുള്ള ഏതാണ്ട് 17 ഭാഷ, അതില് ഒരു 10 ഭാഷ ശരിക്ക് അത്രമാത്രം ഒരുപാട് പാട്ടൊന്നും അവർ പാടിയിട്ടില്ല. ആ പാട്ടുകൾ പാടിയെന്ന് മാത്രമേ ഉള്ളൂ. ആ ഭാഷയിൽ ഏറ്റവും സജീവമായ മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, ഈ 4 ഭാഷയിൽ അതിലെ കമ്പോസേഴ്സിനെ നമ്മൾ എടുത്തു നോക്കിയാൽ എല്ലാ കമ്പോസേഴ്സിലും 10 കമ്പോസേഴ്സിൽ 8 കമ്പോസേഴ്സിന്റെ പ്രിയപ്പെട്ട ഗായികയാണ് എസ് ജാനകി. ഇവിടെ ബാബുരാജാണ് ജാനകി അമ്മയുടെ പൊട്ടൻഷ്യൽ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തിയത്. വേറൊരാള് രാഘവ മാഷാണ്. അത് കഴിഞ്ഞാൽ ദക്ഷിണാമൂർത്തിയാണ്. പിന്നെ ഒരാൾ എം ബി ശ്രീനിവാസനാണ്. ബാക്കിയുള്ളവർ ഉപയോഗപ്പെടുത്തിയില്ല എന്നല്ല, അവർക്കൊക്കെ വേറെ പ്രിഫറൻസ് മറ്റു പല പാട്ടുകാരോടും ഉണ്ടായിരുന്നു. അവരുടെ പാട്ടിന്റെ രീതികൾ അതായിരുന്നു. ഇപ്പോൾ ദേവരാജ മാഷ്ടെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകാരി സുശീലമ്മയാണ്. അർജുന മാഷ്ടെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകാരി സുശീലമ്മയാണ്. അപ്പൊ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള അവരുടെ ശൈലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. എസ് ജാനകി 1957 സിനിമയിലേക്ക് കടന്നു വരുന്നത്. എച്ച് എം വിയിൽ 19-ാമത്തെ വയസ്സിലവർ എച്ച് എം വിയിലെ സ്റ്റാഫ് ആർട്ടിസ്റ്റായിട്ട് ജോലി കിട്ടിയവർക്ക്. അന്നൊക്കെ എച്ച് എം വിയെ പോലെയുള്ള കമ്പനികൾ അവർക്ക് സ്ഥിരമായ പാട്ടുകാരുണ്ടായിരുന്നു. നാടക സംഘങ്ങൾക്ക് സംഗീത സംവിധായകനും പാട്ടെഴുത്തുകാരനും ഉള്ള പോലെ എസ് ജാനകി അവിടെ ജൂനിയർ, അതായത് ഈ സോങ് സെക്ഷനിൽ അവര് പാട്ടുകാരിയായിട്ട് ജോലിയിൽ പ്രവേശിച്ചു. അവിടെ നിന്നാണ് അവർ കോമ്പറ്റീഷന് മത്സരിക്കാനായി പോകുന്നത് ആകാശവാണിയുടെ. അതിലവർക്ക് 2 സമ്മാനമാണ് കിട്ടുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 1 സമ്മാനം കിട്ടിയ ആൾ എവിടെയാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അതാണ് എസ് പി ബാലസുബ്രഹ്മണ്യത്തിന് ഡൽഹിയിൽ കോമ്പറ്റീഷന് 2 സമ്മാനമാണ് കിട്ടിയത്. 1 സമ്മാനം കിട്ടിയ ആള് തെലുഗു, തമിഴില്, കന്നഡയില് പാടിയിരുന്ന ഘണ്ടശാല എന്ന് പറയുന്ന ഒരു വലിയ പാട്ടുകാരനുണ്ട്. ആ പാട്ടുകാരനെ ഈച്ച കോപ്പി അടിച്ചിട്ട് പാട്ട് പാടിയതാണ്. അതിനെ എതിർത്തത് അവിടെ ഗസ്റ്റായി പോയിട്ടുള്ള എസ് ജാനകിയാണ്. അവരത് ഒരിക്കൽ പറയുന്നുണ്ടത്, ഇത് നിങ്ങൾ ചെയ്യുന്നൊരു തെറ്റാണ്, ഞാൻ ഗസ്റ്റാണ്, പറയാൻ പാടില്ല. പാട്ട് നന്നായി പാടിയത് ആ കുട്ടിയാണ്. ആ കുട്ടിയാണ് എസ് പി ബാലസുബ്രഹ്മണ്യം. പിന്നീട് അവര് ഒരു അമ്മയും മകനും എന്നുള്ളതിനപ്പുറത്തേക്കുള്ള ബന്ധമാണ് എസ് പി ബിയും ജാനകി അമ്മയും ഉള്ളത്. തമിഴ് പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം, അവസാന കാലത്ത് വന്ന മലരെയും മൗനമാന്നുള്ള പാട്ട് കേട്ടാൽ അറിയാം, അവർ തമ്മിലുള്ള സംഗീതത്തിന്റെ ബന്ധമല്ലാതെ അതൊരു ഹൃദയ ബന്ധമാണ്. വളരെ പ്രധാനമാണ് ഗായകനും ഗായികയ്ക്കും ഉണ്ടാവേണ്ടത്. അവർ മലയാളത്തിൽ പാടിയത് 1957 മിന്നുന്നതെല്ലാം

പൊന്നല്ല എന്ന സിനിമയിലാണ്. എസ് എൻ ചാമി എന്ന് പറയുന്ന ഒരു ഒരു കമ്പോസർ തെലുഗുവാണ്. എസ് എൻ രംഗനായകനോ എന്തോണ അദ്ദേഹത്തിന്റെ പേര്, രംഗനാഥനോ എന്തോണ അദ്ദേഹത്തിന്റെ പേര്. ആ പാട്ട് പാടിക്കൊണ്ടാണ് അവർ മലയാളത്തിൽ വന്നത്. അത് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗായികയായിട്ടുള്ള ലതാ മങ്കേഷ്കർ പാടിയ ഒരു ഹിന്ദിയുടെ കോപ്പിയായിരുന്നു.

ജാനകിയമ്മ പറയുന്നത് എനിക്ക് അന്നേ അറിയാം ഇത് കോപ്പി അടിച്ചതാണെന്ന്. കാരണം കുട്ടിക്കാലം തൊട്ടേ പാടുന്നതാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്ന ആളാണ്. രണ്ട് മൂന്ന് തവണ ഞാൻ വീട്ടിൽ പോയിട്ടുണ്ട്. പലതവണയും കേരളത്തിൽ വെച്ച് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ റഫിയെക്കുറിച്ച് ഞാൻ പറയാനുള്ള കാരണം, ജാനകിയമ്മയെ കൊച്ചി എയർപോർട്ടിൽ നിന്ന് കാറിൽ തൃശ്ശൂർ പ്രോഗ്രാമിന് കൊണ്ടുവരുമ്പോൾ അവിടുന്ന് ഇതുവരെ അവർ പാടിയത് മുഹമ്മദ് റഫിയുടെ പാട്ടാണ്. മുഹമ്മദ് റഫിയുടെ പാട്ട് മാത്രം. അങ്ങനെ ഒരു ഗായകനെ ഞാൻ കണ്ടിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ പേര് ജയചന്ദ്രൻ എന്നാണ്. തൻ്റെ പാട്ടല്ലാതെ മറ്റുള്ളവരുടെ പാട്ട് മാത്രം പാടുക, പ്രത്യേകിച്ച് റഫി സാബിൻ്റെ പാട്ട് പാടുക. അപ്പോൾ ആ റഫി സാബിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ജാനകിയമ്മയുടെ അനുസ്മരണം ഇവിടെ നടക്കുന്നത് റഫി സാബ് മരിച്ച ഈ ജൂലൈ 31 എന്നുള്ളതാണ് ഞാൻ ആകസ്മികത എന്ന് പറഞ്ഞത്. നമുക്ക് ഏതൊക്കെ സ്റ്റൈലിലുള്ള പാട്ടുകളാണ് അവർ പാടിയിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഏത് തരത്തിലുള്ള പാട്ടും പാടാൻ കപ്പാസിറ്റി ഉള്ള ഒരാളായിരുന്നു എന്ന് പറഞ്ഞാൽ മറ്റ് പല ഗായകന്മാർക്കും ഗായികമാർക്കും അത് ഉണ്ടെങ്കിലും അവർ പരാജയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്, അത് ഫോക്കാണ്. നമ്മുടെ ഗായകന്മാരെയും ഗായികമാരെയൊക്കെ നോക്കുക, ഫോക്ക് വിദഗ്ധമായി പാടിയ ആളുകൾ വളരെ കുറവാണ്. ഫീമെയിൽ സിംഗേഴ്സിൽ ഇന്ത്യയിൽ ഫോക്ക് പാടാൻ ഏറ്റവും മിടുക്കുള്ള ആളാണ് ജാനകിയമ്മ. അതാണ് അവരുടെ വൈവിധ്യം എന്ന് പറയുന്നത്. ഇത്രയും യൂണിവേഴ്സലായിട്ടുള്ള ഒരു സിംഗർ, ഒരു ഫീമെയിൽ സിംഗർ വേറെ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ആശാ ബോൺസലയാണ്. പക്ഷേ ആശാജി ഫോക്ക് പാടാൻ വളരെ മിടുക്ക് കുറഞ്ഞ ആളാണ്. ബാക്കി എല്ലാ മേഖലകളിലും ജാനകിയുടെ റൂട്ടാണ് ആശാജി, ആശാജിയുടെ റൂട്ടാണ് ജാനകി. ഇവിടെ ഈ റൊമാൻസ് എന്ന് പറയുന്ന സാധനത്തെ, ഇപ്പം നമ്മൾ പ്രണയം എന്ന് പറയുന്നതിൻ്റെ ഏതൊക്കെ ഷെയ്ഡുകളാണ് അവർ പാടിയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ, ഇപ്പം ഇവിടെ ഇരുന്ന ഒരു 15 സ്റ്റൈൽ എനിക്ക് പറഞ്ഞു തരാൻ സാധിക്കും. ഞാൻ 1-2 കാര്യങ്ങൾ മാത്രം പറയാം. ഇപ്പോൾ വളരെ ഫേമസ് ആയിട്ടൊരു പാട്ട് അവർ പാടി വെച്ചത് ഒരു ചരണം ഒരു പല്ലവി ഞാൻ പാടാം.

ആ ഞാൻ രണ്ടാമത് പറഞ്ഞ ആ സംഗതി പാടൽ എളുപ്പമല്ല. നാണിച്ചു നാണിച്ചു വാതിലടച്ചില്ലേ, എന്താ കാരണം എന്ന് വെച്ചാൽ നാണത്തിന്റെ തുടർച്ചയാണ് ഈ വാതിലടക്കൽ. ആ നാണത്തിന്റെ എക്സ്പ്രഷൻ നിലനിർത്തിക്കൊണ്ട് വേണം വാതിലടച്ചത് എന്നുള്ള പാട്ടിലേക്ക് പോവാൻ. അത് പാടുന്നത് ഒരു തെലുങ്ക് രാജ്യത്തു നിന്ന് വന്നയാളാണോ എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. മിക്കവാറും എല്ലാ പാട്ടുകളും ആൾക്ക് ബൈഹാർട്ടാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ശില പോലെ നിന്നാണ് പാടുക. നമ്മളൊരു രണ്ടു പേര് പാടുമ്പോഴേക്കും നമ്മുടെ തലയും മുഖവും കൈയും കാലും ഒക്കെ ഇളകും. കോയമ്പത്തൂര് വെച്ചൊരു പ്രോഗ്രാമില് മച്ചാന് പാർത്തിങ്കള എന്ന് പറയുന്ന പാട്ട് അനങ്ങാതെ ഇങ്ങനെ നിന്ന് പാടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ് അത്. അതുപോലെ കണ്ണെ തുറക്കണം സ്വാമി ഒരു പാട്ട്, മറ്റൊന്ന് പൂവ് എടുത്ത് ഒരു മാലയിൽ തൊടുക്ക വിട്ട് അന്തേനെ എന്നൊരു പാട്ടുണ്ട്, ജയചന്ദ്രനായിട്ട് ഒരു ഡുവേറ്റ്. ഇതൊക്കെ നല്ല ഡൈനാമിക്സ് വരുന്ന പാട്ടാണ്, പക്ഷേ ഈ ജന്മം അങ്ങനെ തന്നെ നിൽക്കുകയുള്ളൂ. അനങ്ങുന്നത് ഞാൻ കണ്ടില്ല. എവിടെ നിന്നാണ് ശബ്ദം വരുന്നത് നമുക്കറിയില്ല. അതിൽ കുട്ടികളുടെ ശബ്ദം കാണിക്കുന്നുണ്ടാവും, വയസ്സായ ആൾക്കാരുടെ ശബ്ദം കാണിക്കുന്നുണ്ടാവും. ഇതൊക്കെ ചെയ്യുമ്പോഴും ഇയാളുടെ തല ഇളകില്ല, ചിരിക്കുമ്പോൾ മാത്രമാണ് തല ഇളകുക. അതൊരു മഹാത്ഭുതമാണ്. അപ്പോൾ ഈ ഇതൊരു പ്രണയത്തിൻ്റെ ഒരു ഷെയ്ഡാണ്. ഇതേ പ്രണയത്തിൻ്റെ ഭാഗം ഒരല്പം പെപ്പിയായിട്ട്, പെപ്പിയായിട്ടെന്ന് പറഞ്ഞാൽ ഒരല്പം കുസൃതി കലർന്നതാണെങ്കിൽ അവർ കൊടുക്കുന്ന സമീപനം വേറെയാണ്. ഇപ്പം നമ്മുടെ ഇവിടുത്തെ ഇതേ നാട്ടുകാരൻ, കണ്ണൂരല്ല തലശ്ശേരി, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മഹാനായ പകരം വയ്ക്കാൻ ആളില്ലാത്ത രാഘവൻ മാസ്റ്റർ ക്ക് വേണ്ടി ജാനകിയമ്മ പാടിയ ഒരു പാട്ടിൻ്റെ ഒരു നാല് വരി ഞാൻ പറഞ്ഞ് പാടാം.

ഇത് ഒരു പ്രണയരഹസ്യം ആരോടും പറയാൻ പറ്റാതെ മുറ്റത്തുള്ള കൊന്നത്തയ്യനോട് പറയുന്ന ഒരു പെണ്ണിന്റെ മനസ്സാണ്. ഇതുകൊണ്ടാണ് ജാനകിയമ്മയെ കുറിച്ച് പറയാറ് ആൻ ആക്ടർ വിത്തിൻ എന്ന് പറയും. അങ്ങനെ കുറച്ച് പാട്ടുകാരേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ അകത്ത് ഒരു അഭിനേതാവ് ഉണ്ട്. ചിന്നത്തായവൾ എന്ന് പറയുന്ന പാട്ട്, ആ പാട്ട് ഞാൻ അവസാനം പറയാം അതിനെ കുറിച്ച്. അത് ശരിക്കും പറഞ്ഞാൽ കുന്തിദേവിയുടെ കഥയാണത്. ആ സിനിമ മകനെ ഉപേക്ഷിച്ച് പോയി വന്നൊരമ്മ മകൻ വലുതായിട്ട് കാണുമ്പോൾ ഉണ്ടാവുന്ന അവരുടെ വേദനയാണ് പാട്ടിൽ വരുന്നത്. അത് പാടുമ്പോ കരയുന്നുണ്ട് ആ സ്ത്രീ, പക്ഷേ കരയുന്നില്ല. അതായത് സങ്കടം, തേങ്ങൽ, ഗദ്ഗദം, നിങ്ങൾ മൊത്തം എല്ലാ പാട്ടുകാരും എടുത്തു നോക്കിക്കോളും. ജാനകിയമ്മ ചെയ്യുന്ന പോലെ ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല. അതുപോലെ ചിരി, മിക്കവാറും പണ്ട് കാലത്ത് തമിഴ്നാട്ടിലൊക്കെ തമിഴിലുള്ള എല്ലാ നായികമാരുടെയും ചിരി ജാനകിയമ്മയാണ് ചെയ്തിട്ടുള്ളത്. ഇഞ്ചി എടുപ്പാടകയൊക്കെ കേട്ടാ അറിയാതെ രേവതിയുടെ ശബ്ദവും ജാനകിയമ്മയുടെ ശബ്ദവും കൂടി കമ്പയിൻ ചെയ്തിട്ടാണ് അതിൽ വന്നിട്ടുള്ളത്. അപ്പോ ഈ പാട്ടില് ഇവർ കാണിച്ച ഒരു കുസൃതി, ആ കാമുകി ആരാണോ ആ പെണ്ണ്, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അംബികയാണെന്നാണ് ആ സീനില് അമ്മയെ കാണാൻ. ആ കാമുകി ജാനകിയമ്മയുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് അതായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇനി അതുപോലൊരു പാട്ട്,

അവസാനത്തെ ഭാഗമുണ്ട്, കളിയാക്കാൻ മറ്റാരുമില്ലെങ്കിൽ ഞാൻ കാതിൽ ഞാൻ കവിത തുളുമ്പും ഒരു പേര് വിളിക്കും, കൈകൊട്ടിച്ചിരിക്കുവാൻ കാണികളില്ലെങ്കിൽ കഥകളി മുദ്ര കാട്ടി ഞാൻ വിളിക്കും. ഈ പാട്ടില്

ഹമ്മിങ് ആണ് ബാബരാജ് പഠിപ്പിച്ചു കൊടുത്തത്. ഇതിന് ഫ്ലൂട്ട് വായിച്ചത് നഞ്ചപ്പ എന്ന് പറയുന്ന ഒരാളാണ്. സാധാരണ അദ്ദേഹത്തിന് വായിക്കുക ഗുണസിംഗ് ആണ്. അന്ന് ഗുണസിംഗ് സാറിന് വരാൻ പറ്റാത്തത് കൊണ്ട് നഞ്ചപ്പയാണ് വായിച്ചത്. നഞ്ചപ്പയാണ് നമ്മൾ കേൾക്കുന്ന തമിഴ് തെലുഗു കന്നഡ പാട്ടുകളിലെ എം എസ് വിശ്വനാഥൻ. നഞ്ചപ്പയില്ലാതെ പാട്ട് ചെയ്യുമായിരുന്നില്ല, അത്രയും വലിയ ആർട്ടിസ്റ്റാണ്. ഇവർ ഈ ഹമ്മിങ് പഠിപ്പിച്ചു കൊടുത്ത് അത് പാടിയത് കണ്ടപ്പോൾ നഞ്ചപ്പ പറഞ്ഞു അത് എനിക്ക് വായിക്കാൻ തരണം, അല്ലെങ്കിൽ ഞാൻ ഇതിന് വായിക്കില്ല എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിന് കൊടുത്തിരുന്നത് ആദ്യം ഞാൻ പാടിയ പോർഷനിലുള്ളതാണ്. ഏത്? ഓരോ തുടിപ്പിലും എൻ്റെ ഈ മാനസത്തിലാണ് ആ ഫ്ലൂട്ട്, ആ അതിനാണ് ഫ്ലൂട്ട് കൊടുത്തുള്ളത്. അത് ഹമ്മിങ് ആക്കുകയും ജാനകിയമ്മ പാടേണ്ട ഈ പോർഷൻ ഫ്ലൂട്ട് കൊടുക്കുകയും ചെയ്തു. പാട്ട് കേൾക്കുക, അപ്പൊ മനസ്സിലാവും. അപ്പടെ ഞാൻ ശ്രദ്ധിക്കുള്ളത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അന്ത് അമ്മ പാടുന്നത് താങ്ക മുടിയില്ലേ എന്ന് പറഞ്ഞു നഞ്ചപ്പ. ആലോചിച്ച് നോക്കൂ, ഒരു ഒരു കലാകാരിക്ക് ഒരു കലാകാരന് കിട്ടാവുന്ന ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് മറ്റൊരു വലിയ കലാകാരൻ്റെ. അതാണ് പറയണത്. അത് അപൂർവം മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇത് ഈ കുസൃതി കലർന്ന പാട്ടാണത്. ഇനി ഇതേ സംഭവത്തിൽ തന്നെ പ്രണയത്തോട് ബന്ധപ്പെട്ടിട്ട് ഉള്ളപ്പോ നമ്മളിപ്പോ ഇവിടെ കേട്ടു നമ്മുടെ ടൈറ്റിൽ സോങ് അവിടെ നിന്ന് ഗാനം കേൾക്കാൻ. ഇതിലൊക്കെ ഞാൻ ഈ പാട്ടിനെ കുറിച്ചൊക്കെ ആവർത്തിച്ച് പറയുമ്പം നിങ്ങളോട് വീണ്ടും വീണ്ടും ആണയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതൊക്കെ ഒരു സംഗീതജ്ഞന്റെ ഇച്ഛയാണ് ഈ നടപ്പാക്കുന്നത്. സംഗീതം കൊടുക്കുന്ന ആൾ ആണ് അയാളുടെ ഇച്ഛയാണ്, അദ്ദേഹത്തിന്റെ ഇച്ഛയാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. ഇതിനൊരാശയം കൊണ്ടുവരുന്നത് എഴുതുന്നയാളാണ്. ഈ രണ്ടു പേരുടെയും ആഗ്രഹത്തെയാണ് ഒരു പാട്ടുകാരനോ പാട്ടുകാരിയോ പ്രകടിപ്പിക്കുന്നത്. ആ പ്രകടനത്തിൽ അവർ എത്രമാത്രം അവരുടെ ആത്മാവിനെ കൊടുക്കുന്നു എന്നുള്ളിടത്താണ് അവരേറ്റവും വലിയ ഗായകന്മാരും ഗായികമാരുമാവുക. അപ്പോഴും എല്ലാം എന്ത് പറയുമ്പോൾ ഇതിലൊരു കുനിപ്പ് വരുമ്പോഴും ഒരു ചെറിയ സംഭവം വരുമ്പോഴും ഒക്കെ തന്നെ ഇതിനകത്ത് ആരുണ്ട്? കമ്പോസറുണ്ട്. ഞാനിപ്പോൾ ഈ പറഞ്ഞ പാട്ട് ബാബുരാജിൻ്റെ പാട്ടാണ്. ബാബുരാജ് പാട്ട് പാടിക്കൊടുക്കുന്നതോ കൂടി തന്നെ പാട്ടുകാരൻ്റെ പണി ഏതാണ്ട് തീരും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, ഞാൻ ഒരിക്കൽ ജാനകിയമ്മയോട് ചോദിച്ചു ബാബുരാജിൻ്റെ ഏറ്റവും ടഫായിട്ടുള്ള പാട്ട് ഏതാണ് എന്ന് ചോദിച്ചു പാടാൻ. അപ്പം എന്നോട് പറഞ്ഞു പാട്ട് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ആ പാടത്തിൽ ഞാനും ജേശുദാസും ചേർന്ന് പാടിയ ഒരു ഡുയറ്റ് ഉണ്ട്, അത് ഏതാണെന്ന് ചോദിച്ചു. അപ്പം അതിൻ്റെ ഒരു വരി. അപ്പം ഞാനും ഉണ്ട്, പാട്ടുകാരി മിൻമിനി ഉണ്ട്, പിന്നെ എൻ്റെ മരിച്ചു പോയൊരു ഫ്രണ്ടുണ്ട്, ജാനകിയമ്മയുടെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു, വലിയ പാട്ടുകാരനാണ്, ഫിലിപ്പ് എന്ന് പറഞ്ഞു, തൃശ്ശൂർ. ഞങ്ങൾ നാലുപേരും കൂടിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ പാട്ടിൻ്റെ ഒരു കഷ്ടം പാടി തന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ഈ മുട്ടി വിളിക്കുന്നു വാതിലിൽ മധുമാസം എന്നുള്ള പാട്ടല്ലേ, നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, കേട്ടിട്ടില്ലെങ്കിൽ അത് കേൾക്കണം. അപ്പോൾ പറഞ്ഞു ആ അത് തന്നെ പാട്ട്, അത് തന്നെ പാട്ട്. ഞാൻ ആ പാട്ട് പല്ലവി 7 മണിക്ക് സ്റ്റുഡിയോയിൽ വന്നു, 9 മണിയാകുമ്പോഴത്തേക്ക് പല്ലവി പഠിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം എനിക്ക് ചരണം പറഞ്ഞു തന്നപ്പോൾ അദ്ദേഹം പാടി കേട്ടപ്പോൾ എനിക്ക് ആകെ അങ്ങോട്ട് തലചുറ്റുന്ന പോലെയായി. അപ്പം ചോദിച്ചു എന്നാ അമ്മ എന്ന് ചോദിച്ചു അദ്ദേഹം. അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞു. ഞാൻ ടോയ്ലറ്റിൽ പോകുകയല്ല ചെയ്തത്, അവിടെ വന്നിട്ട് കുറച്ച് വെള്ളം കുടിച്ചു, എന്നിട്ട് കുറച്ചു നേരം പ്രാർത്ഥിച്ചു, അങ്ങനെ വന്നിട്ടാണ് പാട്ട് പാടുന്നത്. ആ പാട്ട് പാടിത്തീരുമ്പോൾ വൈകുന്നേരം 5:30 സമയമാണ്, അപ്പോഴാണ് റെക്കോർഡ് ചെയ്യുന്നത്. അല്ലാതെ

മൊബൈല് ഈ ബൂത്തിൽ വെച്ചിട്ട് ഒരു വരി പാടുകയാണ്, അപ്പോഴേക്കും ഒരു ഫോൺ വരും, ആ ഞാൻ അഞ്ചരക്ക് എത്താം. അഞ്ചരക്കല്ല 5 മണിക്ക് എത്താന്ന് പറയാൻ പറ്റില്ല. രാവിലെ ഒരു ദിവസം രാവിലെ 7 മണിക്ക് തുടങ്ങിയ കണ്ണീരും സ്വപ്നങ്ങളും എന്നുള്ള പാട്ട് അന്ന് രാത്രി 4 മണിക്കാണ് തീർന്നത്. അങ്ങനെയാണ് പാട്ട്, അതും 4-5 ദിവസം റിഹേഴ്സൽ ചെയ്തിട്ട്. അത് മനസ്സിലാക്കണം നിങ്ങൾ. അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഈ പാട്ട് പാടുന്നത്, അതാണ് അതിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഞാൻ സംഗീതം സത്യമാണെന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. അങ്ങനെ ഇവർ ഈ പാട്ട്, അപ്പൊ പാട്ടിന്റെ വരി ഒന്നും ഓർമ്മയില്ല. അപ്പൊ പാട്ടിതാണ്, നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിക്കുക.

നമ്മളിത് ഈസി ആയിട്ട് പാടുന്നത് അവര് പാടി വെച്ച് കേട്ട് പഠിച്ചിട്ടാണ്. ഇത് ആദ്യം പാടുന്നത് അവരാണ്, അതാണ് അതിന്റെ വിഷയം. ഇപ്പൊ നമ്മൾ ചോദിക്കുക, എന്താ ഈ പാട്ടിൽ ഇത്ര വലിയ ബുദ്ധിമുട്ടുള്ള ഭാഗം എന്ന്? ഇത് വേറൊരാള് പാടി വെച്ച് പഠിച്ചിട്ടാണ് നമ്മൾ ഈ ഞെളിയുന്നത്. ഈ പാട്ട് ആദ്യം പാടിച്ച് പാടുന്നത് അവരാണ്, അതാണ് അവർ അനുഭവിച്ച വിഷമം അവർ പറയുന്നത്. അത് പറയാൻ ഒരു മടിയുമില്ല എന്നാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹം പാട്ട് പാടിത്തരുമ്പോൾ പാട്ട് പഠിച്ചെടുക്കാൻ എന്തൊരു സുഖമാണ് എന്നാണ് ബാബുരാജിനെ കുറിച്ച് ജാനകിയമ്മ പറഞ്ഞത്. അവർ തമ്മിൽ വല്ലാത്തൊരു റാപ്പ് ഉണ്ടായിരുന്നു. ഇനി ഞാൻ

ശാരദയാണ് ആ സീനിൽ അഭിനയിക്കുന്നത്. അതിലും വലിയൊരു കാഴ്ചയില്ല. ഈ രണ്ട് പാട്ടും അവരാണ് പാടുന്നത്. ഞാൻ നേരത്തെ പാടിയ എൻ പ്രാണനായകനെ അവിടുന്ന് ഗാനം കേൾക്കാൻ. അപ്പൊ പ്രണയത്തിന്റെ പല പല ഷേഡുകളാണിത്. ഇതേ പ്രണയത്തിന്റെ ദുഃഖഭാഗത്തേക്ക് പോകുമ്പോൾ, നേരത്തെ ഞാൻ സന്തോഷത്തെക്കുറിച്ച് പറഞ്ഞ പോലെ ദുഃഖത്തിന് അനവധി അനവധി ഷേഡുകളുണ്ട്, ഒരുപാട് ഷേഡുകളുണ്ട്. ഇപ്പോ ദുഃഖത്തിന് വളരെ ശോകാത്മകമായ ഒരവസ്ഥയുണ്ട്, വിഷാദമുണ്ട്. അതുപോലെ വളരെ മെലങ്കളിക്കായിട്ട് വിഷാദാത്മകമായിട്ടുള്ള പാട്ടുണ്ട്. പല പല പല പല ഷെയ്ഡുകളിലുണ്ട്. ആ ഒന്ന് രണ്ട് ഷെയ്ഡുകളെ ഞാൻ പാടിക്കേൾപ്പിക്കാം. ഒരുപാട് സമയം, എത്ര സമയം വേണമെങ്കിലും ഇരുന്ന് പറയാവുന്ന അത്രയും സന്ദർഭങ്ങളും അത്രയും പാട്ടും ഉണ്ട് ജാനകിയമ്മയുടെ. ഇതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എങ്ങനെയാണ് അവരത് ആവിഷ്കരിച്ചിട്ടുള്ളത് നോക്കുക. അല്പം വിഷാദമുള്ള പാട്ടാണ്, വയലാറിന്റെ പാട്ടാണ്. വയലാറിന് 50 വർഷം, മരിച്ചിട്ട് 50 വർഷമായിട്ടുള്ള കൊല്ലമാണിത്. ദേവരാജൻ മാഷ് മരിച്ചിട്ട് അദ്ദേഹത്തിന്റെ 20 വർഷമായി അദ്ദേഹം മരിച്ചിട്ട് അദ്ദേഹത്തിന് 100-ാം പിറന്നാൾ കൊണ്ടാടുന്ന വർഷമാണിത്. അതുപോലെ OMD കുറുപ്പ് സാറ് മരിച്ചിട്ട് 10-ാമത്തെ വർഷമാണിത്. ഇങ്ങനെ ഒരുപാട് മഹാന്മാരുടെ എന്താ പറയുക ദേഹവിയോഗത്തിന്റെ കാലമാണിത്. അപ്പൊ ഇതില്

നിഷ്പ്രഭനായി നിൻ നാഥൻ. ഇത് ഈ ഒരു ആവിഷ്കാരത്തിൽ ഈ കോമ്പോസിഷൻ അതിന്റെ റെൻഡറിങ് വരുമ്പോൾ സൂര്യകാന്തി എന്ന് പറയുന്ന പാട്ട് അത് ഉദ്ദേശിക്കുന്നതിലും വലിയ ഒരു അർത്ഥതലത്തിലേക്ക് ഒരു മാനത്തിലേക്ക് നമ്മുടെ മനസ്സിലേക്ക് കയറിപ്പോവുകയാണ്. അതിൽ വളരെ പങ്കുള്ള ഒരാളാണ് പാട്ടുകാരൻ അഥവാ പാട്ടുകാരി. ഇനി നമുക്ക് ജാനകിയമ്മയുടെ കുറച്ച് എന്താ പറയുക, അപ്പൊ ഇതുപോലെ ഇതൊരു ഇത് വളരെ നൈസായിട്ട് വളരെ നൈസായിട്ടുള്ളൊരു വിഷാദമുള്ളൂ. തന്റെ സങ്കടവും സൂര്യകാന്തിയുടെ സങ്കടവും ഒരുപോലെയാണ് എന്ന് പറയുകയാണ് ഇതിനകത്ത്. മറ്റേ ഞാൻ പറഞ്ഞില്ലേ കൊന്നപ്പൂവിനോട് സംസാരിക്കുന്ന പെണ്ണ്, അതുപോലെയാണ് ഇത്. മറ്റൊന്നുമല്ല, ഇത് രണ്ട് കമിതാക്കളെ ഒരു കണ്ണുനീർത്തുള്ളിയായി സങ്കല്പിച്ച ഒരു പാട്ടാണ്. ഇരു കണ്ണുനീർത്തുള്ളികൾ ഈ

0: ഇതില് ഈ പാട്ടുകാരിയുടെ സോൾ ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഈ പാട്ട് ആസ്വദിക്കുക എന്നുള്ളതാണ്.
1: അന്തരിച്ച ചലച്ചിത്ര പിന്നണി ഗായിക എസ് ജാനകിയെ അനുസ്മരിച്ചുകൊണ്ട് ആകാശവാണി കണ്ണൂർ നിലയവും കണ്ണൂർ ജവഹർലാൽ നെഹ്റു പബ്ലിക് ലൈബ്രറി ആന്റ് റിസർച്ച് സെന്ററും ചേർന്ന് ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച അവിടുന്നെൻ ഗാനം കേൾക്കാൻ എന്ന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ശ്രീ ഇ ജയകൃഷ്ണൻ നടത്തിയ പ്രഭാഷണത്തിൽ നിന്ന് ശബ്ദലേഖനം ചെയ്ത ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഇതിന്റെ തുടർന്നുള്ള ഭാഗം അടുത്ത വ്യാഴാഴ്ച രാത്രി 8 മണിക്ക് കേൾക്കാം.
2: എസ് ജാനകി പാടിയ ഒരു ഗാനം. ചിത്രം പരസ്പരം. രചന ONV കുറുപ്പ്. സംഗീതം MB ശ്രീനിവാസൻ.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഉദയൻ ക്രിയ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവറുമായി ന്യൂഡൽഹിയിൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തി. ഭീകരവാദത്തെ നേരിടുന്നതിൽ സമഗ്ര സമീപനം സ്വീകരിക്കാൻ ഇന്ത്യയും ബെൽജിയവും പ്രതിജ്ഞാബദ്ധമാണെന്ന് ഇരു നേതാക്കൾ. ആശ്വാസമൊരുക്കാൻ ശക്തമായ വിപണി ഇടപെടൽ നടത്തുമെന്ന് സംസ്ഥാന സർക്കാർ. ഇതിന്റെ ഭാഗമായി 100 ടൺ സവാള സംഭരിച്ച് വിപണിയിലെത്തിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആദ്യഘട്ടമായി 30 ടൺ സവാളയ്ക്കുള്ള ഓർഡർ നൽകിക്കഴിഞ്ഞു. സംഭരിക്കുന്ന സവാള ഹോർട്ടികോർപ്പിന്റെയും സപ്ലൈകോയുടെയും ഔട്ട്ലെറ്റുകൾ വഴി കിലോയ്ക്ക് 35 രൂപ നിരക്കിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. സവാളയുടെ മൊത്ത വ്യാപാര വില കിലോയ്ക്ക് 58 മുതൽ 80 രൂപ വരെ ഉയർന്ന സാഹചര്യത്തിലാണ് നടപടി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിച്ചു. ഈ മാസം 28-നാണ് ഉപതെരഞ്ഞെടുപ്പ്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പ്. 29-നാണ് വോട്ടെണ്ണൽ. നാമനിർദ്ദേശ പത്രിക ഇന്ന് മുതൽ ഈ മാസം 10 വരെ സമർപ്പിക്കാം. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 നാളെ വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ 2:55 GSLV F-17 റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപണം. ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന ആദ്യത്തെ ഇമേജിംഗ് ഉപഗ്രഹം

0: വിഗ്രഹമാണിത്. അഷ്ടമിരോഹിണി മഹോത്സവത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ അഷ്ടമിരോഹിണി വള്ളസദ്യ നാളെ നടക്കും. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തുന്ന എല്ലാ ഭക്തർക്കും വിശേഷാൽ പ്രസാദ ഊട്ട ഉണ്ടായിരിക്കുമെന്ന് ദേവസ്വം അധികൃതർ അറിയിച്ചു. പ്രത്യേക ദർശനങ്ങൾക്ക് നാളെ നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജന്മാഷ്ടമിയോടനുബന്ധിച്ച് വിവിധ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ശോഭായാത്രകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ശോഭായാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 7 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. കേരള സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന വ്യാജ വെബ്സൈറ്റിനെതിരെ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും മുന്നറിയിപ്പ് നൽകി സർവകലാശാല. വിദൂര വിദ്യാഭ്യാസ പ്രോഗ്രാമുകളിലേക്കുള്ള വ്യാജ പ്രവേശന വിജ്ഞാപനങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന വെബ്സൈറ്റ് വിദ്യാർത്ഥികളിൽ നിന്ന് രജിസ്ട്രേഷനും ഓൺലൈൻ പേയ്മെന്റും സ്വീകരിക്കുന്നുണ്ട്. പ്രവേശനവുമായി ബന്ധപ്പെട്ട് വ്യക്തിഗത വിവരങ്ങൾ കൈമാറുന്നതിനും പണം അടയ്ക്കുന്നതിനും മുമ്പ് സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് പരിശോധിക്കണമെന്ന് വൈസ് ചാൻസലർ അഭ്യർത്ഥിച്ചു. സീബ്ര ക്രോസിംഗുകളിൽ കാൽനട യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും ഡ്രൈവർമാരുടെ അച്ചടക്കം ഉറപ്പാക്കുന്നതിനുമായി സംസ്ഥാനത്തുടനീളം വൈൽഡ് ലൈൻ ലൈഫ് ലൈൻ എന്ന പേരിൽ കേരള പോലീസിന്റെ ട്രാഫിക് വിഭാഗം പരിശോധന ശക്തമാക്കി. 1038 വാഹനങ്ങൾ സീബ്ര ക്രോസിൽ നിയമലംഘനം നടത്തിയതായി കണ്ടെത്തുകയും 250,631 രൂപ പിഴ ചുമത്തുകയും ചെയ്തതായി പോലീസ് അറിയിച്ചു. കാൽനട യാത്രക്കാർ റോഡ് മറികടക്കുമ്പോൾ വേഗത കുറയ്ക്കാത്ത വാഹനങ്ങൾ, അമിത വേഗതയിൽ വാഹനമോടിക്കൽ എന്നിവയ്ക്കെതിരെ കർശന നടപടി സ്വീകരിച്ചുകൊണ്ട് കഴിഞ്ഞ മാസം 20 മുതൽ 25 വരെയുള്ള കാലയളവിലാണ് സ്പെഷ്യൽ ഡ്രൈവ് നടന്നത്. കേരള ക്രിക്കറ്റ് ലീഗിൽ ട്രിവാൻഡ്രം റോയൽസിനെ 7 റൺസിന് തോൽപ്പിച്ച് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാഴ്സ് സെമിഫൈനലിൽ കടന്നു. വിഷ്ണു വിനോദിന്റെ ഒറ്റയാൾ പോരാട്ടവും വിഘ്നേഷ് പുത്തൂരിന്റെ അവിസ്മരണീയ ബൌളിംഗ് പ്രകടനവുമാണ് മത്സരത്തെ അവസാന ഓവർ വരെ നീണ്ട ആവേശ പോരാട്ടമാക്കിയത്. 5 വിക്കറ്റുമായി ടീമിന് വിജയമൊരുക്കിയ വിഘ്നേഷ് പുത്തൂരാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ 2 ഗ്രൂപ്പിൽ ഇന്ത്യ ഹോങ്കോങ് മത്സരം പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഹോങ്കോങ് ബൌളിംഗ് തെരഞ്ഞെടുത്തു. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് മത്സരം. നേപ്പാൾ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1252 ആയി. 4216 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. നേപ്പാൾ അതിർത്തിയോട് ചേർന്നുള്ള ടിബറ്റിലെ ഗിറോങ് കൌണ്ടിയിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 21 ആയി. 541 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ഫോർട്ടെകോശി നദിയുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ തുടർച്ചയായി മഴ പെയ്യുന്നതിനാൽ ഫോർട്ടെകോശി തൃശൂലി നദികളിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. വിവിധ കാരണങ്ങളാൽ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ കൃത്യസമയത്ത് പുതുക്കാൻ കഴിയാതിരുന്നവർക്ക് സീനിയോറിറ്റി നിലനിർത്തിക്കൊണ്ട് രജിസ്ട്രേഷൻ പുതുക്കി നൽകാൻ സർക്കാർ തീരുമാനിച്ചു. 2025 ജനുവരി 1 മുതൽ 2026 ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ രജിസ്ട്രേഷൻ പുതുക്കാൻ സാധിക്കാത്തവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. തീരസംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ അനുവദിച്ച തളങ്കര തീരദേശ പോലീസ് സ്റ്റേഷനിലെ ബോട്ടിൽ വിവിധ തസ്തികകളിലേക്ക് താൽക്കാലികമായി ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള പുതുക്കിയ സെലക്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് ഈ മാസം 9-ാം തീയതി രാവിലെ 11 മണിക്ക് കൂടിക്കാഴ്ച നടക്കും. ഫോൺ നമ്പർ 9746723266. 9746723266. പൈവളികെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കെമിസ്ട്രി വിഷയത്തിൽ ജൂനിയർ അധ്യാപകന്റെ ഒഴിവിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. താൽപര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ 8-ാം തീയതി രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. ഫോൺ നമ്പർ 9847157120. 9847157120. കാസർഗോഡ് ജില്ലയിൽ നിലവിലുള്ള ഡോക്ടർമാരുടെ ഒഴിവുകളിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. MBBS യോഗ്യതയും TCMC രജിസ്ട്രേഷനുമുള്ള ഉദ്യോഗാർത്ഥികൾ 5-ാം തീയതി രാവിലെ 11 മണിക്ക് കാഞ്ഞങ്ങാട് ചെമ്മട്ടം വയലിലുള്ള ജില്ലാ മെഡിക്കൽ ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. ഫോൺ നമ്പർ 04672203118. 04672203118. 8. കേരള സർക്കാർ സ്ഥാപനമായ കെൽട്രോണിന്റെ കണ്ണൂർ തളിപ്പറമ്പ് നോളജ് സെന്ററിൽ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ്, പ്രീ സ്കൂൾ ടീച്ചർ ട്രെയിനിംഗ്, അക്കൌണ്ട്സ് ആൻഡ് ഫിനാൻസ്, ഓഫീസ് അക്കൌണ്ടന്റ് തുടങ്ങിയ വിവിധ തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SSLC പ്ലസ് ടു ബിരുദം യോഗ്യതയുള്ള താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളുമായി തളിപ്പറമ്പിലുള്ള കെൽട്രോൺ നോളജ് സെന്ററുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 9072259245. 9072259245. ചെറുവത്തൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ മലയാളം വിഭാഗത്തിൽ പാർട്ട് ടൈം വ്യവസ്ഥയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നു. ഈ മാസം 5 രാവിലെ 11 സ്കൂൾ ഓഫീസിൽ കൂടിക്കാഴ്ച നടക്കും. ഫോൺ നമ്പർ 9400046947. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിൽ രാത്രികാല OP പ്രവർത്തനങ്ങൾക്കായി താൽക്കാലിക അടിസ്ഥാനത്തിൽ ഡോക്ടറെ നിയമിക്കുന്നു. കൂടിക്കാഴ്ച ഈ മാസം 8 രാവിലെ 10 ആശുപത്രി ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 0467225522. സേവന വാർത്തകളാണ് കേട്ടത്.

ഇന്ന് 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 ലളിതഗാനങ്ങൾ. പത്തുമണിക്ക് ദേശീയ പരിപാടിയിൽ പ്രാദേശിക ലളിത സംഗീതം. സലീം അല്ലാവാലെ അവതരിപ്പിക്കുന്ന ഗസൽ, തുടർന്ന് ഗോപാൽ സിംഗ് കീച്ചി അവതരിപ്പിക്കുന്ന രാജസ്ഥാനി നാടോടി സംഗീതം. 11:00 ചലച്ചിത്ര ഗാനങ്ങൾ. ആകാശവാണി കണ്ണൂർ. ഇനി 8:45 സമാചാര സന്ധ്യ, തുടർന്ന് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ. ആഗമനം എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഗാനമാണ് ആദ്യം. രചന ONV കുറുപ്പ്, സംഗീതം വിദ്യാധരൻ.

യാകാശ്വം എന്ന ചിത്രത്തിൽ ബണി ജയറാം, രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം എം എസ് ബാബുരാജ്.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യം സൂര്യനെ മോഹിച്ച രാജപുത്രി, ബ്രഹ്മാനന്ദൻ പാടിയത്. കളർ കോഡ് ചന്ദ്രന്റെ വരികൾ, എൻ ജി രാധാകൃഷ്ണന്റെ സംഗീതം.

ഒരു വീണപൂവിൻ്റെ ഗദ്ഗദം കേട്ടു ഒരു സാന്ദ്ര മൗനത്തിലലിഞ്ഞു. സംഗീതം നൽകി പാടിയത് എം എൻ രാജീവ്.

വാഗ്ദേവതേ സ്വരദേവതേ ഞാൻ നിൻ വത്സല ശിശുവല്ലേ. ഈ ഗാനം പാടിയത് KR ശ്യാമ, സംഗീതം മുരളി സിത്താരം.

മുരഹര മാധവ നിന്നെ തിരഞ്ഞിത വിരഹിണി രാധിക പാടി. അശോക് കുമാർ പാടിയത്. രചന ലക്ഷ്മി ദേവി. ഈണം എം ജി രാധാകൃഷ്ണൻ.

ആകാശവാണി കണ്ണൂർ ചലച്ചിത്രഗാനങ്ങൾ. ആദ്യം എന്റെ ഹൃദയത്തിന്റെ ഉടമ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം രവീന്ദ്രൻ.

ചിത്രം സ്നേഹിച്ചിരുന്നെങ്കിൽ. പാടിയത് ശ്രീരഞ്ജനി. രചന ഗിരീശൻ കാളത്ത്. സംഗീതം ഉണ്ണിരാജ് മുരിയാട്.

ആകാശവാണി കണ്ണൂർ. സമയം 11:15. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിച്ചു. ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ജയ് ഹിന്ദ്.